0: ായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരുവരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ വിവിധ വശങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്തതായി ഡോക്ടർ ജയശങ്കർ അറിയിച്ചു. ഗവേഷണം, വികസനം, നവീകരണം എന്നീ രംഗത്ത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം കേന്ദ്ര ഗവൺമെൻറ് സജീവമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ റിസർച്ച് ഡെവലപ്മെൻറ് ഇന്നൊവേഷൻ RDI പദ്ധതി പ്രകാരം 5 കരാറുകളിൽ ഒപ്പുവെക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: ഡീപ് ടെക് നവീകരണം ത്വരിതപ്പെടുത്തുന്നതിനും വ്യവസായ മേഖലയിൽ ഗവൺമെന്റ് സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അസാധാരണ സമീപനമാണ് കരാറിൽ പ്രതിഫലിക്കുന്നതെന്ന് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ക്വാണ്ടം സാങ്കേതികവിദ്യ, ഊർജ്ജം, ബഹിരാകാശം, ജീവശാസ്ത്രം എന്നിവയുൾപ്പെടെ നിർണായക മേഖലകളെയാണ് ആദ്യ റൌണ്ട് കരാർ ഉൾക്കൊള്ളുന്നതെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. സ്റ്റാർട്ടപ്പുകളെയും ഡീപ് ടെക് സംരംഭങ്ങളെയും പിന്തുണയ്ക്കുന്നതിന് ഗവൺമെന്റ് നിരവധി നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിട്ടുണ്ടെന്നും സ്വകാര്യ പങ്കാളിത്തത്തിന് മേഖലകൾ തുറന്നുകൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു. ക്വാണ്ടം സുരക്ഷിത ആശയവിനിമയത്തിന് 8 വർഷം ലക്ഷ്യമിട്ടപ്പോൾ 4 വർഷത്തിനകം രാജ്യം ലക്ഷ്യം പൂർത്തീകരിച്ചതായി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു.
0: കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം അറിയിച്ചു. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലെത്തി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി മുഖ്യമന്ത്രി വിഷയത്തിൽ ചർച്ച നടത്തി. ഇതിനുശേഷമാണ് പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് ജയറാം രമേശ് അറിയിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പറഞ്ഞു. സംസ്ഥാനത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി അടക്കം 2 കേന്ദ്ര നിരീക്ഷകർ യോഗത്തിൽ പങ്കെടുത്തേക്കും. വിജയിച്ച സ്ഥാനാർത്ഥികളോട് തിരുവനന്തപുരത്തെത്താൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട്. UDF ഘടകകക്ഷികളുടെ പാർലമെന്ററി പാർട്ടി യോഗവും ഇന്നുച്ചയ്ക്ക് ചേർന്നേക്കും. മുഖ്യമന്ത്രി വിഷയത്തിൽ മുന്നണിയിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ മുസ്ലിം ലീഗ് ഇല്ലെന്ന് ഡോക്ടർ MK മുനീർ പറഞ്ഞു. ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്ത നിയുക്ത ലീഗ് MLA മാരുടെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷയത്തിൽ കോൺഗ്രസ് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിക്കാൻ ഇടതുമുന്നണിക്ക് ഇനിയും സാധിച്ചില്ലെന്നും MK മുനീർ പറഞ്ഞു. മുസ്ലിം ലീഗ് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ മറ്റാളുകൾ അഭിപ്രായം പറയേണ്ടതില്ലെന്നും അത് ലീഗ് തീരുമാനിക്കുമെന്നും MK മുനീർ പറഞ്ഞു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായ UDF അനുകൂല ഇടതുവിരുദ്ധ പ്രവണതകൾ കൂടുതൽ ശക്തമായി തീർന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചതെന്ന് INL സംസ്ഥാന നേതൃയോഗം വിലയിരുത്തി. ഭരണവിരുദ്ധ വികാരമല്ല രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെച്ചതെങ്കിൽ അതിന്റെ കാരണങ്ങൾ സത്യസന്ധമായി വിലയിരുത്തി തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടതെന്നും നേതൃയോഗം അഭിപ്രായപ്പെട്ടതായി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും 12-ാം ക്ലാസ്സിലെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നടത്താൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണമെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് പരീക്ഷകൾ റദ്ദാക്കിയതും KCBIക്ക് കൈമാറിയതും ചൂണ്ടിക്കാട്ടി അദ്ദേഹം ദേശീയ തലത്തിൽ പരീക്ഷാ സംവിധാനത്തിലെ പോരായ്മകളാണ് ഇതിലൂടെ വ്യക്തമായതെന്നും പറഞ്ഞു. നീറ്റ് പരീക്ഷ ഗ്രാമീണ മേഖലയിലെയും ഗവൺമെന്റ് സ്കൂളുകളിലെയും തമിഴ് മീഡിയം വിദ്യാർത്ഥികൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും കനത്ത തിരിച്ചടിയാണെന്ന് വിജയ് വ്യക്തമാക്കി. MBBS, BDS, ആയുഷ് കോഴ്സുകളിലെ സംസ്ഥാന ക്വാട്ടാ സീറ്റുകൾ 12-ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നികത്താൻ അനുവദിക്കണമെന്നത് സംസ്ഥാനത്തിന്റെ ദീർഘകാല ആവശ്യമാണെന്നും വിജയ് പറഞ്ഞു. അസം നിയമസഭയിൽ ഈ മാസം 26-ന് ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. മുഖ്യമന്ത്രിയായി 2-ാം വട്ടം അധികാരമേറ്റ ഹിമന്ത ബിശ്വ ശർമ്മ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകിട്ട് 3-ന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുക. യുദ്ധം കാരണം ഗൾഫിൽ പരീക്ഷ എഴുതാൻ കഴിയാത്ത കുട്ടികൾക്ക് നിശ്ചിത ഫോർമുല പ്രകാരം മാർക്ക് നൽകിയ ഫലവും നാളെ പ്രഖ്യാപിക്കും. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിച്ച മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് 5:30 സെഷനിൽ എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെയുണ്ടായ മഴയും പൊടിക്കാറ്റും ഇടിമിന്നലും മൂലം 43 പേർ മരിച്ചു. ഭദോഹി ജില്ലയിൽ 15 പേരും, മിർസാപൂരിൽ 10 പേരും, ഫത്തേപൂരിൽ 9 പേരും, ബദായൂണിൽ 5 പേരും, ബറേലി ജില്ലയിൽ 4 പേരുമാണ് മരിച്ചത്. അടുത്ത സെൻസസ് കണക്ക് വരുന്നതോടുകൂടി ലോകത്ത് ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്ന രാജ്യമായി ഇന്ത്യ മാറുമെന്ന് ദേശീയ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. ഇന്തോനേഷ്യയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ പേരെ ഹജ്ജിനയക്കുന്നത്. കണ്ണൂർ രാജ്യാന്തര

0: വിമാനത്താവളത്തിൽ ഹാജിമാരുടെ യാത്രയപ്പ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അബ്ദുള്ളക്കുട്ടി. കരിപ്പൂരിൽ ഹജ്ജ് ക്യാമ്പിന് തുടക്കമായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നത് 969 പേരാണ്. ആദ്യ വിമാനം നാളെ രാത്രി 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെടുക. കരിപ്പൂരിൽ നിന്ന് ആകാശ എയർലൈൻസിൻ്റെ 145 പേർക്ക് യാത്ര ചെയ്യാവുന്ന 7 വിമാനങ്ങളാണ് സർവീസ് നടത്തുന്നത്. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് വിമാനങ്ങളുടെ സർവീസ്. കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിൽ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കുന്നുവെന്ന പരാതിക്ക് അടിസ്ഥാനമില്ലെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് അറിയിച്ചു. എയർപോർട്ട് ഡയറക്ടർ സമർപ്പിച്ച വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവ നാളിൽ വയനാട്ടിൽ നിന്ന് പാൽചുരം വഴി കൊട്ടിയൂരിലേക്ക് വൺവേ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. പോലീസിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിയൂരിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. KSRTC ബസ്സുകൾക്ക് ഇത് ബാധകമല്ല. വാഹനങ്ങൾ നെടുമ്പോയിൽ പേരിയ ചുരം വഴി പോകണം. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ED നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നടയടയ്ക്കും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 6 പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോയിന്റ് പട്ടികയിൽ 1 സ്ഥാനത്തെത്തി. റായ്പൂരിൽ കൊൽക്കത്ത ഉയർത്തിയ 193 റൺസ് ലക്ഷ്യം വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി കരുത്തിൽ 19.1 ഓവറിൽ ബംഗളൂരു മറികടന്നു. ഇന്ന് ധരംശാലയിൽ 7:30 പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. 2024-25 വർഷത്തെ കണ്ണൂർ സർവകലാശാല നാഷണൽ സർവീസ് സ്കീം അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസർമാരായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ ഡോക്ടർ KV വിനീഷ് കുമാർ, കണ്ണൂർ വിമൻസ് കോളേജിലെ ഡോക്ടർ KP നിധീഷ്, പയ്യന്നൂർ കോളേജിലെ ഡോക്ടർ TV സുരേഖ, പനമരം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MA ഷെറീന, മട്ടന്നൂർ കോളേജിലെ ജെസിക്ക സുധീർ എന്നിവർക്കാണ് പുരസ്കാരം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രന്ഥശാലകളിൽ സംഘടിപ്പിക്കുന്ന അക്ഷരകളരി വേനലവധി ക്യാമ്പിന് കോഴിക്കോട് കാളാണ്ടിത്താഴം ദർശന ഗ്രന്ഥാലയത്തിൽ തുടക്കമായി. മലയാള ഭാഷാ പഠനം മുൻനിർത്തി വള്ളിയും പുള്ളിയും എന്ന പേര് നൽകിയ 10 പരിശീലനം കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. പാർലമെന്ററി പാർട്ടി യോഗം ഉച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത്. SSLC പരീക്ഷാഫല പ്രഖ്യാപനം നാളെ. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम् प्रवाचकः कृष्णप्रसादोपाध्यायः आर्थिकविषयिकया मन्त्रिपरिषदसमित्या अस्मै विपणनसत्राय 14 ग्रैष्मिकसस्यानां MSP न्यूनतमसमर्थनमूल्यानि वर्धयितुम् अनुमोदितम्. नवदेहल्यां केन्द्रीयमन्त्रिसभासभायाः अनन्तरं प्रसारमाध्यमान् सम्बोधयन् सूचनाप्रसारणमन्त्री अश्विनीवैष्णवः अवदत् यत् अनेन निर्णयेन उत्पादकेभ्यः तेषाम् उत्पादानां कृते लाभप्रदं मूल्यं सुनिश्चितं भविष्यति इति.
2: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन LMT.
1: अस्य सत्रस्य विपणनकालाय ग्रैष्मिकसस्यानां न्यूनतमसमर्थनमूल्यानां वृद्धिं स्वीकृत्य नवदेहल्यां केन्द्रीयमन्त्रिसभायाः निर्णयः देशे कोटिशः खाद्यप्रदायकेभ्यः स्वोत्पादानाम् उचितं लाभप्रदञ्च मूल्यं प्राप्नुयात् इति सुनिश्चितं करिष्यतीति प्रधानमन्त्रिणा नरेन्द्रमोदिना उक्तम्. प्रधानमंत्री नरेंद्र मोदी श्वस्तनादारभ्य अस्य मासस्य 20 UAE, नेदरलैंड, स्वीडन, नॉर्वे, इटली इत्येतेषां देशानां यात्रायां भविष्यति. विदेश मंत्रालयस्य सचिवः CB जॉर्जः सूचितवान् यत् पञ्चराष्ट्राणां भ्रमणस्य प्रथमपादे श्रीमोदी UAE अध्यक्षं शेख मोहम्मद बिन जायद अल नह्यान इत्यनेन सह मिलिष्यति. सः अवदत् यत् उभावपि नेतारौ द्विपाक्षिक विषयेषु विशेषतः ऊर्जा सहकारे परस्परहितस्य क्षेत्रीय अन्ताराष्ट्रियविषयेषु च विचारविनिमयं करिष्यतः. अद्य नव

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
0: പുകവലിക്കുന്നവരുടെയും പ്രമേഹ രോഗികളുടെയും കാലുകളിലെ രക്തക്കുഴലിലുണ്ടാകുന്ന തടസ്സം അഥവാ പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം. മുട്ടിന് താഴെ മുറിക്കുന്നത് ഒഴിവാക്കും ചെയ്യാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഫോൺ 0493-262-262.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള സെൻട്രൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിള സുസ്ഥിരതയ്ക്കായുള്ള ജൈവ ഇടപെടലുകൾ എന്ന വിഷയത്തിൽ 3 മാസത്തെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 2026 ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ നടത്തപ്പെടുന്ന കോഴ്സിന് കുറഞ്ഞത് +2 വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമാണ്. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയും കോഴ്സ് ഫീസ് 4000 രൂപയുമാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കോഴ്സിലൂടെ കാർഷിക ഭക്ഷ്യ സംവിധാനങ്ങളെ പരിസ്ഥിതി സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനുള്ള ജൈവ ഇടപെടലുകൾ സംബന്ധിച്ച സാങ്കേതിക അറിവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0487-237-1104. മറ്റൊരു നമ്പർ 8547-837-7256. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0487-237-1104. മറ്റൊരു നമ്പർ 8547-837-7256. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ

0: ഏഷ്യൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547070773, മറ്റൊരു നമ്പർ 04872370773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്ക അഥവാ അയിനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995153 46. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995153 46. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നുണ്ട്. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യത ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
5: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
6: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
8: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പുലരിപ്പൂക്കളിൽ അടുത്തതായി
10: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ ഗാന സ്മൃതി. പ്രായോജകർ
11: ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും.
12: ഓർമ്മയിൽ മായാതെ നിൽക്കുന്ന ചിലതുണ്ട്, നനുത്ത മഴയുടെ സംഗീതം പോലെ. ഇന്നർ ഷോപ്പിയിൽ നിന്നും തിരഞ്ഞെടുത്ത കുർത്തകളും ടോപ്പുകളും നൽകുന്ന ആത്മവിശ്വാസം പോലെ. ഇന്നർ ഷോപ്പിയിലെ ഓരോ കുർത്തകളും ടോപ്പുകളും ഒന്നിനൊന്ന് വ്യത്യസ്തം. ഒരേ ഡിസൈനിൽ ഒന്നു മാത്രം, അത് നിങ്ങൾക്ക് സ്വന്തം. നിങ്ങളുടെ സ്വന്തം ഇന്നർ ഷോപ്പി. ഇന്നർ ഷോപ്പി MG റോഡ് തൃശൂർ.
13: ഗാനസ്മൃതി. ഓർമ്മയിൽ ഇടം നേടിയ ഗാനങ്ങളിലൂടെ ഒരു യാത്ര.

0: തയ്യാറാക്കിയത് YS പൗർണമി.
1: തെന്നിന്ത്യൻ സിനിമാ സംഗീതത്തിന്റെ ഭാവപൂർണിമ, മഞ്ചാടി മണി പോലുള്ള ശബ്ദത്തിനുടമയെന്ന് ജി ദേവരാജൻ വിശേഷിപ്പിച്ച പി സുശീല. കാതോട് കാതോരമെത്തുന്ന മനോഹര ഗാനങ്ങൾ കൊണ്ട് തലോടുന്ന വാത്സല്യവും കരുതലുമാണ് ആ ശബ്ദ സൗന്ദര്യം. ഇന്ത്യൻ സിനിമയുടെ നിത്യഹരിതവാനമ്പാടി മലയാളത്തിനു വേണ്ടി ഹരിശ്രീ കുറിച്ച ഗാനമാണ് ഇന്ന് ഗാനസ്മൃതിയിൽ. അഭയദേവിന്റെ വരികളും ദക്ഷിണാമൂർത്തിയുടെ സംഗീതവും പി സുശീലയുടെ ശബ്ദമാധുര്യവും ചേർന്നലിഞ്ഞ ആ പാട്ട് കേട്ടുറങ്ങിയവർ എത്ര

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി സമാപിക്കുന്നു. പ്രായോജകർ
1: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ നവീകരിച്ച വലിയ ഷോറൂമിൽ ഇന്നർവെയേഴ്സിനൊപ്പം കുർത്തകൾ ടോപ്പുകൾ എന്നിവയും
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: പുലരിപ്പൂക്കളിൽ അടുത്തതായി
4: ഒരു രാഗം പല ഭാവം.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. കർണാടക സംഗീതത്തിലെ 22-ാമത്തെ മേളകർത്താ രാഗമായ ഖരഹരപ്രിയയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. അനേകം ജന്യരാഗങ്ങളുള്ള ഒരു രാഗമാണ് ഖരഹരപ്രിയ. ഈ രാഗത്തിൽ ഏറ്റവുമധികം കൃതികൾ രചിച്ചിട്ടുള്ളത് കർണാടക സംഗീത ത്രിമൂർത്തികളിൽ ഒരാളായ ത്യാഗരാജസ്വാമികളാണ്. മുത്തുസ്വാമി ദീക്ഷിതരുടെ രാഗസമ്പ്രദായത്തിൽ ഇതിന് ശ്രീരാഗം എന്നാണ് പറയുക. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ കാഫി ധാട്ടിന് തുല്യമായ ഒരു രാഗമാണ് ഇത്. ഒരു സാർവകാലിക രാഗമായതിനാൽ ഏതു സമയത്തും ആലപിക്കാവുന്ന രാഗമാണ് ഖരഹരപ്രിയ. കരുണ, ഭക്തി എന്നിവയാണ് ഈ രാഗത്തിലൂടെ പ്രകടിപ്പിക്കാവുന്ന വികാരങ്ങൾ. ഒരു ത്രിസ്ഥായി രാഗമായതിനാൽ ഏറ്റവും നന്നായി വിസ്തരിക്കുവാൻ സാധ്യതകളുള്ള ഒരു രാഗം കൂടിയാണ് ഇത്. കഥകളി സംഗീതരംഗത്തും സിനിമാ സംഗീതരംഗത്തും ഏറെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് ഖരഹരപ്രിയ. യുവതലമുറയിലെ ശ്രദ്ധേയനായ സംഗീതജ്ഞൻ സിക്കിൽ ഗുരുചരൻ ഖരഹരപ്രിയ രാഗത്തിൽ ഒരു പുരന്ദരദാസ് ദേവർനാമം പാടിയിരിക്കുന്നത് ശ്രവിക്കാം. ഇതിലൂടെ ഈ രാഗത്തിന്റെ യഥാർത്ഥ വികാരം നമുക്ക് ലഭിക്കും.

ശാസ്ത്രീയ സംഗീത ലോകത്തിന് കർണാടകയുടെ സംഭാവനയാണ് ബാംഗ്ലൂർ സ്വദേശിനിയായ എം എസ് ഷീല. സൗഖ്യമുള്ള ശബ്ദവും കർണാടക സംഗീതജ്ഞാനവും കൃതികളിലെ ഘടനയിലും താളത്തിന്റെ മേഖലകളിലും അവർക്കുള്ള അവഗാഹവും വളരെ വലുതാണ്. ത്യാഗരാജസ്വാമികളുടെ ഏറ്റവും പ്രസിദ്ധമായ പക്കല നിലപടി എന്ന ഖരഹരപ്രിയ രാഗത്തിലുള്ള കൃതി എം എസ് ഷീല പാടിയിരിക്കുന്നത് കേൾക്കാം. മിശ്രചാപ്പ് താളത്തിൽ ചിട്ട ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കൃതിയിൽ ഖരഹരപ്രിയ രാഗത്തിന്റെ ഭാവപൂർണത നമുക്ക് ദർശിക്കാം.

കർണാടക സംഗീത രംഗത്തെ അതിഗായനം ശുദ്ധസംഗീതത്തിന്റെ വക്താവുമായിരുന്നു ശെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ. സർവലഘുവിൽ അധിഷ്ഠിതമായ സ്വരപ്രസാരവും രാഗരസത്തെ മുഴുവനായി വരച്ചുകാട്ടുന്ന രാഗ ആലാപന ശൈലിയും ശെമ്മങ്കുടിയുടെ പ്രത്യേകതയാണ്. തന്റെ മിക്ക കച്ചേരികളിലും ഖരഖരപ്രിയ രാഗം ഉൾപ്പെടുത്തുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഏറെ പ്രചാരത്തിലുള്ള പാപനാശൻ ശിവന്റെ ഖരഖരപ്രിയ രാഗകൃതി ശെമ്മങ്കുടി

0: ഇതുവരെ കേട്ടത് ഒരു രാഗം പലഭാവം സംഗീതാസ്വാദന പരമ്പര ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ.
1: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
2: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധതരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
3: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
4: ഹോസ്പിറ്റലുകളിലെ MRI CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ് സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
0: പുലരിപ്പൂക്കളിൽ അവസാനമായി
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: പ്രായോജകർ ആര്യ കണ്ണാശുപത്രി തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പ് കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
8: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
8: ഫോൺ 8129110887.
7: ബ്രാഞ്ചുകൾ ചേർപ്പ് ആൻഡ് ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: സഹപ്രായോജകർ
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
0: കാട്ടകാമ്പാൽ കൃഷിഭവൻ പരിധിയിലെ 30 സെന്റ് മുതൽ 5 ഏക്കർ വരെയുള്ള കാർഷിക ഭൂമിയിലെ സൗജന്യ വൈദ്യുതി കണക്ഷൻ ഗുണഭോക്താക്കൾ ഇനി പറയുന്ന രേഖകളുമായി കൃഷിഭവനിൽ വന്ന് രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണ്. ആവശ്യമായ രേഖകൾ 2026-27 നികുതി രസീത്, ആധാർ കാർഡ് കോപ്പി, ഏറ്റവും പുതിയ വൈദ്യുതി ബില്ലിന്റെ കോപ്പി, അംഗത്വ ഫീസ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവയാണ്. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ PSC അംഗീകൃത കഥകളി വേഷം, കഥകളി സംഗീതം,

0: കഥകളി ചെണ്ട, കഥകളി മദ്ദളം, കഥകളി ചുട്ടി അഥവാ കോപ്പുപണി എന്നീ വിഷയങ്ങളിൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും ഡിപ്ലോമയോ തത്തുല്യ യോഗ്യതയോ നേടിയവർക്ക് അതത് വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളിലേക്കും സൌജന്യമായി പഠിക്കുവാൻ ആൺകുട്ടികളായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. 7ാം സ്റ്റാൻഡേർഡ് പാസ് ആണ് യോഗ്യത. ഡിപ്ലോമ കോഴ്സുകളിൽ പ്രവേശനത്തിന് നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത, കോഴ്സിലേക്ക് കൂടിയ പ്രായപരിധി 18 വയസ്സാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകുന്നതാണ്. പരിശീലനവും ഭക്ഷണവും ഒഴികെയുള്ള താമസ സൗകര്യവും സൌജന്യമായിരിക്കും. അംഗീകൃത നിബന്ധനകൾക്ക് വിധേയമായി പ്രതിമാസം 1500 രൂപ സ്റ്റൈപ്പൻഡിന് അർഹതയുണ്ടായിരിക്കും. കഥകളി വേഷം വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡിന് പുറമെ സ്കോളർഷിപ്പിനും അർഹതയുണ്ടായിരിക്കും. സ്കൂൾ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം നൽകുന്നതാണ്. താൽപ്പര്യമുള്ളവർ രക്ഷിതാവിന്റെ സമ്മതപത്രവും ഫോൺ നമ്പറും അടങ്ങുന്ന അപേക്ഷ വെള്ളക്കടലാസിൽ തയ്യാറാക്കി സ്വന്തം മേൽവിലാസം എഴുതിയ 5 രൂപ സ്റ്റാമ്പൊട്ടിച്ച കവറടക്കം കലാനിലയം ഓഫീസിൽ ലഭിക്കത്തക്ക വിധം ഇനി പറയുന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ്. വിലാസം: സെക്രട്ടറി, ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം, ഇരിങ്ങാലക്കുട, 6801121, തൃശൂർ ജില്ല. ഫോൺ നമ്പർ 04-80-2822-031. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി നാളെയാണ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ: ആര്യ കണ്ണാശുപത്രി, തൃശൂർ. ബ്രാഞ്ചുകൾ: ചേർ, കുന്നംകുളം.
3: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം,
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം,
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
1: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ രണ്ടു ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ഈ മാസം 20 വരെ 5 രാഷ്ട്രങ്ങളിലേക്ക് നടത്തുന്ന പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 5 മാസത്തിനുള്ളിൽ മോദിയും UAE പ്രസിഡന്റുമായുള്ള 2-ാമത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണിത്. ഊർജ്ജ സഹകരണം, പരസ്പരം താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയ ഉഭയകക്ഷി വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ 2-ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എറ്റിനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രിയെ സന്ദർശിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.

0: പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്നുച്ചയ്ക്ക് KPCC ആസ്ഥാനത്ത് ചേരുമെന്ന് അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് N. രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് N. രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. NEET UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 CBI അറസ്റ്റ് ചെയ്തു. 3 ജയ്പൂരിൽ നിന്നും മറ്റു 2 ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. അസമിൽ ഈ മാസം 26 ഏകീകൃത സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഈ മാസം 21 മുതൽ 26 വരെ നടക്കുന്ന അസം നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി 2 അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുന്ന 3 സംസ്ഥാനമായി അസം മാറും. സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് പുറപ്പെടുവിച്ച ഔദ്യോഗിക ഉത്തരവ് പ്രകാരം ഈ മാസം 24 ശേഷവും CBIയുടെ ഡയറക്ടറായി പ്രവീൺ സൂദിനെ നിയമിക്കുന്നതിന് മന്ത്രിസഭയുടെ നിയമന സമിതി അനുമതി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പച്ചക്കറികൾ, പഴങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ അന്തർ സംസ്ഥാന നീക്കത്തിനുള്ള എല്ലാ നിയന്ത്രണങ്ങളും പശ്ചിമബംഗാൾ സർക്കാർ പിൻവലിച്ചു. മുൻ തൃണമൂൽ കോൺഗ്രസ് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വേളയിൽ BJP വാഗ്ദാനം ചെയ്തിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തെ അധ്യാപക, മുനിസിപ്പൽ, കോ ഓപ്പറേറ്റീവ് സർവീസ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അഴിമതി കേസുകൾ CBIക്ക് കൈമാറി. അഴിമതിയോട് സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പറഞ്ഞു. മമതാ ബാനർജി സർക്കാർ വിരമിക്കലിന് ശേഷം കരാറടിസ്ഥാനത്തിൽ വീണ്ടും നിയമിച്ച ജീവനക്കാരുടെ സേവനം റദ്ദാക്കി. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ സുസ്ഥിരമായ വളർച്ച കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. സാമ്പത്തിക, ഊർജ്ജ, ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനായി എത്തിയ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവിന്റെ നേതൃത്വത്തിലുള്ള റഷ്യൻ പ്രതിനിധി സംഘത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ സഹകരണം വളരെ വിലപ്പെട്ടതാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: The last few years have seen a steady and sustained growth in our bilateral partnership. Its economic and energy dimensions have become more pronounced. Our political cooperation is even more valuable in an uncertain and volatile global environment. We have expanded our collaboration in science and technology. The mobility of talents and skills has acquired greater salience, and our interest in ensuring better connectivity is deeper.
0: CBSE 12th class പരീക്ഷ ഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86 ആൺകുട്ടികളേത് 82.13 തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിലുള്ളത്. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ലബനനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 12 പേർ കൊല്ലപ്പെട്ടു. ബെയ്റൂട്ടിന് തെക്കുള്ള പ്രദേശങ്ങളിലും ദക്ഷിണ ലബനനിലും ഹൈവേയിലെ വാഹനങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം.

0: ഹിസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. കഴിഞ്ഞ മാസം അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ നിലനിൽക്കെയാണ് സംഘർഷം തുടരുന്നത്. പ്രശ്നപരിഹാരത്തിനായി ലബനൻ ഇസ്രയേൽ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പുതിയ ചർച്ച വാഷിംഗ്ടണിൽ നടക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടു ദിവസത്തെ ചൈന സന്ദർശനത്തിനായി ബീജിംഗിലെത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇറാൻ യുദ്ധം, ആഗോള ഊർജ്ജ പ്രതിസന്ധി, വ്യാപാര സംഘർഷങ്ങൾ, തായ്വാൻ, നിർമ്മിത ബുദ്ധി എന്നിവ ചർച്ച ചെയ്യും. വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര അനിശ്ചിതത്വത്തിനിടയിൽ ലോകത്തിലെ രണ്ട് വൻ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുസ്ഥിരമാക്കുന്നതിനുള്ള നിർണായക ശ്രമമാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. 53 kg സ്നാച്ച് വിഭാഗത്തിൽ വെള്ളി മെഡൽ നേടിയ താരം തുടർന്ന് നടന്ന മത്സരങ്ങളിൽ ആകെ 194 kg ഉയർത്തിയാണ് വെങ്കലം ഉറപ്പിച്ചത്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ 6 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പരാജയപ്പെട്ടത്. 193 വിജയലക്ഷ്യവുമായി ബാറ്റിംഗ് ആരംഭിച്ച ബംഗളൂരു 19.1 4 നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. 2 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം നാളെ ആരംഭിക്കും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. ലബനനിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 12 കൊല്ലപ്പെട്ടു. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശനിയാഴ്ചയോടെ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 6 ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ സീനിയർ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ജ്ഞാനേശ്വരി യാദവിന് ഇരട്ട മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. ഗാന സന്ദേശം. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: സഹപ്രായോജകർ
5: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
6: എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ പ്രവർത്തന പരിചയം.
5: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
6: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
5: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
1: ഇന്ന് 28 വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഗിരിജയ്ക്ക് ആശംസകൾ നേരുന്നു. പെരുങ്ങോട് നിന്നും അപ്പുക്കുട്ടൻ, ശോഭന, വാസു, അംബിക, വേദിക, രജിത, ജയ എന്നിവർ. ഇന്ന് ജന്മദിനമാഘോഷിക്കുന്ന ദൃശ്യമോൾക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. പാലക്കാട് കിണാശ്ശേരിയിൽ നിന്നും അമ്മ ലത, അച്ഛൻ ഗോപൻ എന്നിവരും മറ്റു കുടുംബാംഗങ്ങളും. ഇന്ന് 20 പിറന്നാൾ ആഘോഷിക്കുന്ന ഏണസ്റ്റ് ഷെൽട്ടണിന് എല്ലാ ആശംസകളും നേരുന്നു. രാമവർമ്മപുരം അടിയറയിൽ നിന്നും അപ്പച്ചൻ, അമ്മ, ചേട്ടൻ എന്നിവർ. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത. രാജമാണിക്യം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി പ്രദീപ് പള്ളുരുത്തി പാടിയ ഗാനം.

0: ഏക്കൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം സമാപിക്കുന്നു. പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന ഏക്കൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
1: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച ഏക്കൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
2: ഏക്കൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: സഹപ്രായോജകർ
3: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
4: ഫോൺ 94 97 45 79 70.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
6: അക്കൗണ്ടൻസ് അക്കാദമി, ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
7: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:55.
8: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
9: ആകാശവാണി തൃശൂർ.
10: സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഒ രാധിക, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി, തൃശൂർ.
11: മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരികയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണമേറ്റെടുക്കലും അതിന് പശ്ചാത്തലമൊരുക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുമാണ് ഈ ആഴ്ചയെ സജീവമാക്കിയത്. വലിയ അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കുമൊടുവിൽ തമിഴ് സൂപ്പർ താരം സി ജോസഫ് വിജയന്റെ നേതൃത്വത്തിലുള്ള ടി വി കെ സഖ്യം തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തി. ദ്രാവിഡ പാർട്ടികൾ അധികാരത്തിന് പുറത്തായതാണ് തമിഴ് ജനതയുടെ വിധിയെഴുത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഭൂരിപക്ഷമില്ലാതിരുന്ന ടി വി കെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും അതിജീവിച്ചാണ് മന്ത്രിസഭയുണ്ടാക്കിയത്. അസമിൽ തുടർച്ചയായി 2 ഹിമന്ത ബിശ്വശർമ്മ സത്യയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റു. പശ്ചിമബംഗാളിൽ അധികാരമാറ്റത്തെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഇതിനൊപ്പം ഭരണമാറ്റമുണ്ടായ കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനമാവാത്തതാണ് വാർത്തകളിൽ നിറയുന്നത്. 102 ചരിത്രപരമായ വിജയം നേടിയ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിക്കാനാവാത്തതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. മെയ് 23 പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടത്. യുദ്ധം അവസാനിക്കുന്നുവെന്നും പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ ഫലവത്താകുന്നുവെന്നുമുള്ള പ്രതീക്ഷകളെ അട്ടിമറിച്ച് വീണ്ടും പ്രതിസന്ധി രൂക്ഷമാവുന്നതാണ് കാണുന്നത്. യുദ്ധം നിർത്താൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെയാണ് ലോകം വീണ്ടും ആശങ്കയിലും അനിശ്ചിതത്വത്തിലേക്കും തള്ളിയിടപ്പെടുന്നത്. ഇറാൻ അന്ത്യശാസന നൽകിയിരിക്കുകയാണ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവില്ലെന്ന് വ്യക്തമായതോടെ രാജ്യാന്തര തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഈ ആഴ്ചയും ആക്രമണം തുടർന്ന ഇറാൻ തന്നെയാണ് ഹോർമുസിന്റെ നിയന്ത്രണവും കൈയാളിയിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാനും സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കാനും വിദേശയാത്രകൾ പരമാവധി കുറയ്ക്കാനും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറക്കുമതി ചെലവ് കുറച്ച് വിദേശ നാണ്യം പുറത്തേക്ക് പോകുന്നത് തടയാനാണ് ഈ നീക്കം. വ്യാപാര കമ്മി കൂടിയതും രൂപയുടെ മൂല്യശോഷണവുമാണ് ജാഗ്രത എന്ന നിലയിൽ ഈ ഇടപെടലിന് കാരണം. ക്രൂഡ് ഓയിലും അതുകഴിഞ്ഞാൽ സ്വർണവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവുകൾ. ഇന്ത്യൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഭാഗമായതിനാൽ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന ആഹ്വാനം പ്രായോഗികമായി എത്രത്തോളം നടപ്പാക്കപ്പെടുമെന്ന് കണ്ടറിയുക തന്നെ വേണം. കുറഞ്ഞ വേതനം നിയമപരമാക്കുന്നതിനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ലേബർ കോഡ് ചട്ടങ്ങൾ നിലവിൽ വന്നു. രാജ്യത്തെ വ്യവസായ തൊഴിൽ മേഖലകളിൽ സമൂല മാറ്റം വരുത്തുമെന്ന് കരുതുന്ന ലേബർ കോഡുകൾ വലിയ ചർച്ചയുയർത്തിയിരുന്നു. നേരത്തെ പുറത്തിറക്കിയ കരട് വ്യവസ്ഥകളാണിപ്പോൾ അന്തിമമായി വിജ്ഞാപനം ചെയ്തത്. ഇതോടെ പുതിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ്. സംസ്ഥാനങ്ങൾ കൂടി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാലേ ലേബർ കോഡുകൾ പൂർണ്ണമായി നടപ്പാക്കാനാവൂ. ആഴ്ചയിൽ 48 ജോലി, അധിക ജോലിക്ക് ഇരട്ടി വേതനം, ആഴ്ചയിൽ 1 അവധി, സ്ത്രീകളെ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യിപ്പിക്കാൻ പ്രത്യേകം സമ്മതം വാങ്ങുക തുടങ്ങിയവയെല്ലാം ലേബർ കോഡുകളിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ദേശീയ മെഡിക്കൽ

0: പ്രവേശന പരീക്ഷ നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതാണ് ഈ വാരം ദേശീയതലത്തിൽ പിടിച്ചുകുലുക്കിയ സംഭവം. മെയ് 3 പ്രവേശന പരീക്ഷ നടന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര സർക്കാർ CBIക്ക് കൈമാറി. മാതൃകാ ചോദ്യപേപ്പർ എന്ന രീതിയിൽ പ്രചരിച്ച ചോദ്യപേപ്പറിലെ 135 ചോദ്യങ്ങളിൽ യഥാർത്ഥ പരീക്ഷാ പേപ്പറിലും ആവർത്തിച്ചതാണ് ചോർച്ച സ്ഥിരീകരിച്ചത്. നാസിക്കിലെ പ്രസിൽ നിന്നാണ് ചോർന്നതെന്ന് കരുതുന്നു. 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയിരുന്നത്. പുനഃപരീക്ഷ എഴുതാൻ ഫീസടയ്ക്കുകയോ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയോ വേണ്ടെന്നാണ് അറിയിപ്പ്. IPL മത്സരങ്ങൾ ആവേശോജ്വലമായി തുടരുന്നതിനിടെ ISL ഫുട്ബോൾ ഫൈനലിൽ മുഹമ്മദ് അൻസിനെ കീഴടക്കി ഹാട്രിക് കിരീട നേട്ടവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ഗോളിന് പിന്നിലായ ശേഷമാണ് മിന്നുന്ന ആക്രമണ മികവോടെ 3 തുടർച്ചയായി 3 ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായത്. സ്പാനിഷ് ലാ ലിഗ ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സിലോണ തുടർച്ചയായി 2 കിരീടം നേടി. കാൽപന്ത് കളി ആരാധകരുടെ കാത്തിരിപ്പായിരുന്നു ഈ മത്സരങ്ങൾ. റയൽ മാഡ്രിഡിനെ മറുപടിയില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് ബാഴ്സിലോണയുടെ 29 കിരീട നേട്ടം. അമേരിക്കൻ വാർത്താ ഏജൻസിയായ CNN സ്ഥാപകനും മാധ്യമ വ്യവസായ രംഗത്തെ അധികായനുമായ ടെഡ് ടേർണർ 87 വയസ്സിൽ വിടവാങ്ങി. 24 മണിക്കൂർ വാർത്താ ചാനൽ CNNലൂടെ തുടക്കമിട്ട ടെഡ് തന്നെയാണ് പ്രേക്ഷകരുടെ താൽപര്യം പോലെ ചാനലുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കേബിൾ നെറ്റ്വർക്ക് സംവിധാനം വ്യാപിപ്പിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചത്. പായ്വഞ്ചിയോട്ട രംഗത്ത് കപ്പുയർത്തിയ ക്യാപ്റ്റൻ ഔട്ട്റേജസ് എന്നറിയപ്പെട്ട നാവികനിൽ നിന്നും പിതാവിന്റെ പരസ്യ ബോർഡ് സ്ഥാപനം നടത്തിപ്പ് ഏറ്റെടുത്താണ് ഇദ്ദേഹം മാധ്യമരംഗത്തെത്തിയത്. ടെഡിനെ പിന്തുടർന്ന് ലോകമെമ്പാടും പിന്നീട് മുഴുവൻ സമയ വാർത്താ ചാനലുകളിലും വ്യാപിച്ചു. അതിശക്തമായ വേനൽ ചൂടിനു ശേഷം ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനം. മെയ് 15 തന്നെ കാലവർഷം അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയേക്കുമെന്നാണ് പറയുന്നത്. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ജൂണിന് മുമ്പ് തന്നെ എത്തുമെന്നും കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നും പ്രവചനത്തിലുണ്ട്.
1: സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഗിഗ് തൊഴിലാളികളുടെ വിവരങ്ങൾ 45 ദിവസത്തിനകം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. ജോലിക്ക് പുതുതായി ചേർക്കുന്നവരുടെയും ജോലി മതിയാക്കുന്നവരുടെയും വിവരങ്ങൾ അതാത് സമയം തന്നെ അറിയിക്കാനാണ് നിർദ്ദേശം. ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമനിധി വീതം തൊഴിലുടമകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ 12% പിഴയും നൽകണമെന്ന് പറയുന്നു. മാസം 1% പിഴ എന്ന തോതിലാണ് അടയ്ക്കേണ്ടത്. 16 പൂർത്തിയായ മുൻവർഷം 90 ജോലി ചെയ്ത ഗിഗ് തൊഴിലാളികൾ ക്ഷേമനിധിയുടെ പരിധിയിൽ വരും. വിദ്യാർത്ഥികൾ സ്വന്തം ചെലവിനായി ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് വലിയ തോതിൽ കൂടിയതിനാലാണ് പ്രായപരിധി 16. കേരള പോലീസിനെ ആധുനികീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ PJ അലക്സാണ്ടറിന്റെ വിയോഗം ഈ ആഴ്ചയായിരുന്നു. ഇന്ത്യൻ സായുധ സേനകൾക്ക് പുതിയ നേതൃത്വം. സംയുക്ത സേനാ മേധാവിയായി NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. അദ്ദേഹം മിലിറ്ററി അഫയേഴ്സ് സെക്രട്ടറി പദവിയും വഹിക്കും. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവിക സേനാ മേധാവി. നിലവിൽ പശ്ചിമ നാവിക കമാൻഡ് മേധാവിയാണ് ഇദ്ദേഹം. ഇരുവരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ്.
0: റേഡിയോ നാടകങ്ങളിലൂടെയും ബാലസാഹിത്യ പുസ്തകങ്ങളിലൂടെയും പ്രസിദ്ധയായ സജിനി പവിത്രൻ വിടവാങ്ങി. ദേശീയ പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ഉണ്ടാവുന്നത് സജിനി ആകാശവാണിക്ക് വേണ്ടി രചിച്ച അമ്മയ്ക്ക് വേണ്ടി എന്ന റേഡിയോ നാടകത്തിൽ നിന്നാണ്. അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയ ആഡംബര കപ്പലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഹാൻഡ വൈറസ് ബാധയാണ് ലോകത്തെ ഈ മാസം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം. പുതുതായി 2 കൂടി രോഗം സ്ഥിരീകരിച്ചു. ഈ കപ്പലിലെ 7 രോഗം ബാധിച്ചത്. എന്നാൽ ഇത് മറ്റൊരു കോവിഡ് അല്ലെന്നും ഭീതി വേണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്.
2: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഓ രാധിക, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി.

0: നല്ല ദിവസം എന്ന സിനിമ ഉണ്ടാവുന്നത് സജിനി ആകാശവാണിക്ക് വേണ്ടി രചിച്ച അമ്മയ്ക്ക് വേണ്ടി എന്ന റേഡിയോ നാടകത്തിൽ നിന്നാണ്. അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയ ആഡംബര കപ്പലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഹാൻഡ വൈറസ് ബാധയാണ് ലോകത്തെ ഈ മാസം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം. പുതുതായി രണ്ടു പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഈ കപ്പലിലെ 7 പേർക്കാണ് രോഗം ബാധിച്ചത്. എന്നാൽ ഇത് മറ്റൊരു കോവിഡ് അല്ലെന്നും ഭീതി വേണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്.
1: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഒ രാധിക, സീനിയർ സബ് എഡിറ്റർ മാതൃഭൂമി തൃശൂർ. നിർവഹണം ജയ സി ആർ. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: 2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
1: ഹൃദയ, ഹൃദയ.

0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ആകാശവാണി തൃശൂർ.
2: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
3: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
4: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
3: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
4: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
0: ഫോൺ 7025131199.
5: മൂത്രാശയ കല്ലുകളെ കുറിച്ച് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുവൽ എം എസ് സംസാരിക്കുന്നു.
6: ഇന്ന് വളരെ കോമൺ ആയി കാണപ്പെടുന്ന ഒരു അസുഖമാണ് മൂത്രാശയക്കല്ലുകൾ അഥവാ കിഡ്നി സ്റ്റോൺസ്. ഇവ പ്രധാനമായും 4 തരത്തിലാണുള്ളത്: കാൽസ്യം സ്റ്റോൺസ്, സ്ട്രൂവൈറ്റ് സ്റ്റോൺസ്, യൂറിക് ആസിഡ് സ്റ്റോൺസ്, സിസ്റ്റീൻ സ്റ്റോൺസ്. ഇവയിൽ കാൽസ്യം സ്റ്റോൺസ് ആണ് വളരെ കോമണായി പൊതുവെ കാണപ്പെടുന്നത്. ഇനി ഇവയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വൃക്കകളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു പ്രധാന ഘടകമാണ് വെള്ളം. ശരീരത്തിന് ദിനം പ്രതി 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ആവശ്യമാണ്. ഈ ഒരളവിൽ വെള്ളം ശരീരത്തിന് ലഭിക്കാതിരിക്കുന്ന പക്ഷം അത് മൂത്രാശയക്കല്ലുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂട്ടുന്നു. അതുപോലെ തന്നെ സമയാസമയങ്ങളിൽ മൂത്രമൊഴിക്കാതിരിക്കുക, അമിതമായ വ്യായാമം, ഒട്ടും തന്നെ വ്യായാമമില്ലാതിരിക്കൽ, മധുരം, ഉപ്പ് എന്നിവയുടെ അമിത ഉപയോഗം, അമിതവണ്ണം, ദഹന സംബന്ധമായ അസുഖങ്ങൾ, ഇവയെല്ലാം മറ്റു കാരണങ്ങളായി കാണപ്പെടുന്നു. അതുപോലെ തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ ഒരു അസുഖമുണ്ടെങ്കിൽ അതും ഒരു പ്രവണതയായി കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മൂത്രാശയക്കല്ലുകളുടെ സൈസ് വളരെ ചെറുതാണെങ്കിലോ, ഇതിന് അനക്കമൊന്നും സംഭവിക്കാതെ ഇരിക്കുകയാണെങ്കിലോ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവണമെന്നില്ല. പുറംവേദനയാണ് പൊതുവെ കാണപ്പെടുന്ന ഒരു ലക്ഷണം. നമ്മുടെ പുറംഭാഗത്ത്, അതായത് വാരിയല്ലിന് താഴെയായി വൃക്കകൾ സ്ഥിതി ചെയ്യുന്ന ഏരിയയിലാണ് പ്രധാനമായും വേദന അനുഭവപ്പെടുക. ഈ വേദന നമ്മുടെ അടിവയറ്റിലേക്ക് നീങ്ങുന്നതായി തോന്നുക, ഇതോടൊപ്പം തന്നെ ഓക്കാനം, ഛർദിൽ എന്നിവ അനുഭവപ്പെടുക, ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകുന്നതിനുള്ള ടെൻഡൻസി കൂടുതൽ

0: കൂടുതലായി തോന്നുക, മൂത്രതടസ്സം നേരിടുക, മൂത്രത്തിൽ ചുവപ്പോ അതോ ബ്രൗൺ നിറത്തിലോ ഉള്ള നിറം ഉള്ളതായി തോന്നുക, ഇവയെല്ലാം മറ്റു ലക്ഷണങ്ങളായി കണക്കാക്കാം. ഇനി ഈ ഒരു അസുഖം നമ്മളിലുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെയോ യൂറിക് ആസിഡിൻ്റെയോ അളവ് കൂടുതലാണെങ്കിലോ നമ്മുടെ യൂറിനിൽ കാൽസ്യം ഓക്സലേറ്റ്സ് അഥവാ ക്രിസ്റ്റൽസിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിലോ മൂത്രാശയക്കല്ലുകളുടെ ലക്ഷണങ്ങളായി കണക്കാക്കാം. അതുപോലെ തന്നെ എക്സ്റേ, അൾട്രാസൗണ്ട് സ്കാൻ എന്നിവ വഴിയും ഈ അസുഖമുണ്ടോയെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ കല്ലുകളുടെ സൈസ് വളരെ ചെറുതാണെങ്കിൽ ഒരു പക്ഷേ അൾട്രാസൗണ്ട് സ്കാൻ വഴി വിവരങ്ങൾ ലഭ്യമാവണമെന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സി ടി സ്കാൻ എടുത്തു നോക്കുന്ന പക്ഷം വിശദമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. മൂത്രാശയക്കല്ലുകൾ അലിയിച്ച് കളയുന്നതിനായി ഹോമിയോപ്പതിയിൽ വളരെ പ്രയോജനകരമായ മരുന്നുകൾ ലഭ്യമാണ്. തൃശൂർ ജില്ലയിലെ പൂത്തോളിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ഹോമിയോ ആശുപത്രിയിൽ മൂത്രാശയക്കല്ലുകൾക്കും വൃക്ക സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. മൂത്രാശയക്കല്ലുകൾ മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ നിന്നും പരിഹാരം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും സ്ഥിതി ചെയ്യുന്ന ഹോമിയോ സ്ഥാപനങ്ങൾ വഴിയും വളരെ ഫലപ്രദമായ മരുന്നുകൾ ലഭിക്കുന്നതാണ്.
1: മൂത്രാശയക്കല്ലുകളെ കുറിച്ച് സംസാരിച്ചത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജുവൽ എം എസ്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. തൃശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
3: തിങ്കൾ, ബുധൻ, വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ആകാശവാണി തൃശൂർ. സമയം 7:00 55 മിനിറ്റ് 20 സെക്കൻഡ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
6: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
7: മാഡം, ഞാൻ ഒരാഴ്ച ലീവ് ആയിരിക്കട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
5: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണു പരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
7: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യർ റോഡ്, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആദ്യ ഇന്ത്യൻ ഓസ്കാർ ജേതാവ് ആരാണ്? ഉത്തരം: ഭാനു അത്തയ്യ. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ ലഭിച്ചത്. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ആധികാരികമായ ഒരു രൂപം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: ആദ്യ ഇന്ത്യൻ ഓസ്കാർ ജേതാവ് ആരാണ്? ഉത്തരം: ഭാനു അത്തയ്യ. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ ലഭിച്ചത്. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ആധികാരികമായ ഒരു രൂപം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് ലിയോ ടോൾസ്റ്റോയിയുടെ വാക്കുകളാണ്. അഹങ്കാരിയായ ഒരാൾ സ്വയം പൂർണനായി കരുതുന്നു. ലാളിത്യവും നന്മയും സത്യവും ഇല്ലാത്തിടത്ത് മഹത്വമില്ല. അഹങ്കാരിയായ ഒരാൾ സ്വയം പൂർണനായി കരുതുന്നു. ലാളിത്യവും നന്മയും സത്യവും ഇല്ലാത്തിടത്ത് മഹത്വം ഇല്ല. ലിയോ ടോൾസ്റ്റോയ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ.

0: ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം സമാപിക്കുന്നു. പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
3: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
3: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
5: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സിആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനീത മണമ്മൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ഇന്ന് രാത്രി 9:30. FM 101.1 MHz ഇന്ന് രാവിലെ 10:30 ഗസൽ, ഭുപീന്ദർ സിംഗ്, മിത്താലി സിംഗ് എന്നിവർ പാടിയത്. 11:02 ഹലോ ആകാശവാണി ഫോണിൻ പരിപാടി. മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. 3:00 ബലിപ്പാട്ട്, ഡി കുഞ്ചനും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം FM 101.1 MHz. ഇനി 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
6: നമസ്കാർ, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार. ब्रिक्स देशों के विदेश मंत्रियों की 2 दिवसीय बैठक आज से नई दिल्ली में शुरू हो रही है. असम सरकार 26 मई को विधानसभा में समान नागरिक संहिता विधेयक प्रस्तुत करेगी. भारत ने घरेलू कीमतों पर नियंत्रण के लिए इस वर्ष सितंबर तक चीनी के निर्यात पर प्रतिबंध लगाया. पश्चिम बंगाल सरकार ने आलू, प्याज, फल, सब्जियों, अनाज और अन्य आवश्यक वस्तुओं की अंतर राज्य आवाजाही पर सभी प्रतिबंध हटाए. उत्तर प्रदेश में बारिश, आंधी और बिजली गिरने की घटनाओं में 60 लोगों की मौत. केंद्रीय अन्वेषण ब्यूरो के निदेशक प्रवीण सूद का कार्यकाल 1 वर्ष बढ़ाया गया. और IPL क्रिकेट में रॉयल चैलेंजर्स बेंगलुरु ने कोलकाता नाइट राइडर्स को 6 विकेट से हराया. विराट कोहली ने रचा इतिहास. ब्रिक्स देशों के विदेश मंत्रियों की 2 दिन की बैठक आज से नई दिल्ली में शुरू हो रही है. विदेश मंत्री सुब्रमण्यम जयशंकर बैठक की अध्यक्षता करेंगे.
7: बैठक के दौरान

0: சங்கமம்
1: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: കൈതപ്രത്തിന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി ചിത്രപാടിയ ഗാനം. ചിത്രം ഞാൻ ഗന്ധർവൻ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകി. ജി വേണുഗോപാലും സംഘവും പാടിയ ഗാനം. ചിത്രം 3-ാം പക്കം.

പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: 2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
1: ഹൃദയ,
2: ഹൃദയ

0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം. സേവന വാർത്തകൾ
2: വെള്ളി രാവിലെ 7:20
1: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: സത്യനന്ദിക്കാടിന്റെ വരികൾക്ക്

0: തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസിപ്പൻസ്, ആക്സിസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
2: ചിത്രം നൃത്തശാല. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ദക്ഷിണാമൂർത്തി. ഗായകൻ യേശുദാസ്.

0: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ
2: ഫോൺ 94 97 45 79 70. ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ CR, നിർവഹണ സഹായം ഷിബു MJOS മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ.

0: കെ എസ്, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, വൈ എസ് പൗർണമി, പ്രീത പീയൂസ്, വിനിത മണമ്മേൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ഇന്ന് രാത്രി 9:30
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
0: കൈതപ്പുറത്തിന്റെ വരികൾ എസ് പി വെങ്കടേഷിന്റെ ഈണം, യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം കൗരവർ.

0: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: വിഷ്ണു ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

മിഴികൾ സാക്ഷി. ഈ ചിത്രത്തിനുവേണ്ടി ഒ എൻ വി കുറിപ്പെഴുതിയ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം.

0: 2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ബ്രഹ്മാത്മക ലോകമാണ്.
1: ഹൃദയ,

0: Eder!
1: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
2: ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി മഴ എന്ന ചിത്രത്തിനുവേണ്ടി നെയ്യാറ്റിൻകര വാസുദേവൻ, യേശുദാസ്, അരുന്ധതി എന്നിവർ പാടിയ ഗാനം. രചന യൂസഫലി കേച്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 10:15 കേൾക്കാം.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരി. സർവശ്രീ ആലങ്കോട് VS ഗോകുൽ വയലിൻ, അനിലക്കാട് ജയകൃഷ്ണൻ മൃദംഗം. ആദ്യം വരാളി രാഗത്തിൽ AT ജന്മമിതിഹ മിശ്രചാപ്പ് താളം ത്യാഗരാജകൃതി.

ഡോക്ടർ പ്രിയദർശിനി സുനിലിന്റെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. സർവശ്രീ ആലങ്കോട് വി എസ് ഗോകുൽ വയലിൻ, അനിലക്കാട് ജയകൃഷ്ണൻ മൃദംഗം.

0: சங்கமம்.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
3: രണ്ടായിരത്തിഇരുപത്തിയാറിലെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
4: ഹൃദയാ,

പത്ത് മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി തിരുവനന്തപുരം റിലേ. സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് നാളുകളായി നാം വളരെ ഉത്കണ്ഠയോടെ ശ്രദ്ധിക്കുന്ന ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. ഈ രോഗത്തിന്റെ വ്യാപനത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. അമീബിക് മസ്തിഷ്ക ജ്വരം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കൂടുതൽ കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ രോഗത്തിൽ അല്ലെങ്കിൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
2: അതായത് നമുക്ക് മസ്തിഷ്ക ജ്വരം തലച്ചോറിനെയോ അതിന്റെ ആവരണത്തെയോ ബാധിക്കുന്ന അണുബാധയാണ് നമ്മൾ മസ്തിഷ്ക ജ്വരം എന്ന് പറയുക. അത് പനി, തലവേദന, ഛർദ്ദിൽ തുടങ്ങിയ ലക്ഷണങ്ങളോടെ കാണപ്പെടും. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, അതായത് നമ്മുടെ തലച്ചോറിന് ചുറ്റുമുള്ള ആവരണത്തിനകത്തു നിന്നുള്ള ദ്രാവകം കുത്തിയെടുത്തുള്ള പരിശോധന, നമ്മുടെ ശരീരത്തിന്റെ നടുഭാഗത്തു നിന്നുമാണ് ഈ ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത്. അപ്പൊ ഈ ദ്രാവകത്തില് പരിശോധന പലതരത്തിൽ, ബാക്ടീരിയയാണോ, വൈറസ് ആണോ, ഫംഗസ് ആണോ, ടി ബി ആണോ, ഇതെല്ലാം അറിയാനുള്ള പല വിധത്തിലുള്ള പരിശോധനകളുണ്ട്. കൾച്ചർ മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് PCR ടെസ്റ്റ് കഴിഞ്ഞൊരു 10 വർഷത്തിനപ്പുറം നമുക്ക് അതും ലഭ്യമാണ്. പക്ഷേ ഇതിൽ എത്ര തന്നെ നോക്കിയാലും, നമ്മൾ PCR ടെസ്റ്റ് വരെ നോക്കിയാലും, ഒരു 30% ആൾക്കാരിൽ മാത്രമേ, ഒരു 25 മുതൽ 30% ആൾക്കാരിൽ മാത്രമേ ഈ അണുബാധ ഉണ്ടാക്കുന്ന അണു ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും അത്ര തന്നെ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു സാധാരണ രക്തപരിശോധന പോലെയോ, അല്ലെങ്കിൽ ഒരു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകുമ്പോൾ ഉള്ള പരിശോധന പോലെയോ, ഒരു കഫ പരിശോധന പോലെയോ അത്ര എളുപ്പം അണു ഈ സ്രവത്തിൽ നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. ഈ 30% മാത്രമായിരുന്നു നമുക്ക് ആകെ കിട്ടിയിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, ആരെയൊക്കെ അമീബയ്ക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഗൈഡ് ലൈൻസ് ചേഞ്ച് ചെയ്തപ്പോൾ, എല്ലാ രീതിയിലും ഈ തലച്ചോറിന്റെ അണുബാധയുമായിട്ട് വരുന്ന എല്ലാ രോഗികളുടെയും സ്രവം അമീബ പരിശോധിക്കണം എന്നുള്ള നയം നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ ഈ സ്രവത്തിനെ വെറ്റ് മൗണ്ട്, അതായത് മൈക്രോസ്കോപ്പിലൂടെ ഫ്രഷ് ആയിട്ടുള്ള സാമ്പിൾ നോക്കുന്ന വെറ്റ് മൗണ്ട് പരിശോധനയും, പിന്നെ ഈ വർഷം മാർച്ച് മുതൽ തിരുവനന്തപുരത്ത് നമ്മുടെ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിൽ PCR പരിശോധനയും നിലവിൽ വന്നു. അതോടുകൂടി നമുക്ക് കൂടുതൽ ഈ സ്രവത്തിലെ അമീബയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ PCR ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ പ്രൈവറ്റ് ലാബുകളിൽ പോലും ലഭ്യമായിട്ടുള്ള ഒന്നല്ല. രാജ്യത്ത് തന്നെ 2-3 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുള്ളത്. വളരെ അപൂർവമായിട്ടാണ് ഒരു പ്രൈവറ്റ് ലാബ്സിൽ പോലും ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അത്യപൂർവമായിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിൽ തന്നെ ചെയ്യാനുള്ള സൗകര്യം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടേതാണെന്ന് തന്നെ പറയാം. അതാണൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്കിത് അക്യാന്തമീബയാണോ അതോ നെഗ്ലേറിയയാണോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു തുടങ്ങിയത്. മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ മൈക്രോബയോളജി വിഭാഗവും വളരെ ശക്തമായി തന്നെ, വളരെ സ്ട്രോങ് ആയി തന്നെ ഇത് കണ്ടെത്താൻ പ്രാപ്തരാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ ഇത്തരം അണുബാധകൾ ഇതാണ്, അമീബയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു. മുമ്പ് നമുക്ക് 70% ആൾക്കാരിൽ അണു ഏതാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അന്ന് നമ്മൾ ബാക്ടീരിയയ്ക്കും വൈറസിനും എല്ലാം ചേർന്ന ഒരു സംയോജനമാണ് തലച്ചോറിലെ അണുബാധയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരുന്നത്. പല

0: തിരിച്ചറിയാൻ കഴിയാത്തപ്പോൾ ടി ബിയുടെ ചികിത്സയും ചെയ്യേണ്ടി വരുമായിരുന്നു. ടി ബിയുടെ അണു എപ്പോഴും കിട്ടണം എന്നില്ല. പക്ഷെ ഈ പല മരുന്നുകളും അമീബിക്കെതിരെയും വർക്ക് ചെയ്യുമെന്നുള്ളതിന് കുറെ പേർ രക്ഷപ്പെടുമായിരുന്നു. പിന്നെ കൃത്യമായ ചികിത്സ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അണുബാധയുള്ള, മസ്തിഷ്കത്തിന്റെ അണുബാധയുള്ള 50% ആൾക്കാർ മരണപ്പെടുകയും ചെയ്യും. അപ്പൊ ഇവരിലും പലപ്പോഴും നമുക്ക് കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് അന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ലഭ്യമായ ഈ മെച്ചപ്പെട്ട ടെസ്റ്റിംഗ് സൗകര്യങ്ങളിലൂടെയും കൃത്യമായിട്ട് എല്ലാ ഈ അണുബാധ മസ്തിഷ്ക അണുബാധ ഉള്ളവർക്കും അമീബ ടെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു നിയമം പോലും നമ്മുടെ നാട്ടിൽ വന്നതോടുകൂടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കൃത്യമായ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയിലൂടെ അത് നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനവും നമ്മുടേതാണ്. അങ്ങനെ നമുക്ക് ഇതിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ മസ്തിഷ്ക അണുബാധ വന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ കാരണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്, കൃത്യമായ ചികിത്സ കൃത്യസമയത്ത് നൽകാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വർദ്ധിച്ചു വരുന്നു എന്ന് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. കൃത്യമായ കാരണം കണ്ടെത്തി കൃത്യമായ സമയത്ത് ചികിത്സ നൽകി കൂടുതൽ രോഗികൾക്ക് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ശരിക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യം.
1: ഇനി പ്രധാനമായും അറിയേണ്ടത് ഈ രോഗത്തിന്റെ പകർച്ച എങ്ങനെ എന്നുള്ളതാണ്. അതിനെ കുറിച്ചൊന്ന് പറയാമോ മാഡം?
0: പകർച്ചാ രീതിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം, ഒന്ന്, മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖമല്ല. രണ്ട്, മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരസുഖവുമല്ല. മൃഗങ്ങളിലും ഈ അമീബകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവയൊന്നും തന്നെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലോട്ടോ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലോട്ടോ വരുന്നതല്ല. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെപ്പോഴും മീഡിയയിൽ ഇപ്പോൾ കേൾക്കുന്നതുമായിട്ടുള്ളത്, പ്രധാനമായിട്ട് കെട്ടിക്കിടക്കുന്ന വെള്ളം, അത് അശുദ്ധമായിട്ടുള്ള വെള്ളമായിരിക്കാം. നമ്മൾ എവിടെയായാലും വെള്ളം കെട്ടിക്കിടന്നാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ പായൽ വരുന്നതായിട്ട് നമുക്കറിയില്ലേ. അപ്പൊ അങ്ങനെ കെട്ടിക്കിടക്കുന്ന വെള്ളം, പ്രത്യേകിച്ചും കുറച്ച് ചൂട് കൂടെയുള്ള, നമ്മുടെ സംസ്ഥാനത്ത് ഒരു 25 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ പൊതുവെയുള്ള താപനില. അപ്പൊ ആ താപനില പ്രത്യേകിച്ചും നെഗ്ലേറിയ പോലെയുള്ള അമീബയ്ക്ക് വളരാൻ കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും, നമ്മൾ സ്വിമ്മിംഗ് പൂൾസിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ പോകുമ്പോഴും കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്യാത്ത രീതിയിലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മുങ്ങിക്കുളിക്കുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ ഈ അശുദ്ധജലത്തിലൂടെ അമീബ നമ്മുടെ തലച്ചോറിലേക്ക് പ്രവേശിക്കാം. അതായത് നമ്മുടെ തലയോട്ടിയ നമ്മുടെ മൂക്കിന്റെ മുകളിൽ ഒരു നേർത്ത ഒരു പാളിയുണ്ട്, ക്രിബ്രിഫോം പ്ലേറ്റ്. പ്രത്യേകിച്ചും കുട്ടികളിൽ അത് നല്ല രീതിയിൽ വികസിച്ചിട്ടുണ്ടാവില്ല, അവിടെ ചെറിയ സുഷിരങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ചില ENT സർജറികളൊക്കെ ചെയ്തിട്ടുള്ള ചിലരിൽ, എല്ലാവർക്കും അല്ല, ചിലതരം ENT സർജറീസ് ചെയ്തുള്ളവർക്ക് തലച്ചോറിന് തലയോട്ടിക്ക് മുഖത്ത് ആക്സിഡന്റ് ഒക്കെ പറ്റി മൂക്കിനൊക്കെ പരിക്ക് പറ്റിയവരിലെല്ലാം ആ സുഷിരങ്ങളിലൂടെ ഈ അമീബ എളുപ്പത്തിൽ ഞരമ്പിലൂടെ നമ്മുടെ തലച്ചോറിലോട്ട് പ്രവേശിക്കാം. അതാണ് നമുക്ക് ഏറ്റവും കോമൺ, ഏറ്റവും സാധാരണയായിട്ട് അറിയാവുന്നതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും പ്രിവെൻ്റ് ചെയ്യാനും തടയാനും കഴിയാവുന്ന ഒരു മാർഗം ഇതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലുള്ള, അതുപോലെ മൂക്ക് വെള്ളം വെച്ച് വലിച്ച് കഴുകുന്നവരുണ്ട് ചിലർ, അത് മതപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലാതെയും മൂക്ക് വെള്ളം വലിച്ചു കയറ്റി കഴുകുന്നതും ഒഴിവാക്കേണ്ടതാണ് അശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിച്ച്. രണ്ടാമത്തൊരു കാര്യം, മുറിവുകൾ നമ്മൾ കഴുകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അപ്പോൾ കിട്ടുന്ന വെള്ളം ഉപയോഗിച്ച് കഴുകും. പക്ഷേ ഈ മുറിവുകളിലും ഇത്തരം വെള്ളം കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മുറിവുള്ള കാലമായിട്ട് നമ്മൾ ചെളിയിലൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ മുറിവിലൂടെ അമീബ നമ്മുടെ രക്തത്തിലേക്ക് പ്രവേശിച്ച് ഇതുണ്ടാക്കാം. മറ്റൊന്ന്, ഒരുപാട് പൊടിപടലങ്ങളുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ AC യുടെ വെന്റിനടുത്തെല്ലാം വർക്ക് ചെയ്യുമ്പോൾ ആ സമയത്തെ അമീബയുടെ സിസ്റ്റം എല്ലാം ശ്വസനത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോകാം. ഈ സിസ്റ്റ് രൂപത്തിലുള്ള അമീബ അതൊരു ചെറിയ തോട് പോലുള്ളതാണ്. ആ തോട് പൊട്ടിച്ച് അത് എപ്പോൾ വേണമെങ്കിലും ഈ അമീബ ആക്റ്റീവ് ആകാം. അത് കൂടുതൽ ആ നിർജീവമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് സജീവമായി രക്തത്തിലൂടെ കലർന്ന് നമ്മുടെ, പ്രധാനമായിട്ടും തലച്ചോറാണ് അമീബയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവയവം, അവിടേക്കാണ് കൂടുതൽ അണുബാധ ഉണ്ടാക്കുക. ഈ മൂന്ന് രീതിയിലാണ് പ്രധാനമായിട്ടും അമീബ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതും രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
1: മാഡം, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾക്ക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലക്ഷണം ജ്വരം അഥവാ പനി തന്നെയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട പനി ഉണ്ടാകാം. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട് പനി ഇല്ലാതെയും മസ്തിഷ്ക സംബന്ധമായിട്ടുള്ള മറ്റു പല അസുഖങ്ങളുമായിട്ട് ഈ രോഗികൾ വരുന്നുണ്ട്. മറ്റൊന്ന്, തലവേദന. ഇപ്പൊ മുൻപ് തലവേദന ഉണ്ടായിരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മുമ്പുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള അതികഠിനമായ, തീവ്രമായ, ഒരുപക്ഷെ ഉറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കടുത്ത തലവേദന. അതിനോടൊത്ത് ഓക്കാനമുണ്ടാകാം, ഛർദിലുണ്ടാകാം, കഴുത്തിന് വേദന, കഴുത്ത് തിരിക്കുമ്പോഴുള്ള മസിലിനൊരു പിടുത്തം, അത് ഈ തലച്ചോറിന്റെ ആവരണത്തിൽ പഴുപ്പ് വരുമ്പോൾ ഉള്ള ഒരു ആദ്യ ലക്ഷണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന്, വെളിച്ചത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പുളിക്കുന്ന പോലെ തോന്നുക, ചെവി വളരെ അസ്വസ്ഥത അനുഭവപ്പെടുക. തലച്ചോറിൽ കൂടുതൽ അണുബാധ കൂടുതൽ തീവ്രമാകുമ്പോൾ സംസാരത്തിന് കുഴച്ചിൽ, മയക്കം, ബോധക്ഷയം.

0: ജെന്നി തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവാം. കുറച്ചുകൂടെ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അബോധാവസ്ഥയും കൈകാലുകളുടെ പേശി ചലനക്കുറവും അങ്ങനെയുള്ള ലക്ഷണങ്ങളുമായിട്ടും ഇത്തരം രോഗികൾ വരാറുണ്ട്. ചിലർക്ക് തലച്ചോറിനകത്തെ മർദ്ദം പ്രഷർ കൂടുന്ന ലക്ഷണമായിട്ടാണ് വരിക. ഇവർ പലപ്പോഴും രണ്ടായിട്ട് കാണുന്നത് പോലെയും ചെവിക്കുള്ളിൽ മൂളൽ മുഴക്കം പെട്ടെന്ന് ചിലപ്പോൾ കാഴ്ച മങ്ങുന്ന പോലുള്ള ലക്ഷണങ്ങൾ ഇത്തരം രോഗലക്ഷണങ്ങളുമായിട്ടും ഈ രോഗികൾ വരാറുണ്ട്. അപ്പം മുൻപില്ലാത്ത രീതിയിലുള്ള പുതിയൊരു തരത്തിലുള്ള തലവേദന കഠിനമായിട്ട് വരികയാണ്, ഉറക്കം പോലും പറ്റാത്ത രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന് കൃത്യമായ ചികിത്സയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് നമുക്ക് ഏതൊരു രോഗത്തിനും ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെന്റൽ ട്രയൽസ് എന്നൊക്കെ പറയും, റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ, അതൊക്കെയാണ് ഏറ്റവും തെളിവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അമീബിക് മെനിങ്കോ എൻകെഫലൈറ്റിസ് ഒന്നും അങ്ങനെ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിലൊരു റാൻഡമൈസ് കൺട്രോൾ ട്രയൽ ഒന്നും നടത്താൻ കഴിയുന്ന ഒരു രോഗമല്ല, അത് ലോകത്ത് ഒരിടത്തും അങ്ങനെയല്ല. അപ്പം നമുക്ക് ഉള്ള തെളിവുകൾ ലോകത്ത് എമ്പാടും ഉള്ള പല കേസ് റിപ്പോർട്ട്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള എവിഡൻസ്, ആ തെളിവുകൾ വെച്ച് ഓരോ രോഗികൾക്കും ഏതായിരിക്കും ഏറ്റവും പ്രയോജനപ്പെട്ടിട്ടുള്ള മരുന്നുകൾ എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള നാല് മരുന്നുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്, നമ്മുടെ നാട്ടിലും അത് ലഭ്യമാണ്. അത് വെച്ചാണ് ഒരു സെഫ്ട്രാക്സോൺ, അസിത്രോമൈസിൻ, ഡോക്സിസൈക്ലിൻ, ഫ്ലൂക്കണസോൾ, അങ്ങനെ ചിലതരം മരുന്നുകളുണ്ട്. ഇവയുടെ ഒരു സംയോജനമാണ് മിക്ക രോഗികൾക്ക് നമ്മൾ ഉപയോഗിച്ചു വരിക. പിന്നെ ഈ PCR പരിശോധനയിൽ നമുക്ക് ഏത് തരം അമീബയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിനും നെഗ്ലേറിയയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അക്യാന്തമീബയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മരുന്നുകൾ ഒരു എക്സ്ട്രാ മരുന്നും അഡീഷണലായിട്ട് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. പിന്നെ വേണ്ടത് രോഗിക്ക് സപ്പോർട്ടീവ് കെയർ ആണ്, അല്ലെങ്കിൽ ആ രോഗലക്ഷണം അനുസരിച്ച്. ഉദാഹരണത്തിന് അപസ്മാരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജെന്നി വരാതിരിക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ മർദ്ദം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്ന്, തലച്ചോറിലെ ആവരണത്തിലെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, ഇത് ഓരോ രോഗലക്ഷണങ്ങൾ അനുസരിച്ചുള്ള മറ്റ് കെയർ വേണ്ടി വരും. അപ്പോൾ അബോധാവസ്ഥയിലേക്ക് പോവുകയോ ജെന്നി വരികയോ ഒക്കെ ചെയ്യുന്ന ഒരു രോഗിയാണെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ICU കെയർ വേണ്ടി വന്നേക്കാം, ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നേക്കാം. ഇപ്പോൾ തലച്ചോറിനകത്ത് പഴുപ്പ് കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ തലച്ചോറിലെ മർദ്ദം മരുന്നുകളോട് പ്രതികരിക്കാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുകയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ന്യൂറോ സർജറിയും വേണ്ടി വന്നേക്കാം. ആ പഴുപ്പെടുത്ത് കളയാനോ അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാനോ ഉള്ള സർജറിയും ചില രോഗികൾക്ക് വേണ്ടി വരും.
1: മാഡം, നമുക്ക് എങ്ങനെയാണ് ഈ രോഗത്തെ പ്രതിരോധിക്കുവാനാവുക?
0: നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും തല മുങ്ങി കുളിക്കുകയോ അല്ലെങ്കിൽ അശുദ്ധമായ വെള്ളം നമ്മുടെ മൂക്കിലേക്ക് വലിച്ചു കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ശുദ്ധമായിട്ടുള്ള ജലം എപ്പോഴും നമ്മുടെ എല്ലാ ജലസ്രോതസ്സുകളും ശുദ്ധമായി സൂക്ഷിക്കണം. രണ്ടാമത്തേത് മുറിവുകളൊക്കെ കഴുകുമ്പോൾ അല്ലെങ്കിൽ മുറിവുള്ള കാലുമായിട്ട് നമ്മൾ ചെളിയിലും അഴുക്ക് വെള്ളത്തിൽ ചവിട്ടാതിരിക്കും. മുറിവുകളിലൂടെ പെട്ടെന്ന്, അത് പ്രത്യേകിച്ചും രോഗപ്രതിരോധ ശേഷി കുറവുള്ളവരിൽ അത് അമീബ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ.
1: മാഡം, നമ്മുടെ ജലസ്രോതസ്സുകൾ ശുദ്ധിയായി സൂക്ഷിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഈ രോഗത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിലില്ലേ? അതിനെ കുറിച്ച് എന്താണ് മാഡത്തിന് പറയാനുള്ളത്?
0: നമുക്ക് എവിടെയായാലും ജലത്തിൽ അമീബയും മറ്റ് ജീവികളും ഉണ്ടാകും, അത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഈ ജലസ്രോതസ്സുകൾ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ചിലരിൽ കണ്ടത് വീട്ടിലെ കിണറ്റിൽ മീൻ വളർത്തുന്നവരുണ്ട്, അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. മീൻ വളർത്തുമ്പോൾ അതിൽ അമീബ പോലുള്ള സൂക്ഷ്മജീവികൾ പെറ്റ് പെരുകാനുള്ള സാധ്യത കൂടുകയാണ്. പിന്നെ മീൻ വളർത്തുന്നു എന്ന് പറഞ്ഞ് ക്ലോറിനേറ്റ് ചെയ്യാതിരിക്കും, മീൻ ചത്തുപോകുന്നത് അത് ഒഴിവാക്കണം. അതുപോലെ സെപ്റ്റിക് ടാങ്ക് എല്ലാം ഇതിനടുത്തായിട്ട് കിണറിനടുത്തുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കാൻ നോക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഈ കിണറിലെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കണം. കൃത്യസമയത്ത് ആരോഗ്യ പ്രവർത്തകർ പറയുന്നതനുസരിച്ച് ക്ലോറിനേഷൻ ചെയ്യണം. അതുപോലെ പല വീടുകളിലും ഈ വെള്ളം സൂക്ഷിക്കുന്ന ടാങ്കുകളുണ്ട്. ആ ജലസംഭരണികൾക്കുള്ളിലും അമീബ ഉണ്ടാകാം, അമീബ എന്നല്ല പായലുണ്ടാകും, സ്വാഭാവികമാണ്. വെള്ളം എവിടെ കെട്ടിക്കിടന്നാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പായലുണ്ടാകാം. അപ്പൊ ഈ ജലസംഭരണികൾ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം. പിന്നെ ഈ അമീബ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഗതി അല്ല, ഇത് ലോകമെമ്പാടും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ടെസ്റ്റിംഗ് ഇമ്പ്രൂവ് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കൃത്യമായി നേരത്തെ കണ്ടെത്താൻ കഴിയുന്നത്. ഇത് പല രോഗികളിലും, രോഗികളല്ല ആരോഗ്യമായിട്ടിരിക്കുന്ന സാധാരണ മനുഷ്യരിലുള്ള ആന്റിബോഡി ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ശരീരത്തിനുള്ളിൽ ഏതെങ്കിലും അമീബയാവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവയൊക്കെ പ്രവേശിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള സീറോ പ്രിവലൻസ് സ്റ്റഡീസ്, ഇത് വിദേശ രാജ്യങ്ങളിൽ നടത്തിയിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷം ടെക്സസിൽ നടത്തിയിരുന്നു, US UKയിലും ഒക്കെ നടത്തി, ഓസ്ട്രേലിയയിലും എല്ലാം നടത്തിയിട്ടുള്ളതാണ്. അപ്പം ഇതിലെല്ലാം കണ്ടെത്തിയിട്ടുള്ളത് സാധാരണ മനുഷ്യരിൽ പോലും 90% ആൾക്കാരിലും നെഗ്ലേറിയയുടെ വന്നു പോയതിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്.

0: കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ അക്കാദമിയ 95% ആൾക്കാരിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മൾ എല്ലായിടത്തും ഉള്ള ഒരു സൂക്ഷ്മജീവി തന്നെയാണിത്. നമ്മൾ അത്രത്തോളം ഭയക്കേണ്ട ഒരു കാര്യമല്ല. പക്ഷേ നമ്മുടെ ജലസ്രോതസ്സുകളെല്ലാം മലിനമാകാതെ ശുദ്ധമായി സൂക്ഷിക്കണം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ലക്ഷണങ്ങൾ കണ്ട എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുകയും വേണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. യാസിൻ നിസാർ, സൗമ്യ രാമകൃഷ്ണൻ എന്നിവർ ഒഴിമുറി എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബിജിപാൽ.

പ്രയോജകർ കന്നഡ ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

0: जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जी और टीबी की हार।
1: निक्षय मित्र इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
2: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
0: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി! അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
5: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ.
7: ചിത്രം ചട്ടക്കാരി. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം MJ ജയചന്ദ്രൻ. ശ്രേയ ഘോഷാൽ പാടിയ ഗാനം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ് 18 സെക്കൻഡ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 510 രൂപ കുറഞ്ഞ് 14,880 രൂപയ്ക്കും പവന് 4,080 രൂപ കുറഞ്ഞ് 119,040 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി, ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ, ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
8: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
9: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
8: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
0: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സിയ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാഞ്ഞൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനീത മനമ്മേൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. ഇന്ന് രാത്രി 9:30.
9: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
8: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
9: അക്ഷരകേരളം.
8: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35. ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ സംബന്ധിച്ച് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സമയം 10:30:25. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോഹെഡ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ഗസൽ. ഭൂപീന്ദർ സിംഗ്, മിതാലി സിംഗ് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം.

ഭൂപീന്ദർ സിംഗ്, മിതാലി സിംഗ് എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. ഗസൽ സമാപിച്ചു. ആകാശവാണി തൃശൂർ FM 101.1 MHz. അല്പസമയത്തിനകം അടുത്ത പരിപാടി തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495964321, 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. സ്റ്റുഡിയോയിൽ ഡോക്ടർ ആർ വേണുഗോപാലുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ വേണുഗോപാൽ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാർ. നമ്മൾ പ്രധാന വിഷയത്തോട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മൃഗസംരക്ഷണ മേഖലയിൽ നമ്മളൊരു സംരംഭകത്വ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചാൽ ഇതിനെക്കുറിച്ച് സാറിന് പറയാൻ എന്തോ, അതിൻ്റെ സാധ്യതകൾ എത്രയുണ്ട്, സ്കോപ്പ് എത്രയുണ്ട്?
2: തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകൾ ഈ മേഖലയിലുണ്ട്. ഇപ്പം അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, പാലായാലും മുട്ടയായാലും മാംസമായാലും ഇതെല്ലാം തന്നെ കേരളത്തിൽ വളരെയധികം ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. അപ്പോൾ പാലിൻ്റെ ഉൽപ്പാദനം, മുട്ട ഉൽപ്പാദനം, മാംസോൽപാദനം, ഇതുമായി ബന്ധപ്പെട്ട വ്യവസായ സംവിധാനങ്ങൾ, അതായത് സാധ്യതകൾ എന്ന് പറയുകയാണെങ്കിൽ, പാല്, മുട്ട, മാംസം ഇത് ഉൽപ്പാദിപ്പിക്കുക, അത് സംസ്കരിക്കുക, അത് വിപണനം ചെയ്യുക, ബ്രാൻഡ് ചെയ്യുക, അതല്ലെങ്കിൽ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുക, ഇതെല്ലാം തന്നെ സംരംഭക സാധ്യതകളാണ്. ഇതിലെല്ലാം തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകൾക്ക് കടന്നു വരാനുള്ള നിരവധി സാധ്യതകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ പശു വളർത്തുന്നു, അപ്പം ആ ഒരു കർഷകന് പാലുൽപ്പാദിപ്പിക്കുന്നു, അതൊരു സംരംഭമാണ്. ഇനി മറ്റൊരാൾ ഈ ദേഹത്തിൽ നിന്നും പാലെടുത്ത് ആ പാലിൽ നിന്നും പനീറുണ്ടാക്കി മാർക്കറ്റ് ചെയ്യുന്നു, അതൊരു സംരംഭമാണ്. ഈ കർഷകന് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ലിന് പകരം സൈലേജ് ഉപയോഗിക്കുന്നെങ്കിൽ ആ സൈലേജ് വേറൊരു കർഷകന് ഉൽപ്പാദിപ്പിക്കാം. അദ്ദേഹം ഇപ്പം ചോളം കൃഷി ചെയ്തിട്ട് ആ ചോളം സൈലേജ് ആക്കാനുള്ള സാങ്കേതികവിദ്യ നേടിയെടുക്കുകയാണെങ്കിൽ

0: മൈലേജ് ഉണ്ടാക്കി അദ്ദേഹത്തിന് ഈ കർഷകന് നൽകാം. അപ്പം പല രീതിയിൽ ഇതിനകത്ത് അനുബന്ധമായിട്ടുള്ള വ്യവസായങ്ങൾ, ചെറിയ ചെറുകിട യൂണിറ്റുകൾക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്.
1: നമ്മൾ ഈ ആൻസിലറി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന മാതിരി തന്നെ ഒരാളുണ്ടെങ്കിൽ എൻ്റെ കൂടെ തന്നെ
0: കൂടെ ചേർന്ന്
1: നിരവധി
0: പാൽ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകൻ മാത്രമല്ല, ഈ പാലിൽ നിന്നും ബൈ പ്രോഡക്റ്റിലേക്ക് പോകുന്നു, അത് ബ്രാൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാല് സംസ്കരിക്കുന്നു, മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇറച്ചിക്കോഴികൾ വളർത്തുന്ന ഒരു കർഷകനുണ്ടാവാം. ആ ഇറച്ചിക്കോഴികളെ എടുത്ത് സംസ്കരിച്ച് വിപണനം ചെയ്യുന്ന, സെയില് ചെയ്യുന്ന അത്തരത്തിലുള്ള യൂണിറ്റുകളുണ്ടാവും, പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റുകളുണ്ടാവാം. ഇതെല്ലാം തന്നെ സംരംഭങ്ങളാണ്. അങ്ങനെ ഉള്ള സംരംഭങ്ങൾ കേരളത്തിൽ പല പ്രദേശത്തും പല സാധ്യതകളായിരിക്കും. അതിനുള്ള പരിമിതികളും സാധ്യതകളും കണ്ടെത്തി അതിന് അതിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. തീർച്ചയായും മാർക്കറ്റ് സ്റ്റഡി ചെയ്യുക, എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണമെന്നുള്ളത് നോക്കുക, അതിനുള്ള ലൈസൻസുകളും ബാക്കിയെല്ലാം കൈക്കലാക്കിക്കൊണ്ട് ഈ മേഖലയിലേക്ക് കടന്നു വരിക, അതാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്.
1: അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയവും അത് തന്നെയാണ്. അപ്പം സാർ, ഒരു ഇൻഡസ്ട്രി ചെറിയ തോതിൽ ഒരു യൂണിറ്റ് തുടങ്ങണമെങ്കിൽ എന്തായാലും ഒരു ബിൽഡിംഗ് വേണമായിരിക്കുമല്ലോ. അത് പോൾട്രി ആവട്ടെ, അല്ലെങ്കിൽ ഡെയറി ആവട്ടെ, ഗോട്രി ആവട്ടെ. അപ്പം അതിനുവേണ്ടിയുള്ള ചട്ടങ്ങൾ എന്തൊക്കെയാണ്?
0: ഇപ്പം കേരളത്തിൽ ഈ 2024 ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വന്നത്. അപ്പം ഈ പഞ്ചായത്ത് രാജ് ഫാം ലൈസൻസ് ഈ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് അകത്ത് ഏതൊക്കെ തരത്തിലുള്ള കെട്ടിടങ്ങൾക്കാണ് ലൈസൻസ് വേണ്ടതെന്ന് നിർവചിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, 10 കൂടുതൽ പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് മാത്രമേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 10 പശുക്കളിൽ കൂടുതൽ വളർത്തുന്ന സംരംഭമാണെങ്കിൽ, ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 50 ആടുകളിൽ കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റാണ് നമ്മൾ ആരംഭിക്കുന്നതെങ്കിൽ അവയ്ക്ക് ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. ഇപ്പോൾ കോഴി വളർത്തലാണെന്നുണ്ടെങ്കിൽ 250 കൂടുതൽ കോഴികളെ വളർത്തുന്ന ഒരു സംരംഭമാണെങ്കിൽ അവിടെ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിരിക്കണം. പന്നി വളർത്തുന്ന ഒരു സംരംഭമാണെന്നുണ്ടെങ്കിൽ 5 പന്നിയിൽ കൂടുതൽ വളർത്തുകയാണെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് വേണം. അപ്പോൾ ഈ ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്,
1: പഞ്ചായത്തുകളാണ്
0: തീർച്ചയായും. അപ്പം പക്ഷേ ഈ ബിൽഡിംഗ് പെർമിറ്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്, ഈ ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ഈ മതിലുമായിട്ടുള്ള, അതായത് കോമ്പൗണ്ട് വാളുമായിട്ടുള്ള മിനിമം സെറ്റ് ബാക്ക് പാലിച്ചിരിക്കണം. അപ്പം അതിൽ കേരളത്തിലെ ഫാമുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ഈ കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് 750 സ്ക്വയർ മീറ്ററാണ്. ഇപ്പോൾ കേരളത്തിലെ ഏകദേശം എല്ലാ ഫാമുകളും ഈ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് തന്നെ വരും. 750 സ്ക്വയർ മീറ്ററിനകത്ത് വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഒരു കാറ്റഗറിയാണ്, അതിന് പ്രത്യേക ഒരു കാറ്റഗറിയാണ്. 750 മുകളിൽ വരുന്നവർക്ക് വേറൊരു കാറ്റഗറിയാണ്. ഇപ്പോൾ രണ്ടായിട്ടാണ് കേരളത്തിൽ, അതിപ്പോൾ ഡയറി ആയാലും ബോട്ട് ഫാം ആണെങ്കിലും പൗൾട്രി ഫാം ആണെങ്കിലും ഈ രണ്ട് ക്ലാസ്സിനകത്ത് വരും. ഈ 750 സ്ക്വയർ മീറ്ററിനകത്ത് വരുന്ന ഒരു ഫാമാണെങ്കിൽ, കെട്ടിടത്തിൻ്റെ വിസ്തീർണമാണ് നമ്മൾ പറയുന്നത് ആണെങ്കിൽ, അതിന് മുൻഭാഗത്ത് വിടേണ്ട സെറ്റ് ബാക്ക് എന്ന് പറയും. സെറ്റ് ബാക്കാണ് ഈ കോമ്പൗണ്ട് വാളും കെട്ടിടവുമായിട്ടുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. മുൻഭാഗത്ത് 3 മീറ്റർ മിനിമം സെറ്റ് ബാക്ക് വിടണം, വശങ്ങളിലും 2 മീറ്റർ വേണം, പിൻഭാഗത്തും 2 മീറ്റർ വേണം. ഇതാണ് കെട്ടിട നിർമ്മാണ ചട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്ലോർ സ്പേസ് എത്ര ശതമാനം നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ 1 ഏക്കർ സ്ഥലം നമ്മൾ ഒരു ഫാമിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തിയാൽ, അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ ആ 1 ഏക്കറും നിറയെ കെട്ടിടം കൊണ്ട് നിറയ്ക്കാൻ പറ്റില്ല. അവിടെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. 75% സ്ഥലം നമ്മൾ കെട്ടിടത്തിനായിട്ട് ഉപയോഗിക്കാം,
1: 25%
0: ഫ്രീ ആയിട്ട് വിടണം. ആ ഒരു ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഈ ഫാമുകൾക്ക് വേണ്ടിയിട്ട് കുറേ ഇളവ് ചെയ്തതാണ്. നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടത്തിൽ ഫാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇളവ് വന്നതാണ് ഈ 2024. അപ്പോൾ ഈ 750 മുകളിലുള്ള കെട്ടിടമാണെങ്കിൽ, ഇപ്പോൾ കുറച്ചുകൂടെ വലിയൊരു ഫാമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ ഈ പറയുന്ന സെറ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ സെറ്റ് ബാക്ക് നമ്മൾ ഇവിടേണ്ടതായിട്ടുണ്ട്. ഇപ്പം 750 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ബിൽഡിംഗ് ആണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ, മുൻഭാഗത്ത് 5 മീറ്ററും വശങ്ങളിൽ 3 മീറ്ററും പിൻഭാഗത്ത് 5 മീറ്ററും കോമ്പൗണ്ട് വാളിൽ നിന്ന് നമ്മൾ മിനിമം സെറ്റ് ബാക്ക് നമ്മൾ വിട്ടിരിക്കണം. അവിടെ ഈ പറയുന്ന ഫ്ലോർ സ്പേസ് എന്ന് പറയുന്നത് പരമാവധി നമുക്ക് 70% മാത്രമേ, അതായത് 1 ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അതിൽ 70 സെൻറ്റിൽ കൂടുതൽ കെട്ടിടം കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ അവിടെ കഴിയില്ല. അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് കൊണ്ട് മാത്രമേ നമുക്കൊരു കെട്ടിടം നമുക്ക് നിർമ്മിക്കാൻ കഴിയും.
1: ഇപ്പം സാറ് സൂചിപ്പിച്ച മാതിരി ഈ കെട്ടിടത്തിനകത്ത് നമ്മൾ പോൾട്രി ആവാം, ഗോട്രി ആവാം,
0: അത് കോമൺ ആയിട്ടുള്ളതാണ്.
1: പക്ഷേ നമ്മുടെ ഈ 750 സ്ക്വയർ മീറ്ററിൻ്റെ കുറവാണെങ്കിൽ ആ ഒരു അതിനുവേണ്ടി

0: പ്രത്യേക ചട്ടമുണ്ട്, അതിന് കൂടുതലാണ്.
1: രണ്ട്
0: തരത്തിലെ കെട്ടുകടലുണ്ട്.
1: ഇനി ഇതിനകത്ത് ഒരു ചെറിയ കാര്യം കൂടെ വിട്ടു പറയേണ്ടതായിട്ടുള്ളത്, ഇപ്പൊ 10 പശു വരെ നമുക്കൊരു സംരംഭത്തിന് ഈ പറയുന്ന മാനദണ്ഡം ഇല്ലാന്ന് പറഞ്ഞാലും അവിടെ ഒരു ചെറിയ കാര്യം ചേർത്തിട്ടുണ്ട്. അതായത് ഇനി ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും മിനിമം 1.5 മീറ്റർ സെറ്റ് ബാക്ക് പാലിക്കണം.
0: ഓക്കെ.
1: അതായത് ഒരു കാരണവശാലും അടുത്ത വീടിന്റെ അടുത്ത വസ്തുവിന്റെ മതിലോട് ചേർത്ത് നമ്മൾ ഒരു ഫാം നിർമ്മിക്കാൻ പാടില്ല,
0: ഒരു കൗഷെഡ് പോലും
1: ഒന്നും ചെയ്യാൻ പാടില്ല. 1.5 മീറ്റർ സെറ്റ് ബാക്ക്, അതായത് ബിൽഡിംഗ് പെർമിറ്റ് ആവശ്യമില്ലാത്ത ഒരു കാറ്റഗറി ആണെങ്കിൽ പോലും ഇപ്പോൾ ഒരാൾ 2 പശുവിനെ വളർത്തുന്നുള്ളൂ, അപ്പോൾ അയാൾ ഒരു തൊഴുത്ത് നിർമ്മിക്കുകയാണ്. ഒരു കാരണവശാലും അടുത്ത വീടിൻ്റെ അടുത്ത കെട്ടിടത്തിൻ്റെ ഈ മതിലോ അല്ലെങ്കിൽ അതിൻ്റെ ചോരോ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പാടില്ല. കോമ്പൗണ്ട് വാളിൽ നിന്നും 1.5 മീറ്റർ ഗ്യാപ്പ് അവിടെ നിർബന്ധമായിട്ടും പാലിച്ച് വിട്ടിരിക്കണം. അതാണ് ഈ ലൈസൻസ് എടുക്കാത്ത സംരംഭമാണെങ്കിൽ പോലും അത്തരൊരു വ്യത്യാസം വളരെ ഈ ചട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
0: അപ്പോൾ ഇത് സർ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സെറ്റ് ബാക്ക് വിടേണ്ടത്, എത്ര ഫ്രീ സ്പേസ് വിടണം, പിന്നെ ബിൽഡിംഗ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന അതിൽ വല്ലതും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ? അതില്ല, അത് നമ്മുടെ ആവശ്യം മാതിരി
1: ചെയ്യും. പ്രശ്നമില്ല. ഇതിനകത്ത് വേറെ മുൻപ് ഒരുപാട് നിബന്ധനകൾ ഉണ്ടായിരുന്നു, ആ നിബന്ധനകളെല്ലാം തന്നെ ഒഴിവാക്കി. അത് പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാനായിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള പല നിബന്ധനകളും മുൻപുണ്ടായിരുന്ന ചട്ടത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും
0: സെറ്റ് ബാക്കും
1: അതുപോലെ ഫ്ലോർ സ്പേസ് ഇൻഡെക്സുമാണ് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് അപേക്ഷിക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ നമ്മൾ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർ കൊടുക്കേണ്ടത് ഈ പറയുന്ന സ്ഥലത്തിന്റെ സ്കെച്ച് കൊടുക്കണം, ബിൽഡിങ്ങിന്റെ പ്ലാൻ കൊടുക്കേണ്ടതായിട്ട് വരും, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, സാധാരണ നമ്മളൊരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചെയ്യുന്ന പ്രമാണം, അതിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം കൂടെ വഴിച്ച് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബിൽഡിങ്ങിന് ഒരു പെർമിറ്റ് കിട്ടും. ആ പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് പോകാൻ കഴിയുള്ളൂ.
0: അപ്പോൾ ഈ പെർമിറ്റും നമ്മൾ സാധാരണ നമ്മളൊരു വീട് നിർമ്മിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന പെർമിറ്റ് ഇതുമായിട്ട് വല്ലതും ഡിഫറൻസ് ഉണ്ടോ? ഇതിന് വല്ലതും ഇളവ് വല്ലതും ഉണ്ടോ ഇതിന് ഫാം ബിൽഡിങ്ങിന് വേണ്ടി? അങ്ങനെ
1: ഇല്ല, പ്രത്യേകിച്ച് ഇളവുകളൊന്നും തന്നെ ഇല്ല. കാരണം ഇതിനകത്ത് ഈ പറഞ്ഞ ഇളവുകൾ ഇപ്പൊ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ വീടുകൾ നിർമ്മിക്കുന്നതിന് പല ഇതുണ്ട്, പക്ഷെ ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസ്, ഫാം ബിൽഡിംഗ് റൂൾസിനകത്ത് ഈ പറയുന്ന ഇളവുകളെ ഉള്ളൂ, മറ്റ് ഇളവുകളൊന്നും തന്നെ ഇതിനകത്ത്.
0: സർ, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്.
1: ഓക്കെ,
0: ഹലോ. ഹലോ
2: ഹലോ, ഇടവായിരുന്നു പ്രദീപ്. ഇവിടെ അടുത്തൊരു ഫാം ഇന്റഗ്രേറ്റഡ് ഫാം ആണ് തുടങ്ങിയിട്ടുണ്ട്. അത് 2 കൊല്ലമായി. 10-12 പശുക്കളുണ്ട്, കുറെ കോഴിയുണ്ട്. അപ്പൊ ഇത് മലിനീകരണം എന്ന് പറഞ്ഞ് പരിസരവാസികൾ എതിർക്കുകയാണ്.
0: നിങ്ങളാണോ തുടങ്ങിയിരിക്കുന്നത് ഈ ഫാം? നിങ്ങളുടെയാണോ ഫാം?
2: അല്ല, ഇതിനടുത്ത് മറ്റൊരാളാണ്.
0: ഓക്കെ.
2: അപ്പൊ ഇത് തുടർന്ന് പോകാൻ കഴിയോ?
1: ഈ അതായത് 10 പശുവിൽ കൂടുതൽ വളർത്തുന്ന ഒരു ഡയറി ഫാം ആണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ലൈസൻസ് എടുത്തിരിക്കണം. അത് പഞ്ചായത്താണ് ലൈസൻസ് കൊടുക്കേണ്ടത്. 10 മുതിർന്ന പശുക്കൾ, അതായത് കറവയുള്ള 10 പശുക്കളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1.5 വയസ്സ് താഴെയുള്ള മൃഗങ്ങളെ മെച്ചുറായിട്ട് നമ്മൾ കൂട്ടുന്നില്ല. അപ്പം 12 പശുക്കൾ അവിടെ ഉണ്ടെങ്കിൽ ഫാമിന് നിർബന്ധമായിട്ടും ലൈസൻസ് ആവശ്യമാണ്. അപ്പം ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ചട്ടങ്ങളെല്ലാം അവർ പാലിച്ചിട്ടുണ്ടാവും. ഇനി ലൈസൻസ് കിട്ടണമെങ്കിൽ അവിടെ ഒരു ഡയറി ഫാം പ്രവർത്തിക്കുമ്പോൾ അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. അതിലേറ്റവും പ്രധാനം മേൽക്കൂരയുള്ള ഒരു വളക്കുഴി, അതായത് അവിടെ ഉണ്ടാകുന്ന ചാണകവും മറ്റും സംഭരിക്കാനുള്ള മേൽക്കൂരയുള്ള വളക്കുഴി, അതുപോലെ തന്നെ പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം യൂറിന് സംഭരിക്കാനുള്ള ഒരു സ്ലാറി പിറ്റ്, പിന്നെ ഒരു കമ്പോസ്റ്റ് പിറ്റ്, അതോടൊപ്പം തന്നെ ബയോഗ്യാസ് പ്ലാന്റ്. ബയോഗ്യാസ് പ്ലാന്റിന്റെ കാര്യത്തിൽ ഇപ്പം നിർബന്ധമില്ല. കാരണം ഇപ്പൊ ചാണകം ഉണക്കി വിൽക്കുന്ന സംവിധാനങ്ങളാണ് കൂടുതലും
2: ഇപ്പോഴും.
1: ആ അപ്പം പുതിയ ചട്ടത്തിൽ തന്നെ ബയോഗ്യാസ് പ്ലാന്റ് നിർബന്ധമാക്കിയിട്ടില്ല. കാരണം ഈ ചാണകം ഉണക്കി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈസൻസ് ലഭിക്കാനുള്ള തടസ്സമൊന്നുമില്ല. അപ്പം ഇത്തരത്തിലുള്ള, അതായത് ഒരു ഫാമിലുണ്ടാവുന്ന ദ്രവമാലിന്യങ്ങളും ഖരമാലിന്യങ്ങളും പരിസര മലിനീകരണം ഉണ്ടാകാതെ സംസ്കരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ലൈസൻസ് കിട്ടും. അല്ലാതെ വരികയാകുമ്പോഴാണെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഇടപെട്ട് ഇത്തരം സംവിധാനം ഏർപ്പെടുത്താനായിട്ട് അവർക്ക് നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുമ്പോഴും അദ്ദേഹം അത് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരിസരത്ത് പരാതികളും മറ്റും വരും.
0: അപ്പോൾ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ

0: കാണും,
1: തീർച്ചയായിട്ടും കാണും.
0: ഓക്കെ പ്രദീപ് ജി, വിളിച്ചതിന് വളരെ നന്ദി. അതിന്
1: സ്വാഭാവികം. ഇപ്പം തീറ്റപ്പുല്ല് ശരിക്കും പറഞ്ഞാൽ തീറ്റപ്പുല്ല് 45 ദിവസം ആകുമ്പോൾ കട്ട് ചെയ്ത് മാറും, കട്ട് ചെയ്ത് മാറും. തന്നെയല്ല തീറ്റപ്പുല്ല് അതിനിടയ്ക്ക് പാമ്പ് കൃത്യമായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യം കുറവാണ്. ഇടകളയിലും കളപറിക്കലും ഒക്കെ തീറ്റപ്പുല്ല് കൃഷിയുടെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ ഈ പാമ്പുകളൊന്നും അധികം അതിനകത്ത് കയറത്തില്ല. മറ്റ് സ്ഥലങ്ങളെ പോലെ അല്ല, തീറ്റപ്പുല്ലിന് ഈ കളപറിക്കലും ഇടകളയിലും വളവെടിയിലും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പാമ്പിന്റെ ശല്യം കുറയും. അങ്ങനെ ചെയ്യാതെ കാട് കയറി കിടക്കുകയാണെങ്കിലാണ് പാമ്പിന്റെ ശല്യം വരുന്നത്. അപ്പൊ അത് ഇടപെടേണ്ട ഒരു കാര്യം തന്നെ.
0: പുല്ല് വെട്ടിക്കൊണ്ടിരിക്കും,
1: പുല്ല് വെട്ടി മാറ്റുക. പശു ഉണ്ടെങ്കിൽ എന്തായാലും പുല്ല് വെട്ടി മാറ്റുന്നുണ്ട്. 45 ദിവസം ആകുമ്പോഴത്തേക്ക് പുല്ല് കട്ട് ചെയ്യുന്നു. അതിന് ഈ പറഞ്ഞ രീതിയിലുള്ള കൃഷി രീതി കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ പാമ്പിന്റെ ശല്യം കുറയും. കാട് കയറി കിടക്കുകയാണെങ്കിൽ പാമ്പിന്റെ ശല്യം ഉണ്ടാവും, അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെ.
2: പിന്നെ കിണറ്റിലൊക്കെ വെള്ളം അശുദ്ധമാവുന്നുണ്ടെന്ന് പരാതിയുണ്ട്.
1: കിണറ്റിൽ വെള്ളം അശുദ്ധമാണെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പൊതുവെ ഫാമിൽ പരിസരത്തുള്ളവർ ആവശ്യപ്പെടുന്നവരെ അപ്പം വെള്ളം എടുത്ത് പരിശോധിക്കണം. വെള്ളമെടുത്ത് നമ്മുടെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങളുണ്ട്. അത് പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിയിലുണ്ട്, ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ. അവിടെ വെള്ളം പരിശോധിച്ചാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഫീക്കൽ കോളിഫോമും ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കയും, അതായത് ഈ രണ്ടിൻ്റെയും അനുപാതം നോക്കിയിട്ടാണ് ഈ കണ്ടാമിനേഷൻ ഏത് തരത്തിലാണ് വന്നതെന്ന് അറിയാൻ പറ്റുന്നത്. നമുക്ക് വെള്ളത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഈ ഫാമിൽ നിന്ന് വന്ന മൃഗങ്ങളിൽ നിന്ന് മാലിന്യമാണോ അതോ തൊട്ടടുത്തുള്ള നമ്മുടെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് വന്ന മാലിന്യമാണോ എന്ന് തിരിച്ചറിയാനായിട്ടുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞൊരു സംശയം ഉണ്ടെങ്കിൽ കുടിവെള്ളം എടുത്ത് ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തെ ഫീക്കൽ കോളിഫോം ഫീക്കൽ സ്ട്രെപ്റ്റോകോക്കൈ അനുപാതം നോക്കിക്കഴിഞ്ഞാൽ അത് അതിൻ്റെ അനുപാതത്തിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ട്. അപ്പോൾ 4 മുകളിലാണെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ ഹ്യൂമൻ സോഴ്സാണ്, അല്ല എങ്കിൽ ആനിമൽ സോഴ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഈ ഫാമിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഇവിടെ ഈ ബുദ്ധിമുട്ടുണ്ടായത്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്കിൻ്റെ ലീക്കേജ് കൊണ്ടുവരാം. അപ്പോൾ അത് ഈ രീതിയിൽ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ വേണം നമ്മൾ ആ ഫാമിൻ്റെ കാര്യമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ. അതിനുള്ള സംവിധാനം ഇന്ന് നാട്ടിലുണ്ട്.
0: ഓക്കെ, താങ്ക് യു. അപ്പം നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ ഇതിലോട്ടൊക്കെ വരാൻ തന്നെ ഇരിക്കുവാണ്. അപ്പോൾ സാർ, നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ച് ബിൽഡിംഗ് ഫാം ബിൽഡിംഗ് ചെയ്യുമ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അടുത്ത ഘട്ടം വരുന്നത് ലൈസൻസിങ് ആണല്ലോ.
1: തീർച്ചയായിട്ടും ഫാം ലൈസൻസ് എന്ന് പറയുമ്പോൾ വളരെയധികം കാര്യങ്ങൾ അതിനകത്തുണ്ട്. കാരണം 2012 കേരളത്തിൽ ആദ്യമായിട്ട് ഫാം ലൈസൻസിങ് ചട്ടങ്ങൾ വന്നത്. ആ ചട്ടങ്ങളിനകത്ത് പല വ്യവസ്ഥകളും വളരെ പ്രയാസമുള്ളതായിരുന്നു. നിരവധി കർഷകരുടെ തന്നെ ആവശ്യമായിരുന്നു ഈ പറയുന്ന ചട്ടങ്ങൾ ലഘൂകരിക്കണം. അങ്ങനെ വളരെയധികം കർഷകരും അതുപോലെ തന്നെ പൊതുജനങ്ങളും ജനപ്രതിനിധികളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് 2024 ഇത് ലഘൂകരിച്ച് ഒരു ലളിതമാക്കിക്കൊണ്ടുള്ള ചട്ടങ്ങൾ 2024 വന്നു. അതിലാണ് ഈ പറഞ്ഞ, അതായത് നേരത്തെ 5 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണമായിരുന്നു. ഇപ്പോൾ പുതിയ ചട്ടത്തിൽ അത് 10, അത് മുതിർന്ന മൃഗം, അതായത് ഇപ്പോൾ 10 5 പശുക്കുട്ടി ഉണ്ടെങ്കിൽ 10 കൂട്ടുള്ളൂ. അതായത് മുതിർന്ന മൃഗത്തെ മാത്രമേ നമ്മൾ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം 10 മുകളിൽ വളർത്തുന്ന ഒരു സംരംഭം മാത്രം ലൈസൻസ് എടുത്താൽ മതി. ആടിൻ്റെ കാര്യത്തിൽ നേരത്തെ അത് 20 വളർത്തുകയാണെങ്കിൽ ലൈസൻസ് വേണം, 20 മുകളിൽ ലൈസൻസ് വേണമായിരുന്നു. നിലവിൽ അത് 50 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോഴിയുടെ കാര്യത്തിൽ ഇപ്പം നിലവിൽ 500 കൂടുതൽ വളർത്തുകയാണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. കാടയുടെ കാര്യത്തിൽ 1000 കൂടുതൽ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ ലൈസൻസ് എടുത്താൽ മതി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ കുറേ കൂടെ ഇളവ് ചെയ്തുകൊണ്ടാണ് 2024 ഫാം ലൈസൻസ് ചട്ടങ്ങൾ പുറത്തു വന്നത്. ഇനി അതുകൂടാതെ ഈ ചട്ടത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മിനിമം ഫ്ലോർ സ്പേസ് പറയുന്നുണ്ട്. അതായത് 1 സെന്റിനകത്ത് എത്ര മൃഗങ്ങളെയും പക്ഷികളെയും വളർത്താൻ കഴിയും, അങ്ങനെ ആ രീതിയിലൊരു ഫ്ലോർ സ്പേസ് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെ നമുക്ക്
0: തിങ്ങിപ്പാർപ്പിക്കാനായിട്ട്
1: പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് പറയുന്നത് 1 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ 3 നമുക്ക് വളർത്താം. അതോടൊപ്പം തന്നെ 10 വളർത്താൻ മിനിമം 1 സെന്റ് സ്ഥലം നീക്കി വെക്കണം. 2 വളർത്താനും 1 സെന്റ് സ്ഥലം ആവശ്യമാണ്. 250 കോഴികളെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ 1 സെന്റ് സ്ഥലം അതിനായിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ 1000 കാടകളെ വളർത്തണമെങ്കിൽ 1 സെന്റ് സ്ഥലം വേണം. ഇങ്ങനെ ഈ ഇതും നേരത്തെ ഉള്ള ചട്ടത്തിൽ നിന്നും ലഘൂകരിച്ചിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്.
0: ഇത് ശാസ്ത്രീയമായിരിക്കും,
1: ശാസ്ത്രീയമായിട്ട് ഈ ഫ്ലോർ സ്പേസും പാലിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും
0: ലൈസൻസ്
1: ഫാമുകൾക്ക് ലൈസൻസ് കിട്ടുന്നത്. ഇനി ഈ ഫാം ലൈസൻസുമായിട്ട്

0: പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫാമുകളെ ലൈസൻസ് നൽകുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, എണ്ണത്തിൻ്റെ ആനുപാതികമായിട്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 11 മുതൽ 20 പശുക്കൾ വരെയുള്ള ഒരു ക്ലാസ്, അതാണ് ഡയറിയുടെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലുള്ള ഫാമുകളെ 6 ക്ലാസുകളായിട്ട് തരംതിരിച്ചു, എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര മൃഗങ്ങളുണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ ആടിൻ്റെ കാര്യത്തിലാണെങ്കിൽ 51 മുതൽ 100 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് ക്ലാസ് എ എന്ന് പറയും. അതിൻ്റെ ഫീസ് ഇതിനനുപാതികമാണ്. പിന്നെ 2012 ഫീസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഫീസിൻ്റെ കാര്യത്തിൽ വർധന വന്നിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം 11 പശു മുതൽ 20 പശുക്കളെ വരെ വളർത്തുന്ന ക്ലാസ് എ വിഭാഗത്ത്, ക്ലാസ് 1 വിഭാഗത്തിൽപ്പെട്ട ഒരു ഡയറി യൂണിറ്റിന് വാർഷിക ഫീസ് 100 രൂപയാണ്. 12 ഫീസ് 100 രൂപയാണ്, ഇപ്പോഴും അത് 100 രൂപ തന്നെയാണ്. അതായത് ലൈസൻസിൻ്റെ ഫീസാണ്. പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, മുൻപ് ഈ ഫാം ലൈസൻസ് 1 വർഷത്തേക്കാണ് നൽകിയിരുന്നത്, ഇപ്പോഴത് 5 വർഷത്തേക്ക് ഒരുമിച്ചെടുക്കാം. അപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട്
1: 5 വർഷം കഴിഞ്ഞിട്ട് പുതുക്കിയാൽ മതി
0: കർഷകൻ്റെ താല്പര്യം. 5 വർഷത്തേക്ക് നിർബന്ധമായിട്ട് എടുക്കണമെന്നല്ല, ചിലപ്പോൾ 2 വർഷത്തേക്ക് എടുക്കാം. അദ്ദേഹത്തിൻ്റെ താല്പര്യം അനുസരിച്ച് ഒരുമിച്ച് 5 വർഷത്തേക്കുള്ള ലൈസൻസ്, ഫാം ലൈസൻസ് കിട്ടും. പക്ഷേ ഈ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പരാതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി വരും. പെനാൽറ്റി എന്ന് പറയുന്നത് 10,000 രൂപയാണ് ഇപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഒരു ഫാം ലൈസൻസ് ഇല്ലാത്ത പരാതിപ്പെട്ട് ഉണ്ടായി അതിനെതിരെ നടപടിയെടുക്കുകയാണെങ്കിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ഫാമിന് 1-time fine ആയിട്ട് 10,000 രൂപയും ഡെയിലി ഓരോ ദിവസവും 200 രൂപ ക്യുമുലേറ്റീവ് ഫൈനും ഈ ചട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ചട്ടത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞില്ല, അതെന്ന് പറയുന്നത് ഈ മലിനീകരണ
1: സംസ്കരിക്കാണ്. അപ്പൊ സാർ പറഞ്ഞ അനുസരിച്ച് ഒരു ഫാം തുടങ്ങുമ്പോൾ എന്തായാലും നമുക്ക് നിർബന്ധമായിട്ട് ഒരു ലൈസൻസ് എടുത്തിരിക്കണം.
0: തീർച്ചയായിട്ടും ഈ എണ്ണം ഇതിനകത്ത് മുകളിൽ വരുന്നുണ്ടെങ്കിൽ, ഈ ക്ലാസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ലൈസൻസ് ഇല്ലാതെ ഒരു ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് നിലവിലെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്.
1: ലൈസൻസും പഞ്ചായത്തുകളാണല്ലോ കൊടുക്കുന്നത്.
0: അതെ.
1: ലൈസൻസ് എടുക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നടപടികൾ എന്തൊക്കെയായിരിക്കണം?
0: ഈ ലൈസൻസ് എടുക്കാനായിട്ട് പ്രധാനമായിട്ടും വേണ്ടുന്നത് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലാൻഡിൻ്റെ ഒരു സ്കെച്ച് വേണം, അവിടുത്തെ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വേണം, അതോടൊപ്പം തന്നെ ഈ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, പൊസഷൻ സർട്ടിഫിക്കറ്റ്, പ്രമാണത്തിൻ്റെ പകർപ്പ്, അതോടൊപ്പം ഇനി പാട്ടത്തിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പാട്ടക്കരാർ, ലീസ് ഡീഡ്, അതിൻ്റെ കോപ്പി വേണം. അതോടൊപ്പം ഇതിനൊരു അപേക്ഷാ ഫോമുണ്ട്, ഫോം നമ്പർ എ എന്ന് പറയുന്ന ഫോമിൽ ഈ ചട്ടത്തിനകത്ത് തന്നെ പറയുന്നുണ്ട്. ആ ചട്ടത്തിനകത്ത് പറയുന്ന നിശ്ചിത ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അത് ഓൺലൈനായിട്ട് സ്വീകരിക്കുന്നുണ്ട്, അല്ലാതെ ഡയറക്റ്റായിട്ടും പഞ്ചായത്തുകൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് എത്ര ആനിമൽസ് ഉണ്ട്, അവിടെ നമ്മൾ ഏത് ഇനമാണ് ഉദ്ദേശിക്കുന്നത്, അത് ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതൊരു സമ്മിശ്ര കൃഷിയാണോ ഇൻ്റഗ്രേറ്റഡ് ഫാമാണോ,
1: അതും ചെയ്യാം,
0: അതും ചെയ്യാം. അപ്പം അതിനനുസരിച്ചുള്ള ഫീസും അടയ്ക്കണം, അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കാണണം. ഇപ്പം ഒരാൾ ഡയറി ഫാമും ഗോട്ട് ഫാമും ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറി ഫാമിന് വേണ്ടുന്ന മാലിന്യ സംസ്കരണ സംവിധാനം അവിടെ വേണം, ഗോട്ട് ഫാമിന് വേണ്ടുന്ന സംവിധാനങ്ങൾ അവിടെ വേണം. അപ്പം രണ്ടും അതിനകത്ത് കാണിച്ചിരിക്കണം, ഇന്ന ഇന്ന ഇത്രയും ആനിമൽസ് ഉണ്ട്, പൗൾട്രി ഉണ്ടെങ്കിൽ അതുണ്ട്. ഇതെല്ലാത്തിനുമുള്ള വേസ്റ്റ് മാനേജ്മെൻ്റ് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് ചട്ടത്തിൽ വളരെയധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു എല്ലാവരും ബയോഗ്യാസ് ചെയ്യേണ്ട ആവശ്യമില്ല, ചാണകം ഉണക്കി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ധാരാളമുണ്ട്. സൂര്യപ്രകാശത്തിൽ സോളാർ ഡ്രൈയിങ് ചെയ്യാം, അല്ലെങ്കിൽ യു വി ഷീറ്റ് ഉപയോഗിച്ചുള്ള ട്രൈ ചെയ്യാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിവാട്ടറിംഗ് മെഷീൻ ഉപയോഗിച്ച് ചാണകം ഉണക്കിയെടുക്കാം. അപ്പം ഈ ചാണകം ഉണക്കുന്നത് തന്നെ വിവിധ സംവിധാനങ്ങളുണ്ട്.
1: അപ്പം ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി ഈ മാലിന്യ സംസ്കരണം ഒരു പ്രധാന ഘടകമാണ്.
0: തീർച്ചയായിട്ടും, കാരണം ഈ ചട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്നത് അവിടെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഫാമിന് ലൈസൻസ് കിട്ടുള്ളൂ. പ്രധാനമായിട്ടും ഈ സോളിഡ് വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഫാമിൽ സംസ്കരിക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം. അതില്ലാത്ത ഒരു ഫാമിനും ഒരിക്കലും ലൈസൻസ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് പഞ്ചായത്തിന് അപേക്ഷിക്കുന്നത്. പഞ്ചായത്ത് ഇത്തരത്തിലൊരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ 14 ദിവസത്തിനകത്ത് ഇത് അന്വേഷിച്ചിട്ട് ഇവർക്ക് ഇവർ എലിജിബിൾ ആണോ ഈ ലൈസൻസിനെന്ന് നോക്കും. അങ്ങനെ എലിജിബിൾ ആണെങ്കിൽ ആ ലൈസൻസ് കൊടുക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാരണം പറഞ്ഞ് ലൈസൻസ് നിരസിക്കുകയും ഇവർക്ക് ആ സംവിധാനങ്ങൾ കാരണത്തിൽ പറഞ്ഞിരിക്കുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവർക്ക് വീണ്ടും ലൈസൻസിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് ഈ പൊള്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അനുമതി കൂടെ പലപ്പോഴും പഞ്ചായത്തുകൾ ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ
1: മാലിന്യ സംസ്കരണം എല്ലാം ശരിയാണോ ഇല്ലയോ,
0: കാരണം ഈ ചട്ടത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഈ ആവശ്യത്തിനുള്ള മാലിന്യത്തെ സംസ്കരിക്കാനുള്ള രീതിയിലാണോ ചെയ്തിരിക്കുന്നതെന്ന് പലപ്പോഴും പഞ്ചായത്തിന് നോക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഉദാഹരണം, ഇപ്പോൾ ഒരു 10 പശുവിൻ്റെ ഒരു ഡയറി യൂണിറ്റാണ്. അവിടെ ഒരു

0: ബയോഗ്യാസ് പ്ലാന്റിനാണ് ചെയ്തിട്ടുണ്ട്. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇവിടെ ഉണ്ടാകുന്ന ലിക്വിഡ് വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്യാനുള്ള വലിപ്പമുണ്ടോ, ഇത്ര ക്യൂബിക് മീറ്റർ, അതായത് ഇപ്പൊ 10 പശു ഉള്ള ഒരു ഡയറി ഫാം ആണെങ്കിൽ 5 ക്യൂബിന്റെ ഒരു പ്ലാന്റ് വേണം. ഈ 5 ക്യൂബിന്റെ പ്ലാന്റ് തന്നെയാണോ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോപ്പറായി നടക്കുമോ എന്ന് എക്സ്പെർട്ടൈസ് ചിലപ്പോൾ ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഇല്ല. പ്രത്യേകിച്ച് ഒരു വലിയ ഫാമൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ചെറിയൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആവശ്യം വരത്തില്ല. വലിയൊരു ഫാമിലോട്ട് പോകുമ്പോൾ അവിടെ ഈ സ്ലറി ഒക്കെ പ്രോസസ്സ് ചെയ്യുന്നു, അത്തരം സംവിധാനങ്ങളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അഡിക്വേറ്റ് ആയിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ പലപ്പോഴും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ക്ലിയറൻസ് കൂടി പലപ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടാറുണ്ട്. അതുകൂടെ വാങ്ങിയിട്ട് ലൈസൻസ് ഇഷ്യൂ ചെയ്യും. പക്ഷെ ലൈസൻസ് അൾട്ടിമേറ്റ് ആയിട്ട് നൽകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. ആ ലൈസൻസ് ഉണ്ടെങ്കിൽ ഈ ഫാമിന് പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ഇല്ല. കാരണം പ്രോപ്പറായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഈ പറയുന്ന സ്പേസ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അനിമൽസിനുള്ള സ്പേസും ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്.
1: അപ്പൊ നമുക്ക് ഇതിനുവേണ്ടി കർഷകർ അല്ലെങ്കിൽ ഒരു സംരംഭകൻ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതും നല്ലതായിരിക്കും.
0: തീർച്ചയായിട്ടും പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് വേറെ കുറച്ച് അധികം നിയമാവലികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അവർ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള ദൂരം, ആ ദൂരം അവർ പ്രധാനമായ ഒരു ഫോക്കസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അതായത് അടുത്ത ജനവാസമുള്ള പ്രദേശങ്ങളാണല്ലോ, കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അത്രയധികം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്നോ ഉള്ള ഡിസ്റ്റൻസ് ആണ് അവർ പ്രധാനമായിട്ടും നോക്കുന്നത്. സെറ്റ് ബാക്ക് മാത്രമല്ല,
1: ഇത് ഫാമിന്റെ ഡിസ്റ്റൻസ് ആയിരിക്കും അതോ മാലിന്യ സംസ്കരണം ചെയ്യുന്ന
0: യൂണിറ്റിന്റെ? ഫാമിന്റെ ഡിസ്റ്റൻസ് ആണ്, തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഉള്ള ഡിസ്റ്റൻസ് അവർ പ്രധാനപ്പെട്ട ഘടകമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് കൊടുക്കുന്നത്. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് എന്നല്ല അതിന് പറയുന്നത്, ക്ലിയറൻസ് ആണ്. പി സി ബിയുടെ ക്ലിയറൻസ് എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അത് ഓൺലൈനായിട്ടാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫീസ് അടയ്ക്കുന്നതും എല്ലാം ഓൺലൈനാണ്. അപ്പം പി സി ബിയുടെ ഒരു പരിശോധന കാണും, പരിശോധിച്ചതിന് ശേഷമാണ് ഈ പി സി ബിയുടെ ക്ലിയറൻസ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നോക്കുന്നത് ഈ പറയുന്ന ഡിസ്റ്റൻസ് ആണ്, അടുത്ത വീടുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ലൈസൻസ് എടുക്കേണ്ട ഒരു ഫാം, ഉദാഹരണത്തിന് ഒരു 20 പശുള്ള ഒരു ഫാമാണെങ്കിൽ 10 മീറ്റർ അടുത്ത വീട്ടിൽ നിന്നും ഉള്ള ക്ലിയറൻസ് അവിടെ വേണം. 10 മീറ്ററാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ആട് വളർത്തുന്ന ഒരു യൂണിറ്റ്, 20 മുതൽ 50 ആടുകളെ വളർത്തുന്ന ഒരു യൂണിറ്റിന് 25 മീറ്റർ അടുത്ത വീട്ടിൽ നിന്ന് ക്ലിയറൻസ് വേണം. ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങൾ, സോറി, ആടിന്റെ കാര്യത്തിൽ 20 മുതൽ 50 വരെയുള്ള ആടുകൾക്ക് 10 മീറ്റർ മതി. പശുവിന്റെ കാര്യത്തില് 15 മുതൽ 20 പശുക്കളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് 10 മീറ്റർ ക്ലിയറൻസ് വേണം. പശുക്കളുടെ എണ്ണം കൂടുകയാണെങ്കിൽ, 21 മുതൽ 50 പശുക്കളെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ 25 മീറ്ററാണ് അടുത്ത വീട്ടിൽ നിന്നുള്ള ക്ലിയറൻസ് ഡിസ്റ്റൻസുകൾ. അപ്പൊ അത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ വെബ്സൈറ്റിൽ തന്നെ ഈ ഡിസ്റ്റൻസ് ക്രൈറ്റീരിയ സംബന്ധിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസ് എല്ലാം തന്നെ അവിടെ ഉണ്ട്. ആ ഗൈഡ് ലൈൻസും കൂടെ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മളൊരു ഫാം നിർമ്മിക്കുന്ന സമയത്ത് തന്നെ ആ ഡിസ്റ്റൻസ് ഇതെല്ലാം തന്നെ നമ്മൾ
1: നോക്കണം,
0: പാലിക്കേണ്ടതായിട്ട്.
1: ഒരു ഫാം തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് നോക്കണം, നമുക്ക് ഇത്രയും ഡിസ്റ്റൻസ് വിടാൻ പറ്റുമോ
0: വേണം. പിന്നെ നമ്മുടെ ഒരു ഫാം നിർമ്മിച്ചതിന് ശേഷം അപ്പുറത്ത് വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കുന്നതല്ല. കാരണം ഏതാണോ ആദ്യം വന്നതെന്നുള്ളതാണ് അവിടെ ഒരു വിഷയം. കാരണം ഫാമിന്റെ ഫാമാണ് ആദ്യം നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. മറിച്ച് ഫാം നിർമ്മിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡിസ്റ്റൻസ് ദൂരപരിധി നമ്മൾ പാലിക്കണം. അതിപ്പോൾ പൗൾട്രി യൂണിറ്റ് ആണെങ്കിലും എല്ലാം തന്നെ ഈ പറയുന്ന, ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പിഗ്ഗിന്റെ കാര്യത്തിലാണ്. പന്നി വളർത്തുന്ന മേഖലയിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പിഗ് ഫാമുകൾക്കെതിരെ പൊതുവെ വരവുണ്ട്. കാരണം അവിടെ മാലിന്യം, പ്രത്യേകിച്ച് ഈ കോഴി അറവ് മാലിന്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പന്നികൾക്ക് ഭക്ഷണത്തിന് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട പരിസര മാലിന്യീകരണം നടക്കുന്നുണ്ട്. അപ്പം അത് കാരണം 5 പന്നിയെ വരെ വളർത്തുന്നതിന് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ് യാതൊരു ദൂരപരിധിയും
1: വെച്ചിട്ടില്ല.
0: പക്ഷേ 5, 6 മുതൽ 15 പന്നികളെ വരെ വളർത്തുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ നിന്നും കുറഞ്ഞത് 50 മീറ്റർ വേണം. 6 മുതൽ 15 പന്നികളെ വളർത്തുന്ന ഒരു സംരംഭത്തിന് അടുത്ത വീട്ടിൽ നിന്നും 50 മീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് വെച്ചിരിക്കുന്നത്. ഇനി 16 മുതൽ 50 പന്നികളെ വരെ വളർത്തുകയാണെങ്കിൽ 75 മീറ്റർ ഡിസ്റ്റൻസ് വേണം. 50 മുകളിലാണെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇത് പിഗ് ഫാമുകൾക്ക് ഈ പറയുന്ന ദൂരപരിധി കുറച്ചുകൂടെ കൂടുതലാണ്. മറ്റ് ഡയറി ഫാം ആയാലും അതുപോലെ തന്നെ ഗോഡ് ഫാം ആയാലും പൗൾട്രി ഫാം ആയാലും ഒക്കെ ഇത്രയ്ക്കുള്ള ഇതല്ല. കാരണം ഈ കോഴി അറുപത്

0: മാലിന്യവും മറ്റും ഫീഡ് ചെയ്യുന്ന സ്ഥലത്താണ് ഈ പറയുന്ന.
1: അപ്പൊ ഇവിടെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഇതിൽ വെച്ചിട്ട് നമുക്ക് അത് പിഗ് ഫാമാണോ ഡെയറിയാണോ ഗോട്രിയാണോ ഇതനുസരിച്ച് അതിന്റെ ഒരു ആ ഡിസ്റ്റൻസ് വാരി ചെയ്യും.
0: പിഗ് ഫാം ആണെങ്കിൽ കുറെ കൂടെ ഇതിനകത്ത് കാര്യങ്ങൾ കർക്കശമാണ്. ഞാൻ പറയാൻ കാര്യം വെച്ചാൽ പിഗ് ഫാമിൽ നമ്മൾ പലപ്പോഴും പന്നികൾക്ക് ഫീഡ് ചെയ്യുന്നത് ഈ പറയുന്ന കോഴിയറവ് മാലിന്യങ്ങളാണ്, പൗൾട്രി വേസ്റ്റാണ്,
1: അതും ഒരു മാലിന്യം തന്നെയാണ്.
0: അപ്പൊ അത് സംസ്കരിക്കാനായിട്ട് പ്രത്യേകം തന്നെ ചട്ടങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ അടച്ചു മൂടിയ പാത്രങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ അടഞ്ഞ വണ്ടികളിലോ മാത്രമേ ഈ കോഴിയറവ് മാലിന്യങ്ങൾ
1: ട്രാൻസ്പോർട്ടിലേക്ക്
0: കൊണ്ടുവരാൻ പാടുള്ളൂ. അതുപോലെ ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന പൗൾട്രി വേസ്റ്റ് മാത്രമേ ഫാമിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. കൂടുതൽ ദിവസം അതിവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യാൻ പാടില്ല. കൊണ്ടുവരുന്ന ഇറക്കുന്ന സ്ഥലം തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അതിന്റെ ഈ സീപ്പേജ് ഉണ്ടാവരുത്, അത് സീപ്പേജ് കുടിവെള്ളത്തിലും മറ്റും വരരുത്. അവിടെ ഉണ്ടാകുന്ന സീപ്പേജ് ഉണ്ടെങ്കിൽ അത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം അവിടെ വേണം. പിന്നെ അത് നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കണം. അതായത് കാക്ക ഈ പക്ഷികളൊന്നും വരാൻ പാടില്ല, നായ്ക്കൾ തെരുവ് നായ്ക്കൾ വരാൻ പാടില്ല, ഇങ്ങനെയുള്ള പ്രാണികളും അതുപോലെ തന്നെ ഈച്ച ശല്യം ഇതൊന്നും വരാതിരിക്കാനായിട്ട് ഈ കോഴിയറവ് മാലിന്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കവർ ചെയ്ത് ഫെൻസ് ചെയ്തൊരു പ്രദേശത്ത് ഇടണം, തറ കോൺക്രീറ്റ് ചെയ്തിരിക്കണം. അത് 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് കൊണ്ട് ഇവിടെ സൂക്ഷിച്ചേക്കാൻ പാടില്ല, അത് അന്നും തന്നെ ഉപയോഗിച്ചു പോകണം. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ
1: ഉപാധികളുണ്ട്
0: ഈ പൗൾട്രി ഫാമുകളിൽ. ഈ കോഴിയറവ് മാലിന്യം ഉപയോഗിക്കുന്നെങ്കിൽ അവർ പ്രത്യേകിച്ച് പാലിക്കണം. പിന്നെ ഇത് കുക്ക് ചെയ്തേ കൊടുക്കാൻ പാടുള്ളൂ. പിഗിന് ഇത് ഫീഡ് ചെയ്യുമ്പോൾ ഇതിനകത്തു നിന്ന് ഉള്ള അണുബാധയും മറ്റോ ഇതിനൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ SOP തന്നെ ഈ കോഴിയറവ് മാലിന്യം കൊടുക്കുന്നതിന് ബന്ധപ്പെട്ടുണ്ട്. അതായത് അത് വേവിച്ച് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. തൂവൽ എന്തായാലും പന്നികൾ കഴിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്ത് തന്നെ കൊടുക്കണം. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉത്തരവുകളായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ പിഗ് ഫാമുകൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പരിസര മലിനീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റും പിഗ് ഫാമുകൾ നേരിടേണ്ടി വരുന്നു. അപ്പൊ അവര്
1: ശ്രദ്ധിക്കേണ്ടത്. ഡോക്ടർ വേണുഗോപാൽ, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരു സംരംഭകൻ ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങാൻ പോകുവാണ്, അപ്പം അതിന് എത്ര ഡിസ്റ്റൻസ് വേണം, ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ക്ലിയറൻസിന് വേണ്ടി, ഇപ്പൊ ഇതൊക്കെ എവിടെയെങ്കിലും ഓൺലൈനായിട്ടോ എങ്ങനെയും എല്ലാം അറിവ് കിട്ടാൻ സാധ്യതയുണ്ട്?
0: തീർച്ചയായിട്ടും. ഇതിനകത്ത് ഈ പറഞ്ഞപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ ചട്ടങ്ങളും അവരുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആ വെബ്സൈറ്റിൽ നിന്ന് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിന്റെ അപേക്ഷകളും മറ്റും പൂരിപ്പിക്കുന്ന സമയത്ത് ഈ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപേക്ഷ കൊടുക്കുമ്പോൾ അതിന്റെ ഫീസ് നിർണ്ണയിക്കുന്നത് നമ്മുടെ ഈ സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ്, എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. നമ്മൾ ഇപ്പൊ 10 ലക്ഷം രൂപയുടെ സംരംഭമാണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഫീസാണ് അടയ്ക്കേണ്ടത്. അത് അതിനൊരു കാൽക്കുലേറ്റർ തന്നെ അതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന ചട്ടങ്ങളും മറ്റും ഓൺലൈനായിട്ട് ലഭിക്കുകയും ചെയ്യും. മറിച്ച് അത് കൂടാതെ ഈ വകുപ്പുകൾ, വിവിധ വകുപ്പുകൾ, ഇപ്പൊ മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന വകുപ്പും വെറ്ററിനറി യൂണിവേഴ്സിറ്റി ഒക്കെ തന്നെ ഈ സംരംഭക പരിശീലന പരിപാടികൾ അല്ലെങ്കിൽ ശില്പശാലകളൊക്കെ നടത്തുന്നുണ്ട്, എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കുന്നവർക്ക് അതിനകത്ത് ഈ താല്പര്യമുള്ളവരെ പ്രത്യേകിച്ച് ക്ഷണിച്ച് കൊണ്ടുവന്ന് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള സംരംഭം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ഈ പറയുന്ന രീതിയിൽ ഉള്ള ഒരു ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം, സ്ഥിരമായിട്ടൊരു സിംഗിൾ വിൻഡോ സിസ്റ്റം അല്ല, ആ സമയത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന വായ്പകൾ എടുക്കാനുള്ള സംവിധാനങ്ങൾ, ഈ ഈ നിയമങ്ങൾ, ഏതൊക്കെ ലൈസൻസുകൾ എവിടെ നിന്നെല്ലാം എടുക്കണം, അങ്ങനെ ഒരു ഇത് അറിവ് കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വ്യവസായ വകുപ്പിലൊക്കെ കേസിഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഉണ്ട്. അതേപോലുള്ള ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം കൂടെ നമുക്ക് ആവശ്യമാണ്.
1: നന്നായിരിക്കും
0: തീർച്ചയായിട്ടും. കാരണം ഒരു സംരംഭകന് അയാൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അനുമതികളും ഒരൊറ്റ വിൻഡോയിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ഈ മേഖലയിലൂടെ വരണം.
1: ഡോക്ടർ വേണുഗോപാൽ, ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, സാർ ആദ്യം ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞു, അതിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ ഏരിയയെ അനുസരിച്ചാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ലൈസൻസിനെ കുറിച്ച് പറഞ്ഞ് ലൈസൻസിന് എണ്ണം അനുസരിച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന്റെ ടോട്ടൽ എമൗണ്ട് അനുസരിച്ചാണ് അത് ചെയ്യുന്നത്. മൂന്ന് ക്യാപിറ്റൽ
0: മൂന്ന് രീതിയിലാണ് ഫാമുകളുടെ കാര്യത്തിൽ
1: വരുന്നത്. സാർ ഇത് കഴിഞ്ഞാല് നമുക്കിപ്പം ഒരാള് നമ്മുടെ പാലുൽപാദനം ചെയ്യുന്നു, സാർ പറഞ്ഞ മാതിരി ചിലപ്പോൾ അത് പ്രസൻസിക്കും അല്ലെങ്കിൽ അത് വിൽപ്പന ചെയ്യുന്ന ഡിഫറെൻ്റ് തരത്തിലായിരിക്കും. അപ്പം അതിനുവേണ്ടി ഒരു ഫുഡ് ലൈസൻസിങ് ഇതിൻ്റെ ആവശ്യം വരുന്നുണ്ട്?
0: തീർച്ചയായിട്ടും. അതായത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഒരു അനുമതി, പ്രത്യേകിച്ച് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യ വസ്തുക്കൾ വിപണനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ അനുമതി ആവശ്യമാണ്. അതിനാണ് FSSAയുടെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഇതിനകത്തൊരു മാനദണ്ഡം എന്ന് പറയുന്നത് 12

0: രൂപ വരെ വാർഷിക വിറ്റുവരവ് ടേൺ ഓവറുള്ള ഒരു സംരംഭത്തിന് രജിസ്ട്രേഷൻ എടുത്താൽ മതി. 12 ലക്ഷത്തിന് മുകളിൽ വിറ്റുവരവ് വരവ് വരുന്ന ഒരു സംരംഭമാണെങ്കിൽ അതിന് ലൈസൻസ് ആവശ്യമാണ്. അതാണ് എഫ് എസ് എസ് ഐയുടെ ലൈസൻസിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ 500 ലിറ്റർ ഒരു ദിവസം കൈകാര്യം 500 ലിറ്റർ പാല് ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന ഒരു സംരംഭമാണെങ്കിൽ അവർ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അപ്പോൾ സാധാരണ ചെറുകിട കർഷകർക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. അപ്പോൾ 10 പശുവാണേലും 15 പശുവാണേലും ഒക്കെ തന്നെ ഈ 500-നകത്ത് നിൽക്കും. അപ്പോൾ അവരെല്ലാം തന്നെ രജിസ്ട്രേഷൻ എടുത്താൽ മതി. അതിന് മുകളിലേക്ക് പാല് വിപണനം ചെയ്യുന്ന ഒരു കർഷകൻ മാത്രം ഈ ലൈസൻസിലോട്ട് പോയാൽ മതി. ഇതിനകത്ത് ഒരു കാര്യം തോന്നി, ഇപ്പോൾ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്ന ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ ആവശ്യമില്ല. അപ്പോൾ അദ്ദേഹം പാൽ ഉൽപ്പാദിപ്പിക്കുന്നു, ആ സംരംഭകൻ പാല് അടുത്തുള്ള സൊസൈറ്റിയിൽ അങ്ങ് കൊടുക്കുന്നു, അവിടെ വേറെ ഒരു വിപണനം ഒന്നുമില്ല,
1: ഡയറക്റ്റായിട്ട് നമ്മൾ ആർക്കും
0: കൊടുക്കുന്നില്ല. ഇവിടെ അതല്ലാതെ പാലിപ്പോൾ ഉൽപ്പാദിപ്പിച്ചിട്ട് ആ പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തമായിട്ട് വിപണനം ചെയ്യുന്നു, അല്ലെങ്കിൽ പാലിൽ നിന്നും തൈരുണ്ടാക്കി വിൽക്കുന്നു, അല്ലെങ്കിൽ പനീർ ഉണ്ടാക്കി വിൽക്കുന്നു, പാൽ ഉൽപ്പന്നങ്ങളിലേക്ക് പോകുന്നു, ഇതൊക്കെ ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ട് നമ്മൾ പാലും പാൽ ഉൽപ്പന്നങ്ങളും വിപണനം ചെയ്യുന്ന ഒരു ഡയറി യൂണിറ്റാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അവിടെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പൗൾട്രി, ഒരു ചെറിയ പൗൾട്രി പ്രോസസ്സിംഗ് യൂണിറ്റ്, അപ്പോൾ 50 കോഴികളെ വരെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 50-ൽ കൂടുതൽ കോഴികളെ ഒരു ദിവസം ട്രസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വിപണനം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണെങ്കിൽ അവിടെ ലൈസൻസ് ആവശ്യമാണ്. അതുപോലെ തന്നെ 2 മൃഗങ്ങളെ, വലിയ പശുവിനെ അല്ലെങ്കിൽ കാളയൊക്കെ സ്ലോട്ടർ ചെയ്യുന്ന അറവുശാലയാണെങ്കിൽ അവിടെ രജിസ്ട്രേഷൻ മതി. 2-ൽ കൂടുതലാണെങ്കിൽ ലൈസൻസ് വേണം. ഇത്തരത്തിൽ അതായത് ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ രജിസ്ട്രേഷനോ ലൈസൻസോ നമ്മൾ എടുത്തിരിക്കണം. അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫോം ഓൺലൈനായിട്ട് കിട്ടും, അതിന് വെരിഫിക്കേഷൻ എല്ലാവരും നടത്തുന്നുണ്ട്, എന്നിട്ട് ലൈസൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ലൈസൻസ് അവിടെ പ്രദർശിപ്പിച്ചിരിക്കണം നമ്മുടെ യൂണിറ്റിൽ. ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ രജിസ്ട്രേഷനോ ലൈസൻസ് എന്താണെന്നുള്ളത് അവിടെ തീർച്ചയായിട്ടും പ്രദർശിപ്പിച്ചിരിക്കണം. അതും
1: മാൻഡേറ്ററി ആണ്. സർ, സാർ സൂചിപ്പിച്ച നമ്മൾ സ്വന്തമായിട്ട് പാലെടുത്ത് അത് പാക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഈ എഫ് എസ് എസ് ഐയുടെ ഇത് ലൈസൻസ് രജിസ്ട്രേഷൻ എടുക്കണമെന്ന് കുറവാണെങ്കിൽ. അപ്പം ചില ആൾക്കാർ, ചെറിയൊരു യൂണിറ്റ് ഉണ്ട്, അവർ പാക്കൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് എല്ലാവർക്കും. അപ്പം ആ സ്ഥിതിയിലും
0: തീർച്ചയായും നമ്മളിപ്പം നമ്മളിവിടുന്ന് വിപണനം ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. വളരെ തുച്ഛമായ ഫീസ് ആവുള്ളൂ, മാത്രമല്ല അത് കുറച്ചുകൂടെ ക്രെഡിബിലിറ്റി കിട്ടുകയും ചെയ്യും. അത് എഫ് എസ് എസ് ഐയുടെ രജിസ്ട്രേഷൻ അടങ്ങിയ കിട്ടിയ ഒരു ഡയറി യൂണിറ്റ് ആണ്.
1: സർ, ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം.
2: പരിപാടി സംബന്ധിച്ച സാറിന് എന്റെ 1000 നമസ്കാരം.
0: നമസ്കാരം.
2: പിന്നെ ഒരു സംശയം ചോദിക്കാനാ വിളിച്ചത്. ഒരു ഈ സാർ, നമുക്ക് ഫാം തുടങ്ങുന്നതിന് ലോണോ മറ്റുള്ള കാര്യങ്ങളോ പിന്നെ 60 പൈസ വെച്ചാൽ കിട്ടുമോ? പിന്നെ രണ്ടാമത്
0: അതെ. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫാം തുടങ്ങുന്നതിനുള്ള എന്ത് ഫാമാണ് ഉദ്ദേശിക്കുന്നത്? ഡയറി ഫാമാണോ, ഗോട്ട് ഫാമാണോ? ആടുവളത്തിലാണ്. അപ്പൊ ആടുവളത്തിൽ സംരംഭം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് എന്ന് പറയുന്നത് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. ഒരു തുടക്കക്കാരായ ഒരാൾക്ക് നമുക്ക് ചെയ്യാവുന്ന ഒരു യൂണിറ്റ് 20 ആടിന്റെ ഒരു യൂണിറ്റ് ആണ്. അപ്പൊ അതിനകത്ത് 19 പെണ്ണാടും 1 മുട്ടനാടും അടങ്ങുന്ന ഒരു സംരംഭമാണ്. ഏകദേശം 300,000 രൂപ അതിന് മുടക്ക് വരും. അതോടൊപ്പം തന്നെ 300,000 രൂപ അതിൻ്റെ ആടിൻ്റെ വിലയും അതിൻ്റെ കൂട് നിർമ്മാണത്തിനും എല്ലാം കൂടെ ഒരു 300,000 രൂപ നമുക്ക് മുടക്ക് വരും.
2: അതിൻ്റെ
0: പറയട്ടെ പറയട്ടെ. അപ്പം അതിന് ഒരു 240 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൂട് നിർമ്മിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഒരു 30 സെൻറ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിൽ അതിനാവശ്യമായ തീറ്റപ്പുല്ല് കൃഷിയും ഈ കൂടും അതോടൊപ്പം തന്നെ ആടുകളെ പുറത്തിറക്കി വിടാനുള്ള ഒരു പാഡക്കും എല്ലാം ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാൻ പറ്റും. അപ്പോൾ ഏകദേശം 300,000 രൂപ മുതൽ മുടക്കും. ഒരു 30 സെൻറ് സ്ഥലവും ഉണ്ടെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണ് ഈ പറയുന്ന ആടുവളത്തൽ. അപ്പോൾ ഈ ആടുവളത്തലിന് പ്രത്യേകിച്ച് പ്രധാനമായിട്ടും പദ്ധതികളെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ വെക്കുന്ന പ്രോജക്റ്റിലൂടെയാണ് ഇപ്പം ലഭിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി രേഖയിൽ തന്നെ അവർക്ക് 20 ആടിൻ്റെ യൂണിറ്റിനുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും. 100,000 രൂപ സബ്സിഡിയോടുകൂടി 20 ആടിൻ്റെ യൂണിറ്റ് വ്യക്തികൾക്കോ അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രൂപ്പുകൾക്കോ നൽകാനുള്ള അനുമതി പഞ്ചായത്തുകൾക്ക് തന്നെ ഉണ്ട്. പഞ്ചായത്തിന്റെ പ്രോജക്റ്റ് എടുക്കാം. ഏതിന്
1: ലോൺ എടുക്കാൻ വേണ്ടി
0: ഞാൻ പറയട്ടെ. പഞ്ചായത്തിന്റെ പദ്ധതിക്ക് എന്ന് പറയുന്നത് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 500,000 രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ഒരാൾക്കത് കിട്ടത്തില്ല.

0: കാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയാണെങ്കിൽ ഈ പഞ്ചായത്തിന്റെ ഈ ചെറുകിട ആടുവളർത്തൽ യൂണിറ്റ്, അതായത് പ്രജനന യൂണിറ്റ് എന്ന് പറയും, അത് പഞ്ചായത്തിന് പ്രോജക്ട് വെച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പം നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഒരു സ്കീം കൊണ്ടുവരാൻ പറ്റും. ഇനി കുറച്ചുകൂടെ വലിയൊരു സംരംഭമാണെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ വായ്പയോട് കൂടി നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി നിലവിൽ കുറച്ച് ആടിനെ വളർത്തുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന സംരംഭത്തിന് വേണ്ടിയിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അതിന്റെ മൂലധനം നമുക്ക് കണ്ടെത്താൻ പറ്റും. അതായത് നിലവിൽ ആട് വളർത്തുന്ന ഒരാളാണ്, കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിന്, അതായത് ആവർത്തന ചെലവ് റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്ന് പറയും, അതായത് നിലവിലുള്ള സംരംഭം വിപുലീകരിക്കാൻ ആവശ്യമായ തുക കണ്ടെത്താനായിട്ട് നമുക്ക് ഈ പറയുന്ന റെക്കറിങ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് KCC എന്ന് പറയും ബാങ്കിന്റെ സഹായത്തോടുകൂടി നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. ഏകദേശം 2 ലക്ഷം രൂപ വരെ നമുക്ക് ഈടില്ലാതെ വായ്പ എടുക്കാൻ സാധിക്കും. 7% പലിശ മാത്രമേ അതിന് വരുന്നുള്ളൂ. കൃത്യമായിട്ടുള്ള തിരിച്ചടവുണ്ടെങ്കിൽ താങ്കൾക്ക് 3% പലിശ സബ്സിഡി, അതായത് 4% പലിശയ്ക്ക് നമുക്കിത് ലഭ്യമാകും. അപ്പോൾ KCCയുടെ സഹായം തേടാം. പിന്നെ ഈ അതല്ല ബാങ്ക് വായ്പയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ മുദ്രാ ലോണ് ഈ പറയുന്ന കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നുണ്ട്. അതിനെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാലും മുദ്രാ ലോണിൽ നമുക്കിത് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അതിനൊരു പ്രോജക്റ്റ് തയ്യാറാക്കി അടുത്ത വെറ്ററിനറി ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. അപ്പം ഇങ്ങനെ നിരവധി സാധ്യതകളാണ് ഇതിനകത്തുള്ളത്.
1: ഓക്കെ, സംശയങ്ങൾ
2: സാർ,
1: നമ്മൾ ഈ FSSI രജിസ്ട്രേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു രജിസ്ട്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യുക ഒരു കർഷകൻ അല്ലെങ്കിൽ സംരംഭകൻ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർ വന്ന് എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്?
0: തീർച്ചയായിട്ടും അവിടെ പ്രധാനമായും വരുന്നതെന്ന് വെച്ചാൽ ഈ പാല് പ്രോസസ്സ് ചെയ്യുന്ന ആ പ്രദേശം, അത് ആ അവിടെ, അതായത് പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവിടെ നമ്മളിപ്പോൾ പാക്ക് ചെയ്ത് വിൽക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ശുചിത്വമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, സംവിധാനം ഉണ്ടെങ്കിൽ, ഇപ്പോൾ പാല് പാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാക്കിംഗ് മെഷീൻ വെച്ചേക്കുന്ന ആ ഏരിയയും അവിടെയും വളരെ ശുചിത്വത്തോടുകൂടി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇനി മറ്റു ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ പനീറോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ മിൽക്ക് പ്രോസസ്സ് ചെയ്യുന്ന ഏരിയ വളരെ ക്ലീൻ ആയിരിക്കണം. അതോടൊപ്പം ഈ നമ്മുടെ ഈ അപേക്ഷയിൽ തന്നെ ഇതെല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. അവിടെ നമ്മൾ ഈ പറയുന്ന ടൈലൊക്കെ ഒട്ടിച്ച് വളരെ ഗൈഡ് ലൈനകത്ത് കുറേയധികം മാനദണ്ഡങ്ങളുണ്ട്, ആ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കണം. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം തന്നെ എത്ര ആനിമൽസ് ഉണ്ട്, എത്ര ലിറ്റർ പാലവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, നമ്മുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ്, എത്ര ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ വിപണനം ചെയ്യാൻ പോകുന്നത്, ബ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പാക്ക് ചെയ്യുന്നുണ്ടോ, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ അപേക്ഷയിൽ ചേർത്താണ് നമ്മൾ അപേക്ഷ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ വെരിഫിക്കേഷൻ സമയത്ത് ഈ പറയുന്ന പ്രോസസ്സിങ് യൂണിറ്റിൽ ആവശ്യമായിട്ടുള്ള ക്ലീൻനെസ് ഉണ്ടോ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ബൈ പ്രോഡക്റ്റുകളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെ ക്ലീൻ ഈ പറയുന്ന ഡ്രെയിനേജും മറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ടോ, ആ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം
1: യുട്ടെൻസിൽസ്
0: ക്ലീൻ ചെയ്യുന്നുണ്ടോ, അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്, ആ പ്രോട്ടോകോൾ അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കും.
1: ആ പ്രോട്ടോകോൾ എന്തുവാണ് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി,
0: അതെ പാലാണ് അങ്ങനെങ്കിൽ അതല്ല, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഒരു പൗൾട്രി ഡ്രസ്സിംഗ് യൂണിറ്റ് അവിടെ പാലിക്കേണ്ടുന്ന ക്ലീൻനെസ് അവിടെ ഉണ്ടാവും എന്നുള്ളത് തുറന്നിപ്പോ റോഡില് തെരുവിന്റെ സൈഡിൽ ഇപ്പം ഇട്ട് ഡ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും ഈ പറയുന്ന FSSI രജിസ്ട്രേഷൻ കിട്ടത്തില്ല. അപ്പോൾ അവിടെ ഒരു പൗൾട്രി ഡ്രസ്സിങ് യൂണിറ്റിൽ പാലിക്കേണ്ടുന്ന ഗൈഡ് ലൈൻസ് ഉണ്ട്, അതവിടെ പാലിച്ചു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും.
1: മുട്ട മാത്രം നമ്മൾ വിൽക്കുവാണെങ്കിൽ അവിടെ FSSI
0: വരുന്നില്ല, പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് മതിയാവും.
1: പ്രോസസ്സിങ് അല്ലെങ്കിൽ മിൽക്കിന്റെ
0: പാക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നിടത്ത് മതിയാവും.
1: സർ, ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ശ്രോതാവ് ചോദിച്ച മാതിരി തന്നെ ഇങ്ങനത്തെ സംരംഭകം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഗവൺമെന്റ് സ്കീംസ് ഒത്തിരി ഉണ്ടല്ലോ, അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഡയറിയുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് പശുവളത്തിലുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്തുണ്ട്. ഈ പദ്ധതികൾ കൂടുതൽ നടപ്പിലാക്കുന്നത് സംസ്ഥാന ക്ഷീരവികസന വകുപ്പാണ്. ക്ഷീരവികസന വകുപ്പ് എല്ലാ വർഷവും അവരുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പറയുന്ന പശുവളത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 പശുവിന്റെ യൂണിറ്റ്, 5 പശുവിന്റെ യൂണിറ്റ്, 10 പശുവിന്റെ യൂണിറ്റ് അങ്ങനെയുള്ള ഡയറി യൂണിറ്റുകൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തീറ്റപ്പുൽകൃഷി, അതുപോലെ ഫാമുകളുടെ യന്ത്രവൽക്കരണം, ഇത്തരത്തിലുള്ള നിരവധി പദ്ധതികൾ, കാലിത്തീറ്റയ്ക്ക് സബ്സിഡി, ഇങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് ക്ഷീരോത്പാദനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വ്യക്തിഗത സബ്സിഡികൾ നൽകുന്നത് ക്ഷീരവികസന വകുപ്പാണ്. അത് ആനുകൂല്യം ലഭിക്കാനായിട്ട് അവരുടെ പോർട്ടലുണ്ട്, ക്ഷീരശ്രീ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക. ക്ഷീരശ്രീ പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ട് അപേക്ഷ സമർപ്പിച്ച് ആ

0: എല്ലാം തന്നെ ഓൺലൈനായിട്ടാണ് അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചെയ്യുന്നത്. ആ പോർട്ടൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത്. അപ്പം ഈ പുൽകൃഷി ഇപ്പോൾ ഒരാളൊരു ഡയറി ഫാം തുടങ്ങി, അതിന് പുൽകൃഷിക്കാണ് സബ്സിഡി വേണമെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ല കറവേന്ദ്രം വാങ്ങാനാണെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ബയോഗ്യാസ് അങ്ങനെയുള്ള സംവിധാനം, ഇത്തരത്തിലുള്ള വിവിധ ആവശ്യങ്ങളൊക്കെ അനുസരിച്ചുള്ള പദ്ധതികളുണ്ട്.
1: ആവശ്യം എന്തുവാണെന്ന് വെച്ചാൽ
0: അതനുസരിച്ചുള്ള. അപ്പം അത് ഏറ്റവും കൂടുതൽ ക്ഷീരവികസന വകുപ്പ് വഴിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ സബ്സിഡി വരുന്നതെന്ന് വെച്ചാൽ ഉൽപ്പാദന മേഖലയിൽ 30% സബ്സിഡിയാണ് ത്രിതല പഞ്ചായത്തുകൾ ഈ പാല് ഉൽപ്പാദന മേഖല, അതുപോലെ തന്നെ മുട്ട ഉൽപ്പാദനം മാംസ ഉൽപ്പാദന മേഖലയിൽ മാറ്റിവെക്കുന്നത്. അതിലേറ്റവും കൂടുതൽ പദ്ധതി വരുന്നത് ഈ പറയുന്ന ഡയറിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ ആടുവളത്തിൽ നേരത്തെ പറഞ്ഞ ആടുവളത്തിൽ യൂണിറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മുട്ടക്കോഴി വളത്തിൽ, ഇറച്ചിക്കോഴി വളത്തിൽ, ഇപ്പോൾ ഇറച്ചിക്കോഴിയുടെ ഇപ്പോൾ പഞ്ചായത്തുകൾ ഏറ്റെടുക്കാവുന്ന പഞ്ചായത്തിനൊരു സബ്സിഡി മാനദണ്ഡമുണ്ട്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇറച്ചിക്കോഴി വളത്തിൽ യൂണിറ്റ് 1000 കോഴിയുടെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 20 ആടിൻ്റെ യൂണിറ്റ് പഞ്ചായത്തുകൾക്ക് തന്നെ പഞ്ചായത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ ഇത്തരത്തിലുള്ള ഇപ്പോൾ ബയോഗ്യാസ് യൂണിറ്റ് ബയോഗ്യാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് സബ്സിഡി കൊടുക്കാൻ പറ്റും. അപ്പം ഈ പഞ്ചായത്തുകൾക്ക് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് മൃഗസംരക്ഷണമോ ക്ഷീരവികസന മേഖലയിൽ ഒട്ടനവധി ഓപ്ഷൻസുകൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പം ഓരോ സ്ഥലത്തിൻ്റെയും പ്രാദേശിക സാധ്യതകൾ നോക്കി, ഇപ്പോൾ ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ വളരെ കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ പദ്ധതികൾ കൂടുതലായിരിക്കും. ചില പ്രദേശത്ത് ക്യാറ്റിൽ പോപ്പുലേഷൻ കുറവായിരിക്കും, ചില പഞ്ചായത്തുകൾ അവിടെ പദ്ധതികളുടെ ആവശ്യം കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്രാദേശിക ആസൂത്രണത്തിലൂടെ നമുക്ക് ഈ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ
1: കൊണ്ടുവരാൻ
0: പറ്റും. അത് ഗ്രാമസഭയിലും മറ്റു വരുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കും പദ്ധതികൾ തയ്യാറാക്കുന്നത്.
1: പിന്നെ അടുത്ത് വരുന്ന സാറ് സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ ലോണൊക്കെയാണ്
0: ബാങ്ക് വായ്പ എടുത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കുറച്ച് പദ്ധതികളുണ്ടായിരുന്നു, അതിപ്പോഴ് വീണ്ടും അത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതായത് മറ്റേ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ NLM എന്ന് പറയും, NLMൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ വൻകിട പദ്ധതികൾ, അതായത് ആടുവളത്തൽ പദ്ധതികൾ, പന്നിവളത്തൽ, അതുപോലെ തന്നെ കോഴിവളത്തൽ പദ്ധതികൾ, ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ലൈഫ് സ്റ്റോക്ക് മിഷൻ, ദേശീയ കന്നുകാലി മിഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ താൽക്കാലികമായിട്ട് ആ പോർട്ടൽ നിർത്തിവെച്ചിരിക്കുകയാണ്, വീണ്ടും അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തീർച്ചയായിട്ടും ആ പദ്ധതികൾ ആരംഭിക്കുന്ന മുറയ്ക്ക് വീണ്ടും അതിനും നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിച്ചിട്ട് ആ പദ്ധതികളിലും വരാവുന്നതാണ്. പിന്നെ ഈ മുദ്ര ലോൺ പോലെയുള്ളത് കാർഷിക മൃഗസംരക്ഷണ സംരംഭങ്ങൾക്ക് 9% വരെ പലിശയോടുകൂടി നടപ്പിലാക്കുന്ന പദ്ധതികൾ, അതിൽ 10 ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും. അതിൽ തന്നെ ചെറുകിട ലോണുകളും വലിയ ലോണുകളും ഒക്കെ തന്നെ വിവിധ പലിശ നിരക്കിൽ ലഭ്യമാണ്. അപ്പോൾ മുദ്രാ ലോണ് അവൈൽ ചെയ്യുന്ന കർഷകരുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് പലതരത്തിലുള്ള KCC എന്തായാലും വലിയൊരു പ്രയോജനമാണ്.
1: കിസാൻ ക്രെഡിറ്റ് കാർഡ്,
0: ഇപ്പോൾ ആവർത്തന ചെലവുകൾ,
1: ഇത് മൃഗസംരക്ഷണ മേഖലയ്ക്ക് വേണ്ടി തന്നെ സ്പെഷ്യലായിട്ടും ഉണ്ടല്ലേ?
0: അതായത് കൂടുതലും കാർഷിക മേഖലയിലായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇപ്പോഴ് മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പശുവളത്തിലോ ആടുവളത്തിലൊക്കെ വരുന്ന കർഷകന് റെക്കറിങ് എക്സ്പെൻഡിച്ചർ, ആവർത്തന ചെലവിന് ആവശ്യമായിട്ടുള്ള മൂലധനത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന KCC ഉപയോഗിക്കുന്നത്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിൽ 5 ലക്ഷം രൂപ വരെ വായ്പയുണ്ട്, 2 ലക്ഷം രൂപ വരെ ഈടില്ലാതെ കിട്ടും, 2 ലക്ഷത്തിന് മുകളിൽ ഈടോടുകൂടി കിട്ടും. അപ്പോൾ ഈ തിരിച്ചടവ് ഈ പറഞ്ഞ പോലെ 7% പലിശയിലത് തിരിച്ചടയ്ക്കാൻ സാധിക്കും. കൃത്യമായ റീപേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 3% പലിശ സബ്സിഡി കിട്ടും.
1: അപ്പോൾ അത് നമ്മൾ പിന്നെ തിരിച്ചടയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം,
0: വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. ഇത് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് എപ്പോഴും ആ പൈസ ആവശ്യം വരുന്ന സമയത്ത് ഇത് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ നമുക്ക് ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു ഇതാണ്, കാരണം ആവശ്യത്തിനനുസരിച്ച് പൈസ കണ്ടെത്താനായിട്ട് മറ്റ് നമ്മുടെ മറ്റ് സോഴ്സിന് പ്രത്യേകിച്ച് വേറെ വായ്പകളൊക്കെ എടുക്കാതെ നമുക്ക് ഈ മേഖലയിൽ തന്നെ നിൽക്കാൻ സാധിക്കും.
1: പിന്നെ സാർ, ഈ തൊഴിലുറപ്പ് പദ്ധതികളുണ്ടല്ലോ, ഇത് എങ്ങനെയും നമ്മുടെ ഈ മൃഗസംരക്ഷണ മേഖലയിലോട്ട് ഇത് ചേർത്ത് എന്തെങ്കിലും കർഷകർക്ക് അതിൽ നിന്ന് ലാഭമെടുക്കാൻ സാധിക്കും?
0: തീർച്ചയായും. അതായത് മുമ്പ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതിനകത്ത് ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. പിന്നീടാണ് നമ്മൾ ഈ മൃഗസംരക്ഷണ കാർഷിക മേഖലകളെല്ലാം തന്നെ വന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ലേബർ ഇതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ലേബർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പം ഒരു തൊഴിൽ നിർമ്മിക്കുന്നു, അപ്പം അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രം ഈ
1: കർഷകൻ
0: ബാധിച്ചാൽ മതി, ബാക്കി ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പിനകത്ത് കൊണ്ടുവരാൻ സാധിക്കുന്നു. ആട്ടുകൂടായാലും തൊഴുത്ത് നിർമ്മിക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ അസോള കൃഷി അല്ലെങ്കിൽ ബയോഗ്യാസ് നിർമ്മാണം അല്ലെങ്കിൽ ഈ പറയുന്ന തീറ്റപ്പുൽ കൃഷി ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ തീറ്റപ്പുൽ, സ്വകാര്യ വ്യക്തിയുടെ തീറ്റപ്പുൽ പുരയിടത്തിലെ തീറ്റപ്പുൽ കൃഷി ഈ പറയുന്ന രീതിയിൽ തൊഴിലുറപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്, കാരണം വെച്ചാൽ അതിൻ്റെ തീറ്റപ്പുൽ നടീൽ വസ്തുക്കൾ മാത്രം നമ്മൾ വാങ്ങിക്കൊടുത്താൽ മതി. അപ്പം ഈ സ്ഥലം ഒരു കൃഷി സ്ഥലം ഒരുക്കുന്നത് ഈ തൊഴിലുറപ്പിൽ തൊഴിലായിട്ട് നമുക്കത്
1: ലേബർ കോസ്റ്റ്
0: നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിലും അതുപോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അതിന് അതായത് പഞ്ചായത്ത് പ്രദേശത്തുള്ള

0: തൊഴിലുറപ്പിൻ്റെ ചാർജ് ഓഫീസർക്ക് അവിടെ ഏതൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാം. ഇപ്പോൾ പശു വളർത്തുന്ന ഇത്ര പേരുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനായിട്ട് ഈ തൊഴിലുറപ്പിലെ അംഗങ്ങളെ ഉപയോഗിക്കാം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലേബർ അവിടെ കിട്ടുന്നു, തൊഴിൽ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ നടീൽ വസ്തുക്കൾ അദ്ദേഹം വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നടാൻ സാധിക്കുന്നു, ഉൽപ്പാദനം കൂടുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇപ്പം കമ്പോസ്റ്റ് പിറ്റ് നിർമ്മിക്കുന്നു, അല്ലെങ്കിൽ ബയോഗ്യാസ് യൂണിറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നു, മണ്ണിര കമ്പോസ്റ്റ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റും, അത് പശുവിൻ്റെ തൊഴുത്ത് നിർമ്മിക്കാനായിട്ട് സഹായിക്കുന്നു. മെറ്റീരിയൽ കോസ്റ്റ് മാത്രം നമ്മൾ കൊടുക്കുന്നു. ഈ രീതിയിൽ തൊഴിലുറപ്പുമായിട്ട് സംയോജിപ്പിച്ചാൽ
1: ഇതൊരു കർഷകൻ ഇങ്ങനെ ഇത് ഈ ഒരു സ്കീമിൽ ലാഭം എടുക്കും.

0: അവിടെ തീറ്റപ്പുല്ല് കൃഷിയാണ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഇദ്ദേഹം അപേക്ഷ കൊടുക്കുക. അപ്പോൾ അത് പരിഗണിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് ഇത്ര കൃഷി ചെയ്യുന്നതിന് ഇത്ര തൊഴിൽ ദിനം വരും. അവിടേക്ക് ആ പഞ്ചായത്തിലെ ആ വാർഡിലെ തൊഴിലുറപ്പിലെ ജോബ് കാർഡുള്ളവരെ അങ്ങോട്ട് തൊഴിലിന് വിടുന്നു. അതിന് അടിസ്ഥാനമായിട്ട് വേണ്ടുന്ന മറ്റു കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നടീൽ വസ്തുക്കളും വളവും മറ്റുമൊക്കെ ഇദ്ദേഹം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. തീറ്റപ്പുല്ല് അവർ കൃഷി ചെയ്തിട്ട് പോകുന്നു.
1: നല്ലൊരു
0: അവർക്ക് തൊഴിൽ ദിനങ്ങൾ
1: സൃഷ്ടിക്കാൻ സാധിക്കുന്ന പ്രൊഡക്റ്റീവ് യൂസ് ആവുന്നു. ഇപ്പോൾ സാറ്, നമ്മളൊരു ഇപ്പോൾ സാറ് സൂചിപ്പിച്ചായിരുന്ന ഒരു ബ്രോഡ്ലി ഒരു 10 പശുവുള്ള ഒരു ചെറിയൊരു ഡെയറി യൂണിറ്റ് ആരെങ്കിലും തുടങ്ങാൻ താല്പര്യപ്പെടുന്നു, അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ചെലവ് എത്ര ആവും?
0: തീർച്ചയായിട്ടും ഇപ്പോൾ 10 പശുവുള്ള ഒരു സംരംഭം തുടങ്ങാനായിട്ട് കുറഞ്ഞത് 10 ലക്ഷം രൂപ വേണ്ടി വരും. 10 ലക്ഷം 10 മുതൽ 15 ലക്ഷം രൂപ വേണ്ടി വരും. അത് ഭൂമി ഒഴിച്ചാണ് പറയുന്നത്. കാരണം ലാൻഡ് ഒന്നുകിൽ സ്വന്തമായിട്ട് ഉണ്ടാവണം അല്ലെങ്കിൽ പാട്ടത്തിലെടുക്കണം. ആ ലാൻഡിൽ നമുക്ക് വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് 1 തൊഴുത്ത് നിർമ്മിക്കുക, 2 ഈ പശുക്കളെ വാങ്ങുക. അപ്പോൾ പശുക്കളുടെ ഇന്നത്തെ വില നിലവാരവും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഏകദേശം 10 ലക്ഷം രൂപയെങ്കിലും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്ക് വേണ്ടി വരും. പിന്നെ 10 പശുകളുള്ള ഒരു സംരംഭമായതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ലൈസൻസ് ആവശ്യമില്ല. 10 കൂടുകയാണെങ്കിൽ മാത്രം ലൈസൻസ് എടുത്താൽ മതി. കാരണം അതിലുണ്ടാകുന്ന കുട്ടികൾക്ക് കൂടെ വരുമ്പോഴാണ് നമുക്ക് ലൈസൻസിലോട്ട് പോകേണ്ടി വരുന്നത്. തുടക്കത്തിൽ എന്തായാലും ലൈസൻസ് വേണ്ടി വന്നിരുന്നില്ല, ബിൽഡിംഗ് പെർമിറ്റും വേണ്ടി വരുന്നില്ല. പക്ഷെ നമ്മൾ വിപുലീകരിക്കാൻ ഉള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലൈസൻസ് എടുത്ത് തന്നെ തുടങ്ങണം.
1: ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ആ പ്രക്രിയ എല്ലാം
0: ചെയ്ത് തന്നെ പോകണം. പിന്നെ ഇതിനകത്ത് വേറെ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. KCC ആയിട്ട് ബന്ധപ്പെട്ടിയായിട്ട്
1: റിവോൾവിംഗ്
0: ഫണ്ട്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് തീറ്റപ്പുല്ല് കൃഷി, ഇതിൽ ഈ ഡയറി എന്ന് പറയുന്ന യൂണിറ്റ് ലാഭകരമായിട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് തീറ്റപ്പുൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാഭമുള്ളൂ. കാരണം ഉൽപ്പാദന ചെലവിൻ്റെ 70%
1: തീറ്റയാണ്.
0: അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്വന്തമായിട്ട് തീറ്റപ്പുല്ല് കൃഷി ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തുക. ഒന്നുകിൽ ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് നമുക്ക് തീറ്റപ്പുല്ല് കൃഷിയാണെങ്കിൽ ഈ പശുക്കൾക്ക് ആവശ്യമായിട്ടുള്ള 365 ദിവസത്തേക്കുള്ള തീറ്റപ്പുല്ല് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ആ സ്ഥലം സ്വന്തമായിട്ടില്ലെന്നുണ്ടെങ്കിൽ പാട്ടത്തിനെടുത്ത് ചെയ്യാം. അങ്ങനെ പാട്ടത്തിനെടുത്ത് ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്.
1: തീറ്റപ്പുല്ല് തന്നെ നല്ല ഗുണമേന്മയുള്ളത്, നല്ല പോഷക മൂലകൾ കിട്ടുന്നുണ്ട്.
0: അത് കൃഷി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല അത് ഈ പറഞ്ഞ തൊഴിലുറപ്പുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി തീറ്റപ്പുല്ല് കൃഷി ചെയ്ത് അത് ഉപയോഗിച്ച് നമ്മൾ പശുവിന് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉൽപ്പാദന ചെലവാണ്. ഏകദേശം 1 ലിറ്റർ പാലിന് 55 രൂപ വരെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നു. അപ്പോൾ അത് കുറയ്ക്കണമെങ്കിൽ ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണം. ഫീഡിങ് കോസ്റ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ നമുക്കറിയാം വൈക്കോലിന് തന്നെ കിലോയ്ക്ക് 10 രൂപ വരെ വില വരുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തീറ്റപ്പുല്ല് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതുകൂടെ നമ്മൾ കൊണ്ടുവരണം.
1: പിന്നെ ഇതേമാതിരി ഒരു ചെറിയൊരു ഗോട്രി യൂണിറ്റ് അതിനുവേണ്ടിയാണ്
0: നമ്മൾ നേരത്തെ ഒരു ശ്രോതാവ്
1: ചോദിച്ചിരുന്നു.
0: അപ്പോൾ ചെറിയ തുടക്കത്തിൽ ഏറ്റവും നല്ലത് ഒരു 20 ആടിൻ്റെ ഒരു യൂണിറ്റ് ആണല്ലോ. 20 ആടിൻ്റെ യൂണിറ്റ് ആകുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പിന്നീട് അത് വിപുലീകരിക്കാൻ സാധിക്കും. 20 ആടിന് എന്തായാലും ലൈസൻസ് വേണ്ട, ബില്ലിംഗ് പെർമിറ്റ് ആവശ്യമില്ല. 50 ആട് വരെ ലൈസൻസ് വേണ്ടാത്തതുകൊണ്ട് 20 ആടിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ ലൈസൻസ്
1: ആവശ്യമില്ല.
0: ഒരു 3 ലക്ഷം രൂപ മുടക്കും മതി. കാരണം അതിനൊരു കൂട് നിർമ്മിക്കാനും അതുപോലെ തന്നെ ഈ ആടുകളെ വാങ്ങാനും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്രീഡിംഗ് യൂണിറ്റാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആട്ടിൻകുട്ടികളെ 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുക. നല്ല ഇനം ആട്ടിൻകുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റ് ആയിട്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ പേരൻറ് സ്റ്റോക്ക് നല്ല ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട നല്ല പേരൻറ് സ്റ്റോക്കിനെ ആദ്യം തന്നെ സെലക്ട് ചെയ്യണം. ഈ 19 ആടുകളെ വാങ്ങുന്ന സമയത്ത്, ഫീമെയിൽ ആടുകളെ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ല വർഗ്ഗ ഗുണമേന്മയുള്ള മലബാർ ഇനത്തിൽപ്പെട്ട ആടുകളെ തന്നെ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതുമായിട്ട് രക്തബന്ധമില്ലാത്ത ഇൻബ്രീഡിംഗ് വരാതിരിക്കാൻ ആ ഒരു ഇതും കൂടെ നമ്മൾ കട മനസ്സിൽ
1: കാണണം.
0: ഇൻബ്രീഡിംഗ് വരാതെ കുറച്ചുകൂടെ ദൂരെ പോയി നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു മുട്ടനാടിനെ നല്ല വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് ഈ ആടിനെ എല്ലാ ഇൻഷുർ ചെയ്ത് തന്നെ വേണം ഇവിടെ വളർത്താൻ. എല്ലാവിധ പ്രതിരോധ കുത്തിവയ്പ്പുകളും എടുക്കണം. അവയ്ക്ക് ആവശ്യമായ ആരോഗ്യ പരിചരണങ്ങൾ, വാക്സിനേഷൻ, ഡിവോമിങ്ങും എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എടുക്കുക. എന്നിട്ട് അതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ 3 മാസം വരെ വളർത്തുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊരു 3 മാസം വരെ വളർത്തിയാൽ കുറഞ്ഞത് ഒരു 12 കിലോ ബോഡി വെയ്റ്റ് കിട്ടും. ഒരു 400 രൂപ ലൈവ് വെയ്റ്റും നമുക്ക് വിൽക്കാൻ സാധിക്കും. നല്ല ഡിമാൻഡുള്ള ഒരു സംരംഭമാണ്. അപ്പം നല്ല ഇനം ആട്ടുകുട്ടികളെ പ്രാദേശികമായിട്ട് ഉൽപ്പാദിപ്പിച്ച് 3 മാസം വരെ വളർത്തി ആവശ്യക്കാർക്ക് വിപണനം ചെയ്യുന്ന ഒരു ബ്രീഡിംഗ് യൂണിറ്റിന് കേരളത്തിൽ സാധ്യതയുണ്ട്. അത് ചെറിയൊരു യൂണിറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്.
1: അപ്പോൾ ഇത് 20 ആടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു വർഷം നല്ലൊരു
0: ഇതിന്റെ ആട്ടുകുട്ടികളെ ഇപ്പം നമുക്കറിയാം. ഇപ്പം ഒരു നമുക്കൊരു 3 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 12 കിലോ തൂക്കം കിട്ടും. ഈ സമയത്ത് ലൈവ് വെയ്റ്റിന് ഒരു 400 രൂപയ്ക്ക് നമുക്ക് വിറ്റഴിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഈ ഒരു

0: സംരംഭം എന്ന് പറയുന്നത് ഒരു രണ്ട് വർഷം കൊണ്ട് തന്നെ അത് ബ്രേക്ക് ഇവൻ ആവും, നന്നായിട്ട് നടത്താൻ പറ്റും. കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം ആട്ടിറച്ചിക്ക് ഇത്ര ഡിമാൻഡുള്ള ഒരു സംസ്ഥാനമാണ്, ആട്ടും കുട്ടികൾക്കും വലിയ ഡിമാൻഡുണ്ട്. ഒരു അല്പം കെയർ, കാരണം പശു വളർത്തുന്നത് പോലെയുള്ള പരിചരണം ആവശ്യമില്ല താരും, കാരണം ഇതിന് എന്നും കുളിപ്പിക്കേണ്ട കാര്യമില്ല, കൂടെ ഒന്നും കഴുകേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ രാവിലെയും വൈകിട്ടും ഒരു ഒന്നോ ഒന്നര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചെറുകിട സംരംഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള സമയവും അതിനുള്ള സാഹചര്യവും ഉള്ളവർക്ക് അത്
1: പറ്റുള്ളൂ.
0: അത് അതാദ്യം കണ്ടെത്തണം.
1: പിന്നെ പറഞ്ഞ മാതിരി ഒരു ചെറിയ പരിശീലനം ആദ്യം എടുത്താൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും.
0: തീർച്ചയായിട്ടും. അത് ഇത് ഏത് സംരംഭം തുടങ്ങുന്നതിന് മുമ്പും ഒരു വ്യക്തി ആദ്യം ചെയ്യേണ്ടത് ഈ സംരംഭത്തിന്റെ സാധ്യതകളും പരിമിതികളും രണ്ടും വേണം. സാധ്യതകൾ മാത്രം കണ്ട് മനസ്സിലാക്കിയാൽ പോരാ, ഇതിന്റെ പരിമിതികൾ, കാരണം ഇത്ര സമയം നമുക്കിവിടെ ചെലവഴിക്കേണ്ടി വരും, ഇത് ചെയ്യുമ്പോൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, ഇന്ന ഇന്ന പരിസരത്ത് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇതെല്ലാം ഒന്ന് മുൻകൂട്ടി കണ്ട് ആ സാധ്യതകളും പരിമിതികളും മനസ്സിലാക്കി ഒരു പരിശീലനം കൂടെ തേടണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു പരിശീലനം, അപ്പം വിവിധ വകുപ്പുകൾ പരിശീലനം കൊടുക്കുന്നുണ്ട്, പശു വളർത്തലും ആട് വളർത്തലും ഏത് സംരംഭമാണെങ്കിലും പരിശീലനത്തിന് പോകുമ്പോൾ നമുക്ക് കുറെ കൂടെ ഇൻഡെപ്തായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും.
1: ഞാൻ ഈ കാര്യം തന്നെ സാറിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുമായിരുന്നു. നമ്മുടെ പരിപാടിയുടെ സമയവും തീരാറായി. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ച്, ലൈസൻസിങ് ബിൽഡിങ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ച്, അപ്പോൾ ഇതെല്ലാം കേട്ട് ഒരു സംരംഭകൻ മുന്നോട്ട് വരാൻ താല്പര്യപ്പെടുന്നു, എന്തൊക്കെ പ്രിപ്പറേഷൻസാണ് സാർ ഇപ്പം പറഞ്ഞ ഒരു പരിശീലനം എന്തായാലും വേണം, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിൽ വെക്കേണ്ടത്?
0: തീർച്ചയായിട്ടും ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഈ പരിശീലനത്തിൽ തന്നെയാണ്. കാരണം അദ്ദേഹം ആദ്യം വേണ്ടുന്നത് ഇപ്പം ഒരു സംരംഭം, ഇപ്പോൾ ഏത് സംരംഭം ആയിക്കോട്ടെ, ഇപ്പോൾ കോഴി വളർത്തൽ, ഇറച്ചി കോഴി വളർത്തൽ ആരംഭിക്കാൻ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം പോത്തുക്കുട്ടിയെ വളർത്തി ഇറച്ചിക്ക് വേണ്ടി വിൽക്കുന്നു, നമ്മൾ പറയാത്ത പുതിയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മുരിക്കുട്ടി വളർത്തൽ പദ്ധതിയാണ്, അപ്പോൾ ഡിമാൻഡുള്ളൊരു സ്കീമാണ്, അല്ലെങ്കിൽ മുട്ടക്കോഴിയെ വളർത്താൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഏത് സംരംഭവും ആയിക്കോട്ടെ, ആദ്യം അതുമായി ബന്ധപ്പെട്ട ഒരു പരിശീലന പരിപാടി, വിവിധ പരിശീലന കേന്ദ്രങ്ങൾ, ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ പരിശീലന കേന്ദ്രങ്ങളുണ്ട്, ക്ഷീരവികസന വകുപ്പിൻ്റെ ഉണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്, അവിടെ അവരുടെ പ്രദേശത്ത് അടുത്തുള്ള ഒരു പരിശീലന കേന്ദ്രത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് അടുത്ത് വരുന്ന ഒരു പരിശീലന പരിപാടിയിൽ പോകുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേയധികം മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഫാം നടത്തുന്നവരുടെയും മറ്റും കുറേ കോൺടാക്റ്റും അഡ്രസ്സും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും. അധ്യാപകരായിട്ട് വരുന്നവരുടെ കോൺടാക്റ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് രണ്ട് യൂണിറ്റുകളൊന്ന് പോയി കാണാൻ ശ്രമിക്കുക, നടത്തി നന്നായിട്ട് ഒരു നടത്തിക്കൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾ കാണാൻ ശ്രമിക്കുക, അതിൻ്റെ നടത്തുന്നവരുമായിട്ടൊന്ന് സംസാരിക്കുക, അവർ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമുക്കൊരു വിലയിരുത്തൽ സാധിക്കും. നമ്മൾ താമസിക്കുന്ന പ്രദേശത്ത് ഈ പറയുന്ന ഒരു ഡയറി പൗഡറി യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗോട്ട് യൂണിറ്റോ നടത്തിയാൽ എന്തായിരിക്കും, സമീപത്ത് നടത്തുന്നവരുടെ സാഹചര്യം എന്താണ്, ഇത് നടത്തിയിട്ട് പലരും പൂട്ടിപ്പോയിട്ടുണ്ടാവും, നിർത്തിപ്പോയിട്ടുണ്ടാവും, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്,
1: അത് നമ്മളെങ്ങനെ
0: സ്വാഭാവികമായിട്ട് ഒരു വിലയിരുത്തൽ വേണം. നമുക്കിത് സാധിക്കും. അപ്പോൾ ഓരോ വ്യക്തിക്കും അവരവരുടേതായ സാഹചര്യങ്ങളും സാമ്പത്തിക ചുറ്റുപാടും മറ്റെല്ലാം ഉണ്ട്. ആ എൻ്റെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത്രയും വലിയൊരു സംരംഭം ഏറ്റെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സമയം കിട്ടുമോ, ഇത്തരം കാര്യങ്ങളോട് വിലയിരുത്തി കൊണ്ടൊരു തീരുമാനം എടുത്തതിന് ശേഷം പിന്നീട് അടുത്തൊരു ഘട്ടത്തിലാണ് ഇതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുക, ഇതിനാവശ്യമായ പണം കണ്ടെത്തുക. അപ്പോൾ അതിന് നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, സ്ഥലം കണ്ടെത്തുക, അപ്പം സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർ പാട്ടത്തിനെടുക്കുന്നു, അല്ലെങ്കിൽ നേരത്തെ ഒരാൾ നടത്തി നിർത്തിപ്പോയൊരു ഫാം ഇപ്പോൾ ലീസിനെടുക്കുന്നു, അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഡയറി ഫാമൊക്കെ പലതും നിർത്തിപ്പോയവർ ലീസിനെടുത്ത് അതിനേക്കാൾ നന്നായിട്ട് നടത്തുന്നവരുണ്ട്.
1: ബിൽഡിംഗൊക്കെ ഓൾറെഡി
0: ഓൾറെഡി എല്ലാം ഉണ്ട്, അതിന് മാസം വാടക കൊടുത്തിട്ട് സ്വന്തമായിട്ട് സ്ഥലമൊന്നും വേണമെന്നില്ല, ലീസിനെടുത്തിട്ട് അവിടെ നടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഈ രീതിയിൽ ഉള്ള ഒരു ഒരു മുന്നൊരുക്കം നടത്തി ഒരു കുറച്ച് സമയമെടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി സാധ്യതയും പരിമിതിയും കണ്ട്
1: സാവകാശമായിട്ട് മുന്നോട്ട് പോകണം.
0: തീർച്ചയായിട്ടും.
1: ഡോക്ടർ വേണുഗോപാൽ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച്, താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു. താങ്ക് യു.
2: ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. ഇന്നീ പരിപാടിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് ഷിബു ജോർജ്. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം നൽകിയത് സന്തോഷ് തിരുമല, ബിജു നെയ്യാറ്റിൻകര, ഒപ്പം അനുപമ ആർ കെ, എം നിസാമുദ്ദീൻ.
3: 12 മണി ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ, ഡൽഹി റിലേ.
4: നമസ്കാര്, ആകാശവാണി സമാചാർ കെ സാഥ് മേ കനകലത. ब्रिक्स देशों के विदेश मंत्रियों की दो दिन की बैठक नई दिल्ली में चल रही है। इसकी अध्यक्षता विदेश मंत्री डॉ एस जयशंकर कर रहे हैं। बैठक में ब्रिक्स देशों के विदेश मंत्री तथा सदस्य और भागीदार देशों के शिष्टमंडल प्रमुख भी हिस्सा ले रहे हैं।

0: പരപ്പിൽ ശങ്കരനും സംഘവും അവതരിപ്പിച്ച സാംബവർ പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
7: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
8: രണ്ടായിരത്തിഇരുപത്തിയാറിലെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ May 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
9: Ha ha ha ha!

ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തിരഞ്ഞെടുപ്പ് ഫലം വന്ന് 11-ാം നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾ.

0: ഉപദ്രവങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂ എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ VD സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലുമായി നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് ഇന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം തീരുമാനം പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു May 7 ചേർന്ന യോഗം പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവിനെ ഔപചാരികമായി തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2011 UDF അധികാരത്തിൽ വന്നെങ്കിലും സതീശന് മന്ത്രിസ്ഥാനം ലഭിച്ചില്ല. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. മികച്ച വാഗ്മിയും വായനക്കാരനുമായ അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രസംഗങ്ങൾ ഏറെ ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് സമീപകാലത്തുണ്ടായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ വ്യക്തമാക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ആരംഭിച്ച ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള വെല്ലുവിളികൾക്കിടയിൽ സമാധാനം, നയതന്ത്രം, സുസ്ഥിര വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആമുഖ പ്രസംഗത്തിൽ ഡോ ജയശങ്കർ ആഹ്വാനം ചെയ്തു. സങ്കീർണവും അനിശ്ചിതത്വവും നിറഞ്ഞ ആഗോള സാഹചര്യത്തിൽ തുല്യത ഉറപ്പാക്കി സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്ക് മുന്നേറാൻ കഴിയണം. സാങ്കേതിക മുന്നേറ്റങ്ങൾ സദ്ഭരണത്തിനായി വിനിയോഗിക്കണമെന്നും ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒന്നിച്ചു നിൽക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയിലൂന്നിയുള്ള വികസനമാണ് ഇന്ത്യ ആദ്യത്വം വഹിക്കുന്ന 2 ബ്രിക്സ് സമ്മേളനത്തിന്റെ പ്രമേയം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധി സംഘത്തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അബുദാബി സന്ദർശിക്കും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. രൂപീകൃതമായി 20 രാജ്യത്തെ 140 കോടി ജനങ്ങളുടെയും വിശ്വാസം നേടിയെടുക്കാൻ ദേശീയ ദുരന്ത പ്രതികരണ സേനയ്ക്ക് സാധിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഖാസിയാബാദിൽ നടന്ന ചടങ്ങിൽ NDRFന് രാഷ്ട്രപതിയുടെ പരമോന്നത ബഹുമതിയായ പ്രസിഡന്റ്സ് കളർ അവാർഡ് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെവിടെ ദുരന്തമുണ്ടായാലും NDRF എത്തുമ്പോൾ ജനങ്ങൾക്ക് വലിയ ആശ്വാസമാണ്. അന്താരാഷ്ട്ര തലത്തിലും മികച്ച രക്ഷാപ്രവർത്തനമാണ് സേന കാഴ്ചവയ്ക്കുന്നത്. സംസ്ഥാന സേനകൾ, NCC, NSS, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടിയാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ നിന്ന് ഡിജിറ്റൽ സർവേയ്ക്കായി പുറപ്പെട്ട് വനമേഖലയിൽ അകപ്പെട്ട 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും 4 റവന്യൂ ഉദ്യോഗസ്ഥരുമടങ്ങുന്ന സംഘത്തെ കണ്ടെത്തി. വനം വകുപ്പ് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. വയനാട് മാർഗം ഇവരെ നാട്ടിലെത്തിക്കും. പ്രതികൂല കാലാവസ്ഥ കാരണം അവിടെ തങ്ങേണ്ടി വന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കോഴിക്കോട് കരിപ്പൂരിൽ നിന്ന് 969 തീർത്ഥാടകർ ഇന്ന് യാത്ര തിരിച്ചു. രണ്ട് വിമാനങ്ങളിലായി 686 സ്ത്രീകളും 283 പുരുഷന്മാരുമാണ് ഇന്ന് യാത്ര തിരിച്ചത്. ആദ്യ വിമാനം പുലർച്ചെ 12:20 രണ്ടാമത്തെ വിമാനം പുലർച്ചെ 2:25 പുറപ്പെട്ടത്. ഈ മാസം 17 വരെയാണ് കരിപ്പൂരിൽ നിന്നുള്ള വിമാനങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇടവമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ഇന്ന് വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശബരിമല നട തുറന്ന് ദീപം തെളിക്കും. ഇന്ന് പൂജകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. നാളെ പുലർച്ചെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള എല്ലാ പൂജകളും നടക്കും. 19 സഹസ്രകലശാഭിഷേകവും നടക്കും. നട അടയ്ക്കുന്നതിനാൽ അന്ന് വൈകിട്ട് 6 മാത്രമേ തീർത്ഥാടകരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയുള്ളൂ. തീർത്ഥാടകർ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് വേണം ദർശനത്തിനെത്താൻ.
1: രാജ്യത്ത് നിന്നുള്ള പഞ്ചസാര കയറ്റുമതി കേന്ദ്ര സർക്കാർ അടിയന്തര പ്രാബല്യത്തോടെ നിരോധിച്ചു. ആഭ്യന്തര വിപണിയിലെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുമായാണ് അസംസ്കൃത പഞ്ചസാര, വെള്ള പഞ്ചസാര, ശുദ്ധീകരിച്ച പഞ്ചസാര എന്നിവയുടെ കയറ്റുമതിക്ക് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് വിലക്കേർപ്പെടുത്തിയത്. ഈ വർഷം സെപ്റ്റംബർ വരെയോ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെയോ നിരോധനം തുടരുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ എന്നീ രാജ്യങ്ങളിലേക്ക് നിശ്ചിത ക്വാട്ട പ്രകാരം നടത്തുന്ന കയറ്റുമതി ഉൾപ്പെടെ ചില പ്രത്യേക കരാറുകൾക്കും പദ്ധതികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ കടുത്ത വേനൽ നേട്ടമാക്കി കുടുംബശ്രീ. ഈ സീസണിൽ തണ്ണിമത്തൻ കൃഷിയിലൂടെ 6.8 രൂപയുടെ വിറ്റുവരവാണ് കുടുംബശ്രീ നേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള തണ്ണിമത്തൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടത്തിയ വേനൽ മധുരം തണ്ണിമത്തൻ ക്യാമ്പയിനാണ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. 45 ലക്ഷത്തോളം കിലോ തണ്ണിമത്തനാണ് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി വിറ്റഴിച്ചത്. 6711 അയൽക്കൂട്ട അംഗങ്ങൾ 818 ഏക്കറിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. കുടുംബശ്രീ വിപണന കേന്ദ്രങ്ങൾ, മേളകൾ, ചന്തകൾ തുടങ്ങിയവ വഴിയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. കൃഷി സംഘങ്ങൾക്ക് 25,000 രൂപ വരെ റിവോൾവിംഗ് ഫണ്ടും ലഭ്യമാക്കിയിരുന്നു.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 6 ജയിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു രഹസ്യ സന്ദർശനം നടത്തിയെന്ന വാർത്ത നിഷേധിച്ച് UAE. ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ച അബ്രഹാം ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും UAE വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറാൻ യുദ്ധത്തിനിടെ നെതന്യാഹു രഹസ്യമായി UAE സന്ദർശിച്ചതായും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി സുപ്രധാന ചർച്ച നടത്തിയതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് വെളിപ്പെടുത്തിയത്. ഇസ്രായേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി മുന്നറിയിപ്പ് നൽകി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 406 നേട്ടത്തിൽ 75,015, നിഫ്റ്റി 155 ഉയർന്ന് 23,565 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 240 വർദ്ധിച്ച് 119,040 ഗ്രാമിന് 14,880 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 11 നാൾ. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും മാത്രമേ സാധിക്കൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഇടവമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: ആകാശവാണി.

ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു. ഒരു ദിവസം നിങ്ങൾ എത്ര സമയം സ്ക്രീനിന് മുന്നിൽ ചെലവഴിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ മൊബൈൽ, ടാബ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ സിസ്റ്റം, ടെലിവിഷൻ എല്ലാം ഉൾപ്പെടും. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ മണിക്കൂറുകളോളം സ്ക്രീൻ യൂസ് ചെയ്യുന്നു. ഓൺലൈൻ ക്ലാസ്സസ്, ഒഫീഷ്യൽ വർക്ക്, സോഷ്യൽ മീഡിയ, സിനിമ, ഗെയിംസ്, വർക്ക് ഫ്രം ഹോം ജോബ്സ്, ഇങ്ങനെ പോകുന്നു നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ജോബിന്റെ ഭാഗമായി 10 മുതൽ 12 മണിക്കൂർ വരെ സ്ക്രീൻ നോക്കേണ്ടി വരുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. സ്ക്രീൻ ടൈം മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ ഡിജിറ്റലൈസ് സ്ട്രെയിൻ അഥവാ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ? ഡ്രൈ ഐസ് അഥവാ കണ്ണ് വരണ്ടുപോകൽ, കൺകുരു വരാം, കണ്ണിലെ ചൊറിച്ചിൽ, ഇടയ്ക്കിടയ്ക്കുള്ള ചുവപ്പ്, പിന്നെ കണ്ണെരിയുന്നത് പോലെ ചിലർക്ക് തോന്നും. തലവേദന വരാം, കണ്ണുവേദന, ചിലർക്ക് കണ്ണിന് ചുറ്റും ഭാരമുള്ളതുപോലെ ആയിരിക്കും തോന്നുക, ലൈറ്റിലേക്ക് നോക്കാൻ ബുദ്ധിമുട്ട്, കാഴ്ചമങ്ങൽ, ഇവയെല്ലാം ഡിജിറ്റൽ ഐ സ്ട്രെയിൻ മൂലം കണ്ണിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇതിന്റെ കാരണങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം. സാധാരണയായി ഒരു മിനിറ്റിൽ നമ്മൾ അറിയാതെ തന്നെ 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മും. ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്നതിലൂടെ കണ്ണുനീർ ഐ സർഫസിൽ യൂണിഫോമായി സ്പ്രെഡ് ആകും. അങ്ങനെ കണ്ണുനീർ പാളിയുടെ സ്ട്രെങ്ത് നിലനിർത്തുകയും കണ്ണിലെ നനവ് വറ്റാതെ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ സ്ക്രീനിൽ തുടർച്ചയായി നോക്കുമ്പോൾ കണ്ണ് ചിമ്മുവാൻ നമ്മൾ മറന്നുപോകും. മിനിറ്റിൽ ഏകദേശം 5 തവണ മാത്രം ബ്ലിങ്ക് ചെയ്യും. ഇത് കണ്ണിന്റെ വരൾച്ച അഥവാ ഡ്രൈ ഐസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇതെങ്ങനെ പരിഹരിക്കാം? സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണ് ചിമ്മാൻ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കൊരു 20-20-20 റൂളുണ്ട്. എന്താണിത്? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് റെസ്റ്റ് കൊടുക്കണം. എങ്ങനെയായിരിക്കും നമുക്ക് റെസ്റ്റ് കൊടുക്കാൻ പറ്റുക? 20 മിനിറ്റ് സ്ക്രീൻ ഉപയോഗിച്ച ശേഷം 20 സെക്കൻഡ് 20 അടി ദൂരത്തിലുള്ള ഏതെങ്കിലും വസ്തുവിലേക്ക് നോക്കുക. അത് വിൻഡോയിലൂടെ പുറത്തു നോക്കാം, അല്ലെങ്കിൽ മുറിയിൽ തന്നെ പല സ്ഥലത്തായി നോക്കാം. അടുത്തതായി നന്നായി വെള്ളം കുടിക്കുക. സ്ക്രീൻ യൂസ് ടൈമിൽ ഡീഹൈഡ്രേഷൻ വരാതെ നോക്കണം. റൂമിലെ പ്രകാശം കമ്പ്യൂട്ടറിലേക്കോ കണ്ണിലേക്കോ നേരിട്ട് വരാതെ ശ്രദ്ധിക്കുക. സ്ക്രീനിന്റെ ബ്രൈറ്റ്നസ് ക്രമീകരിക്കണം. സ്ക്രീൻ ബ്രൈറ്റ്നസ് റൂം ബ്രൈറ്റ്നസിനോട് മാച്ച് ചെയ്യണം. വളരെ ബ്രൈറ്റോ അല്ലെങ്കിൽ വളരെ ഡിമ്മോ ആകരുത്. സ്ക്രീൻ കണ്ണിന്റെ ലെവലിന് അല്പം താഴെ ആയിരിക്കണം. അപ്പോൾ കൺപോള കുറച്ചുകൂടി അടഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീരിന്റെ ബാഷ്പീകരണം അഥവാ ഇവാപറേഷന്റെ അളവ് കുറയുകയും ഡ്രൈനസ് പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്യും. പിന്നെ കണ്ണിൽ നിന്ന് ഏകദേശം 50 മുതൽ 60 സെന്റിമീറ്റർ അകലം സ്ക്രീനിന് വേണം. ഇവയെല്ലാം ശ്രദ്ധിച്ചിട്ടും ലക്ഷണങ്ങൾ മാറുന്നില്ലെങ്കിൽ കണ്ണുനീരിനു പകരമുള്ള ആർട്ടിഫിഷ്യൽ ടിയേഴ്സ് ഐ ഡ്രോപ്സ്, ഈ തുള്ളിമരുന്ന് ഡോക്ടറിനെ കാണിച്ച് പരിശോധിച്ച ശേഷം ഉപയോഗിക്കാം. അടുത്തതായി കാഴ്ചമങ്ങലിനെ കുറിച്ച് പറയാം. ഈ കാലഘട്ടത്തിൽ ദൂരെ കാഴ്ചക്കുറവ് അഥവാ മയോപിയയുടെ ഇൻസിഡൻസ് കൂടിക്കൂടി വരുന്നുണ്ട്. ഒരു പഠനത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അഥവാ പുറത്തു നിന്നുള്ള ഗെയിംസ്, ഗ്രൗണ്ടിലും മുറ്റത്തുമുള്ള കളികൾ എന്നിവ കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഗ്രൂപ്പും, ഇൻഡോർ ആക്ടിവിറ്റീസ് അഥവാ വീട്ടിനകത്തിരുന്നുള്ള സ്ക്രീൻ യൂസ്, ഗെയിംസ്, ആക്ടിവിറ്റീസ്, റീഡിംഗ് തുടങ്ങി വീട്ടിലെ ചുവരുകളുടെ അകത്ത് മാത്രം ചിലവഴിക്കുന്ന കുട്ടികളുടെ ഒരു ഗ്രൂപ്പും. ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും കമ്പാരിസൺ സ്റ്റഡി നടന്നിട്ടുണ്ട്. ആ പഠനത്തിന്റെ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അതായത് പുറത്ത് കളിക്കുന്ന കുട്ടികളിൽ കാഴ്ചക്കുറവിന്റെ ഇൻസിഡൻസ് കുറവാണ്. കണ്ണാടി ഉള്ള കുട്ടികളുടെ പവറിന്റെ പ്രോഗ്രഷനും കുറവാണ്. അതായത് എല്ലാ ഏജിലുള്ളവരും പ്രത്യേകിച്ച് കുട്ടികൾ മുഴുവൻ സമയവും വീടുകൾക്കുള്ളിൽ ചിലവഴിക്കാൻ പാടില്ല. വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങണം, കളിക്കണം, അവർ കളിച്ചു വളരട്ടെ. ഫ്ളാറ്റുകളുടെ ബാൽക്കണിയിലിരുന്ന് ദൂരെ മരങ്ങളും ആകാശവും കാണട്ടെ. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ കളിക്കട്ടെ. കാഴ്ചക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ കണ്ണു പരിശോധിച്ച് കണ്ണടയുടെ ആവശ്യമുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഷോർട്ട് സൈറ്റ് ഉണ്ടെങ്കിൽ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കണം. മാതാപിതാക്കളോടുള്ള പ്രത്യേക അഡ്വൈസസ് ഇവയാണ്. 1-2 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സ്ക്രീൻ കൊടുക്കാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കുക. മുതിർന്ന കുട്ടികൾക്ക് നിങ്ങളുടെ നിയന്ത്രണത്തോടെ കൃത്യമായ ഇടവേളകളിൽ മാത്രം സ്ക്രീൻ കൊടുക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗം ഒഴിവാക്കണം. രാത്രി ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും സ്ക്രീൻ ഓഫ് ചെയ്യണം. നമുക്ക് നാച്ചുറലായിട്ട് ബ്രെയിനിൽ ഒരു സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ ഉണ്ട്. അതായത് ബ്രെയിനിൽ ഒരു ക്ലോക്ക് ഉണ്ട്. ഉറക്കം വരാനും ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കാണ്. അതായത് രാത്രിയിൽ ഇരുട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഉറക്കത്തിലേക്ക് ഉള്ള ഹോർമോൺസ് സ്റ്റിമുലേറ്റഡ് ആവുന്നത്. പക്ഷേ സ്ക്രീൻ നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് പകൽ പോലെ ബ്രെയിനെ തെറ്റിദ്ധരിക്കുകയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യും. ഇതോടൊപ്പം കണ്ണിന്റെ ആരോഗ്യത്തിന് സമീകൃതമായ ഭക്ഷണം വേണം, ഇലക്കറികൾ വേണം, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് വേണം. ദിവസവും 3 മുതൽ

0: 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കണം, നന്നായി ഉറങ്ങണം. ഇതെല്ലാം കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. എന്ത് ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും സ്വയം ചികിത്സിക്കാതെ കണ്ണുരോഗ വിദഗ്ധരെ കാണിച്ച് കൃത്യമായ ടെസ്റ്റുകൾ ചെയ്യണം. ഡോക്ടറിന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രം തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുക. കാഴ്ചക്കുറവുണ്ടെങ്കിൽ കണ്ണട സ്ഥിരമായി ഉപയോഗിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഡോക്ടറിനെ കാണിക്കുകയും ചെയ്യണം. കാഴ്ചമങ്ങലിന്റെ കാര്യം പറഞ്ഞില്ലേ, കാഴ്ചക്കുറവ് കുട്ടികളിൽ പ്രധാനമായും 3 തരത്തിലാണ്. ഷോർട്ട് സൈറ്റ് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, ലോങ് സൈറ്റ് ദീർഘദൃഷ്ടി, പിന്നെ അസ്റ്റിഗ്മാറ്റിസം. ഒപിയിലെ വിശദമായ പരിശോധനയിലൂടെ ഇപ്പറഞ്ഞവ ഉണ്ടോ എന്നും കണ്ണടയുടെ പവർ എത്രയാണെന്നും മനസ്സിലാക്കുവാൻ പറ്റും. കാഴ്ചക്കുറവുള്ളവർ സ്ഥിരമായി അഥവാ മുഴുവൻ സമയവും സ്ക്രീൻ ടൈം ഉൾപ്പെടെ കണ്ണട ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം? തലവേദനയുണ്ടാവും, കണ്ണുവേദന വരും, കാഴ്ച ക്രമേണ കുറഞ്ഞു വരും, അഥവാ കണ്ണടയുടെ പവർ കൂട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ നമ്മൾ കറക്റ്റായ പവറിൽ കണ്ണട ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കാഴ്ച പൂർണ്ണമായും കിട്ടണം. പക്ഷേ സ്ഥിരമായി കണ്ണട ഉപയോഗിക്കാത്ത ആൾക്കാരിൽ ഈ കാഴ്ചയുടെ അളവ് കുറയും. കണ്ണിന്റെ റെറ്റിനയുടെ ഡെവലപ്മെന്റ് കുറഞ്ഞ് കണ്ണുകൾ ലേസി ആവും. അതുകൊണ്ട് കാഴ്ചക്കുറവുള്ളവർ മുഴുവൻ സമയവും കണ്ണട ഉപയോഗിക്കേണ്ടതാണ്. മുതിർന്നവരിൽ 40 വയസ്സിന് ശേഷം വരുന്ന വെള്ളെഴുത്ത് അഥവാ പ്രസ്ബയോപിയയ്ക്ക് കണ്ണട ഉപയോഗിക്കണം. വായിക്കുമ്പോൾ മാത്രമല്ല, സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ കൂടി ഇവർ കണ്ണട ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇതിനായി പ്രോഗ്രസീവ് ഗ്ലാസുകളാണ് നല്ലത്. പ്രോഗ്രസീവ് ഗ്ലാസുകളിൽ നമുക്ക് 3-in-1 അതായത് 3 കാഴ്ചകൾ കിട്ടും. നമ്മൾക്ക് വായിക്കാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഡിസ്റ്റൻസിലാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടർ ഡിസ്റ്റൻസും വരുന്നത്, അത് ഉപയോഗിക്കാൻ പറ്റും. ദൂരക്കാഴ്ചയും കിട്ടും. അതുകൊണ്ട് വെള്ളെഴുത്തുള്ളവർ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോഗ്രസീവ് ഗ്ലാസുകളായിരിക്കും കൂടുതൽ അനുയോജ്യം. ഈ കണ്ണടകളിൽ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആന്റി റിഫ്ലക്റ്റീവ് അതായത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കോട്ടിങ്ങുകൾ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കണ്ണട ഉപയോഗിക്കുന്നവർ 6 മാസം കൂടുമ്പോൾ വിശദമായ കണ്ണു പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ സ്ക്രീൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പക്ഷേ സ്ക്രീൻ യൂസ് നമുക്ക് ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാം. കൃത്യമായി സ്ക്രീൻ ടൈമിന്റെ ഇടയ്ക്ക് ഇടവേളകൾ എടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ കണ്ണുകളെ ആരോഗ്യത്തോടെ സംരക്ഷിക്കാം.
1: അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ ആൻസി അൻസാർ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.

0: ആകാശവാണി തൃശൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി, ന്യൂഡൽഹി ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി കോൺഗ്രസ് ഹൈക്കമാൻഡ്.

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിന്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ്

0: തായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തെരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി, AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിലാണ് പ്രഖ്യാപനം നടത്തിയത്.
1: ബേസ്ഡ് ഓൺ ഓൾ ഡിസ്കഷൻസ് ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ദാറ്റ് ശ്രീ VD സതീശൻ ബി അപ്പോയിന്റഡ് ആസ് ദ ലീഡർ ഓഫ് ദ CLP. താങ്ക് യു സോ മച്ച്.
0: മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ളവരാണ് തീരുമാനം കൈക്കൊണ്ടത്. കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി VD സതീശനെ പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
2: തെരഞ്ഞെടുപ്പ് ഫലം വന്ന May 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം VD സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി പ്രഖ്യാപിച്ചത്. ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം May 7 നിയുക്ത കോൺഗ്രസ് MLA മാരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നിരുന്നു. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ അഖിലേന്ത്യാ നേതൃത്വത്തെ ചുമതലപ്പെടുത്തുന്ന പ്രമേയമായിരുന്നു അന്ന് പാസാക്കിയത്. അതിനിടെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും ഗവർണറെ കാണുകയും മന്ത്രിസഭ രൂപീകരിക്കാനുള്ള അവകാശവാദം ഔപചാരികമായി ഉന്നയിക്കുകയും ചെയ്യുക.
0: എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. 2001 പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,000+ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VD സതീശൻ വിജയിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാഡമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയത്. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് യോഗത്തിന് നേതൃത്വം നൽകുന്നത്. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളി രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘ തലവന്മാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
3: പ്രതിരോധം, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയുടെ പ്രമേയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനുഷ്യത്വത്തിന് പ്രഥമ പരിഗണന, ജനകേന്ദ്രീകൃത ദർശനം എന്നിവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പ്രമേയം. ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ വിരേര, റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോ, ഇറാനിയൻ വിദേശകാര്യമന്ത്രി സയ്ദ് അബ്ബാസ് അറാഖ്ചി, ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയാനോ, മലേഷ്യൻ വിദേശകാര്യമന്ത്രി ദത്തോസെരി ഉത്തമ മുഹമ്മദ് ബിൻ ഹാജി ഹസൻ, UAE വിദേശകാര്യ സഹമന്ത്രി ഖലീഫ ഷഹിൽ അൽ മരാർ, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലമോല തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഉച്ചകഴിഞ്ഞ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം ദിവസമായ നാളെ പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ നടക്കും. ആഗോള ഭരണ പരിഷ്കാരങ്ങളും ബഹുരാഷ്ട്ര സംവിധാനവും എന്ന വിഷയത്തിലും ചർച്ച നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സമാധാനവും സുരക്ഷയും ആഗോള ക്രമത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമീപകാല സംഘർഷങ്ങൾ ചർച്ചയുടെയും നയതന്ത്രത്തിന്റെയും പ്രാധാന്യം അടിവരയിടുന്നതായും അദ്ദേഹം പറഞ്ഞു. വീക്ഷണങ്ങൾ കൈമാറുന്നതിനും ഐക്യരൂപം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് ഇന്നത്തെ ബ്രിക്സ് യോഗം നൽകുന്നതെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കോൺഗ്രസ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമെന്ന് നിയുക്ത മുഖ്യമന്ത്രി

0: ബി ഡി സതീശൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. വെല്ലുവിളികൾ നേരിടാൻ എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ പിന്തുണയും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGE ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിൻ്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. 20 വർഷം എന്ന ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന രാജ്യത്തുടനീളമുള്ള 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗാസിയാബാദിൽ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രസിഡന്റ്സ് കളർ അവാർഡ് ദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സേനകൾക്ക് പ്രസിഡന്റിന്റെ കളേഴ്സ് ബഹുമതി ലഭിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്നും ശ്രീ ഷാ പറഞ്ഞു.
1: NDRF को राष्ट्रपति निशान का सम्मान दिया गया, वो हम सब के लिए गौरव और प्रतिष्ठा की बात है। ये सम्मान NDRF के समस्त बल के सेवा, साहस, शौर्य और समर्पण के संचित गुणों का सम्मान है। आपदा बचाव के क्षेत्र में भारत को वैश्विक नक्शे पर रखने का काम NDMA और NDRF ने किया है.
0: തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഉത്തർപ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 പേർ മരിച്ചു. 100-ലധികം പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടിയന്തര നടപടിക്ക് നിർദ്ദേശം നൽകി. കളിപ്പാട്ട നിർമ്മാണ മേഖലയിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയത്തിന്റെ ശക്തമായ മുന്നേറ്റം ഇന്ത്യൻ നിർമ്മിത കളിപ്പാട്ടങ്ങൾ തിരഞ്ഞെടുക്കാനും പിന്തുണയ്ക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിലുടനീളം 35-ലധികം കളിപ്പാട്ട നിർമ്മാണ ക്ലസ്റ്ററുകളുണ്ട്. മരം, മുള, തുണിത്തരങ്ങൾ കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾക്കായി സർക്കാർ മികച്ച പിന്തുണയാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നിന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധർമ്മശാലയിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 6 വിക്കറ്റിന് ജയിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ബീജിംഗിൽ ആരംഭിച്ചു. ചൈനയും അമേരിക്കയും എതിരാളികളല്ല, പങ്കാളികളാണെന്ന് ഷീ ജിങ് പിങ് പറഞ്ഞു. ട്രംപുമായി ചർച്ചകൾ നടത്തുന്നതിനും ചൈന US ബന്ധം ശക്തമാക്കുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ കേരള മുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ച. വെല്ലുവിളികൾ നേരിടാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ UAE സന്ദർശിക്കും. നെതർലൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലും പര്യടനം നടത്തും. സമാധാനവും സുരക്ഷയും ആഗോളക്രമത്തിൻ്റെ കേന്ദ്ര ബിന്ദുവെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. 20 വർഷത്തിനുള്ളിൽ ദേശീയ ദുരന്ത നിവാരണ സേന 140 കോടി ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും ഇടിമിന്നലിലും 60 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം.
1: തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ.

ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സംവിധാനം റൂബി ബാബു.

0: ഗുഡ് മോർണിംഗ്, രഘുനന്ദൻ സ്പീക്കിംഗ്.
1: വെറും രഘുനന്ദൻ അല്ല, ഡിസ്ട്രിക്ട് കളക്ടർ രഘുനന്ദൻ. എന്താ, ശരിയല്ലേ?
0: അതെ, ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇതാരാണവ സംസാരിക്കുന്നത്?
1: ഞാനോ? ഞാനേ കേരളദേശം പത്രത്തിൽ നിന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ആര് IAS തന്നു എന്നാണ്.
0: അതൊരു പ്രതീക്ഷിക്കാത്ത ചോദ്യമാണല്ലോ. എന്തുപറ്റി? എനിക്ക് IAS കിട്ടിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ?
1: എനിക്കല്ല, നാട്ടുകാർക്കുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങൾ നൽകുന്ന നികുതി പണമേ, അതാണ് നിങ്ങളുടെ ശമ്പളം. അതും വാങ്ങി നാടിന് ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം, മനസ്സിലായോ? അല്ലാതെ ചാകാൻ കിടന്നവർക്ക് പാട്ടും ഡാൻസും കാണിച്ചു കൊടുക്കലല്ല.
0: ഓ, ഇപ്പോ മനസ്സിലായി നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നോക്കൂ, ഞാനത് സർക്കാരിന് സമർപ്പിച്ച ഒരു സ്കീം മാത്രമാണ്. പരീക്ഷിച്ചു കഴിഞ്ഞ ശേഷം മാത്രമേ അത്.
1: എന്ത് സ്കീമായാലും ശരി, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചറും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ വേണമല്ലോ. അതിനുള്ള ചെലവ്.
0: സോറി, അതൊരു വലിയ ചെലവുള്ള കാര്യമല്ല. സുമനസ്സുകളായ ഒരുപിടി മനുഷ്യർ മാത്രമാണ് അതിനാവശ്യം. അവരെ ഉദ്യോഗസ്ഥരായിട്ടല്ല, കഥ പറച്ചിലുകാരായിട്ടാണ് ഞാൻ സങ്കല്പിച്ചിട്ടുള്ളത്. കാശു വാങ്ങിയിട്ടല്ല, കാരുണ്യം കൊണ്ട് കഥ പറയുന്നവരായിട്ട്.
1: അതെ, നിങ്ങളുടെ പുളിച്ച സാഹിത്യമൊന്നും ഇങ്ങോട്ട് വിളവണ്ട. ഈ സ്കീമിന്റെ പേരിൽ അഴിമതി നടത്താനാണ് ഉദ്ദേശമെങ്കിൽ.
0: സോറി മിസ്റ്റർ കേരളദേശം, തൽക്കാലം എനിക്ക് നിങ്ങളോട് വാദിക്കാനോ വിവരിക്കാനോ സമയമില്ല. ഈ സ്കീമിനെ പറ്റി പത്രത്തിൽ ഞാൻ നടത്തിയ പ്രസ്താവന കണ്ടുവന്ന ചിലരുണ്ട്. എനിക്ക് അവരോട് സംസാരിക്കണം. നമുക്ക് മറ്റൊരവസരത്തിൽ സംസാരിക്കാം. ഞാൻ ഫോൺ വയ്ക്കുകയാണ്. ഓക്കെ.
1: ഹലോ ഹലോ ഹലോ.
2: സർ.
0: ആ, എത്ര പേരുണ്ട്?
2: 4 പേരുണ്ട് സർ. 3 ആണും 1 പെൺകുട്ടിയും.
0: ശരി, ആദ്യം ആ പെൺകുട്ടിയെ വിളിക്കൂ. ഞങ്ങൾക്ക് ചായ വേണം, ബാക്കി അവിടെ ഉള്ളവർക്കും ചായ കൊടുത്തേക്കും.
2: ആ ശരി സാർ.

0: Good morning, sir.
1: Please, have a seat.
0: Thank you.
1: ഞാൻ ഈ ആപ്ലിക്കേഷൻസിൽ നിന്നും തൻ്റേത് നോക്കുകയായിരുന്നു. സോഷ്യോളജി ആണല്ലേ പഠിച്ചത്, കൂടാതെ എക്സ്ട്രാ കരിക്കുലറായിട്ട് പാട്ടും എഴുത്തും വായനയും.
0: പാടും സർ, വായിക്കുകയും ചെയ്യും, പക്ഷെ എഴുത്തൊക്കെ കഷ്ടിയാണ്, വെറും ആഗ്രഹപ്പെടലാണെന്ന് പറയാം.
1: എന്ന് പറഞ്ഞ് സ്വയം താഴ്ത്തണ്ട, എല്ലാം ഒരുതരം ആഗ്രഹപ്പെടലാണ്. ദേവിക അപ്ലൈ ചെയ്ത എൻ്റെ ഈ സ്കീമും അങ്ങനെ ഒന്നാണെന്ന് പറയാം.
0: അല്ല സർ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊരു മഹത്തായ കാര്യമാണ്. മരിക്കുന്നവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കുക. ഇറ്റ്സ് നത്തിങ് ബട്ട് എ ഗ്രേറ്റ് തോട്ട്. ലോകത്ത് അധികമൊന്നും ഞാനിങ്ങനെ കേട്ടിട്ടില്ല. സർ എങ്ങനെയാ ഇങ്ങനൊരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നത്?
1: സിമ്പിൾ, ജോലിയുടെ ഭാഗമായി ഒരു ദിവസം എനിക്ക് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് സന്ദർശിക്കേണ്ടി വന്നു. അതാണ് എന്റെ ജീവിതം മാറ്റിമറിച്ചത്. സിദ്ധാർത്ഥൻ ബുദ്ധനായ കഥ കേട്ടിട്ടില്ലേ, അതുപോലെ വല്ലാത്തൊരു തിരിച്ചറിവ്. വയസ്സായവർ, ചെറുപ്പക്കാർ, എന്തിന് കൊച്ചുകുട്ടികൾ വരെ മരണം കാത്തു കിടക്കുന്നു. ചിലർക്ക് 6 മാസം, ചിലർക്ക് 6 ദിവസം, ചിലർക്ക് 6 മണിക്കൂറുകൾ മാത്രം. അതുവരെ അവരെ കാർന്നു തിന്നുന്നത് കടുത്ത വേദനയാണ്. പരിഹാരമില്ലാത്ത, കണ്ണീരുറഞ്ഞുപോയ കടുത്ത വേദന.
0: സർ, ക്യാൻസർ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവും?
1: അത് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നവർക്ക്. ഞാൻ ആ അസുഖത്തിന്റെ അവസാന സ്റ്റേജിലെത്തിയവരുടെ കഥയാണ് പറയുന്നത്.
0: മനസ്സിലായി സർ, അങ്ങനെയുള്ളവർക്ക് മരണം മാത്രമേ പ്രതീക്ഷിക്കാൻ

0: സാധിക്കൂ.
1: അതെ, ആ മരണത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവരുടെ വേദന കുറയ്ക്കാൻ കഥകൾ പറയുക, അതാണ് ഞാൻ സങ്കല്പിച്ചെടുത്ത ഈ സ്കീം.
0: അതെങ്ങനെ?
1: മരണാസന്നരാകുമ്പോൾ ഇവരിൽ പലരും തീർത്തും ഒറ്റപ്പെടുകയാണ് പതിവ്. ചികിത്സ ഫലിക്കില്ലെന്ന അവസ്ഥയിൽ ഇവരിൽ പലരെയും വീടുകളിലേക്ക് തിരിച്ചയക്കും. വല്ലാതെ തിരക്ക് പിടിച്ച ലോകമല്ലേ. വീട്ടുകാർ വീട്ടിലവർക്കൊരു മുറി നൽകും, മരുന്നുകെട്ടിലും ഭക്ഷണവും നൽകും. അവിടെ പക്ഷേ അവർ പരിപൂർണമായി ഒറ്റപ്പെടുകയാണ് പതിവ്. ഏകാന്തതയിൽ കഠിന വേദനയോടെ മരണവും കാത്തുള്ള കിടപ്പ്.
0: ക്രൂരമായ സത്യം. അതിന് നമുക്ക് എന്ത് ചെയ്യാനാവും?
1: നമുക്ക് ചെയ്യാനാവുന്നത് അവരോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അതെന്ത് എങ്ങനെയെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ശമ്പളം വാങ്ങിക്കുന്ന ഒരു ജോലിയല്ല, സാമൂഹിക സേവനമാണ്. ദേവികയ്ക്ക് അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എന്തു പറയുന്നു?
2: അപ്പൊ ഞാൻ പറയുന്നത് നിനക്ക് അനുസരിക്കാൻ പറ്റില്ല.
3: പറ്റില്ല, പറ്റില്ല, പറ്റില്ല, പറ്റില്ല. നിങ്ങളോട് ഒരു 100 തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ ഈ കാര്യം. സീ, ഐ എം എ പ്രൊഫസർ ബൈ പ്രൊഫഷൻ. നിങ്ങളെ പോലെ നാട് നന്നാക്കാനെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടക്കാനൊന്നും എനിക്ക് സമയമില്ല.
2: അതേടി, അതെ, ഞാൻ നാട് നന്നാക്കാനെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചവൻ തന്നെയാ. പക്ഷെ അതിൻ്റെ ഇടയിലേ ഈ വീടും ഞാൻ കുറച്ചൊക്കെ നന്നാക്കിയിട്ടുണ്ട്, നിന്നെയും ഞാൻ നന്നാക്കിയിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ നിനക്ക്?
3: പറ്റും. രാഷ്ട്രീയം കളിച്ച് പണ്ട് മന്ത്രിയുടെ പി ആയിരുന്നപ്പോ ഈ വീട് വയ്ക്കാനൊരു ലോൺ ശരിയാക്കി തന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ വീട് നന്നാക്കൽ. പിന്നെ എനിക്ക് വന്ന ട്രാൻസ്ഫർ ക്യാൻസൽ ആക്കി തന്നു. അതാ ഇപ്പോൾ നിങ്ങൾ എഴുന്നള്ളിക്കുന്ന ഈ എന്നെ നന്നാക്കല്.
2: ഓ, അപ്പൊ അത്രയെങ്കിലും നീ സമ്മതിച്ചല്ലോ.
3: ഏതൊരു ഭർത്താവും സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരും. അതിന്റെ അർത്ഥം ഭാര്യ ഭർത്താവിന്റെ ചാകാൻ കിടക്കുന്ന അച്ഛനെ ശുശ്രൂഷിച്ച് വീട്ടിൽ ലീവ് എടുത്തിരിക്കണം എന്നല്ല.
2: എന്റെ രമയെ, ആ ജീവനാന്തം നീ ലീവ് എടുത്ത് അച്ഛനെ പരിചരിക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിനക്കറിയാലോ, പാർട്ടിയുടെ ഒരു കേരള പര്യടനമുണ്ട്. അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കതിന് പോകാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഇലക്ഷൻ വരാൻ പോകുന്ന സമയമാ. എനിക്കൊരു സീറ്റ് ഉറപ്പാക്കാനുള്ളതാ. ദേ, ഈ പര്യടനം നടക്കുന്ന 1 മാസം, ഒറ്റ മാസം, അതുവരെ നീ ഒന്ന് ലീവെടുത്ത് അച്ഛനെ നോക്ക്. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അച്ഛൻ്റെ അവസ്ഥ ഇത്ര ക്രിട്ടിക്കലായ സ്ഥിതിക്ക് ചിലപ്പോൾ 1 or 2 ആഴ്ചയ്ക്കകം തന്നെ എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്നിരിക്കും. അപ്പൊ പിന്നെ അത്ര പോലും വേണ്ടിവരില്ല. രമേ, നീ ഒന്ന് സഹകരിക്ക് പ്ലീസ്.
3: ബെസ്റ്റ്, സ്വന്തം അച്ഛൻ എത്ര പെട്ടെന്ന് മരിക്കുന്നു അത്രയും സൗകര്യം എന്ന് കരുതുന്ന ഒരു മകൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സൂപ്പർ, സൂപ്പർ എന്ന് പറഞ്ഞ സൂപ്പർ.
1: ഞാനും
3: അച്ഛൻ എന്തിനാ മുറിയിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്? ഡോക്ടർ പറഞ്ഞിട്ടില്ലേ ഇൻഫെക്ഷൻ വരാതെ നോക്കണമെന്ന്? പണ്ട് ജഡ്ജി ആയിരുന്നതുകൊണ്ട് രോഗാണുക്കൾ പേടിച്ചോടി കളയുമെന്നൊന്നും കരുതരുത്.
4: ആ പരിഹാസം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഡോക്ടർ വേറൊന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റൽ വേണ്ട, വീട്ടിലാകുമ്പോൾ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ചുറ്റും കാണുമെന്ന്. ആ ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയും അന്വേഷിച്ചിറങ്ങിയതാ ഞാൻ. നിങ്ങൾ വല്ലതും കണ്ടായിരുന്നു അവരെ?
2: അച്ഛനെന്താ, ഞങ്ങളെ കളിയാക്കാൻ ഇറങ്ങിയാണോ?
4: അല്ല മോനെ, വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. പണ്ട് ജഡ്ജിയൊക്കെ ആയിരുന്നല്ലോ, എനിക്കിപ്പോൾ വയസ്സായി, വയ്യാതായി. നല്ല പ്രായത്തിൽ ഭാര്യ മരിച്ചപ്പോ നിന്നെയും നിന്റെ ചേച്ചിയെ നോക്കി മാത്രം.
3: അയ്യോ എന്റെ പൊന്നച്ച, ഈ പഴംപുരാണം പറഞ്ഞ സമയം കൊള്ളല്ലേ. ഇങ്ങനെ ചേച്ചി ലണ്ടനിൽ നിന്ന് ഫോൺ വിളിക്കുമ്പോഴും ഇത് തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. പിന്നെന്താ ചേച്ചിക്ക് അച്ഛൻ അങ്ങോട്ട് കൊണ്ടുപോയാലെന്ന് ചോദിച്ചാൽ അപ്പൊ ഫോൺ കട്ട് ചെയ്ത് കളയും. അതാണ് ഈ പൊന്നു മോനും മോന്റെ ചേച്ചി അച്ഛനോട് ചെയ്യുന്നത്. ഇതിന്റെ ഒക്കെ ഇടയിൽ കിടന്ന് ഞരങ്ങുന്നത് ഞാനും.
4: ആ ശരിയാണ്, എല്ലാ പേർക്കുമുണ്ട് അവരവരുടേതായ ന്യായങ്ങൾ. പക്ഷെ എനിക്ക് രോഗം വരും മുമ്പ് ഇതായിരുന്നില്ല അവസ്ഥ. ഏതായാലും ഒരു കാര്യം മാത്രം എല്ലാവരും ഓർക്കുന്നത് നല്ലതാ. ചില രോഗങ്ങൾ വന്യമൃഗങ്ങളെ പോലെയാ, അപ്രതീക്ഷിത നേരങ്ങളിൽ

ക്ഷണിക്കപ്പെടാതെ അത് കാടിറങ്ങി വരും. സർവം നശിപ്പിച്ചേ അത് മടങ്ങും. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് ആ അവസരം ഉണ്ടാകാതിരിക്കട്ടെ.

0: യെസ്. ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
1: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങളാരാ? മനസ്സിലായില്ലല്ലോ.
0: ഞാൻ ദേവിക, കളക്ടർ പറഞ്ഞിട്ട്.
2: ഓ യെസ്, യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
1: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതലെടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
0: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിൻ്റെതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കുന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
1: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. ലെറ്റ് ഹർ ട്രൈ ദ ബെസ്റ്റ്. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്ക് അങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
0: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
1: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
1: വരൂ, അച്ഛൻ അകത്തുണ്ട്, അങ്ങോട്ട് പോ.
0: സർ, സർ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ.
3: ആരാ?
0: ഞാൻ ദേവിക. വന്നത് സാറിനെ പരിചയപ്പെടാനും കൂടെ സമയം ചെലവഴിക്കാനുമാണ്.
3: അതെന്ത് ഏർപ്പാടാണെന്ന് മനസ്സിലായില്ല. കൂടെ സമയം ചെലവഴിക്കാനെന്ന് പറഞ്ഞാ നിന്നെ ആരാ ഇങ്ങോട്ട് കടത്തിവിട്ടത്? പുറത്താരും ഇല്ലായിരുന്നോ ഈ വീട്ടിൽ?
0: ഉണ്ടായിരുന്നു സർ. അവരുടെ സമ്മതത്തോടു കൂടിയാ ഞാൻ വന്നത്. കുറച്ച് ദിവസം സാറിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ടാവും ഇവിടെ.
3: ഓഹോ, അവർക്കാർക്കും സമയമില്ലാത്തത് കൊണ്ട് ചാകാൻ കിടക്കുന്ന എന്നെ നോക്കാൻ ഏൽപ്പിച്ച കെയർ ടേക്കർ ആണല്ലേ. ഒരു കണക്കിനുള്ള ബേബി സിറ്റർ.
0: അയ്യോ, അങ്ങനെയൊന്നും കരുതല്ലേ സർ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ.
3: ജസ്റ്റ് എങ്ങനെയെന്ന്? സി, യു സീംസ് ലൈക്ക് എൻ എഡ്യൂക്കേറ്റഡ് ലേഡി. എനിക്ക് ഒരു കെയർ ടേക്കറുടെ ആവശ്യമില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്?
0: സർ പ്ലീസ്, ഞാനിവിടെ സാറിനെ ഉപദ്രവിക്കാൻ വന്നതല്ല. ആക്ച്വലി സാറിൻ്റെ കൊച്ചുമകൾ അഞ്ജന പറഞ്ഞിട്ടാ ഞാൻ സാറിനെ കുറിച്ച് അറിയുന്നത് തന്നെ.
3: അഞ്ജനയെ നിനക്ക് എങ്ങനെ അറിയാം?
0: അത് പിന്നെ, ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ് സർ. അവളിവിടുന്ന് മാറി ഹോസ്റ്റലിലാണെന്ന് അറിഞ്ഞപ്പോൾ നല്ല വിഷമം തോന്നി. ആക്ച്വലി ഐ മിസ് ഹർ എ ലോട്ട്. നല്ല കമ്പനിയായിരുന്നു ഞങ്ങള്.
3: യെസ്, എൻ്റെയും ഏറ്റവും നല്ല കമ്പനി അവളായിരുന്നു. അവളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആശുപത്രി മരുന്നിനേക്കാൾ ഉപകാരം ചെയ്തേനെ. ജീവിതം കൈപ്പിടിയിൽ നിന്നും പോയതുപോലെ അവളും എൻ്റെ അടുത്തുനിന്ന് പോയി. നൗ ഐ ആം എലോൺ.

0: ലോൺലി ഹാർട്ട്.
1: എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയാണ് സർ. ആൾക്കൂട്ടം ചുറ്റുമുള്ളപ്പോൾ നാം ആരും അത് തിരിച്ചറിയാറില്ലെന്ന് മാത്രം.
0: ഓ, ആ പോയിന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ കോടതിയിലായിരുന്നെങ്കിൽ നിന്റെ കേസിന് ഞാൻ അനുകൂലമായ വിധി എഴുതുമായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാനിന്ന് ന്യായാധിപന്റെ കസേരയിലില്ല. മനസ്സാക്ഷിയുടെ പ്രതിക്കൂട്ടിലാണ് നിൽക്കുന്നത്. ദൈവത്തിൻ്റെ നിയമപുസ്തകത്തിൽ എനിക്കുള്ള മരണദണ്ഡനയുടെ വകുപ്പുകൾ തിരയുകയാണ് അദ്ദേഹം. ഇറ്റ്സ് ഓൾ ഓവർ, ഓൾ ഓവർ. ദാറ്റ്സ് ദ ട്രൂത്ത്.
1: നോ സർ, ഒരിക്കലുമല്ല. സാറിൻ്റെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാൻ
0: മതി. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ എന്റെ ചേംബറിലേക്ക് കയറാൻ ആരെ നിനക്ക് അനുവാദം തന്നത്? ഐ ഡോണ്ട് നീഡ് യു എനി. ഐ ഡോണ്ട് നീഡ് യു ഹിയർ. ഐ ഡോണ്ട് വാണ്ട് യുവർ സിംപതി. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐ സേ.
1: സർ, പക്ഷേ
0: പുറത്തു പോകാൻ.

0: അത് ശരി. അപ്പോ പഴയ ജഡ്ജി അദ്ദേഹം തന്നെ സ്വന്തം കോടതിയിൽ നിന്നും പുറത്താക്കി അല്ലേ?
1: അത് പുറത്താക്കലല്ല സർ, കേസ് മാറ്റിവെക്കലാണെന്നാണ് എന്റെ ഒരു വിചാരം. ഞാൻ വീണ്ടും അവിടേക്ക് കയറി ചെല്ലും. അപ്പോഴദ്ദേഹം കൂടുതൽ സ്വാതന്ത്ര്യത്തോടെയും സൗഹൃദത്തോടെയും എന്നെ സ്വീകരിച്ച് സംസാരിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം.
2: ഗുഡ് ഈവനിങ് സർ. മെനു നോക്കിക്കഴിഞ്ഞെങ്കിൽ ഓർഡർ എടുക്കാമായിരുന്നു.
0: ഏയ്, അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട, എനിക്കൊരു സ്ട്രോങ് കോഫി എടുത്തോളൂ. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് ഒണിയൻ പക്കോട ഉണ്ടാവോ?
2: എടുക്കാം സർ.
0: വെരി ഗുഡ്. ദേവിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞില്ല?
1: ചായയും കോഫിയും വേണ്ട, ഒരു ഒരു ലൈം ജ്യൂസ് എടുത്തോളൂ വിതൗട്ട് ഐസ്.
2: ഓക്കെ മാഡം.
0: തന്നെ പോലെ മറ്റു പേഷ്യൻസിന്റെ അടുത്ത് അയച്ച 7 പേർക്കും ഇതുപോലെയുള്ള പലതരം അനുഭവങ്ങളാണ്. വയസ്സായവരോട് എന്തിനാ ഈ കഥയും കവിതയും പറയാൻ പോകുന്നതെന്ന ചിലരുടെ ചോദ്യം. ഓൾഡ് ഏജ് ഈസ് ജസ്റ്റ് എ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറഞ്ഞ് ഞാനും കുഴപ്പം. അല്ല, ജഡ്ജി അദ്ദേഹത്തിന് ഏത് പുസ്തകം വായിച്ചു കൊടുക്കാമെന്നാണ് തന്റെ ഒരു ആലോചന?
1: ഐഡിയ ഇല്ല സർ. ഒന്നാമത് ക്യാൻസർ അവസാന സ്റ്റേജ് ആണെങ്കിലും അദ്ദേഹം ബെഡ് റിഡൻ അല്ല. ഈ അവസ്ഥയിൽ സാധാരണ കാണാത്ത ഒരു ഒരു വരണ്ട ചുമയുണ്ട്, അതാണ് ഏക പ്രശ്നം. ആദ്യം അദ്ദേഹത്തിന്റെ വിശ്വാസം പിടിച്ചെടുക്കണം. പെട്ടെന്നുണ്ടാവുന്ന മൂഡ് സ്വിങ്സ് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാലേ നമ്മുടെ സഞ്ചിയിലെ പാട്ടും കഥയൊക്കെ പുറത്തെടുക്കാൻ പറ്റും.
0: ശരി ശരി, ആയിക്കോട്ടെ. ഒരു കണക്കിന് തനിക്ക് അനുവദിക്കപ്പെട്ട ഈ ജഡ്ജി മുകുന്ദനുണ്ണിയുടെ കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും മരിക്കുമെന്നും ആധി പിടിച്ചുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ലല്ലോ. ഐ തിങ്ക് ഹീസ് എ ഫൈറ്റർ. തോൽക്കുമെന്നറിഞ്ഞിട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. സൂപ്പർ അല്ലേ?
1: സൂപ്പറാണ്. ആ ഫൈറ്റ് തന്റെ ഭൂതകാലത്തോടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതും. തന്റെ മക്കളും റിലേറ്റീവ്സും തന്നെ നോക്കാനില്ല, താൻ ഒരു അനാഥനാണെന്നുള്ള ഒരു തോന്നലൊന്നും അദ്ദേഹം വകവെക്കുന്നതേയില്ല. He is fighting something from the past. അതെന്താണെന്ന് വേണം കണ്ടുപിടിക്കാൻ.

0: ഹലോ, ആ ഞാൻ ഇറങ്ങി. ഏയ്, ഇല്ലില്ല, ഒരു അരമണിക്കൂറിനകത്ത് എത്തും. ഏയ്, മിനിസ്റ്ററൊക്കെ വരുന്ന പരിപാടിയല്ലേടോ, ഒരു ഒന്നൊന്നര മണിക്കൂറെങ്കിലും മിനിമം ലേറ്റാവും. ഈ രാഷ്ട്രീയക്കാരുടെ പരിപാടിയൊക്കെ ഞാനിത് എത്ര കണ്ടതാടോ. താൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഉടനെ അങ്ങ് എത്തും.
1: ആ, ഞാൻ റെഡി, ഇറങ്ങാം നമുക്ക്.
0: ആ രമയാ.

0: റൂട്ടിലല്ലേ ഞങ്ങൾ രണ്ടുപേരും പോകുന്നത്. വരുന്ന വഴിയിൽ അവളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമെന്ന് കരുതി.
1: ശരി, അപ്പോൾ ഞാൻ ഫോൺ വയ്ക്കുക. അപ്പോൾ മീറ്റിംഗ് സ്ഥലത്ത് വെച്ച് കാണാം. കറക്റ്റ് ടൈമിൽ എത്തിക്കോ.
2: ശരി.
0: അല്ല രമേ, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ചു പോയാൽ ഇപ്പം എങ്ങനെയാ?
3: അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്.
4: സത്യം, തന്നെ കണ്ടില്ലല്ലോ എന്ന് ഓർക്കായിരുന്നു ഞാൻ. അച്ഛനും ഒന്ന് രണ്ടു തവണ ചോദിച്ചു ആ കുട്ടി വരില്ലേ എന്ന്.
5: ആണോ? ഇന്നലെ പക്ഷേ എന്നോട് വലിയ ദേഷ്യമായിരുന്നു.
0: ഓ, അതിപ്പോ അഞ്ജനയോട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഒരു കാരണവുമില്ലാതെ വഴക്കുകൂടും. ഇരുട്ടി വെളുക്കുമ്പോ എന്തിനാണ് വഴക്കു കൂടിയെന്ന് പോലും അച്ഛൻ മറക്കും. അതാ അച്ഛന്റെ സ്വഭാവം.
4: അതെ അതെ, ആൾക്ക് ദേവികയെ നന്നായി ബോധിച്ചെന്നാ തോന്നുന്നത്. ആ കുട്ടി വരൂന്ന് പറഞ്ഞപ്പോ രാവിലെ അച്ഛന്റെ ഒരു ഉത്സാഹം കാണുമായിരുന്നു. ഒരിക്കലും ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് 3 ഇഡ്ഡലി കഴിച്ചു. സാധാരണ ഒന്നുപോലും കഴിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടാക്കി പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നതാ.
0: ആ, അതെന്തായാലും നന്നായി. ഇങ്ങനെയാണെങ്കിലേ അച്ഛന്റെ അസുഖം പെട്ടെന്ന് ഭേദമാകുന്ന എനിക്ക് തോന്നുന്നത്.
4: ഡേ മനുഷ്യ, വെറുതെ വിവരക്കേട് പറയല്ലേ. ഡോക്ടർ ദിവസങ്ങൾ എണ്ണി പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടത്. എന്റെ പേടി ഇതപ്പോ അണയാൻ പോകുന്ന തീ ആളി കത്തുകയാണോന്ന്.
6: കത്തുമ്പം നിന്റെ ഈ വീടിന് കേടുപാടൊന്നും വരുത്തില്ല. എന്താ അതുപോലെ?
4: അച്ഛൻ
0: രമേ, പെട്ടെന്നിറങ്ങ്. എനിക്ക് മീറ്റിംഗിന് പോകാൻ ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഇനിയും അച്ഛന ദേവിക നോക്കിക്കോളും. വേഗം ഇറങ്ങ്.
4: ശരി ശരി ശരി, വണ്ടിയെടുക്ക്.

0: മുജ്ജന്മത്തിൽ ശത്രുവാ, ഈ ജന്മത്തിൽ പുത്രനായി പിറക്കുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ അത് സത്യമായി.
1: അങ്ങനെയൊന്നും പറയരുത്, അവരുടെ ഒരു തിരക്കുകൊണ്ട്.
0: നീ അവരെ ന്യായീകരിക്കുകയൊന്നും വേണ്ട. ആയുസെണ്ണിക്കഴിയുന്ന ഓരോരുത്തരുടെയും വിധി ഇങ്ങനെയൊക്കെ തന്നെയാ. കിടക്കയിൽ നാവനങ്ങാതെ സ്തംഭിച്ച് കിടക്കുന്നവർ ഇതെല്ലാം കേട്ട് കണ്ണുകലങ്ങി ഉള്ളിൽ കരയും. ഏതോ ഭാഗ്യത്തിന് എനിക്ക് നാവുള്ളതുകൊണ്ട് ഞാൻ തിരിച്ചു പറയുന്നു, അത്രയേ ഉള്ളൂ. ഏതായാലും അതൊക്കെ പോട്ടെ, നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്കൊരു സ്ഥലം വരെ പോകണം, നീ വേണം എനിക്ക് കമ്പനിയായിട്ട് കൂടെ വരാൻ.
1: അയ്യോ സർ, സാറിന്റെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞ
0: ഒരു കുഴപ്പവുമില്ല. കുഴപ്പം വന്നാൽ സഹായിക്കാനല്ലേ നിന്നോട് കൂടെ വരാൻ പറഞ്ഞത്.
1: അതൊക്കെ, പക്ഷേ എന്നാലും.
0: ഒരെന്നാലുമില്ല. ചാകും മുമ്പ് കഥയും പാട്ടുമൊക്കെ പറഞ്ഞും പാടിയും മനസമാധാനത്തോടെ ഈ ലോകത്തു നിന്നും എന്നെ പറഞ്ഞുവിടാനാണ് നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് മനസമാധാനം കിട്ടുന്നത് അച്ചടിമഷി പുരണ്ട കഥയിലും പാട്ടിലും ഒന്നുമല്ല, പച്ചയായ ചില മനുഷ്യജീവിതങ്ങളിലാണ്. എൻ്റെ കൈക്കുറ്റപ്പാട് കൊണ്ട് തകർന്നു പോയ ചില ജന്മങ്ങളുണ്ട്. എനിക്കതിലൊരാളെ മരിക്കും മുമ്പ് ഒരു നോക്ക് കാണണം. അതൊരല്പ അകലെയാ. ഒറ്റക്കിറങ്ങിപ്പോയ അവിടെ എത്തുമോ എന്നറിയില്ല. ദാറ്റ്സ് വൈ ഐ എം ആസ്കിങ് യുവർ ഹെൽപ്പ്. മരിച്ചാൽ എൻ്റെ ആത്മാവിന് ഗതി കിട്ടണമെങ്കിൽ നീ എന്നെ ഇതിനെ സഹായിച്ചേ പറ്റൂ. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. ഇനി പറയേ, നീ എന്നെ സഹായിക്കില്ലേ?
1: സാറിന് എവിടെയാ പോകേണ്ടത്?
0: ഒരല്പ യാത്രയുണ്ട്. മലയും കാടുമൊക്കെയുള്ള ഗ്രാമമാ. പേര് നിലമാൻകുന്ന്.

0: നിനക്ക് തണുക്കുന്നുണ്ടോ? ഉച്ച കഴിഞ്ഞ് ഈ വഴി മൂടൽ മഞ്ഞ് പതിവാ. ഇന്നിപ്പോൾ ചാറ്റൽ മഴയും തുടങ്ങിയിട്ടുണ്ട്.
1: സാരമില്ല സർ, ഞാനീ നിലമാൻ കുന്നിനെ കുറിച്ച് കേട്ടിട്ടേ ഉള്ളൂ. ഹിൽ ടോപ്പിലേക്കുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡും കുന്നും താഴ്വാരങ്ങളും

0: മഞ്ഞും മഴയും ഒപ്പം ഈ ബസ് യാത്രയും. ഐ ആം സോ എക്സൈറ്റഡ്. ഒരിക്കലും പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്. ആക്ച്വലി സാറിനൊപ്പം വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായേനെ.
1: അങ്ങനെ കരുതണ്ട. എന്ത് സംഭവിക്കുന്നതിനും ഒരു കാരണമുണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ? There is a reason for everything. അങ്ങനെയൊരു റീസൺ ഉണ്ടായിട്ടാണ് ഞാനും ആദ്യം ഈ സ്ഥലത്തേക്ക് വരുന്നത്. ഈ റൂട്ട് അവസാനിക്കുന്നത് ഒരു ഹിൽ സ്റ്റേഷനില്ല, ഒരു ടൂറിസ്റ്റ് പ്ലേസ്. സർക്കാർ സ്പോൺസർ ചെയ്ത ഒരു നാഷണൽ ലീഗൽ കോൺക്ലേവ് നടന്നത് അവിടെ വെച്ചാണ്. 2020 മാർച്ച് മാസത്തിലാണെന്നാണ് ഓർമ്മ. ഒരുപാട് നിയമജ്ഞർ പങ്കെടുത്ത കോൺഫറൻസ്. ഞാനും അതിലൊരാളായിരുന്നു.
0: അയ്യോ സർ, അത് കോവിഡ് സ്പ്രെഡ് ചെയ്തിരുന്ന സമയമല്ലേ?
1: അതെ, കേൾക്കൂ. കോൺഫറൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷേ ഇവിടുത്തെ ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ കാരണം 2 ദിവസം കൂടെ ഞാൻ ഇവിടെയൊക്കെ അങ്ങ് തെണ്ടി നടക്കാൻ തീരുമാനിച്ചു. ഒരു ന്യായാധിപനായതുകൊണ്ട് നഗരത്തിലൊന്നും എനിക്കൊരു തോന്നിയവാസിയെപ്പോലെ കയ്യും വീശി കണ്ടതും വാങ്ങി തിന്ന് അലഞ്ഞു നടക്കുക സാധ്യമായിരുന്നില്ല. ഇവിടെ വന്നപ്പോൾ ആ സ്വാതന്ത്ര്യമില്ലായ്മ കെട്ടുപൊട്ടിക്കുകയായിരുന്നു.
0: സ്വാഭാവികം. നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളൊക്കെ അന്യദേശങ്ങളിൽ ചെന്നിട്ട തെരുവുകളിലേക്കും ആൾക്കൂട്ടങ്ങളിലേക്കും ഒക്കെ കയ്യും വീശി ഇറങ്ങി നടക്കുന്നത്. ആ, എന്നിട്ട് എന്ത് സംഭവിച്ചു? സാർ അത് പറഞ്ഞില്ലല്ലോ. അയ്യോ, വണ്ടി പെട്ടെന്ന് നിന്നല്ലോ. എന്ത് പറ്റിയോ ആവോ?
2: കണ്ടക്ടർ, എന്താ വണ്ടി നിന്നത്?
3: ആ അതെ, വഴിയിലൊരു മരം കടപുഴകി വീണ് കിടക്കുക, മണ്ണിടിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ബ്ലോക്ക് മാറ്റാതെ മുൻപോട്ട് പോക്ക് നടക്കില്ല.
2: അപ്പോഴെങ്ങനെ ഞങ്ങൾക്ക് മുകളിൽ എത്തണ്ടേ?
3: അതിനി ഈ ബ്ലോക്ക് മാറ്റാൻ ഫോറസ്റ്റിൽ നിന്ന് ആള് വരണം. ചിലപ്പോ 2-3 മണിക്കൂർ പിടിക്കും. തൽക്കാലം എല്ലാരും കൂടെ ഇറങ്ങി ആ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്ക്. ഞാനൊന്നേ ഫോൺ ചെയ്ത് നോക്കട്ടെ. മുകളിൽ ബസ് വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ പിക്ക് ചെയ്യാൻ പറയാം. വീണ് കിടക്കുന്ന മരത്തിന്റെ ഇടയിൽ കൂടി എല്ലാരും കൂടെ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി.
0: നമ്മളിനി എന്ത് ചെയ്യും? രാത്രിക്ക് മുൻപ് ഈ മരയിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റുമോ?
1: അത് സാരമില്ല, നമുക്ക് എത്തേണ്ടത് ഇവിടെ അടുത്തൊരു ഊരിലേക്കാ. അവിടേക്ക് ഇവിടുന്ന് ഒരു കാട്ടുപാതയുണ്ട്, നമുക്ക് നടക്കാം.
0: അല്ല, ഈ കാട്ടുപാത എന്നൊക്കെ പറയുമ്പോ
1: നീ പേടിക്കണ്ട, കരടിയും പുലിയും ഒന്നുമില്ല. ഒരു 1.25 കിലോമീറ്റർ അത്രയേ കാണൂ. കമോൺ. ഈ നേരിയ മഞ്ഞിനടിയിലൂടെ കാടിന്റെ ശബ്ദതാളങ്ങൾ കേട്ടുകൊണ്ടുള്ള യാത്ര നിനക്കതൊരനുഭവമായിരിക്കും. വാ, ഇറങ്ങാം.

0: എങ്ങനെയുണ്ട്, യാത്രക്ക് സുഖമുണ്ടോ?
1: സൂപ്പർ. സാറ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്. എവർ ലാസ്റ്റിംഗ് മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ മെമ്മറി പൂർണ്ണമാവണമെങ്കിൽ സാർ എന്നെ ഈ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണെന്നും എന്തിനാണെന്നും അറിയണം. പറഞ്ഞു തുടങ്ങിയതല്ലാതെ സാർ അത് പൂർത്തിയാക്കിയില്ല.
0: പറയാം, പൂർത്തിയാക്കാം. കിട്ടിയ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ നിലമാൻ കുന്നിലെ കാട്ടുവഴികളിൽ അലഞ്ഞു നടന്ന് നടന്നാണ് ഞാൻ ആ ഊരിലെത്തിയത്. 10-20 കുടുംബങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ആദിവാസി കോളനിയായിരുന്നു അത്. അവിടെ നിന്ന് എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. ദാഹിച്ച എനിക്ക് വെള്ളം തന്നു, വേവിച്ച ചേമ്പും ചേനയും മുളകരച്ചതും തന്നു, പകുതി തമിഴിൽ ഒരു വിശേഷങ്ങൾ പറഞ്ഞും കാണിച്ചും തന്ന തുമ്പിയെന്ന് പേരുള്ള ഒരു 17-കാരി.
1: തുമ്പി, സൂപ്പർ പേരാണല്ലോ സർ. പേര് കേൾക്കുമ്പോഴേ മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്, ഊരിലൂടെയും കാട്ടിലൂടെയും ചിരിച്ചുല്ലസിച്ച് നടക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടി. അവളെയാണോ നമ്മൾ കാണാൻ പോകുന്നത്?
0: ചിലതൊക്കെ മനസ്സിൽ കാണുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന ചിത്രം മനോഹരം.

0: ദൃശ്യമായിരിക്കും, പക്ഷെ യാഥാർത്ഥ്യം തികച്ചും വിപരീതവും. തുമ്പിക്ക് പേര് മാത്രമായിരുന്നു മനോഹരം, ജീവിതം ദുരന്തവും. ഞാനത് പിന്നീടാണ് മനസ്സിലാക്കിയത്.
1: എന്തു പറ്റി സർ, അവൾക്ക് എന്തായിരുന്നു പ്രശ്നം?
0: രണ്ടു ദിവസം കഴിഞ്ഞ് മലയിറങ്ങാൻ നിന്ന എനിക്ക് അപ്രതീക്ഷിതമായ സർക്കാർ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൽ രണ്ടു ദിവസം കൂടി ഇവിടെ തുടരേണ്ടി വന്നു. അപ്പോൾ ബോറടി മാറ്റാനുള്ള ഊരുചുറ്റലിനിടയിലാണ് ഞാൻ തുമ്പിയെ കൂടുതൽ അറിഞ്ഞത്, അവൾ പാടിയ നാടൻ പാട്ടിലെ വേദന അറിഞ്ഞത്. അതൊരു വല്ലാത്ത തിരിച്ചറിവായിരുന്നു എനിക്ക്, സഹനങ്ങൾക്കും അപ്പുറമുള്ള തിരിച്ചറിവ്.

ഒരാ നീരല്ല എങ്കൽ കൂമാത്രം കറുപ്പാക്കി മാറ്റി ഊരെല്ലാ നീതിക്ക് ഉറങ്ങുന്ന നീതി നാട്ടിലാ നീതിക്ക് പാട്ടിൻ്റെ തോറ്റം.

0: ഏയ് തുമ്പി, നീ എന്താ ഇവിടെ ഈ അരുവിക്കരയിൽ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ?
1: ഏയ് അതൊന്നും ഇല്ല അയ്യാ, ഞാൻ വെറുതെ.
0: അത് കള്ളം. എനിക്ക് മനസ്സിലായി തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നെന്ന്. എന്തുപറ്റി? എന്താ തുമ്പിക്കത്തെ സങ്കടം?
1: അത് പെരിയ വാർത്തയൊന്നും അല്ലയ്യാ. ഇന്ന തുമ്പിയുടെ ജീവിതമേ സങ്കടം താ. എനിക്ക് വന്ന് എനിക്ക് പിറന്നാൾ. അത് നനച്ചെന്താ എനിക്ക് സങ്കടം കുട്ടിട്ടാറ്.
0: പിറന്നാൾ വന്നാൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അതിനെന്തിനാ സങ്കടം കുട്ടി വരുന്നത്?
1: അതിന് കാരണം ഇറുക്കയ്യാ. എന്നെ പെറ്റിട്ട് പിറകേതാൻ എന്നോട് അമ്മ ഇരുന്നിട്ടാറ്.
2: പ്രസവത്തിൽ അമ്മ മരിച്ചോ?
1: അതുമാത്രമല്ലേ, ഇതേ ദിവസം താ എന്നോട് അപ്പ ഒരു ഓഫീസറെ കൊന്നിട്ടാറ്.
2: ഓഫീസറെ കൊന്നോ? എന്തിന്?
3: ഞാൻ പറയാം സാർ അതിന്റെ ഉത്തരം.
2: താനാരാ? മനസ്സിലായില്ല.
3: ഞാൻ ചന്ദ്രൻ, ഇവിടെ ഒരു ലോക്കൽ ഡ്രൈവറാ. സാറ് താമസിക്കുന്ന ഗസ്റ്റ് ഹൗസിലെ മാനേജർ പറഞ്ഞു വിട്ടതാ. സാർ ഇവിടെ ഊരിൽ എവിടെയെങ്കിലും കാണും, കണ്ടുപിടിച്ച് വിളിച്ചുകൊണ്ട് വരാം.
2: എന്താ കാര്യം?
3: ഇവിടെ കോവിഡിന്റെ ലോക്ക്ഡൗൺ ആണെങ്കിലും സാറ് വി വി പി ആയതുകൊണ്ട് തിരിച്ച് നാട്ടിലെ ക്വാർട്ടേഴ്സിൽ കൊണ്ടുവിടാൻ സ്പെഷ്യൽ പാസ് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. സാറിനെ എന്റെ കാറിൽ കൊണ്ടുവിടാനാ മാനേജർ ഏൽപ്പിച്ചിരിക്കുന്നത്.
2: ഓ, അത് ശരി. അല്ല, ഈ കുട്ടിയെ തനിക്കറിയാമോ?
3: അറിയാം സാർ. സത്യം പറഞ്ഞാൽ സാർ ആ കുട്ടിയോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ദൈവത്തിൻ്റെ ഓരോരോ കളികളോർത്ത് അമ്പരക്കുകയായിരുന്നു ഞാൻ.
2: എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലായില്ല.
3: സാറിപ്പോൾ ചോദിച്ചില്ലേ തുമ്പിയുടെ അച്ഛൻ ഓഫീസറെ കൊന്നോ എന്ന്? വാസ്തവത്തിൽ അതൊരു കൊലയായിരുന്നില്ല. ശക്തമായ പിടിവലികൾക്കിടയിൽ അബദ്ധത്തിൽ തലയിടിച്ച് ഒരാൾ മരിക്കുകയായിരുന്നു. ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ് അതിനെ ഒരു കൊലപാതകമാക്കിയതും അയാൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നതും.
2: ജയിലിലോ? അതെങ്ങനെ?
3: 10-12 വർഷം മുമ്പുള്ള കഥയാണ് സാർ. കഥയല്ല, യാഥാർത്ഥ്യം. നമ്മുടെ നാട് എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ നിലമാൻ കുന്നും ഇവിടുത്തെ ഊരുകളും ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഇരുൾ ഗ്രാമങ്ങളായിരുന്നു സാർ. സഞ്ചാരയോഗ്യമായ വഴികളില്ല, വാഹനങ്ങളില്ല, ആശുപത്രികളില്ല. ജനിച്ചു എങ്ങനെയോ ജീവിച്ച് എങ്ങനെയോ മരിക്കുന്ന കുറേ മനുഷ്യർ, അത്രമാത്രം. അപ്പോഴാ കുന്നിന് മുകളിൽ സർക്കാരിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രവും ഗസ്റ്റ് ഹൗസുകളും ക്ലിനിക്കും ഒക്കെ ആരംഭിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കനകൻ്റെ പൊണ്ടാട്ടി ചിരിതയ്ക്ക് ഒരു പാതിരാ നേരത്ത് പ്രസവവേദന കലശലാവുന്നത്. വയറ്റാട്ടിയുടെ പരിധിയിൽ നിൽക്കില്ലെന്നായപ്പോൾ കനകൻ 4 പേരെയും കൂട്ടി കയറ്റുകെട്ടിൽ ചിരിതയും ചുമന്ന് ക്ലിനിക്കിലേക്ക് നീങ്ങി. അവിടെ ഒരു ഡോക്ടറുടെയും നേഴ്സിൻ്റെയും ചികിത്സ കിട്ടുമെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷേ പാതിരാത്രിയിലെ കാട്ടുപാതയിലെ യാത്രയല്ലേ, 4 പേരിൽ ഒരാളെ പാമ്പ് കടിച്ചു. 2 പേര് അയാളെയും കൊണ്ട് വൈദ്യരെ കാണാൻ ഊരിലേക്ക് തിരിച്ചുപോയി. ദയനീയമായി നിലവിളിക്കുന്ന ചിരിതയും കനകനും വഴിയിൽ ഒറ്റയ്ക്കായി. അപ്പം തോന്നിയ ഒരു ബുദ്ധിക്കാണ് കനകൻ ഓടി വഴിയിലുള്ള ഫോറസ്റ്റ് ഓഫീസിലെത്തുന്നത്. ഒരു ഓഫീസറും 2 ഗാർഡുകളും മദ്യപിച്ച് ചീട്ട് കളിച്ച് രസിക്കുന്ന സമയമായിരുന്നു അത്. തൻ്റെ ചിരിതയെ അവിടുത്തെ ജീപ്പിൽ കയറ്റി എങ്ങനെയും ക്ലിനിക്കിൽ എത്തിച്ചു തരാൻ കനകൻ അവരോട് കാലു പിടിച്ചു പറഞ്ഞു. അവരനങ്ങിയില്ല സാറേ. പകരം കാട്ടുവാസി കനകനെ പുച്ഛിച്ച് വിരട്ടി ഓടിക്കുവാനാണ് അവർ ശ്രമിച്ചത്. അതോടെ കനകൻ്റെ എല്ലാ സങ്കടങ്ങളും ആളിക്കത്തി കോപമായി മാറി. കാട്ടുവഴിയിൽ കിടക്കുന്ന ചിരിതയുടെ നെഞ്ചു പൊട്ടുന്ന നിലവിളി അവനെ കാട്ടു മൃഗമാക്കി. അവനവരെ ആക്രമിച്ചു. കനകൻ ഒറ്റയ്ക്ക് ഒരു വശത്തും മറ്റു 3 ഫോറസ്റ്റ് ഓഫീസർമാർ മറുവശത്തും. അവരവനെ നിലംപരിശാക്കി. പക്ഷെ നിർഭാഗ്യത്തിന് അതിനിടയിൽ തന്നെ മദ്യപിച്ച് ലക്ക് കിട്ടിരുന്ന ഓഫീസർ തല ഇടിച്ചു വീണ് മരിച്ചുപോയി.
2: എനിക്ക് ഓർമ്മ വരുന്നു ഈ കേസ്.
3: അതെ സർ, മദ്യപാനവും കൃത്യബലവും ഒളിപ്പിക്കാൻ അധികാരികൾ എഴുതി ചേർത്തത് കാട്ടുവാസി കനകൻ ഫോറസ്റ്റ് ഓഫീസർമാരെ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നാണ്. അവൻ വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവനാണെന്നും മാൻവേട്ട നടത്തുന്നവനാണെന്നും കള്ളത്തെളിവുകൾ നിരത്തിയവർ. സാറാ, അവന് ജീവപര്യന്ത ശിക്ഷ വിധിച്ചതും അവനെ ജയിലിലേക്ക് അയച്ചതും. ഇന്നും കനകൻ ജയിലില്ല സർ.
2: ദൈവമേ, ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. കോടതിയിൽ ഒരിക്കൽ പോലും ആരും ഇതൊന്നും
3: കാര്യം പറയാനാ സാർ. പിറ്റേന്ന് ഊരിലുള്ളവർ കണ്ടത് കാട്ടുവഴിയുടെ ചോര വാർന്ന് മരിച്ചു കിടക്കുന്ന ചിരിതയാണ്. അടുത്ത് അർദ്ധജീവനോടെ ഈ ഞങ്ങളുടെ കൊച്ചു തുമ്പിയേയും.
0: അയ്യോ മോളെ, ഞാനിതൊന്നും തുമ്പിയേ.

0: അയ്യോ സർ, സർ സൂക്ഷിച്ച്, ഞാൻ കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് കുടിക്കാം. കുടിക്കൂ സർ. ചുമ വല്ലാതെ വീണ്ടും തുടങ്ങിയല്ലോ സർ. സാറിന് ഒട്ടും വയ്യെങ്കിൽ നമുക്കങ്ങ് മടങ്ങിപ്പോവാം. നമുക്ക് വേറൊരു ദിവസം.
1: ഇനി വേറെ ഏത് ദിവസം? എൻ്റെ ദിവസങ്ങളെല്ലാം കഴിഞ്ഞില്ലേ? ഇപ്പോഴുള്ളത് ബോണസാ, ബോണസ്. അത് തീരും മുമ്പ് എനിക്ക് തുമ്പിയെ കാണണം, ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കണം. ഇനി അതൊന്നും മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ.
0: എനിക്ക് സാറിൻ്റെ മനസ്സ് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സാർ ഇതിൽ എന്ത് തെറ്റാ ചെയ്തത്? കോടതിയിൽ വന്ന ഒരു കേസ്, പ്രോസിക്യൂഷൻ തെളിവുകൾ ഹാജരാക്കുന്നു, എഴുതി വയ്ക്കപ്പെട്ട നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുന്നു. ഇതിലിപ്പോ വ്യക്തിപരമായിട്ട്.
1: ഞാൻ വെറുമൊരു വ്യക്തിയല്ല ദേവിക. ഐ വാസ് റെപ്രസെന്റിംഗ് എ സിസ്റ്റം, എ സോഷ്യൽ സെറ്റപ്പ്. അതാണ് തുമ്പിയുടെ മാപ്പ് പറയേണ്ടത്. അവളുടെ അച്ഛൻ കനകനോടും അമ്മ ചിരുതയോടും അനീതി കാണിച്ചത് ആ സിസ്റ്റവും ആ സോഷ്യൽ സെറ്റപ്പുമാണ്. അത് ആ ഊരിന് നല്ല വഴി പറഞ്ഞു കൊടുക്കാത്ത പഞ്ചായത്തും ആശുപത്രി പണിതു കൊടുക്കാത്ത ഭരണവ്യവസ്ഥയും മനുഷ്യത്വമില്ലാത്ത ഫോറസ്റ്റ് ഓഫീസർമാരും അവരെ സഹായിച്ച് കള്ളക്കേസെടുത്ത പോലീസുകാരും മാത്രം.

0: അല്ല. ഇതിനെല്ലാം ഉപരി അവൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ജഡ്ജിയായിരുന്ന ഞാനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് അതിൻ്റെ അടിസ്ഥാന സത്യവും.
1: ശരി, ആയിക്കോട്ടെ. ഈ മാപ്പ് ചോദിക്കലൊക്കെ സത്യം തിരിച്ചറിഞ്ഞ അന്ന് തന്നെ ആയിക്കൂടായിരുന്നു. ഇത്രയും വൈകിപ്പിക്കാൻ എന്താ കാരണം? മരണം അടുത്തറിഞ്ഞപ്പോഴുള്ള പാപബോധമാണല്ലേ ഇപ്പൊ സാറിനെ കൊണ്ട് ഈ സാഹസം ചെയ്യിപ്പിക്കുന്നത്?
0: അതിനൊരു കാരണമുണ്ട്. സത്യം തിരിച്ചറിഞ്ഞതിന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ ന്യായാധിപ സ്ഥാനം രാജിവെച്ച് വീണ്ടും വക്കീലായി പ്രാക്ടീസിനിറങ്ങി. വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കനകന്റെ കേസ് കാര്യകാരണങ്ങൾ നിരത്തി റീഓപ്പൺ ചെയ്യിച്ച് വാദിച്ച് ജയിച്ചു. ഞാൻ നാളെ അയാൾ ജയിൽ വിട്ടിറങ്ങുകയാണ്. അപ്പോൾ അയാളെ സ്വീകരിക്കാൻ തുമ്പി അവിടെ വേണം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ് അതിനവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. അതിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഞാൻ ഇവിടേക്ക് ഇറങ്ങിത്തിരിച്ചതും. അറിയാതെ ചെയ്തു പോയ തെറ്റിന് വെറും മാപ്പപേക്ഷയല്ല, മാപ്പർഹിക്കുന്ന പ്രവൃത്തി, അതായിരുന്നു എന്റെ ദൗത്യം.
1: സൂപ്പർ ആറ്റിറ്റ്യൂഡ് സാർ. സാറിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്തായാലും നടന്ന് നടന്ന് നമ്മളിവിടെ ഊരിലെത്തി. ഇത് പക്ഷേ അന്നത്തെ പഴയ കാട്ടുഗ്രാമം അല്ലെന്നാ തോന്നുന്നു. സർക്കാർ ഏറ്റെടുത്ത് വികസനം നടത്തിയ ഒരു മോഡൽ വില്ലേജാണെന്ന് ബോർഡുണ്ട്. നമ്മൾ കടന്നു വന്നതല്ലാതെ വേറെ റോഡുകളും സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇനിയാ തുമ്പിയുടെ വീട് എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി.
0: ശരിയാണ്, ഞാൻ മാത്രമല്ല നമ്മുടെ സിസ്റ്റവും കാട്ടിലെ മനുഷ്യരോട് ചെയ്ത അനീതിയിൽ പശ്ചാത്തപിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം. വരൂ, നമുക്ക് ചോദിക്കാം തുമ്പിയുടെ വീട് എവിടെയാണെന്ന്.

0: ഹലോ ദേവിക, താനെന്താ ഇവിടെ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ.
1: മൈ ഗോഡ്, ഞാനും പ്രതീക്ഷിച്ചില്ല. നാട്ടിലെ ജില്ലാ കളക്ടർ എങ്ങനെയാ ഈ കാട്ടിലെ വീട്ടില്?
0: അതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ സ്ഥലത്തിന്റെ ഡെവലപ്മെന്റിന്റെ ചുമതല സർക്കാർ ഏൽപ്പിച്ചത് എന്നെയാണ്. കുറച്ചു കാലം വന്നുപോയതിനിടയിൽ ഇവിടുന്ന് തന്നെ ഒരു കല്യാണവും കഴിച്ചു. ഒരു പാവപ്പെട്ട അനാഥക്കുട്ടിയാ. പരിചയപ്പെടുത്താം. തുമ്പി.
2: തുമ്പി? തുമ്പി ഇപ്പോൾ സാറിന്റെ ഭാര്യയാണോ?
0: അതെയല്ലോ, എന്തു പറ്റി? അല്ല, ദേവിക ചോദിക്കാൻ വിട്ടു, ഈ കൂടെയുള്ളത്?
2: അത് ഞാൻ തന്നെ പറയാം. പേര് മുകുന്ദനുണ്ണി, ക്യാൻസർ പേഷ്യൻ്റാ. സാറ് കുറെ മാലാഖമാരെ കഥ പറയാൻ അയച്ചില്ലേ? അതിലീ മാലാഖയെയും കൊണ്ട് ഞാനിങ്ങ് പോന്നു സാറിൻ്റെ ഭാര്യയെ കാണാൻ.
0: ആരെ? തുമ്പിയെയോ? അതെന്താ കാര്യം, മനസ്സിലായില്ല.
1: അതൊരു പഴയ കടമീട്ടലിന്റെ കഥയാണ് സർ. എന്തായാലും തുമ്പി ഇപ്പൊ വരുമല്ലോ, അവര് തമ്മിൽ ആദ്യം ഒന്ന് കണ്ടോട്ടെ. നമുക്ക് അല്പം മാറി നിന്ന് സംസാരിക്കാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ് സർ, പ്ലീസ്.
0: വൈ നോട്ട്.
3: എന്നെ അങ്കെ, എന്നെ കൂപ്പിട്ടാരാ?
2: തുമ്പി.
3: അയ്യാ.

ഒരച്ഛനും മകളും ഒരുപാട് നാള് കഴിഞ്ഞ് കണ്ടതുപോലൊരു മുഹൂർത്തമായിരുന്നു അത്. ഇത്തവണ തുമ്പി മുകുന്ദനുണ്ണിയെ കണ്ട് പേടിച്ചോടിപ്പോയില്ല. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ അവൾ കേട്ടു. സ്വന്തം അച്ഛനെ തിരിച്ചു നൽകിയ അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ അവൾ നമസ്കരിച്ചു. അവളുടെ മൂർധാവിൽ കൈകൾ വച്ച് അദ്ദേഹം വിതുമ്പിക്കരഞ്ഞു. ഒരു പാപവും പ്രായശ്ചിത്തവും അവിടെ മഞ്ഞുരുക്കം നടത്തുകയായിരുന്നു.

0: ഹലോ
1: ആ ഹലോ ദേവിക, നിങ്ങൾ എവിടെയാ? ഇത് അച്ഛനെയും കാണുന്നില്ലല്ലോ. ഇവിടെ
0: സാർ എന്റെ കൂടെ ഉണ്ട് മാഡം. ഞങ്ങൾ തിരിച്ചു വന്നോണ്ടിരിക്ക, അല്പം വൈകിയാണെങ്കിലും വീട്ടിൽ മടങ്ങിയെത്തും.
1: അല്ല, വൈകുമെന്ന് പറഞ്ഞ നിങ്ങൾ ഇത് ആദ്യം എവിടെയാണെന്ന് പറ. സുഖമില്ലാത്ത മനുഷ്യനെ കൊണ്ട്
2: വീട്ടിൽ നിന്നാണല്ലേ ഫോണിങ്. ഞാൻ സംസാരിക്കാം. ഹലോ ഹലോ, ഞാനാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എൻ്റെ നിർബന്ധം കൊണ്ട് ദേവിക എന്നെയും കൂട്ടി ഒരു യാത്ര വന്നതാണ്.
1: ഷേ, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നേ? അങ്ങേരിതറിയുമ്പോൾ എന്നോട് എന്ത് പറയും?
2: നീ ഈ അങ്ങേരെന്ന് പറയുന്നത് എൻ്റെ മോനാ. അവനോട് പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം. നീ ഫോൺ വെക്ക്. സോറി, ഇനി അവൾ വിളിക്കില്ല. നീ ഫോൺ ബാഗിലിട്ടേക്ക്.
0: ഇറ്റ്സ് ഓക്കെ സർ, നോ പ്രോബ്ലം. അല്ല, ബസ്സിലിരുന്ന് സാർ നന്നായി മയങ്ങിയെന്ന് തോന്നുന്നു. കുറേ നേരമായിട്ട് കണ്ണടച്ചിരുന്നോണ്ടാ ഞാൻ ശല്യപ്പെടുത്താതിരുന്നത്.
2: മയക്കമല്ല, റിലാക്സേഷൻ. കളക്ടർ രഘുനന്ദൻ തന്നെ ഭാര്യ തുമ്പിയെ നാളെ സെൻട്രൽ ജയിലിൽ കൊണ്ടുപോകും, അവരുടെ അച്ഛൻ കനകനെ സ്വീകരിക്കാൻ. എൻ്റെ അവസാന നിയോഗവും കഴിഞ്ഞു. ഇനി വേണം എനിക്കൊന്ന് സ്വസ്ഥമായി മരിക്കാൻ.
0: അയ്യോ സർ, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേകിച്ചും ഒരു നല്ല കാര്യം നടത്തിയിട്ട് വരുന്ന ഈ മോഡില് മരണത്തെക്കുറിച്ച് പറയുന്നത്.
2: മരണം ഒരു ചീത്തക്കാരി അല്ല കുട്ടി, അതൊരു റീസൈക്ലിംഗ് ആണെന്ന് വേണം കരുതാൻ. നിന്റെ കളക്ടർ നിന്നെ ഏൽപ്പിച്ച മിഷൻ ഇട്ട പേരില്ലേ, ജീവിതോത്സവം, അതാണ് എല്ലാത്തിനെയും നമ്മൾ വിളിക്കേണ്ട പേരെന്ന് തോന്നുന്നു. ഈ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ഒരു ഉത്സവം പോലെ ആഘോഷിക്കുകയാണ് വേണ്ടത്. തല്ലും തലോടലും നമ്മൾ ആഘോഷിക്കണം. പ്രകൃതി സഹജമാണത്. തുമ്പി അനുഭവിച്ച അനാഥത്വത്തിന് പ്രകൃതി നൽകിയ സനാഥത്വമാണ് കളക്ടർ രഘുനന്ദനിലൂടെ നടപ്പിലായത്. അതാണ് ദൈവത്തിൻ്റെയോ പ്രകൃതിയുടെയോ ബാലൻസിങ് ആക്ട്.
0: കൊള്ളാം സാർ, ഇപ്പൊ ഒരു ഫിലോസഫർ ആയല്ലോ. പ്രകൃതിയുടെ ഒരു ബാലൻസിങ് ആക്ട്, ജീവിതോത്സവം, സൂപ്പർ.
2: ഹഹഹഹ ഹഹഹ ഹഹഹ

0: ജീവിതോത്സവം നാടകം സമാപിക്കുന്നു. രചന ശ്രീ ജനാർദ്ദനൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ: നകുലൻ പ്രേംകുമാർ, ദേവിക ദേവി, മുകുന്ദനുണ്ണി രഘുനാഥ് പലേരി, രമ സോന നായർ, ഡ്രൈവർ ചന്ദ്രൻ ജയൻ ചേർത്തല, കളക്ടർ രഘുനന്ദൻ കണ്ണൻ നായർ, പത്രപ്രവർത്തകൻ ജോബി എ എസ്,
1: തുമ്പിയുടെ ചെറുപ്പം
0: തന്മയാ സോൾ, തുമ്പി തമന്ന സോൾ, ബസ് കണ്ടക്ടർ തിരുമല രാമചന്ദ്രൻ, കൂടാതെ ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
2: സർഗാത്മക സഹകരണം ഫഹദ് റാസ.
0: സംവിധാന സഹായം വി എൻ ദീപ, എൻ സുനിത.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സിആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, എം കെ കൃഷ്ണൻ പോറ്റി, മനീഷ കെ എസ്, ജയലക്ഷ്മി സി, കാനൂർ മത്തായി, വി ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനിത മനമൽ, ഇ എൻ സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണി അമ്മാൾ, അജിഷ ഹരിദാസ്. കേൾക്കുക ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: ഗാന്ധി മാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധി മാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: അറിവിന്റെ അക്ഷയഖനി,
3: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
2: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
3: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
2: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
3: വിദ്യാഭ്യാസ രംഗം.
2: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
3: വിദ്യാഭ്യാസ രംഗം.
0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
4: രണ്ടായിരത്തിഇരുപത്തിയാറിലെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
5: ഹൃദയ,

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

0: ചക്രാധിപർത്തിയായ ഈ കഥ നടക്കുന്നത്. റസ്കോൾനിക്കോവിൻ്റെ സ്വപ്നങ്ങളിലെ ഭ്രമകൽപ്പനകളിലും അനീതിയുടെ വിയർപ്പുനാറ്റം.
1: ഈ മൂലയിൽ ഒരാൾ ഭാര്യയോടൊപ്പം കച്ചവടം ചെയ്തിരുന്നില്ലേ? അവരെ നിങ്ങൾക്കറിയുമോ?
0: പലതരത്തിലുള്ള ആളുകൾ ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. അയാളുടെ പേരെന്താ?
1: അയാൾക്ക് എന്ത് പേരാണോ ഇട്ടിരിക്കുന്നത് ആ പേര് തന്നെ.
0: നിങ്ങൾക്ക് തലയ്ക്ക് വല്ല അസുഖമുണ്ടോ?
1: ആ അറ്റത്ത് കാണുന്നതൊരു ഭക്ഷണശാലയല്ലേ?
0: അതെ, അവിടെ ഭക്ഷണം കിട്ടും, ഒപ്പം വലിയ അറ്റം കളിക്കാം. അവിടെ നിങ്ങൾക്ക് രാജകുമാരിയെയും കാണാം, ചക്രവർത്തിയാവാം.

0: എന്താ അവിടെ തന്നെ അങ്ങ് നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരുന്നില്ലേ?
1: നിങ്ങൾ നിങ്ങൾ വളരെ സുന്ദരിയാണ്.
0: നിങ്ങളും സുന്ദരനാണ്.
2: അയാൾ സുന്ദരനോ? വല്ലാതെ മെലിഞ്ഞിട്ടല്ലേ. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
3: അവരെല്ലാം ജനറലിന്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരുടെ മൂക്ക് നോക്കൂ, അവർക്കെല്ലാം നീളം കുറഞ്ഞ് അറ്റം വളഞ്ഞ മൂക്കാണല്ലോ.
0: വിയർപ്പ് നാറ്റം, ദൂരെ പോ.
3: ഞാൻ പോകാം സുന്ദരി, പോകാം. ഈ കനികളൊന്നും നമുക്കുള്ളതല്ല.
0: സർ, നിങ്ങളോട് പോകാൻ പറഞ്ഞില്ലല്ലോ.
1: അപ്പോൾ പറഞ്ഞത്?
0: അതൊക്കെ കർഷകരാ, അടുപ്പിക്കാൻ കൊള്ളില്ല. അതിന് കുട്ടനങ്ങ് പിണങ്ങിയോ?
1: ഞാൻ പേടിച്ചുപോയി.
0: എനിക്ക് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം. എനിക്ക് നാണം തോന്നുക. എനിക്ക് കുടിക്കാൻ 6 കോപ്പിക്സ് തരുവോ? തരുവോ? നിങ്ങളൊരു നല്ല ചെറുപ്പക്കാരനാ, സുന്ദരൻ.
1: പോക്കറ്റിൽ കാണും. ഏ, 15 കോപ്പിക്സ്. ഇതാ, 6 പകരം 15 പിടിച്ചു.
0: എന്തൊരു നല്ല മനുഷ്യൻ.
1: നിന്റെ പേരെന്താണ്?
0: ദുക്ലീഡ.
1: കൊള്ളാം. ദുശ്ശലയുടെ അനിയത്തി ദുക്ലീഡ.
0: അവിടുത്തെ പേരെന്താ?
1: പേരക്ക. അതെ, നിനക്കെങ്ങനെ ഇതുപോലെ നാണമില്ലാതെ ആണുങ്ങളോട് പണം ചോദിക്കാൻ കഴിയുന്നു? എനിക്ക് കണ്ടിട്ട് ലജ്ജ തോന്നുന്നു.
0: എന്തിനാ ലജ്ജിക്കുന്നത്? ഈ ജീവിതം ലജ്ജിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാ.
1: അതെവിടെയാണ് ഞാൻ വായിച്ചത്? വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരുവൻ മരണത്തിനൊരു മണിക്കൂർ മുമ്പ് ഇങ്ങനെ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യുമെന്ന്. നിൽക്കാൻ മാത്രമിടമുള്ള ഉയർന്ന ഒരു പാറയുടെ അറ്റത്തോ നിത്യമായ ഏകാന്തതയും അന്ധകാരവും കൊടുങ്കാറ്റുമുള്ള ഒരു സമുദ്രത്തിലോ? ജീവിതകാലം മുഴുവനും ഒരു ചതുരശ്ര വാര സ്ഥലം മാത്രം ലഭിച്ചാലും ഉടനെ മരിക്കുന്നതിനേക്കാൾ ജീവിക്കാനാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. നല്ലവനായ ദൈവമേ, മനുഷ്യൻ എത്ര നികൃഷ്ടനായ ഒരു ജീവിയാണ്.

സ്ഫടിക കൊട്ടാരം. റസുമിഹിൻ വിവരിച്ചത് ഈ കണ്ണാടിക്കൊട്ടാരത്തെക്കുറിച്ചാവും. ഇപ്പോൾ ഞാൻ ഇവിടെ വരേണ്ട

ആവശ്യം എന്താണ്? ശരി, അതെ, വായിക്കാൻ വേണ്ടി. വർത്തമാന പത്രത്തിൽ എന്തോ വായിച്ചെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, പേപ്പർ വാങ്ങാൻ വേണ്ടി.

0: ഇവിടെ ന്യൂസ് പേപ്പർ ഉണ്ടോ?
1: ഇത് ചായക്കടയാണ്.
0: ആണെങ്കിലെന്ത് അല്ലെങ്കിലെന്ത്? ആ ഒരു ചായ കൊണ്ടുവരൂ. പിന്നെ 5 ദിവസത്തെ ന്യൂസ് പേപ്പർ തരണം. എങ്ങനെയെങ്കിലും എനിക്കത് സംഘടിപ്പിച്ചു തരണം. നോക്ക്, അത് ഒരു അത്യാവശ്യമാണ്, തന്നേ പറ്റൂ. അങ്ങേ മുറിയിലിരുന്ന് വോഡ്ക കുടിക്കുന്നത് സമത്വമല്ലേ? കാണണ്ട, പിന്നെ അയാളുടെ വക അന്വേഷണമാവും. സ്വസ്ഥമാകാമെന്ന് വെച്ചാൽ ഓരോരോ കുരിശുകൾ.
1: വോഡ്ക വേണോ ചായ വേണോ സർ?
0: എനിക്ക് പത്രം വേണം, അതാണ് പ്രധാനം. പിന്നെ ഒരു ചായയും കൂടെ കൊണ്ടുവന്നേര്. ഈ പത്രമെല്ലാം എവിടെ പോയി കിടക്കുന്നു? ഓ, എനിക്കാണെങ്കിൽ തല ഉറയ്ക്കുന്നുമില്ല, മനസ്സൊട്ടും നിലയ്ക്ക് നിൽക്കുന്നില്ല. ആ, അതിനിടയ്ക്ക് പത്രം കൊണ്ടുവന്നോ. ഇത് മുഴുവൻ നഗരത്തിൽ നടന്ന പ്രധാന സംഭവങ്ങൾ. നാശം, ഒരു കോണിപ്പടിയിലെ അത്യാഹിതം, സ്പിരിറ്റ് കത്തിച്ച് കടക്കാരന് തീപൊള്ളൽ, പെസ്കിയിൽ തീപിടുത്തം, പീറ്റേഴ്സ്ബർഗിൽ കോട്ടേജിൽ അഗ്നിബാധ, പിന്നെയും വേറെയും അഗ്നിബാധ.
2: എന്താണ്, നല്ല വായനയിലാണല്ലോ.
0: ആ സമറ്റോ,
2: നിങ്ങളിപ്പോൾ ഇവിടെയോ? എന്താണിത്?
0: ഇപ്പോൾ ഞാൻ ഇവിടെയാണ്, കണ്ടല്ലോ.
2: നിങ്ങൾക്ക് സുഖമില്ലെന്നും അബോധാവസ്ഥയിലാണെന്നും ഇന്നലെയാണ് റസുമിഹിൻ എന്നോട് പറഞ്ഞത്. എന്തൊരു അതിശയം! ഞാൻ നിങ്ങളെ കാണാൻ വന്നിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ?
0: നിങ്ങൾ വന്നിരുന്ന കാര്യം എനിക്കറിയാം.
2: ഞാനത് കേട്ടു. നിങ്ങൾ എന്റെ സോക്സ് അന്വേഷിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, റസുമിഹിന് നിങ്ങളോട് വളരെ ഇഷ്ടമാണ്.
0: നിങ്ങളുടെ ജീവിതം ഉല്ലാസപ്രദമാണ് അല്ലേ മിസ്റ്റർ സമറ്റോ? ഏറ്റവും ആകർഷണീയമായ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾക്ക് പണച്ചിലവില്ലാതെ പോകാം. ആരാണിപ്പോൾ തനിക്ക് മദ്യം പകർന്നു തന്നത്?
2: ഞങ്ങൾ ഇങ്ങനെ വെറുതെ വന്നു, ഒന്നിച്ചല്പം മദ്യപിച്ചു. എനിക്ക് മദ്യം പകർന്നു തന്നതിനെ പറ്റിയല്ലേ നിങ്ങൾ അന്വേഷിച്ചത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
0: അതും പ്രതിഫലമായിട്ടായിരിക്കും. നിങ്ങൾ എല്ലാത്തിൽ നിന്നും മുതലെടുക്കുന്നു. നല്ലത് തന്നെ സമറ്റോ. ആ, ഞാൻ ദേഷ്യത്തിലല്ല സംസാരിച്ചത്. ഒരു രസത്തിന് സുഹൃത്തിനോട് പറഞ്ഞൊന്ന് കൂട്ടിയാൽ മതി. ആ വൃദ്ധയുടെ കൊലപാതക കേസിൽ ഡിമിട്രിയോടൊപ്പം പെയിന്റർ വഴക്ക് കൂടുമ്പോൾ പറഞ്ഞതുപോലെ.
2: നിങ്ങൾക്കതിനെ കുറിച്ച് എങ്ങനെ അറിയാം?
0: ഒരുപക്ഷെ അതിനെക്കുറിച്ച് നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം.
2: നിങ്ങൾക്കിപ്പോഴും സുഖമില്ലെന്ന് തോന്നുന്നു. ഈ അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ പുറത്തിറങ്ങി കറങ്ങി നടക്കാൻ പാടില്ലായിരുന്നു.
0: ഓഹോ, നിങ്ങൾക്ക് ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനായി തോന്നുന്നുണ്ടോ? അതിശയം തന്നെ.
2: തീർച്ചയായും. നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണോ?
0: കാണുന്നില്ലേ,
2: അഗ്നിബാധയെ പറ്റിയാണ് വാർത്ത മുഴുവൻ.
0: ഞാൻ അഗ്നിബാധയെ കുറിച്ചുള്ള വാർത്തകളല്ല വായിച്ചുകൊണ്ടിരുന്നത്.
2: പിന്നെ ഏത് വാർത്ത?
0: ഞാൻ വായിക്കുന്നത് എന്തെന്നറിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ആകാംക്ഷ?
2: എനിക്കെന്താ ആകാംക്ഷ?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്റെ പിന്നാലെ

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 19-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ കവിതാ സഖി, ആശ റാഫി, വിഷ്ണുമോഹൻ വെള്ളനാട്, സജികുമാർ പോത്തൻകോട്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: രണ്ടായിരത്തിഇരുപത്തിയാറിലെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് വൈ എസ് പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
2: ഹൃദയ,
3: ഹൃദയ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇപ്പോൾ ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ കേൾക്കാം. എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. ആദ്യം ശ്രീ ഗണനാഥം, ഈശാമനോഹരി രാഗത്തിലുള്ള കൃതി, രൂപകതാളം.

0: സ്വരസാഗരത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ എസ് രാമനാഥൻ പാടിയ മുത്തുസ്വാമി ദീക്ഷിതർ കൃതികൾ, എം എസ് ഗോപാലകൃഷ്ണൻ വയലിൻ, ടി കെ മൂർത്തി മൃദംഗം. സ്വരസാഗരം സമാപിക്കുന്നു.
1: സ്വരസാഗരം
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവനം.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം JR, നിർവഹണ സഹായം ഷിബു MJOS മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മനീഷ KS, ജയലക്ഷ്മി C, കാഞ്ഞൂർ മത്തായി, V ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംഭരൻ, YS പൗർണമി, പ്രീത പീയൂസ്, വിനിത മനമൽ, EN സജിത, ബിനിത ഗോപിനാഥ്, രുക്മിണിയമ്മാൾ, അജിഷ ഹരിദാസ്. കേൾക്കുക ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അഞ്ചാം ദിനം തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

ആകാശവാണി തൃശൂർ കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സമയം 3 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 MHz ബലിപ്പാട്ട്, ഡി കുഞ്ഞനും സംഘവും അവതരിപ്പിച്ചത്.

ഡി കുഞ്ഞനും സംഘവും അവതരിപ്പിച്ച ബലിപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇനി ചലച്ചിത്രഗാനങ്ങൾ. സ്നേഹം എന്ന ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരി എഴുതി, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം പകർന്ന്, യേശുദാസ്, രാധിക തിലക്, സുദീപ് കുമാർ എന്നിവർ പാടിയ ഏതാനും ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

സ്നേഹം എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, ദിൽ തോ പാഗൽ ഹേ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്.
1: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി തൃശൂർ. സമകാലികം വാർത്താ ഡയറി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഓരാധിക, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി തൃശൂർ.
1: മെയ് 4 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരികയും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണമേറ്റെടുക്കലും അതിന് പശ്ചാത്തലമൊരുക്കുന്ന രാഷ്ട്രീയ ചർച്ചകളുമാണ് ഈ ആഴ്ചയെ സജീവമാക്കിയത്. വലിയ അനിശ്ചിതത്വങ്ങൾക്കും നാടകീയ നീക്കങ്ങൾക്കുമൊടുവിൽ തമിഴ് സൂപ്പർ താരം ശ്രീ ജോസഫ് വിജയന്റെ നേതൃത്വത്തിലുള്ള TVK സഖ്യം തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തി. ദ്രാവിഡ പാർട്ടികൾ അധികാരത്തിന് പുറത്തായതാണ് തമിഴ് ജനതയുടെ വിധിയെഴുത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഭൂരിപക്ഷമില്ലാതിരുന്ന TVK മുന്നിലെ എല്ലാ തടസ്സങ്ങളും അതിജീവിച്ചാണ് മന്ത്രിസഭയുണ്ടാക്കിയത്. അസമിൽ തുടർച്ചയായി 2 ഹിമന്ത ബിശ്വശർമ്മ സത്യയുടെ നേതൃത്വത്തിൽ BJP സർക്കാർ അധികാരമേറ്റു. പശ്ചിമബംഗാളിൽ അധികാരമാറ്റത്തെ തുടർന്ന് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള BJP മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. എന്നാൽ ഇതിനൊപ്പം ഭരണമാറ്റമുണ്ടായ കേരളത്തിൽ മുഖ്യമന്ത്രി തീരുമാനമാവാത്തതാണ് വാർത്തകളിൽ നിറയുന്നത്. 102 സീറ്റുമായി ചരിത്രപരമായ വിജയം നേടിയ UDFനെ നയിക്കുന്ന കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനം നിശ്ചയിക്കാനാവാത്തതാണ് പ്രതിസന്ധിയായിരിക്കുന്നത്. May 23 പുതിയ സർക്കാർ അധികാരമേൽക്കേണ്ടത്. യുദ്ധം അവസാനിക്കുന്നുവെന്നും പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ ഫലവത്താകുന്നുവെന്നുമുള്ള പ്രതീക്ഷകളെ അട്ടിമറിച്ച് വീണ്ടും പ്രതിസന്ധി രൂക്ഷമാവുന്നതാണ് കാണുന്നത്. യുദ്ധം നിർത്താൻ ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെയാണ് ലോകം വീണ്ടും ആശങ്കയിലും അനിശ്ചിതത്വത്തിലേക്കും തള്ളിയിടപ്പെടുന്നത്. ഇറാൻ അന്ത്യശാസന നൽകിയിരിക്കുകയാണ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് പരിഹാരമാവില്ലെന്ന് വ്യക്തമായതോടെ രാജ്യാന്തര തലത്തിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനായി അമേരിക്ക നൽകിയ നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടിയാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ ഈ ആഴ്ചയും ആക്രമണം തുടർന്ന ഇറാൻ തന്നെയാണ് ഹോർമുസിന്റെ നിയന്ത്രണവും കൈയാളിയിരിക്കുന്നത്. ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാനും സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കാനും വിദേശയാത്രകൾ പരമാവധി കുറയ്ക്കാനും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറക്കുമതി ചെലവ് കുറച്ച് വിദേശ നാണ്യം പുറത്തേക്ക് പോകുന്നത് തടയാനാണ് ഈ നീക്കം. വ്യാപാര കമ്മി കൂടിയതും രൂപയുടെ മൂല്യശോഷണവുമാണ് ജാഗ്രത എന്ന നിലയിൽ ഈ ഇടപെടലിന് കാരണം. ക്രൂഡ് ഓയിലും അതുകഴിഞ്ഞാൽ സ്വർണവുമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഇറക്കുമതി ചെലവുകൾ. ഇന്ത്യൻ ജനതയുടെ സംസ്കാരത്തിന്റെയും ആഘോഷങ്ങളുടെയും ഭാഗമായതിനാൽ സ്വർണം വാങ്ങുന്നത് കുറയ്ക്കണമെന്ന ആഹ്വാനം പ്രായോഗികമായി എത്രത്തോളം നടപ്പാക്കപ്പെടുമെന്ന് കണ്ടറിയുക തന്നെ വേണം. കുറഞ്ഞ വേതനം നിയമപരമാക്കുന്നതിനും ട്രേഡ് യൂണിയൻ

0: യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും ലക്ഷ്യമിട്ടിട്ടുള്ള ലേബർ കോഡ് ചട്ടങ്ങൾ നിലവിൽ വന്നു. രാജ്യത്തെ വ്യവസായ തൊഴിൽ മേഖലകളിൽ സമൂല മാറ്റം വരുത്തുമെന്ന് കരുതുന്ന ലേബർ കോഡുകൾ വലിയ ചർച്ചയുയർത്തിയിരുന്നു. നേരത്തെ പുറത്തിറക്കിയ കരടു വ്യവസ്ഥകളാണിപ്പോൾ അന്തിമമായി വിജ്ഞാപനം ചെയ്തത്. ഇതോടെ പുതിയ ലേബർ കോഡുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ്. സംസ്ഥാനങ്ങൾ കൂടി ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചാലേ ലേബർ കോഡുകൾ പൂർണ്ണമായി നടപ്പാക്കാനാവൂ. ആഴ്ചയിൽ 48 മണിക്കൂർ ജോലി, അധിക ജോലിക്ക് ഇരട്ടി വേതനം, ആഴ്ചയിൽ ഒരു ദിവസം അവധി, സ്ത്രീകളെ രാത്രി ഷിഫ്റ്റിൽ ജോലി ചെയ്യിപ്പിക്കാൻ പ്രത്യേകം സമ്മതം വാങ്ങുക തുടങ്ങിയവയെല്ലാം ലേബർ കോഡുകളിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് UG ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് പരീക്ഷ റദ്ദാക്കിയതാണ് ഈ വാരം ദേശീയതലത്തിൽ പിടിച്ചുലക്കിയ സംഭവം. May 3 പ്രവേശന പരീക്ഷ നടന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണം കേന്ദ്ര സർക്കാർ CBIക്ക് കൈമാറി. മാതൃകാ ചോദ്യപേപ്പർ എന്ന രീതിയിൽ പ്രചരിച്ച ചോദ്യപേപ്പറിലെ 135 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷാ പേപ്പറിലും ആവർത്തിച്ചതാണ് ചോർച്ച സ്ഥിരീകരിച്ചത്. നാസിക്കിലെ പ്രസിൽ നിന്നാണ് ചോർന്നതെന്ന് കരുതുന്നു. 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതിയിരുന്നത്. പുനഃപരീക്ഷ എഴുതാൻ ഫീസടയ്ക്കുകയോ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയോ വേണ്ടെന്നാണ് അറിയിപ്പ്. IPL മത്സരങ്ങൾ ആവേശോജ്വലമായി തുടരുന്നതിനിടെ ISL ഫുട്ബോൾ ഫൈനലിൽ മുഹമ്മദ് അൻസിനെ കീഴടക്കി ഹാട്രിക് കിരീട നേട്ടവുമായി കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു ഗോളിന് പിന്നിലായ ശേഷമാണ് മിന്നുന്ന ആക്രമണ മികവോടെ 3 ഗോളടിച്ച് തുടർച്ചയായി 3-ാം വട്ടം ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരായത്. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ മത്സരത്തിൽ ബാഴ്സിലോണ തുടർച്ചയായി 2-ാം വട്ടം കിരീടം നേടി. കാൽപന്ത് കളി ആരാധകരുടെ കാത്തിരിപ്പായിരുന്നു ഈ മത്സരങ്ങൾ. റയൽ മാഡ്രിഡിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ബാഴ്സിലോണയുടെ 29-ാം കിരീട നേട്ടം. അമേരിക്കൻ വാർത്താ ഏജൻസിയായ CNN സ്ഥാപകനും മാധ്യമ വ്യവസായ രംഗത്തെ അധികായനുമായ ടെഡ് ടേർണർ 87-ാം വയസ്സിൽ വിടവാങ്ങി. 24 മണിക്കൂർ വാർത്താ ചാനൽ CNNലൂടെ തുടക്കമിട്ട ടെഡ് തന്നെയാണ് പ്രേക്ഷകരുടെ താൽപര്യം പോലെ ചാനലുകൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന കേബിൾ നെറ്റ്വർക്ക് സംവിധാനം വ്യാപിപ്പിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചത്. പായ്വഞ്ചിയോട്ട രംഗത്ത് കപ്പുയർത്തിയ ക്യാപ്റ്റൻ ഔട്ട്റേജസ് എന്നറിയപ്പെട്ട നാവികനിൽ നിന്നും പിതാവിന്റെ പരസ്യബോർഡ് സ്ഥാപനം നടത്തിപ്പേറ്റെടുത്താണ് ഇദ്ദേഹം മാധ്യമരംഗത്തെത്തിയത്. ടെഡിനെ പിന്തുടർന്ന് ലോകമെമ്പാടും പിന്നീട് മുഴുവൻ സമയ വാർത്താ ചാനലുകളിലും വ്യാപിച്ചു. അതിശക്തമായ വേനൽച്ചൂടിനു ശേഷം ഇത്തവണ കാലവർഷം നേരത്തെ എത്തുമെന്ന കാലാവസ്ഥാ പ്രവചനത്തിന്റെ ആശ്വാസത്തിലാണ് സംസ്ഥാനം. May 15 തന്നെ കാലവർഷം അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ എത്തിയേക്കുമെന്നാണ് പറയുന്നത്. തെക്കുപടിഞ്ഞാറൻ കാലവർഷം കേരളത്തിൽ ജൂണിന് മുമ്പ് തന്നെ എത്തുമെന്നും കനത്ത മഴ പ്രതീക്ഷിക്കാമെന്നും പ്രവചനത്തിലുണ്ട്.
1: സാമൂഹിക സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ഗിഗ് തൊഴിലാളികളുടെ വിവരങ്ങൾ 45 ദിവസത്തിനകം പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകി. ജോലിക്ക് പുതുതായി ചേർക്കുന്നവരുടെയും ജോലി മതിയാക്കുന്നവരുടെയും വിവരങ്ങൾ അതാത് സമയം തന്നെ അറിയിക്കാനാണ് നിർദ്ദേശം. ഗിഗ് തൊഴിലാളികളുടെ ക്ഷേമനിധി വിഹിതം തൊഴിലുടമകൾ കൃത്യസമയത്ത് അടച്ചില്ലെങ്കിൽ 12% പിഴയും നൽകണമെന്ന് പറയുന്നു. മാസം 1% പിഴ എന്ന് തോന്നലാണ് അടയ്ക്കേണ്ടത്. 16 വയസ്സ് പൂർത്തിയായ മുൻവർഷം 90 ദിവസം ജോലി ചെയ്ത ഗിഗ് തൊഴിലാളികൾ ക്ഷേമനിധിയുടെ പരിധിയിൽ വരും. വിദ്യാർത്ഥികൾ സ്വന്തം ചെലവിനായി ഇത്തരത്തിൽ ജോലി ചെയ്യുന്നത് വലിയ തോതിൽ കൂടിയതിനാലാണ് പ്രായപരിധി 16 ആക്കിയത്. കേരള പോലീസിനെ ആധുനികീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഡോക്ടർ PJ അലക്സാണ്ടറിന്റെ വിയോഗം ഈ ആഴ്ചയായിരുന്നു. ഇന്ത്യൻ സായുധ സേനകൾക്ക് പുതിയ നേതൃത്വം. സംയുക്ത സേനാ മേധാവിയായി NS രാജ സുബ്രഹ്മണ്യയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. അദ്ദേഹം മിലിറ്ററി അഫയേഴ്സ് സെക്രട്ടറി പദവിയും വഹിക്കും. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനാണ് പുതിയ നാവിക സേനാ മേധാവി. നിലവിൽ പശ്ചിമ നാവിക കമാൻഡ് മേധാവിയാണ് ഇദ്ദേഹം. ഇരുവരും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ളവരാണ്.
0: റേഡിയോ നാടകങ്ങളിലൂടെയും ബാലസാഹിത്യ പുസ്തകങ്ങളിലൂടെയും പ്രസിദ്ധയായ സജിനി പവിത്രൻ വിടവാങ്ങി. ദേശീയ പുരസ്കാരം നേടിയ തിങ്കളാഴ്ച നല്ല ദിവസം എന്ന സിനിമ ഉണ്ടാവുന്നത് സജിനി ആകാശവാണിക്ക് വേണ്ടി രചിച്ച അമ്മയ്ക്ക് വേണ്ടി എന്ന റേഡിയോ നാടകത്തിൽ നിന്നാണ്. അർജന്റീനയിൽ നിന്ന് അന്റാർട്ടിക്കയിലേക്ക് പോയ ആഡംബര കപ്പലിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ഹാൻഡാ വൈറസ് ബാധയാണ് ലോകത്തെ ഈ മാസം ഭീതിയിലാഴ്ത്തിയ ഒരു സംഭവം. പുതുതായി 2 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഈ കപ്പലിലെ 7 പേർക്കാണ് രോഗം ബാധിച്ചത്. എന്നാൽ ഇത് മറ്റൊരു കോവിഡ് അല്ലെന്നും ഭീതി വേണ്ടെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിട്ടുണ്ട്.
2: സമകാലികം വാർത്താ ഡയറി സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഒ രാധിക, സീനിയർ സബ് എഡിറ്റർ, മാതൃഭൂമി തൃശൂർ. നിർവഹണം ജയ CR. നിർവഹണ സഹായം സ്മിത രാജേഷ്.

0: 2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ബ്രഹ്മാത്മക ലോകമാണ്.
1: ഹൃദയ,
2: ഹൃദയ

0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കാമൽ സഫാരി എന്ന ചിത്രത്തിൽ അശ്വതി വിജയൻ ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ദീപാങ്കുരൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: ചിത്രം കാപ്പുച്ചീനോ. പി ജയചന്ദ്രനും മഞ്ജരിയും പാടിയത്. വേണു വിദേശത്തിന്റെ വരികൾക്ക് ഈണം നൽകിയത് ഹിഷാം അബ്ദുൽ വഹാബ്.

0: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ തൃശൂർ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
4: വിജയ് യേശുദാസ്, വൃന്ദ ഷമി ഘോഷ് എന്നിവർ ആലപിച്ചത്. ചിത്രം സദൃശ്യവാക്യം 24:29. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഫോർ മ്യൂസിക്സ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 6:40 കേൾക്കാം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി പാഠം. പഠിപ്പിക്കുന്നത് ഹിന്ദി അധ്യാപിക സ്മിത എസ് വി, പഠിക്കുന്നത് അർപ്പിത ഡി, ചൈതന്യ മോഹൻ എന്നിവർ.
2: നമസ്തേ ബിച്ചോ.
3: നമസ്തേ അധ്യാപിക ജി.
2: ടീക്കെ ബിച്ചോ, ആജ് ഹം ഇത് റെയിൻ ബസേരയുമേ യാത്രാ വൃത്താന്ത് പഠനെ കെ ലിയേ ജാ രഹി ഹേ. അമൃതലാൽ ബേഗഡ് കെ ബാരേമേ ആപ്നേ ഇസ്കേ പെഹലേ സുനാ ഹേ?
3: നഹീ.
2: ധ്യാൻ സേ സുൻ ലീജിയേ. അമൃതലാൽ ബേഗഡ് കാ ജന്മ 30 ഒക്ടോബർ 1928 മേ ഹുവാ. ഉൻകാ മൃത്യു 6 ജുലൈ 2018 മേ. വേ പ്രസിദ്ധ സാഹിത്യകർ ഹെ, ചിത്രകാർ ഹെ, ഔവർ നർമ്മദാ പ്രേമി ഥേ. വേ നർമ്മദാ നദീ സംഗ്രഹം കെ പ്രമുഖ ഥേ. ഉൻഹോനെ നർമ്മദാ സംരക്ഷൻ മേ ഉല്ലേഖനീയ ഭൂമിക നിഭാത്തി ഥീ. അമൃതലാലിന്റെ ജന്മം 1928 ഒക്ടോബർ 3, അദ്ദേഹത്തിന്റെ മരണം 2018 ജുലൈ 6 അദ്ദേഹം വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു സാഹിത്യകാരും ചിത്രകാരും ഉള്ളതായിരുന്നു. അതോടൊപ്പം തന്നെ നർമ്മദാ പ്രേമിയായിരുന്നു. നർമ്മദാ പ്രേമി എന്ന് പറയുമ്പോൾ നർമ്മദാ നദി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നർമ്മദാ നദി എന്ന് പറയുന്നത് ഭാരതത്തിലൊരു പ്രമുഖ പവിത്ര നദികളിൽ ഒന്നാകുന്നു. അത് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അമർകണ്ടക് പഹാടിയിൽ നിന്നാണ് അത് ഉത്ഭവിച്ചു വരുന്നത്. സംശ്മയാഗ്യ ബച്ചു
3: ഹാജി
2: ചൈതന്യ ബത്തായേ അമൃതലാൽ ബേഗഡ് കെ ബാരേമേ
3: ഹാജി. അമൃതലാൽ ബേഗഡ് ഉൻകാ ജന്മ 30 ഒക്ടോബർ 1928 മേം ഹെ. ഉൻകാ മൃത്യു 6 ജൂലൈ 2018 മേം ഹെ. വോ പ്രസിദ്ധ സാഹിത്യകാർ, ചിത്രകാർ ഓർ നർമ്മദാ പ്രേമീ ദേ. വേ നർമ്മദാ നദി സമഗ്ര കെ പ്രമുഖ് ദേ. ഉനോനെ നർമ്മദാ സംരക്ഷൻ മേം ഉലേഖനി ഭൂമിക നിഭായി ദീ. അമൃതലാൽ ബേഗഡ് നേ പര്യവരൺ സംരക്ഷൺ കെ ലിയെ ഉലേഖനീയ കാം കിയ.
2: ठीक है सबाश बेचो, क्या है यात्रा वृत्तांत? यात्रा वृत्तांत ये है साहित्य की वह विधा है जिसमें लेखक अपनी यात्रा के दौरान देखे गए स्थानों, लोगों, संस्कृति और अनुभवों का सजीव यथार्थवादी और कलात्मक वर्णन करता है. यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है. സാഹിത്യത്തിന്റെ ഒരു വിധയാണത്. അതിലെ ലേഖകർ പോയ സ്ഥലങ്ങളെക്കുറിച്ചും അവിടെ കണ്ട ആൾക്കാരെക്കുറിച്ചും അവിടുത്തെ കൾച്ചറിനെ കുറിച്ചും അതിന്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സജീവമായിട്ടുള്ള യഥാർത്ഥവാദി കലാത്മക വർണ്ണം ചെയ്യുന്നതാണ് യാത്രാ വൃത്താന്ത്. ഇത് കേവലം ഒരു യാത്രാക്ക വിവരം നഹി ഹെ ബൽക്കി പാഠകർക്കോ അത് വായിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ സ്ഥാനത്തെക്കുറിച്ചും അതിനൊരു മതിപ്പ് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രയത്നമാണ് അവരത് ചെയ്യുന്നത്. യാത്രാ വൃത്താന്തക്ക് മുഖ്യ തത്വത്തെ കുറിച്ച് പറയുവാണെങ്കിൽ സ്ഥാൻ യാ വിവരൺ, അതിൽ സ്ഥാനവും വിവരണം വരുന്നുണ്ട്. പ്രാകൃതിക് സൗന്ദര്യ ദർശനീയ സ്ഥൽ വരുന്നുണ്ട്. സംസ്കൃതി ഔർ രഹൻ സഹൻ കെ ബാരേമേ കഹേതോ, സ്ഥാനീയ രിവാസ്, ഭോജൻ, ഭാഷ. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ആൾക്കാരാണ്. അവരുടെ വേഷവിധാനങ്ങൾ, അവർ കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എല്ലാത്തിലും വളരെയധികം വ്യത്യാസം കാണും. അപ്പൊ അതെല്ലാം നമ്മൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കുക, എന്നിട്ട് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതാണ് യാത്രാ വൃത്താന്ത എഴുതുന്നവരുടെ ലക്ഷ്യം. ഇതിന്റെ ഐതിഹാസിക് ഭൗഗോളിക് ജാൻകാരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഉസ് ജഗഹ് കാ ഇതിഹാസ് ഔർ ഭൂഗോൾ, ആ രാജ്യത്തിന്റെ ഇതിഹാസത്തെക്കുറിച്ചും ഭൂഗോളത്തെക്കുറിച്ചുമുള്ള അറിയിപ്പാണത്. ഇനി വ്യക്തിഗത അനുഭവത്തിലേക്ക് വരികയാണെങ്കിൽ യാത്രാക്കെ ദൗരൻ ആയി ചുനൌത്തിയാം, രോമാഞ്ചൗർ ലേഖകി ഭാവനയും അതിൽ വരുന്നുണ്ട്. യാത്രാ വൃത്താന്ത

0: का महत्व और उद्देश्य के बारे में कहे है तो उसमें ज्ञानवर्धन आ जाता है। ज्ञानवर्धन क्या है? ज्ञानवर्धन पाठक को भौगोलिक और सांस्कृतिक जानकारी मिलती है, അതിൽ നിന്ന് നമുക്ക് അറിവ് നേടണം. ആ ഒരു പർട്ടിക്കുലർ പ്ലേസ് എപ്പോഴാണ് രൂപം കൊണ്ടത്, അത് എന്താണ്, ഏതാണ്, അവിടുത്തെ ആൾക്കാരുടെ രീതികൾ എല്ലാം നമ്മൾ മനസ്സിലാക്കണം. അതിനോടൊപ്പം തന്നെ മനോരഞ്ജൻ വരുന്നുണ്ട്. മനോരഞ്ജൻ പാഠക പർ ബൈട്ടേ യാത്രാക്ക ആനന്ദ ഹോ സക്താ ഹെ. ഇനി അതിൽ വരുന്ന വേറൊരു കാര്യമാണ് സാംസ്കൃതിക് ആദാൻ പ്രദാൻ. വിഭിന്ന സമാജവും കോ കരീബ് സേ സമച്ചനേക്ക മൗക, വിവിധ തരത്തിലുള്ള കൾച്ചറുള്ള ആൾക്കാരെ നമ്മൾ അടുത്തറിയാനും അവരോട് ഇടപഴകാനും അവരുടെ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു അനുഭവമാണ് അതിലൂടെ പറയുന്നത്. അടുത്ത ഐതിഹാസിക് ദസ്താവേജ് കെ ബാരേമേ കഹേ ഹേ തോ ഇതിഹാസ് കേ സമയ സമാജ ഔർ രാജനീതി കോ സമച്ചാനേ കെ ലിയേ പ്രത്യക്ഷ പ്രമാൺ സരൾ ശബ്ദോ മേം ഇഹ യാത്രാ കി ഡയറി ക വഹ രൂപ ഹേ ജോ പാഠകോം കോ ലേഖകി ആംഗോം സേ നൈ ചുനൗതിയ ദിഖാത്ത ഹേ. ഈ യാത്രാ വൃത്താന്തം വായിക്കുന്നതിലൂടെ നമുക്ക് നേരിട്ട് നമ്മൾ അവിടെ ചെന്ന് അവരുടെ സംസ്കൃതിയെക്കുറിച്ചും അവരുടെ വേഷവിധാനത്തെക്കുറിച്ചും അവരുടെ ഭോജന രീതിയെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് യാത്രാ വൃത്താന്തം നമുക്ക് എഴുതുന്നതും ആ അനുഭവം നമ്മളെ കണ്ണിലൂടെ ആ രീതിയിലുമാണ് ചെന്ന് എത്തുന്നത്. ठीक है, बच्चों समझ में आ गया?
1: हाँ जी। साहित्य की वह विधा है जिसने लेखक अपने यात्रा को दौरान देखे गई स्थानों, लोगों, संस्कृति और अनुभवों का सजीव, यथार्थवादी और कलात्मक वर्णन करता है। यह केवल यात्रा का विवरण नहीं बल्कि पाठक को स्थान विशेष का आभास कराने वाली एक रोचक कहानी होती है।
0: ठीक है, यात्रा वृत्तांत के मुख्य तत्व के बारे में बता दीजिए अर्पिता।
1: हाँ जी, स्थान का विवरण प्राकृतिक सौंदर्य, दर्शनीय स्थल, संस्कृति और रहन सहन, स्थानीय रस्म रिवाज, भोजन भाषा, व्यक्तिगत अनुभव, यात्रा के दौरान आई चुनौतियाँ, रोमांच और लेखक की भावनाएं, ऐतिहासिक भौगोलिक जानकारी, उस जगह का इतिहास और भूगोल है। यात्रा वृत्तांत का महत्व और उद्देश्य ज्ञान वृत्तन, पाठक को भौगोलिक और सांस्कृतिक जानकारी मिलती है, मनोरंजन पाठक घर बैठे यात्रा का आनंद ले सकता है।
0: ठीक है अर्पिता, सबाश और चैतन्य आप सांस्कृतिक आदान प्रदान और ऐतिहासिक दस्तावेज के बारे में बताइए।
2: हाँ जी, विभिन्न समाजों को करीब से समझने का मौका। ऐतिहासिक दस्तावेज इतिहास के समय समाज और राजनीति को समझने के लिए प्रत्यक्ष प्रमाण सरल शब्दों में यह यात्रा की डायरी का वह रूप है जो पाठकों का लेखक की आंगों से नई दुनिया दिखाता है।
0: ठीक है बच्चों, अभी पाठ भाग की और देख लीजिए। യാത്രാ വൃത്തം റൈൻ ബസേരെ മേം. റൈൻ ബസേരയൊക്കെ മതലബ് ക്യാ ഹോത്താ ഹെ, രാത്രികാല ഷെൽട്ടർ. അപ്പൊ നമ്മളിങ്ങനെ ലോങ് ട്രിപ്പ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ രാത്രി തങ്ങാനായിട്ട് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്തിനെയാണ് റൈൻ ബസേരെ എന്ന് പറയുന്നത്. അമൃതലാൽ വീഗഡ് ആണ്, നമ്മൾ ഓദറിനെ കുറിച്ച് സംസാരിച്ചു. ബെച്ചോ പാഠഭാഗ്യോർ തീരെ തീരെ നർമ്മദ അമൃതലാൽ വീഗഡ് കി നർമ്മദ പദയാത്രാവും കാ വൃത്താന്ത് ഹെ. പ്രഥം പദയാത്ര ഉനോനെ അപ്പിനെ പചാസ് സാൽ കി ആയു മേം 1977 മേം കി अंतिम 2009 में है। इस 33 वर्षों के दौरान की गई करीब 4000 किलोमीटर की पदयात्राओं का वृत्तांत है तेरे तेरे नर्मदा। इस सिलसिले में अपने सहायक छोटू के साथ 11 अक्टूबर को की गई पदयात्रा का अनुभव यहाँ दिए गए हैं। തീരെ തീരെ നർമ്മദ എന്ന് പറയുന്നത് അമൃതലാൽ വേഗഡിന്റെ ഒരു നർമ്മദ പദയാത്രയുടെ ഒരു വൃത്താന്തമാണ്. അതിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പദയാത്ര അദ്ദേഹം തന്റെ 50-ാമത്തെ വയസ്സിലാണ് ചെയ്തത്. അത് 1977 മെയിം കി ഔർ അവസാനത്തെ യാത്ര 2009 അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഈ 33 വർഷ കാലയളവിൽ അദ്ദേഹം ഒരു 4000 കിലോമീറ്റർ പദയാത്രയെങ്കിലും ചെയ്തു കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. തീരെ തീരെ നർമ്മദ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദയാത്രാ സംഗ്രഹത്തിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സിൻസിലേമ്മയും അപ്പിനെ സഹായക ചോട്ടൂ കെ സാത്ത്, അതായത് അദ്ദേഹത്തിന് ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ യാത്രകളിലുടനീളം അദ്ദേഹം തനിച്ചായിരുന്നില്ല, അദ്ദേഹത്തിനൊരു സഹായി ഉണ്ടായിരുന്നു. 1997 ഒക്ടോബർ 11-ാം തീയതിയാണ് അദ്ദേഹം ഇത് പോയിരിക്കുന്നത്. ഈ പദയാത്രയ്ക്ക് അനുഭവം യഹാം ദിയേ ഗേഹേം. 1997 ഒക്ടോബർ 11-ാം തീയതി അദ്ദേഹം പോയ ഈ യാത്രയെക്കുറിച്ചാണ് ഇവിടെ നമ്മളിപ്പോൾ പഠിക്കുന്നത്. देखो रात को थोड़ी देर के लिए मैं बाहर निकल आया।

0: आया और आकाश तले बैठ गया। तारे ऐसा लग रहे थे मानो किसी ने आकाश में सफेद तिल बिखेर दिए हो। चांद नहीं था इसलिए तारे घुलकर सामने आ गए थे। ഇപ്പൊ രാത്രി കോ തോടി ദേർ കേലി നമ്മൾ പറഞ്ഞു, റെയിൻ ബസേരി എന്ന് പറയുമ്പോൾ രാത്രി നമ്മൾ തങ്ങുന്ന ഷെൽട്ടർ ആണ് പറയുന്നത്. അപ്പൊ പകൽ മുഴുവൻ യാത്ര ചെയ്തതിനു ശേഷം രാത്രി ആ ഷെൽട്ടറിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പൊ തോടി ദേർ കേലിയെ മെയിം ബാഹർ നികല, പുറത്തേക്ക് അദ്ദേഹം ഒന്ന് ഇറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ സാധിച്ച കാഴ്ച ഇതാണ്, ആകാശ് തലയെ ബൈട്ട് ഗയ. അപ്പം ആകാശത്തിന്റെ നീച്ചെ താഴേക്ക് ഇരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. താരെ ഐസയിലെ ഗ്രഹേഥെ, നക്ഷത്രങ്ങളെ അദ്ദേഹത്തിന് ഇങ്ങനെ കാണാൻ സാധിച്ചു. എങ്ങനെ വെച്ചാൽ ആകാശ് മേ സഫേദ് തിൽ ബിഖരെ ഗേ ഹെ, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അപ്പം എള്ള് വിതറിയതുപോലെ നമുക്കറിയാം രാത്രികാലങ്ങളിൽ നമ്മുടെ ആകാശത്ത് പ്രത്യക്ഷമാകുന്ന നക്ഷത്രങ്ങൾ നമുക്ക് വളരെ വെളുത്ത നിറത്തിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത് അമൃതലാൽ വേഗഡിന്റെ കണ്ണുകളിൽ വെള്ള എള്ള് നമ്മുടെ ആകാശത്ത് ആകെ വിതറിയതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. ചാന്ദ് നഹീം ഥാ ഇസ്ലിയെ താരെ ഖുൽകർ സാമനെ ആ ഗഹീത. അപ്പൊ ഉസ് ദിൻ ആകാശ് മേം ചാന്ദ് ബിൽകുൽ നഹീം ഥാ ഇസ്ലിയെ പൂര താരെ ദിഖ് രഹി ഹെ. അമൃതലാൽ വേഗഡ് കി ആഖോം സേ ഉസ് അബ് താരെ തിൽ ജൈസേ ദിഖ് രഹാ ഥാ. സമജ് മേ ആ ഗയാ ബച്ചോ?
1: ഹാ ജീ
0: ജീ. ചൈതന്യ ആപ് പഠിയെ.
1: ആ ജീ. रात को दोड़ी देर के लिए मैं बाहर निकल आया और आकाश तले बैठ गया। तारे ऐसे लग रहे थे मानो किसी ने आकाश में सफेद दिल बिखर दिए हो। चांद नहीं था इसलिए तारे खुलकर सामने आ गए थे।
0: ठीक है सबाश, आगे देख लीजिए अगला अनुच्छेद। सूरज चलता है अगेला, तारे चलते हैं जमात में। अमावास की रात को तारों का भंडारा भरता है। दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कामनेस। अब सूरज चलता है, अब सूर्य എല്ലാം പോയിരിക്കുന്നു അകേലാ. സൂരജ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? സൂരജ് ചലതാ ഹെ അകേലാ, സൂരജ് പോയിരിക്കുന്നത് ഒറ്റയ്ക്കാണ്. അപ്പൊ രാവിലെ നമ്മുടെ സൂര്യൻ വരുന്നതും പോകുന്നതും എല്ലാം ഒറ്റയ്ക്കാണ്. ആ സമയത്ത് അവിടെ ആരും അദ്ദേഹത്തിന് കൂട്ടായിട്ട് വരുന്നില്ല. അപ്പൊ താരെ ചലത്തേഹീം ജമാത്തുമേ, ജമാത്ത് മതിലെ ഗ്രൂപ്പ്, ഒരു ഗാങ് ആയിട്ടാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്, പക്ഷെ സൂര്യൻ വന്നു പോകുന്നത് എപ്പോഴും ഹമേഷ അകിലായ. അമാവാസ കീ രാത്തു കോ താരോം ക ഭണ്ഡാര ഭർത്താഹ്. നമുക്കറിയാം അമാവാസി ദിവസങ്ങളിൽ നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ പറ്റും. ഭണ്ഡാര എന്ന് വെച്ചാൽ ഒരു സ്റ്റോർ ഹൗസ് പോലെ, അതായത് ഒരു കണ്ണി ഒരു കൂട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആകാശത്തിൽ നിറഞ്ഞ് കാണുന്നുണ്ട്. ദിൻക ആകാശി ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത്ക ആകാശി ഹെ ഹൗസ് ഓഫ് കാംനസ്. അപ്പം രാവിലത്തെ, അതായത് ദിൻക ആകാശ് എന്ന് പറയുമ്പോൾ അതിനെ ഹൗസ് ഓഫ് ലോർഡ് ആയിട്ടും രാത്രിത്തെ ആകാശത്തിനെയും ഹൗസ് ഓഫ് കാംനസ് ആയിട്ടുമാണ് ഇവിടെ അമൃതലാൽ വേഗൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സൂരജ് ചലതാഹെ അകേല, താരെ ചലത്തേഹേ ജമാത്തുമേ, അമാവാസക്കി രാത് താരോം ഭണ്ഡാര ഭർത്താഹെ, ദിൻക ആകാശി ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത്ക ആകാശി ഹെ ഹൗസ് ഓഫ് കാംനസ്. സമജ്മേ ആ ഗയാ ബച്ചോ?
1: ഹാ ജീ.
0: അർപ്പിത ആ പടിയെ ദിസ് അനുച്ഛേദ്.
1: സൂരജ് ചലതാ ഹെ അകേല, താരെ ചലത്തെ ഹെ ജമാത്ത് മേ, അമാവാസ് കെ രാത് കോ താരോ കാ ഭണ്ഡാര ഭർത്താ ഹെ, ദിൻ കാ ആകാശ് ഹെ ഹൗസ് ഓഫ് ലോർഡ്, രാത് കാ ആകാശ് ഹെ ഹൗസ് ഓഫ് കാംനസ്.
0: ठीक है बच्चों, इसमें एक सवाल भी आ रही है. सवाल ये है, दिन का आकाश है हाउस ऑफ लॉर्ड, रात का आकाश है हाउस ऑफ कामनेस, इससे आप क्या समझा? इसका उत्तर ये है, यह वाक्य दिन में रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. ഹൗസ് ഓഫ് ലോർഡ് എന്ന് പറയുന്നത് ഊപ്പരി സദനായിട്ടും ഹൗസ് ഓഫ് കാംനസിനെ നീച്ചിലി സദനായിട്ടുമാണ് അതിൽ അമൃതലാൽ വേഗഡ് പറഞ്ഞിരിക്കുന്നത്. ദോനവും സദനവും കെ അധികാർമേ അന്തർ ഹെ. അപ്പോ വളരെ ഹൈ ലെവലായിട്ടുള്ളതും ലോ ലെവലായിട്ടുള്ളതും, അപ്പൊ രണ്ട് ഇതിലും വളരെ പ്രത്യേകതകൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ദിൻകാ ആകാശ് ശാന്ത് ഔർ സ്ഥിർ ഹെ, ജൈസെ ഹൗസ് ഓഫ് ലോർഡ് ദിൻകാ രാജ സൂര്യ ഹെ. സൂര്യൻ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ തേജസ്സുറ്റ ഒരു ഗ്രഹമാണ് അല്ലെ. അപ്പൊ നമ്മൾ സൂര്യ തേജസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ വർണ്ണിക്കാറുണ്ട്. അപ്പൊ അതുപോലെ അതിന് കുറച്ച് ഹൈ ലെവലായിട്ടും രാത്രികാല നക്ഷത്രങ്ങളെ കുറച്ചും കൂടെ വളരെ കാംനസ് ആയിട്ടുള്ളതും കുറച്ചും കൂടെ താഴേക്ക് ലെവലുമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിക്ക് ആകാശ് ഗതിശീൽ ഹെ, ജൈസെ ഹൗസ് ഓഫ് കാംനസ്, രാത്രിക്ക് ആകാശമേയും അനേക താരയും ഔർ ചാന്ദ് ഭി ഹെ. ठीक है, समझ में आ गया बच्चों?
1: हाँ जी
0: जी. पहले जी समझ में आ गया बच्चों?
1: हाँ जी
0: जी. चैतन्य आप पढ़िए इस सवाल का जवाब.
1: यह वाक्य दिन और रात के आकाश की तुलना ब्रिटिश संसद के दो सदनों से करता है. हाउस ऑफ लॉर्ड ऊपरी सदन है, हाउस ऑफ कॉमन्स संसद की निचली सदन है. दोनों सदनों के अधिकार में अंदर है. दिन का आकाश शांत और स्थिरा है, जैसे हाउस ऑफ लॉर्ड दिन का

0: ആകാശവാണി തൃശൂർ ചങ്ങാതി സ്പോൺസർഡ് പരിപാടി.
1: ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ജാതിമത വ്യത്യാസമില്ലാതെ നമ്മുടെ ഇടയിൽ ചില വസ്തുക്കളെയും ചില ആളുകളെയും ചില നിറങ്ങളെയും ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ചില വസ്തുക്കളെയും നിറങ്ങളെയും ആളുകളെയും ഐശ്വര്യക്കേടിൻ്റെ ലക്ഷണമായും കാണുന്നു, അശുഭമായി കാണുന്നു. നമ്മുടെ നാട്ടിൽ കറുത്ത നിറം ദുഃഖത്തിൻ്റെയും മരണത്തിൻ്റെയും ഒക്കെ അടയാളമായി കണക്കാക്കുന്നു. കറുത്ത നിറം ആർക്കും ഒരു ദോഷവും ചെയ്തതായി ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ മിക്ക സംസ്കാരങ്ങളിലും കറുത്ത ദിവസം അഥവാ കരിദിനം, കരിനിഴൽ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇത് നിറത്തിന് മാത്രമല്ല, ജന്തുക്കൾക്കും പക്ഷികൾക്കും ഇത്തരം വ്യത്യാസങ്ങളുണ്ട്. കെട്ടഴിഞ്ഞ പശു നല്ലത്, കറുത്ത പൂച്ചയാണെങ്കിൽ ഓ പറയേ വേണ്ട. നിറമോ ജന്തുക്കളോ പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെയാണ് കീഴ്വഴക്കം. ഇത്തരം സമ്പ്രദായങ്ങൾ ചിലപ്പോൾ മനുഷ്യത്വരഹിതവും ക്രൂരവുമായിരിക്കും. ഇന്ന് അതേക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 8050 34 68 69. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം: 8050 34 68 69.

എന്റെ നേരെ മൂത്ത ചേട്ടന്റെ കല്യാണം എന്റെ കല്യാണത്തിന് 4 വർഷങ്ങൾക്ക് മുമ്പാണ് നടന്നത്. ആ കല്യാണം നടന്നപ്പോൾ ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അതിനു മുമ്പ് എൻ്റെ വേറെ 3 സഹോദരങ്ങളുടെ വിവാഹം നടന്നിരുന്നു. ആ വിവാഹങ്ങളിലെല്ലാം ആഘോഷങ്ങളിലും സദ്യയിലും സ്വർണ്ണാഭരണങ്ങളിലും കല്യാണ വസ്ത്രങ്ങളിലും ഒക്കെ ആയിരുന്നു എനിക്ക് ശ്രദ്ധ. എന്നാൽ എന്നേക്കാൾ 7 വർഷങ്ങൾക്ക് മൂത്ത രാജേട്ടൻ്റെ വിവാഹത്തിന് എനിക്ക് ആഘോഷങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏക കാരണം ഞങ്ങളുടെ അമ്മയായിരുന്നു. അമ്മ തെറ്റൊന്നും ചെയ്തിരുന്നില്ല. വാസ്തവത്തിൽ അന്നാണ് എൻ്റെ അമ്മയുടെ വില ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. ഞാൻ ജനിക്കുന്നതിന് 4 മാസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ അപ്പൻ മരിച്ചത്. സാധാരണ കൃഷിക്കാരനായിരുന്ന അപ്പന് ഒരു ചെറിയ പുരയിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ചെയ്ത കൃഷി കൊണ്ടാണ് അപ്പൻ കുടുംബം നടത്തിയിരുന്നത്. അപ്പൻ്റെ സഹോദരന്മാർ ഞങ്ങളുടെ നാട്ടിൽ തന്നെ താമസിച്ചിരുന്നു. അവർക്ക് ഞങ്ങളെക്കാൾ സമ്പത്തുണ്ടായിരുന്നു. കുരിയച്ചൻ, അതായിരുന്നു ഞങ്ങളുടെ അപ്പൻ്റെ പേര്. കഠിനാധ്വാനി ആയിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരിട്ട് കാണാനുള്ള ഭാഗ്യം എനിക്കില്ലായിരുന്നു. എന്നെ കാണാനുള്ള ഭാഗ്യം അപ്പനും ഇല്ലായിരുന്നു. നിന്റെ ഭാഗ്യദോഷം എന്ന് മുഖത്ത് നോക്കി അമ്മ നെടുവീർപ്പെടുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഓർമ്മകൾ. ഒരു ദിവസം കാലിൽ എന്തോ കടിച്ചുവെന്ന് പറഞ്ഞ് അപ്പൻ പറമ്പിൽ നിന്നും വീട്ടിലേക്ക് കയറി വന്നു. കാലിൽ 2 തുള്ളി രക്തം കാണാമായിരുന്നത്രേ. താമസിയാതെ ബോധം മറിഞ്ഞു. ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. പക്ഷേ പ്രയോജനമുണ്ടായില്ല. ആ രാത്രി അപ്പൻ മരിച്ചു. ഞാൻ ജനിക്കും മുമ്പ് ഉണ്ടായ ഈ സംഭവം അമ്മ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. അമ്മ സദാസമയവും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ അടുക്കളയിൽ പാചകം, അടുക്കളയിൽ ഇല്ലെങ്കിൽ അമ്മ തൊടിയിൽ എന്തെങ്കിലും ജോലി ചെയ്യുകയായിരിക്കും. എനിക്ക് ഓർമ്മ വെച്ചപ്പോൾ മൂത്ത 4 സഹോദരങ്ങളും പഠിക്കുകയായിരുന്നു. ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴേക്കും മൂത്ത ചേട്ടനും ജോലി കിട്ടിയിരുന്നു. അതിനു മുമ്പ് വീട്ടിൽ വലിയ ദാരിദ്ര്യമായിരുന്നു. ആ കാലത്ത് ഞങ്ങളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ 5 പേരും അമ്മയും എല്ലാ കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളല്ലാതെ വേറെ ആരും ഇല്ല എന്ന തോന്നൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഇതിനൊരു മാറ്റം ആദ്യമുണ്ടായത് എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ വിവാഹ ആലോചനയുടെ സമയത്തായിരുന്നു. വിവാഹ നിശ്ചയത്തിന് വധുവിൻ്റെ വീട്ടുകാർ 8 പേർ ഞങ്ങളുടെ ചെറിയ വീട്ടിൽ വന്ന ദിവസം ഞങ്ങൾ 5 മക്കളും അമ്മയും വീടിൻ്റെ വാതിൽക്കൽ നിൽക്കുകയാണ്. വീട്ടിലെ പ്രായമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് അപ്പൻ്റെ ചേട്ടനും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നു. വധുവിൻ്റെ വീട്ടുകാർ വന്ന കാർ വീടിന് മുമ്പിലെത്തിയപ്പോൾ പേരപ്പൻ പേരമ്മയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു. അവർ ഉടനെ അമ്മയോട് എന്തോ പറഞ്ഞു. അത് കേട്ടതും അമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി. ഞാനത് കണ്ടുവെങ്കിലും എന്തെങ്കിലും എടുക്കാനായിരിക്കും അമ്മ അടുക്കളയിലേക്ക് പോയത് എന്ന് ഞാൻ കരുതി. അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിൽ ഞാൻ അമ്മയെ ശ്രദ്ധിച്ചില്ല. അവർ പോകാറായപ്പോൾ അമ്മ അടുക്കളയിൽ നിന്നും എല്ലാവരെയും നോക്കിക്കണ്ടു. എനിക്കന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ചേട്ടൻ്റെ വിവാഹ ദിവസം അമ്മ വിവാഹം നടക്കുന്ന സമയത്ത് വീട്ടിലായിരുന്നു. ഈ കാര്യം ഞാൻ അമ്മയോട് ചോദിച്ചത് നല്ലവണ്ണം ഓർക്കുന്നു. വിവാഹം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും വീട്ടിൽ വരുമ്പോൾ അവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മ പെട്ടെന്ന് പറഞ്ഞൊഴിഞ്ഞു. 2-ാമത്തെ ചേട്ടൻ്റെ വിവാഹം വധുവിൻ്റെ വീട്ടിലായിരുന്നു. അത് കുറേ അധികം ദൂരെയാണ്. അത്രയും ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്ന് പറഞ്ഞ് ആ വിവാഹത്തിലും അമ്മ പങ്കെടുത്തില്ല. വിവാഹത്തിൽ പങ്കെടുക്കാനായി അതിരാവിലെ വീട്ടിൽ നിന്നും ഞങ്ങൾ പുറപ്പെടുന്ന സമയം വധുവിൻ്റെ

എൻ്റെ വീട്ടിലേക്ക് പോകുന്നവരെല്ലാം കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ച് ഒരു ബസ്സിൽ കയറി പോവുകയാണ്. ഞാൻ ഒരു ജനാലയ്ക്കടുത്ത സീറ്റിലാണ് ഇരുന്നത്. ബസ് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ നിന്നും പുറപ്പെടാറായി. എല്ലാവരും സന്തോഷമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനും അതിൽ പങ്കുചേർന്നു. ബസ് അനങ്ങിത്തുടങ്ങിയപ്പോൾ ഞാൻ പുറത്തേക്കൊന്ന് നോക്കി. ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിൽ ബസ് പോകുന്നത് നോക്കി അമ്മ നിൽക്കുന്നു. കാലത്ത് വീട്ടിൽ വന്നവർക്ക് വേണ്ടതെല്ലാം കൊടുക്കാനുള്ള തിരക്കിൽ അമ്മയുടെ വസ്ത്രമൊക്കെ മുഷിഞ്ഞിരുന്നത് കാണാമായിരുന്നു. എങ്കിലും ആ മുഖത്ത് സന്തോഷമായിരുന്നോ വിഷാദമായിരുന്നോ ഉണ്ടായിരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. ബസ് യാത്രയിലും വിവാഹ ചടങ്ങുകളിലും ആയിരുന്നു പിന്നീട് എൻ്റെ ശ്രദ്ധ. വിവാഹമൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ രാത്രിയായിരുന്നു. ഞങ്ങളെ കാത്ത് ഉമ്മറത്ത് നിന്നിരുന്ന അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ വരേണ്ടതായിരുന്നു. മറുപടിയായി അമ്മ ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചു. ക്ഷീണം കൊണ്ട് ഞാൻ അധികം വൈകാതെ ഉറങ്ങി. പിന്നീട് പല അവസരങ്ങളിലും അമ്മ മാത്രം കല്യാണ ചടങ്ങിന് വരാതിരുന്നതിനെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ മറുപടിയൊന്നും അമ്മ പറഞ്ഞില്ല. വീട്ടിൽ വേറെ ആർക്കും ഇതൊരു വിഷയമേ ആയിരുന്നില്ല എന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ മൂത്ത ചേട്ടൻ്റെ വിവാഹ ആലോചന വന്നത്. വിവാഹ നിശ്ചയത്തിന് വധുവിൻ്റെ വീട്ടിൽ പോകാൻ എല്ലാവരും ഒരുങ്ങുന്നു. ഇത്തവണയും അമ്മ പോകുന്നില്ല. ഇതിൻ്റെ കാരണം ഇനിയെങ്കിലും കണ്ടെത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു. എൻ്റെ കൂട്ടുകാരി കവിതയാണ് എനിക്കത് മനസ്സിലാക്കി തന്നത്. നിന്റെ അമ്മ ഒരു വിധവയല്ലേ? ഒരു വിധവയെ കാണുന്നത് വിവാഹം പോലെയുള്ള നല്ല ചടങ്ങുകൾക്ക് ഒരു നല്ല ശകുനമല്ല. കവിതയുടെ വാക്കുകൾ എൻ്റെ മനസ്സിൽ വളരെ നാളുകളായി ഉണ്ടായിരുന്ന സംശയത്തിന് ഉത്തരം തന്നു. അന്ന് എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞില്ല. സംശയം മാറി എങ്കിലും നിരാശയും ദേഷ്യവും എൻ്റെ ഉള്ളിൽ നിറഞ്ഞു. ഓർമ്മ വച്ച നാൾ മുതൽ എൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഉണ്ടായിരുന്ന അമ്മ, അപ്പൻ മരിച്ചിട്ടും സ്വന്തം അധ്വാനം കൊണ്ട് മക്കളെ വളർത്തി പ്രാപ്തരാക്കിയ അമ്മ, മക്കളുടെ ജീവിതത്തിലെ ശുഭമുഹൂർത്തത്തിൽ അവലക്ഷണമാണ് പോലും. ഈ ലോകം ഇത്ര നന്ദിയില്ലാത്തതാണോ? എൻ്റെ ചേട്ടന്മാർക്കൊക്കെ ഈ അനീതിക്ക് എങ്ങനെ കൂട്ടുനിൽക്കാൻ കഴിഞ്ഞു? ഞങ്ങൾ മക്കൾക്ക് വിശന്നപ്പോൾ സ്വന്തം ഭക്ഷണം ഞങ്ങൾക്ക് വീതിച്ചു തന്നിട്ട് എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ എത്ര രാത്രികൾ! ആ മക്കളുടെ കല്യാണ സദ്യ ഉണ്ണാൻ അമ്മയ്ക്ക് അനുവാദമില്ല. കഷ്ടകാലത്ത് ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തവർ ഞങ്ങളുടെ കല്യാണ സദ്യയ്ക്ക് മുൻനിരയിൽ. ഇതിനൊരു മാറ്റമുണ്ടാകണം, ഞാൻ തീരുമാനിച്ചു. ഇത്തവണ വിവാഹം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള പള്ളിയിൽ വെച്ചാണ്, ഞങ്ങളെല്ലാവരും പോകുന്ന പള്ളി. അമ്മ എല്ലാ ഞായറാഴ്ചയും അവിടെ പോകും. ഞാൻ ഒരു കാര്യം തീരുമാനിച്ചുറച്ചു. ഇപ്രാവശ്യം അമ്മ പങ്കെടുക്കാത്ത ഒരു പരിപാടിയിലും ഞാൻ പങ്കെടുക്കില്ല. എൻ്റെ തീരുമാനമറിഞ്ഞപ്പോൾ പലർക്കും മുറുമുറുപ്പുണ്ടായി. അവർ അമ്മയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ വഴങ്ങിയില്ല. ചോദിച്ചവരോടൊക്കെ ഞാൻ എൻ്റെ തീരുമാനവും അതിൻ്റെ കാരണവും പറഞ്ഞു. നീ പറയുന്നത് ശരിയാണ്, പക്ഷേ നാട്ടുനടപ്പ് അങ്ങനെ അല്ലല്ലോ. സ്വന്തം അമ്മയോട് നന്ദികേട് കാണിക്കുന്ന നാട്ടുനടപ്പ് എനിക്ക് വേണ്ട. വിവാഹ ദിവസം വന്നു. എനിക്കും കല്യാണത്തിന് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിയിരുന്നു. അതൊരു പ്രലോഭനമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ചിലർ അമ്മയോട് തന്നെ പറഞ്ഞു എന്നെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണമെന്ന്. ഞാൻ പിന്മാറാൻ തയ്യാറായില്ല. ആ വിവാഹ ദിവസം ഞാനായിരുന്നു അമ്മയുടെ കൂടെ വീട്ടിലിരുന്നത്. അന്ന് അമ്മ ആദ്യമായി എന്നോട് മനസ്സ് തുറന്നു. വിവാഹം പോലെയുള്ള അവസരങ്ങളിൽ അമ്മയെന്നുള്ള ബഹുമാനം ഇല്ലെങ്കിലും സാരമില്ല. ഒരു മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ല. വിവാഹം മാത്രമല്ല, ഗ്രഹപ്രവേശനത്തിലും ഇതുതന്നെയാണ് സ്ഥിതി. നാട്ടുനടപ്പിൻ്റെ പേരിൽ വിധവയായ എൻ്റെ അമ്മ നേരിട്ട എല്ലാ കഷ്ടതകളെക്കുറിച്ചും അന്നെന്നോട് പറഞ്ഞു. ഓരോ അവഗണനയിലും ഒന്നും പുറത്തു കാട്ടിയില്ലെങ്കിലും ഹൃദയം ഉള്ളിൽ വിങ്ങുകയായിരുന്നു. കല്യാണത്തിന് വിളമ്പുന്ന വിഭവ സമൃദ്ധമായ സദ്യയേക്കാൾ എത്ര രുചിയായിരുന്നു അന്ന് അമ്മയോടൊപ്പം കഴിച്ച ചോറിനും കറികൾക്കും. അന്ന് ഞാനെടുത്ത തീരുമാനത്തിൽ ഇന്നും ഞാൻ അഭിമാനിക്കുന്നു. 4 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ചടങ്ങും എൻ്റെ

ഒരു സ്ത്രീ വിധവയായത് അവളുടെ തെറ്റല്ല. അവളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട കുടുംബം തന്നെ അവളെ ദുശകുനമായി കണ്ടാലോ? ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഇതേക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ നമ്പർ ഇതാണ്: 8050343869. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു: 8050343869. ഞങ്ങളുടെ വിലാസം: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 2506, ബാംഗ്ലൂർ 25.

0: ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പട്ടികവർഗ വികസന വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തേക്ക് കുക്ക് FTS ആയ ഗാർഡനർ കം സ്കാവഞ്ചർ ഗാർഡനർ എന്നീ തസ്തികകളിലേക്ക് താൽക്കാലികമായി ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. റെസിഡൻഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനമായതിനാൽ ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ളവർ മാത്രം ഇന്റർവ്യൂവിൽ പങ്കെടുത്താൽ മതിയാകും. കുക്ക് തസ്തികയിലേക്ക് KGCE ഫുഡ് പ്രൊഡക്ഷൻ സർട്ടിഫിക്കറ്റ് കോഴ്സാണ് യോഗ്യത. നിശ്ചിത യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ താഴ്ന്ന യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. മറ്റു തസ്തികകളിലേക്ക് 7 ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. ഗാർഡനർ കം സ്കാവഞ്ചർ ഗാർഡനർ എന്നീ തസ്തികകളിലേക്ക് കൃഷി പരിപാലനത്തിൽ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. നിയമനങ്ങളിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയായിരിക്കും നിയമനം. കുക്ക് FTS തസ്തികകളിലേക്ക് നാളെ രാവിലെ 10 മണിക്കും മറ്റു തസ്തികകളിലേക്ക് ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടക്കും. താല്പര്യമുള്ളവർ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം നായരങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0480-29-60-00 അല്ലെങ്കിൽ 0480-27-06-00 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തൊഴിലവസര വാർത്തയാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജുവല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

0: കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം.
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി.
3: ഹലോ,
4: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
3: വീണ്ടും
4: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
5: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
3: സാർ, ഇത്രയും രൂപ.
5: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
3: 2 ലക്ഷം
6: എന്തു പറ്റി അച്ഛാ?
3: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
4: അയ്യോ,
3: കട്ട് ചെയ്തു.
6: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
3: തട്ടിപ്പോ?
6: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
3: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ?
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
4: ആകാശവാണി തൃശൂർ, അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM ജൻധൻ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. മികച്ച വിളവും വരുമാനവും നേടാൻ ശാസ്ത്രീയ മഞ്ഞൾ കൃഷി. ഡോക്ടർ ദീപ എസ് നായരുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടക ഗാനങ്ങൾ. അമ്മയുടെ ഓർമ്മയ്ക്ക് അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിലെ ഗാനങ്ങൾ. 8 മണിക്ക് നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM സ്വനിധി പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും, 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. നാടക കലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ മിനി IG സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 5th തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംബരൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ CR, നിർവഹണ സഹായം ഷിബു MJോസ് മച്ചാട്. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകുന്നവർ ശ്രീമൂലനഗരം പൊന്നൻ, MK കൃഷ്ണൻ പോറ്റി, മാനിഷ KS, ജയലക്ഷ്മി C, കാഞ്ഞൂർ മത്തായി, V ഉദയകുമാർ, പ്രസാദ് ബാലകൃഷ്ണൻ, മെജോ ഹരീഷ് മേനോൻ, രാജേഷ് വിശ്വംബരൻ, YS പൗർണമി, പ്രീത പിയൂസ്, വിനീത മനമൽ, EN സജിത, വിനീത ഗോപിനാഥ്, രുക്മണി അമ്മാൾ, അജിഷ ഹരിദാസ്. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ലത മുരളീധരൻ. 6 മണിക്ക് വിഷമലരെ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ, കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. തലശ്ശേരി A ഉമ്മറും സംഘവും പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7 മണിക്ക് പുലരിപ്പൂക്കൾ. സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ഹരിതം. ഉരഗജീവികളുടെ പരിണാമം, രാജ്കുമാർ KP സംസാരിക്കുന്ന. 7:10 ഗാന്ധിമാർഗം, ഗാന്ധിയനും എഴുത്തുകാരനുമായ PI ശങ്കരനാരായണനുമായി അഞ്ജു PR നടത്തിയ അഭിമുഖം, അവസാന ഭാഗം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ്, കുന്നംകുളം, സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ, ഗാനസന്ദേശം. 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം, ചിന്താവിഷയം. 8 മണിക്ക് ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്ര ഗാന പരിപാടി. പങ്കെടുക്കുന്നത് AM ജോണി, MG നഗർ, ചെമ്പുക്കാവ്. 9:30 കൃതിക S പാടുന്നു, കൊട്ടാരത്തിൽ സതീഷ് വർമ്മ വയലിൻ, നിതിൻ NP മൃദംഗം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ടവാര്യ റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. 12 മണിക്ക് ഹിന്ദിയിലും, 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കൈമുട്ട് മാപ്പിളപ്പാട്ട്, PS സുബൈറും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ആർത്തവ ശുചിത്വം ആയുർവേദത്തിൽ ഡോക്ടർ സിമി ദിവാൻ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 പുനഃപ്രക്ഷേപണം. തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശംബ്രൻ, സംവിധാനം YS പൗർണമി, നിർവഹണം ജയ സി ആർ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്. 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15

0: തുടർ നാടകം ദസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം ഇരുപതാം ഭാഗം നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ രണ്ട് മുപ്പതിന് സ്വരസാഗരം എസ് രത്നാകരൻ പാടിയ കൃതികൾ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ കുമ്മനം വി ജി ഹരീന്ദ്രനാഥ് മൃദംഗം മൂന്ന് മണിക്ക് കാലാവസ്ഥ വൈകിട്ട് അഞ്ചു മണിക്ക് ഹിന്ദി പാടം 5:15 മാപ്പിള പാട്ടുകൾ അൻവർ സാദത്ത് പാടിയത് 5:30 തൊഴിലവസര വാർത്തകൾ 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ 5:45 കർണാടക സംഗീത പാഠം 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ 6:10 ലക്ഷദ്വീപ് വൃത്താന്തം 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ 6:30 പ്രാദേശിക വാർത്തകൾ 6:40 വാർത്താ വീക്ഷണം 6:50 വയലും വീടും 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 യുവവാണി 8:00 സാഹിത്യവേദി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 8:40 സേവന വാർത്തകൾ 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ 9:15 വിദ്യാഭ്യാസ രംഗം 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ആറാം ദിവസം കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്ന മൗനസാക്ഷി രചനാ സംവിധാനം എച്ച് വിനോദ് ബാബു മലയാള പരിഭാഷ കെ എസ് സിംഗ് 10:30 ചലച്ചിത്ര ഗാനങ്ങൾ 11:00 സുഭാഷിതം ഇനി കാലാവസ്ഥ കേരളത്തിൽ പലയിടത്തും ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത ആകാശവാണി തൃശൂർ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ
2: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി
2: ശ്രോതാക്കളെ നമസ്കാരം ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഞാറ്റുവേലയിൽ ഇന്നാദ്യം കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ സൂപ്പർവൈസർ ശ്രീമതി രജനി ടി എസ് നൽകുന്ന അറിയിപ്പ് കേൾക്കാം.
1: കർഷകന് സഹായിയായി കിസാൻ ഹെൽപ്പ് ലൈൻ സെന്റർ ഇപ്പോൾ കേരളത്തിലും പ്രവർത്തനമാരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കർഷകർക്ക് പ്രാദേശിക ഭാഷയിൽ വിദഗ്ധ കാർഷിക ഉപദേശങ്ങൾ നൽകുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി കേന്ദ്ര കൃഷി മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന സംവിധാനമാണ് കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററുകൾ. ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലൂടെ 1800 1 5 5 1 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുന്ന ഏതൊരു കർഷകനും കിസാൻ ഹെൽപ്പ് ലൈനിൽ രജിസ്റ്റർ ചെയ്യാം. കർഷകരുടെ കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുക, നിലവിലുള്ള പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുക, കൃഷിയും അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക തുടങ്ങിയ സേവനങ്ങളാണ് കിസാൻ ഹെൽപ്പ് ലൈനിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. വിളപരിപാലനം, വളങ്ങൾ, കീടനാശിനികൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, പുതിയ കാർഷിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച വിവരങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ തുടങ്ങി കൃഷി അനുബന്ധ മേഖലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും കർഷകർക്ക് സാങ്കേതിക ഉപദേശവും പരാതി പരിഹാരവും കിസാൻ ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്നു. എല്ലാ ദിവസവും രാവിലെ 6 മുതൽ രാത്രി 10 വരെ കർഷകർക്ക് കിസാൻ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭ്യമാകുന്നതാണ്. ഫോൺ മുഖേന മറുപടി നൽകുന്നതോടൊപ്പം തന്നെ ഉപദേശങ്ങൾ പ്രാദേശിക ഭാഷയിൽ കർഷകന് SMS ആയും നൽകുന്നു. ഹെൽപ്പ് ലൈൻ സെന്ററിലൂടെ നൽകുന്ന സേവനങ്ങൾ

സംബന്ധിച്ച് കർഷകരുടെ അഭിപ്രായങ്ങളും പ്രതികരണവും അറിയുന്നതിനായി കിസാൻ ഹെൽപ്ലൈനിൽ രജിസ്റ്റർ ചെയ്ത തിരഞ്ഞെടുത്ത കർഷകരെ തിരിച്ചു വിളിക്കുന്ന സംവിധാനവും നിലവിലുണ്ട്. തിരുവനന്തപുരം ആനേറ വേൾഡ് മാർക്കറ്റിനോടനുബന്ധിച്ചാണ് കേരളം, ലക്ഷദ്വീപ് എന്നിവിടങ്ങൾക്കായുള്ള കിസാൻ ഹെൽപ്ലൈൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്.

ഞാറ്റുവേലയിൽ ഇനി വാണിജ്യാടിസ്ഥാനത്തിൽ ഓർക്കിഡ് കൃഷി ചെയ്യുന്ന ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് പോകാം. വിവിധയിനം ഓർക്കിഡ് ചെടികൾ പരിപാലിച്ച് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും മിതമായ വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിൽ താമസിക്കുന്ന ശ്രീ ആർ ബാലകൃഷ്ണന്റെ ഓർക്കിഡ് കൃഷിവിശേഷങ്ങൾ കേട്ടുനോക്കാം.

0: എത്ര നാളായി ഓർക്കിഡ് ചെടികളുടെ ഈ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നിട്ട്?
1: ഒരു 40 വർഷമായി. അപ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് കേരള കട്ട്ഫ്ലവർ പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റി എന്നുള്ള സൊസൈറ്റി ഉണ്ടായിരുന്നു. ആ സൊസൈറ്റിയിൽ നിന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 30 പേരെ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ട്രെയിനിങ്ങിന് പോകാൻ വേണ്ടി തിരഞ്ഞെടുത്തു. അപ്പോൾ അതിൽ ഞാനും ഉണ്ടായിരുന്നു. അവർ ഒരു 3 മാസത്തെ ട്രെയിനിങ് തന്നു. പിന്നെ ഓർക്കിഡ് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയാണ്, പോളിനേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ടിഷ്യൂ കൾച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഗാർഡനിങ് ചെയ്യേണ്ട രീതിയെല്ലാം അവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 30 പേരും ഞങ്ങൾ കൃഷി തുടങ്ങി. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ISRL ജോലി കിട്ടി. ചെടികളെല്ലാം കൂടുതൽ നോക്കാൻ പറ്റാതെയായി. എന്നാലും അന്നൊരു 3000 ആന്തൂറിയം ചെടി ഉണ്ടായിരുന്നു. ആ ആന്തൂറിയം ചെടി വേറൊരാളിന് കൊടുത്തു. വീണ്ടും കുറേ ഓർക്കിഡ് അന്ന് മുതലേ എൻ്റെ കയ്യിലുണ്ട്. 2020 ഞാൻ മേയിൽ റിട്ടയർഡ് ആവുന്നതിന് മുമ്പായിട്ട് തന്നെ, 1 വർഷത്തിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇവിടെ ഒരു പോളി ഹൗസ് കെട്ടി. 3000 ഡെൻഡ്രോബിയം ഓർക്കിഡും ഗ്രൗണ്ട് ഓർക്കിഡും ടെറസ്റ്റിയൽ ഓർക്കിഡും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പൂക്കൾ വന്ന് ചോദിക്കുന്നവർക്ക് പൂക്കൾ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ പൂവോടും കൂടെ നേരെ കുഴിപ്പള്ള നേഴ്സറിക്കാണ് ഞാൻ കൊടുക്കുന്നത്.
0: ഇപ്പോൾ ഏതൊക്കെയും ഓർക്കിഡുകളാണ് ഇവിടെ ഉള്ളത്?
1: കാറ്റ്ലിയ, ഫൻലോസിസ്, ഡെൻഡ്രോബിയം, ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം ഉണ്ട്. അതിൽ റെനാന്ത്രയും അരാന്ത്രയും ആനി ബ്ലാക്ക് എല്ലാ ചെടിയും, അതെല്ലാം തറയിൽ വയ്ക്കാനും പറ്റും, മുകളിൽ ടെറസിൻ്റെ മുകളിൽ തൊണ്ടിൽ വയ്ക്കാനും പറ്റും. അതെല്ലാ ചെടികളും ഉണ്ട്.
0: എവിടെ നിന്നാണ് ഈ ഓർക്കിഡ് തൈ ലഭ്യമാകുന്നത്?
1: തിരുവല്ല പായിപ്പാട് എന്നൊരു സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. രണ്ടാമത് നേരെ റിംഗോ ഓർക്കിഡ്സ് നെടുമങ്ങാട് മുണ്ടേല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തു നിന്ന് നേരെ തായ്ലൻഡിൽ നിന്ന് വരുന്ന ചെടികൾ 45 ദിവസം ക്വാറൻറ്റൈനിൽ വെച്ചതിന് ശേഷം നമ്മളെ വിളിച്ചറിയിക്കും. നമുക്ക് ആവശ്യമുള്ള ചെടി നേരത്തെ ബുക്ക് ചെയ്തിട്ട് അവിടെ പോയി എടുത്തുകൊണ്ട് വരും. എടുത്തുകൊണ്ട് വന്ന് കറക്റ്റ് വീണ്ടും 1 വർഷം വളവും അതിനുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മാത്രമേ പൂവാകത്തുള്ളൂ. ടിഷ്യൂ കൾച്ചർ തൈയാണ് ഞാൻ വാങ്ങുകയാണെങ്കിൽ പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെന്ന് നേരെ ഫ്ലാസ്ക് വാങ്ങിച്ചുകൊണ്ട് വരും. അതിനെ ഇവിടെ കൊണ്ടുവന്നേരം ഞാൻ ഗാർഡനിങ് ചെയ്ത് കറക്റ്റ് 2.5 വർഷം കഴിയാതെ പൂക്കില്ല. അങ്ങനെയും ചെയ്യുന്നുണ്ട്. ഫൻലോസിസും ഡെൻഡ്രോബിയും ചെറിയ തൈകളും ഞാൻ വാങ്ങി ചെയ്യുന്നുണ്ട്. പിന്നെ 1 മാസത്തിൽ നമുക്ക് ഒരു വരുമാനം വീട്ടിലുള്ള സ്ത്രീകൾക്കും പ്രചോദനമാണ്. കാര്യം അവർക്കും പോയി വളം കൊടുക്കാനും വെള്ളം കൊടുക്കാനും എല്ലാത്തിനും പറ്റും. പിന്നെ അതുകൂടാതെ മറ്റുള്ള കൃഷിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്.
0: ഇതിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണ്?
1: ഡെൻഡ്രോബിയം വാങ്ങിക്കൊണ്ട് വരുന്നതിന് ഞാൻ നേരെ ചകിരിയിലാണ് ചെയ്യുന്നത്. ചണ്ടിയൊന്നുമില്ലാത്ത ചകിരി പ്രത്യേകം വാങ്ങും. പ്രത്യേകം വാങ്ങി 15 ദിവസം വെള്ളത്തിൽ ഊറാൻ വയ്ക്കും. ഊറാൻ വെച്ചതിന് ശേഷം ആ ചകിരിയെ വീണ്ടും എടുത്ത് നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് ഫംഗസൈഡ് മുക്കി വീണ്ടും ഉണക്കാൻ ഇടും. ഉണക്കാൻ ഇട്ടതിന് ശേഷമാണ് അതിനെടുത്ത് നേരം 3 ഇഞ്ച് ഹോളുള്ള ചട്ടിയിൽ ചെടിയെടുത്ത് നടുന്നത്. നട്ട് ആഴ്ചതോറും വളം കൊടുക്കണം. രാവിലെയും വൈകുന്നേരം സ്പ്രേ ചെയ്യും. കൂടുതൽ വെള്ളം അതിനാവശ്യമില്ല. ഡെൻഡ്രോബിയത്തിന് ആവശ്യത്തിന് നേരം അതിൻ്റെ ഇലയെല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടണം. പിന്നെ വളപ്രയോഗമാണ്. ആഴ്ചയിൽ 1 ദിവസം വൈകുന്നേരവും വെള്ളം സ്പ്രേ ചെയ്ത് 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ന് വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. കാര്യം വളത്തിൻ്റെ അളവ് എന്തെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ചെടി പഴുക്കുകയോ അഴുകിപ്പോവുകയോ ചെയ്യും. അതുകൊണ്ട് അടുത്ത ദിവസം ഫംഗസൈഡ് സ്പ്രേ ചെയ്യണം. പിന്നെ തേങ്ങാവെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാവെള്ളവും നല്ല ഡൈല്യൂട്ട് ചെയ്ത് അതിൽ ഫംഗസൈഡൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. അടുക്കള ഉപയോഗിക്കുന്നവർ 2 തേങ്ങ ഉണ്ടെങ്കിൽ 2 തേങ്ങയുടെ വെള്ളവും ഞാൻ നേരെ മാറ്റി വെച്ചിരിക്കും. 2 തേങ്ങ ആയിരുന്നാലും 1 ആഴ്ചയാകുമ്പോൾ 10 തേങ്ങയുടെ വെള്ളം കിട്ടും. അത് പുളിച്ചിരുന്നാലും കുഴപ്പമില്ല. നല്ല തുണി കൊണ്ട് അരിച്ചിട്ട് ഫംഗസൈഡും കൂടെ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും. 1 ലിറ്റർ തേങ്ങാവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം 3 ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: മുറ്റത്തും മട്ടുപ്പാവിലുമൊക്കെയായി എത്രത്തോളം ചെടികളാണ് ഇവിടെ ഉള്ളത്?
1: ഡെൻഡ്രോബിയം മാത്രം 3000 ഉണ്ട്.

0: ചെടി കൂടി നേരെ ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട്, എന്നുവെച്ചാൽ റനാന്ത്രയും ആനി ബ്ലാക്കും മറ്റുള്ള ചെടികൾ.
1: വിപണന രീതി എങ്ങനെയാണ്, അതുകൂടി ഒന്ന് പറയാമോ?
0: വിപണനത്തിന് യാതൊരു തടസ്സമില്ല. ഒരുപാട് ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ട്, കുറെ ടീച്ചേഴ്സ് വന്ന് വാങ്ങുന്നുണ്ട്. അതുപോയിട്ട് ഡെൻഡ്രോബിയാണെന്നുണ്ടെങ്കിൽ പുഴുപ്പള്ളം നഴ്സറിയിൽ ആഴ്ചതോറും അവർ വിളിച്ചു ചോദിക്കും, കൊണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും, കാശും കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ എങ്ങനെ നോക്കിയിരുന്നാലും 10,000 രൂപ വരെ കച്ചവടം നടക്കുന്നുണ്ട്.
1: 40 വർഷത്തോളമായി താങ്കൾ ഈ ഓർക്കിഡ് കൃഷിയിൽ സജീവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്കിഡ് കൃഷിയെക്കുറിച്ചുള്ള ധാരാളം അറിവുകളും സ്വായത്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കൃഷിരീതി മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് ആരെങ്കിലുമൊക്കെ സമീപിക്കാറുണ്ടോ?
0: ഇഷ്ടം പോലെ വരുന്നുണ്ട്.

0: വെച്ചാൽ അഴുകി പോകും. പിന്നെ ഹാങ്ങിങ് ഓർക്കിഡായാലും ശരി തന്നെ, ടെറസ്ട്രിയൽ ഓർക്കിഡായാലും ശരി തന്നെ, എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏത് കരിയിലാണ് വയ്ക്കേണ്ടത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. വീട്ടിലെ ഒരു കരിയും ഉപയോഗിക്കാൻ പാടില്ല, നീറ്റ് കരി തന്നെ വാങ്ങണം. കരിം വീട്ടിലുള്ള കരിയിൽ പൊട്ടാഷ്യൻ്റെ അളവ് കൂടുതലാണ്, അതേസമയത്ത് നീറ്റ് കരിയിലാണെങ്കിൽ പൊട്ടാഷ്യമില്ല. പൊട്ടാഷ്യമില്ലാത്തതുകൊണ്ടും അതിന് പ്രത്യേകം ഒരു നമ്മളൊന്ന് കഴുകിയിട്ട് ഫംഗസൈഡിൽ മുക്കിയിട്ടാണ് ഈ ഓർക്കിഡ് നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ നേരെ ചകിരിയിൽ വയ്ക്കുന്നെങ്കിലും രണ്ടാമത് വേറൊരാളിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ പ്രത്യേകം പറയും, ഇനി ചകിരി വേണ്ട, ഇനി ബാക്കിയുള്ള സൈഡ് കംപ്ലീറ്റ് നേരെ കരിയാണ് ഇടേണ്ടത്, കരി ഇട്ടിട്ട് ആഴ്ചതോറും വളം എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. വരുന്നവർക്ക് എല്ലാവർക്കും ഇതേപോലെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. കാര്യം നേരെ ഈ ചെടി എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളതാണ്. അത് പത്ത് പേരുടെ വീട്ടിൽ നേരെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാര്യം ഈ വാടാതെ നിൽക്കുന്നതാണല്ലോ ഓർക്കിഡ്, നമ്മൾ കട്ട് ചെയ്തെടുത്തിന് നേരം ഒരാഴ്ച വാടത്തില്ല.
1: ഓർക്കിഡ് കൂടാതെ ധാരാളം അലങ്കാര ചെടികളും വളർത്തുന്നുണ്ട് അല്ലേ?
0: അലങ്കാര ചെടികൾ ഞാൻ ഇതിൻ്റെ ഓർക്കിഡിൻ്റെ കൂടെ വളർത്തുന്നുണ്ട്. പച്ചക്കറിയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ രണ്ടുപേരെ, ഞാനും വൈഫേ വീട്ടിലുള്ളൂ, അപ്പോൾ ഒരു മോളാണ്, അവരിപ്പോൾ താമസിക്കുന്ന നേറ്റിങ്ങരിയിലാണ്. അവരുടെ വീട്ടിലേക്കും ആവശ്യത്തിനുള്ള പച്ചക്കറി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. പിന്നെ കോവക്കയുണ്ട്, കത്തിരിക്കയുണ്ട്, വഴുതനങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചീരയുണ്ട്, ആവശ്യത്തിനുള്ള എല്ലാ മലക്കറിയും വീട്ടിലുണ്ട്. ജൈവവളമായിട്ട് ചാണകവും കോഴിക്കഷ്ടമാണ് ഉപയോഗിക്കുന്നത്. കോവലെല്ലാം ഇഷ്ടംപോലെ നട്ട് കായ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. അതെല്ലാം നേരെ രണ്ട് മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും. അപ്പോൾ അങ്ങനെ അതിലും ഒരു വരുമാനമാണ്. ഒരു വർഷത്തിൽ റംബൂട്ടാൻ ഒരു 5000 രൂപയ്ക്ക് മുകളിൽ സെയിൽസ് ഉണ്ട്. രണ്ട് മരമുണ്ട്, രണ്ട് മരത്തിൽ നിന്ന് ആവശ്യം പോലെ കായ കിട്ടുന്നത്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അകം റെഡാണ്, നല്ല ഡാർക്ക് റെഡുള്ളത്, ഒരു മാസത്തിൽ 3-4 കായ കിട്ടുന്നുണ്ട്. അതും ഇപ്പം വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ്. കാര്യം ഒരുപാട് അതിൻ്റെ ശിഖരങ്ങളുണ്ട്, മഴ സമയത്ത് ധാരാളം കായ കിട്ടുന്നുണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ ഉള്ള സ്ഥലങ്ങളിൽ നേരെ കോട്ടക്കോണവും കലപ്പാടിയും മാവും എല്ലാം വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് അതിൽ നിന്നും മാങ്ങ കിട്ടുന്നുണ്ട്. റിട്ടയർമെൻ്റ് ആയി ഇതിന് ശേഷം സ്വപ്പം ഫ്രീ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അതൊന്നുമില്ല, ജോലി കൂടുതലാണ്. പക്ഷേ നല്ല സന്തോഷവനാണ്, പൂർണ്ണ സംതൃപ്തനാണ്. ഇപ്പം ഒരാൾ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരു പാർട്ടി ഇവിടെ വന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി നേരെ ഓൺലൈനിൽ നേരെ ഇന്ന വെറൈറ്റി ചെടി എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ നേരെ അവർ വിളിക്കും, എൻ്റെ ഇവിടെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത് നേരെ ഇപ്പം ചെടി നേരെ ഇപ്പം മലപ്പുറത്തായാലും ശരി, കണ്ണൂരായാലും കാസർഗോഡായാലും നേരെ അവർ അയച്ചു കൊടുക്കാനുള്ള ക്ഷമയും ഇവർക്കുണ്ടാവണം. ആ അവർ വന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ചെടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഞാൻ ന്യായമായിട്ടുള്ള വിലയ്ക്ക് കൊടുക്കും, അവരതുപോലെ നേരെ വില കൂട്ടി കൊടുക്കുമായിരിക്കും. അത് നമ്മളറിയേണ്ട ആവശ്യമില്ല. കാര്യം ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് കാണേണ്ട ഒരാവശ്യമില്ല. നമ്മൾ മനസ്സ് വെച്ചാൽ ഏത് കൃഷിയും ചെയ്യാം, ഇതൊന്നും നഷ്ടം വരുന്നതല്ല. 200 ചെടി അല്ലെങ്കിൽ 500 ചെടി വാങ്ങിക്കഴിഞ്ഞാൽ ഏറെയും പറഞ്ഞാൽ 10 ചെടി ചിലപ്പം നഷ്ടപ്പെട്ടു പോകും, ബാക്കി ചെടി കംപ്ലീറ്റ് നമുക്ക് ലാഭത്തിൽ കിട്ടുന്നതാണ്. പകുതിക്ക് പകുതി ലാഭമാണ്. ഞാനിപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങുന്ന ചെടി ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഏറെ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10-12 അല്ലെങ്കിൽ 15 രൂപ വരുമായിരിക്കും, ബാക്കിയെല്ലാം ലാഭമാണ്.
1: ഓർക്കിഡ് കൃഷി ഒരു സ്ഥിര വരുമാനമായും മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അധിക വരുമാനമായുമൊക്കെ ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക്. ഓർക്കിഡ് കൃഷിയുടെ വിശേഷങ്ങൾ ഇതുവരെ പങ്കുവച്ചത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരകുളം പഞ്ചായത്തിലെ തടത്തിക്കുളം കൃഷ്ണവിഹാറിലെ ശ്രീ ആർ ബാലകൃഷ്ണൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
1: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് pmjdy.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
0: പി എം ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: this news bulletin.
1: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ്. ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസി 2026 കീഴിലുള്ള 2-ാമത്തെ എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തിരുവനന്തപുരത്ത് നടന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ, ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിൽ, തൊഴിലാളിക്ഷേമം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രതിനിധികൾ പങ്കെടുത്തു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിന്റെ ഭാഗമായി. 1-ാം EWG യോഗത്തിൽ നടന്ന ചർച്ചകൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള നിർദ്ദിഷ്ട മുൻഗണനകളെയും നേട്ടങ്ങളെയും കുറിച്ച് അംഗരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ധാരണ വികസിപ്പിക്കുന്നതിനും 2-ാമത്തെ EWG യോഗം സാക്ഷ്യം വഹിച്ചു. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടന്നു. സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും തൊഴിൽ വിപണികളുടെ ഔപചാരികവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിനും യോഗം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ, പരസ്പര പ്രവർത്തനക്ഷമമായ ഡിജിറ്റൽ പരിഹാരങ്ങൾ എന്നിവയുടെ പങ്ക് അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്തു. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു യോഗത്തിലെ മറ്റൊരു അജണ്ട. തൊഴിലവസരക്ഷമത, നൈപുണ്യ വികസനം എന്നിവയിലെ സഹകരണത്തെക്കുറിച്ചും 2-ാം EWG യോഗം ചർച്ച ചെയ്തു. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പാങ്ങോട് സൈനിക കേന്ദ്രം സന്ദർശിച്ചു. പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തി. ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ, സ്റ്റേഷൻ കമാൻഡർ, കമാൻഡിംഗ് ഓഫീസർമാർ, മദ്രാസ് റെജിമെന്റിലെയും ഗർവാൾ റെജിമെന്റിലെയും സൈനികർ ചടങ്ങിൽ പങ്കെടുത്തു. മദ്രാസ് റെജിമെന്റിന്റെ RBBS പ്രകടനത്തിന് കേന്ദ്ര സഹമന്ത്രി സാക്ഷ്യം വഹിച്ചു. സൈനികരുടെ പ്രവർത്തനങ്ങളും കഴിവുകളും സ്റ്റേഷൻ കമാൻഡർ കേന്ദ്ര സഹമന്ത്രിക്ക് വിശദീകരിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ മഴക്കാലപൂർവ്വ ശുചീകരണവും മുന്നൊരുക്കങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറേറ്റിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ അവലോകന യോഗം ചേർന്നു. പകർച്ചവ്യാധികളെ തടയുന്നതിന് എല്ലാ മേഖലകളിലും മുന്നൊരുക്കങ്ങൾ ആവശ്യമാണെന്നും ഇതിനായി വിവിധ വകുപ്പുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ADM പറഞ്ഞു. വീടുകളിലും ഓഫീസുകളിലും സ്കൂളുകളിലും മഴക്കാലപൂർവ്വ ശുചീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡ്രൈഡേ ആചരണവും നേരത്തെ തന്നെ ആരംഭിക്കണമെന്ന DMO അറിയിച്ചു. സ്കൂളുകളിൽ വെള്ളിയാഴ്ചയും ഓഫീസുകളിൽ ശനിയാഴ്ചയും വീടുകളിൽ ഞായറാഴ്ചയും ഡ്രൈഡേ ആചരിക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറേറ്റ് ഹാളിൽ നടന്ന യോഗത്തിൽ ADM നിർമ്മൽ കുമാർജി, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദുമോഹൻ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ തിരുവനന്തപുരത്ത് സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി PA ബിജു ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുള്ള അമ്മത്തൊട്ടിലിൽ സർക്കാർ സംരക്ഷണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. 10 ദിവസം പ്രായവും 2.64 കിലോഗ്രാം ഭാരവുമുള്ള പെൺകുഞ്ഞിന് നൈല എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഡോക്ടർമാരുടെ സംഘം പരിശോധിച്ചതിൽ നൈല പൂർണ്ണ ആരോഗ്യവതിയാണ്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആദ്യ ഇന്ത്യൻ ഓസ്കാർ ജേതാവ് ആരാണ്? ഉത്തരം: ഭാനു അത്തയ്യ. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ ലഭിച്ചത്. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ആധികാരികമായ ഒരു രൂപം നൽകാൻ അവർക്ക് കഴിഞ്ഞു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ഇന്നത്തെ ചോദ്യം: ആദ്യ ഇന്ത്യൻ ഓസ്കാർ ജേതാവ് ആരാണ്? ഉത്തരം: ഭാനു അത്തയ്യ. 1982 പുറത്തിറങ്ങിയ റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ ലഭിച്ചത്. ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ആധികാരികമായ ഒരു രൂപം നൽകാൻ അവർക്ക് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ചിന്താവിഷയം: അഹങ്കാരിയായ ഒരാൾ സ്വയം പൂർണ്ണനായി കരുതുന്നു. ലാളിത്യവും നന്മയും സത്യവും ഇല്ലാത്തിടത്ത് മഹത്വമില്ല. ലിയോ ടോൾസ്റ്റോയ്. അഹങ്കാരിയായ ഒരാൾ സ്വയം പൂർണ്ണനായി കരുതുന്നു. ലാളിത്യവും നന്മയും സത്യവും ഇല്ലാത്തിടത്ത് മഹത്വമില്ല. ലിയോ ടോൾസ്റ്റോയ്. ഇതുവരെ കേട്ടത് ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ? നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി.
5: കുറഞ്ഞ പലിശയ്ക്ക് ലോൺ വേണോ? അതും ആപ്പിലൂടെ? ആഹാ, കുടുങ്ങി. അജ്ഞാത ആപ്പുകളെ സൂക്ഷിക്കൂ.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
9: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
8: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
10: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ിലെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ May 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
12: ഹൃദയ,

0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
0: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. സമയം 6 മണി കഴിഞ്ഞ് 19:49. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: भविष्यति इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേൽക്കും. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. അതേസമയം കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. യോഗത്തിനുശേഷം വി.ഡി. സതീശൻ ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള അവകാശവാദം ഉന്നയിക്കുമെന്നാണ് സൂചന. അതേസമയം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. കേരളം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. പുതുയുഗം സൃഷ്ടിക്കാൻ UDF ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പൂർണ്ണ സഹകരണവും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളെ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചത്. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തു തീർക്കും. കഠിനാധ്വാനം ചെയ്ത് പൂർണ്ണമായ അർപ്പണബോധത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ, കേരളത്തെ മാറ്റിയെടുക്കാൻ, പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനം ചെയ്യും.
1: 61-ാം വയസ്സിലാണ് വി.ഡി. സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രി പദത്തിലെത്തുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അദ്ദേഹം പറവൂരിൽ തുടർച്ചയായി മികച്ച വിജയം നേടിയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലെ നിർണായക സ്വാധീനമായി മാറിയത്. വിശദാംശങ്ങളിലേക്ക്.
3: എറണാകുളം ജില്ലയിലെ നെട്ടൂരിൽ വടശ്ശേരി ദാമോദര മേനോന്റെയും വി. വിലാസിനി അമ്മയുടെയും മകനായി 1964 മെയ് 31-നാണ് വി.ഡി. സതീശൻ ജനിച്ചത്. നെട്ടൂരിലും പനങ്ങാട്ടും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം തേവര സേക്രഡ് ഹാർട്ട് കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി, ഗവൺമെന്റ് ലോ കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി. കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനമായ KSU ചുമതലകൾ വഹിച്ച സതീശൻ KPCC വൈസ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. 2001-ലാണ് പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് തുടർച്ചയായി 5 തിരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം വിജയം നേടി. 2021-ൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി. 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്നും 20,600 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പി.ഡി. സതീശൻ വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് പ്രവർത്തകർ. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടന്നു. അതേസമയം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ.കെ. ആന്റണിയെ സന്ദർശിച്ചു. തിരുവനന്തപുരത്തെ വസതിയിലെത്തിയാണ് സന്ദർശിച്ചത്. ജനവിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റേതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഘടകകക്ഷികളുടെ അഭിപ്രായം ഒന്നിലധികം തവണ തേടിയതായും ജനാധിപത്യപരമായ എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് പുതിയ മന്ത്രിസഭയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ സജീവമാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: മെയ് 4 ശേഷം തിരുവനന്തപുരത്തും ഡൽഹിയിലും നടത്തിയ തുടർച്ചയായ ചർച്ചകൾക്ക് ഒടുവിലാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി വി.ഡി. സതീശൻ നിശ്ചയിക്കുന്ന തീരുമാനം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇന്ന് പ്രഖ്യാപിച്ചത്. നിയമസഭാ കക്ഷി നേതാവായി ഔപചാരികമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഗവർണറെ സന്ദർശിക്കുന്ന നേതാക്കൾ മന്ത്രിസഭ രൂപീകരിക്കാൻ ഔപചാരികമായി ആവശ്യം ഉന്നയിക്കും. പുതിയ മന്ത്രിസഭയിലെ അംഗങ്ങളെയും വകുപ്പുകളെയും കുറിച്ചുള്ള ചർച്ചകൾ ഇനി സജീവമാകും.
1: UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാളെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും.

0: ഊർജ സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ തുടങ്ങിയവ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി യോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്രഖ്യാപനം നടത്തുക. സെക്രട്ടേറിയറ്റ് PR ചേംബറിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. ശനിയാഴ്ചയുടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം നിലനിൽക്കുന്നു. ഇതിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അതേസമയം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. നിയുക്ത വനിതാ MLA മാർക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് സാധനങ്ങളിൽ വിലക്കുറവ് നൽകി സപ്ലൈകോ. വിമൻസ് 11 എന്ന പേരിലാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവ് നൽകുന്ന പദ്ധതിക്ക് സപ്ലൈകോ തുടക്കം കുറിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്ക് ആദരവായി വനിതാ ഉപഭോക്താക്കൾക്ക് 11 ഉൽപ്പന്നങ്ങൾക്ക് 11 ദിവസത്തേക്ക് 11% വിലക്കിഴിവാണ് സപ്ലൈകോ നൽകുന്നത്. വിമൻസ് 11 എന്ന പേരിട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചതാകട്ടെ ഈ മാസം 11-ാം തീയതിയും. തിരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങളാണ് വനിതാ ഉപഭോക്താക്കൾക്ക് 11% വിലക്കിഴിവിൽ നൽകുന്നത്. സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും വനിതാ ഉപഭോക്താക്കൾക്ക് ഈ വിലക്കിഴിവ് ലഭിക്കുമെന്ന് സപ്ലൈകോ അധികൃതർ അറിയിച്ചു.
0: ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. ഇടവം 1 നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കും. ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ 42-ാമത് വാർഷിക ബിരുദദാനവും 9-ാമത് ജി പാർത്ഥസാരഥി സ്മാരക പ്രഭാഷണവും ശനിയാഴ്ച നടക്കും. അച്യുതമേനോൻ സെന്റർ ഫോർ ഹെൽത്ത് സയൻസ് സ്റ്റഡീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ മുഖ്യാതിഥിയാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ധരംശാലയിൽ രാത്രി 7:30 മത്സരം. 3-ാം ഘട്ട തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്തെ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ഝാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് 3-ാം ഘട്ടത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്രാനഗർ ഹവേലി ആൻഡ് ഡാമൻ ഡിയു എന്നിവയാണ് പട്ടികയിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399 നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിച്ചു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. റഷ്യ, ഇറാൻ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോടനുബന്ധിച്ചായിരുന്നു സന്ദർശനം. രാജ്യത്ത് അസംസ്കൃത എണ്ണ, പാചകവാതകം, പ്രകൃതിവാതകം എന്നിവയുടെ ലഭ്യത ഉറപ്പുവരുത്താൻ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയ വിശദീകരണ യോഗത്തിൽ പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. പുതിയ മന്ത്രിസഭ സംബന്ധിച്ച ചർച്ചകൾ സജീവം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകും. സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. UAE ഉൾപ്പെടെ 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് SSLC ഫലപ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്.

0: IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം കണ്ണാടി, സിത്താര കൃഷ്ണകുമാർ പാടിയത്. വി കെ ഗോപിയുടെ വരികൾക്ക് സതീഷ് വിനോദിന്റെ സംഗീതം.

ശ്രീകുമാരൻ തമ്പിയുടെ രചന, സംഗീതം എം കെ അർജുനൻ, വാണി ജയറാമും ബി വസന്തയും മോഹവും മുക്തിയും എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയനാട്

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. നഷ്ടപ്പെട്ട ധനം നമുക്ക് അധ്വാനത്തിലൂടെ വീണ്ടെടുക്കാം. പക്ഷേ നഷ്ടപ്പെട്ട നിമിഷങ്ങൾ പ്രപഞ്ചത്തിലെ സകല സമ്പത്ത് കൊടുത്താലും തിരികെ ലഭിക്കാറില്ല. സമയം ആരെയും കാത്തിരിക്കാറില്ല. എന്നാൽ സമയത്തെ ബഹുമാനിക്കുന്നവനെ ലോകം കാത്തിരിക്കും. അതിനാൽ നാളെ കാത്തു നിൽക്കാതെ ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിച്ചു തീർക്കുക. ഓരോ സെക്കൻഡിനും അതിൻ്റെതായ വിലയുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ജീവിതത്തിൻ്റെ വിജയം തുടങ്ങുന്നത്. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി മഞ്ഞൾ കൃഷിയെക്കുറിച്ചാണ്. അതിനു മുൻപ് ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. മഞ്ഞൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ആഹാരം പാചകം ചെയ്യുമ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അത് ആഹാരത്തിലെ വിഷാംശം ഇല്ലാതാക്കുമെന്നാണ് പറയപ്പെടുന്നത്. കരളിന്റെ ആരോഗ്യത്തിന് മഞ്ഞൾ അത്യുത്തമമാണ്. കൂടാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ചേർക്കുന്നുണ്ട്. മഞ്ഞൾ തേച്ചുള്ള കുളി പ്രധാനമാണ്. അത് ശരീരകാന്തി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങനെ മഞ്ഞളിന്റെ ഗുണങ്ങൾ നിരവധിയാണ്. എന്തിനാണ് മഞ്ഞളിനെ പറ്റി ഇത്രയധികം പറയുന്നത് എന്നാവും അല്ലേ? ഇന്ന് നമുക്ക് മഞ്ഞളിന്റെ കൃഷിരീതിയെക്കുറിച്ചും എങ്ങനെ അതിലൂടെ കൂടുതൽ വരുമാനമുണ്ടാക്കാമെന്നൊക്കെ നോക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യവിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ഡോക്ടർ ദീപ എസ് നായറുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: ഡോക്ടർ ദീപ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: ഡോക്ടർ ദീപ, മഞ്ഞൾ കൃഷിയെക്കുറിച്ച് സംസാരിക്കുമ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ അനുയോജ്യമായ കാലാവസ്ഥയും ക്ലൈമറ്റും ആണല്ലേ?
2: മഞ്ഞൾ കൃഷി നന്നായിട്ട് വളരുന്ന ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉള്ളത്. സാധാരണഗതിയിൽ ചൂടുള്ളതും അന്തരീക്ഷ ഈർപ്പം കൂടുതലുള്ളതും ആയിട്ടുള്ള മഴയും ലഭിക്കുന്ന ഒരു കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. നടുന്ന സമയത്ത് മിതമായും വളരുന്ന സമയത്ത് സമൃദ്ധമായും മഴ ആവശ്യം വരുന്നു. എന്നാൽ വിളവെടുക്കുന്ന സമയത്ത് മഴ ഉണ്ടാവാതിരിക്കുകയും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യുന്ന കാലാവസ്ഥയാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്.
1: അതനുസരിച്ച് നടാനുള്ള സമയം ഇപ്പോഴാണ്.
2: അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണയായി മഞ്ഞൾ കൃഷി ആരംഭിക്കുന്നത്.
1: മഞ്ഞൾ നടാൻ വേണ്ടി നടിൽ വസ്തുവായിട്ട് അതിന്റെ റൈസോംസ് ആണ്.
2: റൈസോം അല്ലെങ്കിൽ പ്രകന്ധങ്ങൾ പറയുന്ന ഭാഗമാണ് നമ്മൾ മഞ്ഞൾ കൃഷിക്കായി ഉപയോഗിക്കുന്നത്. ഇത് രണ്ട് തരത്തിലുള്ള പ്രകന്ധങ്ങളാണ് ഉള്ളത്. ഒന്ന് മദർ റൈസോം അല്ലെങ്കിൽ മാതൃകാന്ഡം, പിന്നെ ഫിംഗർ റൈസോം, ലഘു പ്രകന്ധങ്ങൾ എന്നും അതിന് പറയുന്നുണ്ട്. ഈ രണ്ട് രീതിയിലുള്ള വിത്തുകളും നമുക്ക് നടുവാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട വല്ലതും കാര്യങ്ങളുണ്ടോ ഈ നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ?
2: നമ്മൾ നടിൽ വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ രോഗകീടബാധയില്ലാത്ത മുഴുപ്പുള്ള പ്രകന്ധങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. കുർക്കുമിൻ എന്ന സംയുക്തമാണ് മഞ്ഞളിനെ ഏറ്റവും ഉപയോഗപ്രദമാക്കുന്നത്. അതിൻ്റെ ഔഷധ മൂല്യവും കറികൾക്ക് നൽകുന്ന നിറവും രുചിയും മണവും എല്ലാം

0: ഈ കുർക്കുമിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഇനങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉത്തമം.
1: അപ്പോൾ ഈ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുകയായിരുന്നു, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
0: നാടൻ ഇനങ്ങളായ തെക്കൂർപേട്ട, സുഗന്ധം, ഈറോഡ് ലോക്കൽ, മൂവാറ്റുപുഴ കർഷകർ സാധാരണയായി നടാറുണ്ട്. ഇത് കൂടാതെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപാദനശേഷി കൂടുതലുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള മഞ്ഞൾ ഇനങ്ങളും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത കാന്തി, ശോഭ, വർണ, സോന എന്നിവയും കൃഷിക്ക്

0: ഈ കുർക്കുമിനെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള ഇനങ്ങളാണ് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ഉത്തമം.
1: അപ്പോൾ ഈ ഇനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? ഞാൻ ഈ കാര്യം ചോദിക്കാൻ പോകുകയാണ്, നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഇനങ്ങൾ ഏതൊക്കെയാണ്?
0: നാടൻ ഇനങ്ങളായ തെക്കൂർപേട്ട, സുഗന്ധം, ഈറോഡ് ലോക്കൽ, മൂവാറ്റുപുഴ കർഷകർ സാധാരണയായി നടാറുണ്ട്. ഇത് കൂടാതെ ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ഉൽപാദനശേഷി കൂടുതലുള്ളതും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള മഞ്ഞൾ ഇനങ്ങളും ലഭ്യമാണ്. കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത കാന്തി, ശോഭ, വർണ്ണ, സോന എന്നിവയും കൃഷിക്ക് വളരെ അനുയോജ്യമാണ്. ഇതിന് അത്യുൽപാദന ശേഷിയും ഗുണമേന്മയും ഏറെയുണ്ട്. അതുപോലെ തന്നെ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്ത IASR പ്രഭ, പ്രതിഭ, ആലപ്പി സുപ്രീം, കേദാരം എന്നിവയൊക്കെ തന്നെ വളരെ ഗുണമേന്മയുള്ളതും നടാനായി ഉപയോഗിക്കാവുന്നതുമാണ്.
1: നല്ല നടിൽ വസ്തു വേണമെങ്കിൽ അതിന്റെ സംഭരണം നല്ലതാവണമല്ലോ. നമ്മൾ സംഭരിച്ച് വെക്കുന്ന മഞ്ഞളല്ലേ അടുത്ത വർഷം നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: മഞ്ഞളിന് നല്ല ബീജ അങ്കുരണ ശേഷി ഉറപ്പുവരുത്തുന്നതിന് തണലുള്ള സ്ഥലത്ത് കുഴിയെടുത്ത് സംഭരിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ നല്ല മുഴുത്തതും രോഗബാധ ഇല്ലാത്തതുമായ വിത്ത് വേണം സംഭരിക്കാനായി തിരഞ്ഞെടുക്കാൻ. 20 gram സ്യൂഡോമോണാസ് 1 liter വെള്ളത്തിൽ എന്ന തോതിൽ ലായനി തയ്യാറാക്കി അതിൽ 30 minutes വിത്ത് മുക്കി വെച്ച ശേഷം തണലത്ത് ഉണക്കിയെടുത്താണ് നമ്മൾ സംഭരിക്കേണ്ടത്. ഇതിനായി തണലുള്ള സ്ഥലങ്ങളിൽ കുഴികളെടുത്ത് നമുക്ക് വിത്ത് സംഭരിക്കാവുന്നതാണ്. കുഴിയുടെ അടിഭാഗത്ത് ചാണകവും ചെളിയും കൊണ്ട് മെഴുകി അതിൻ്റെ മുകളിൽ 5 cm ഖനത്തിൽ മണലോ അല്ലെങ്കിൽ അറക്കപ്പൊടിയോ ഇട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ പ്രകന്ധങ്ങൾ അടുക്കി വെച്ച് നമുക്ക് ഇത് സംഭരിക്കാവുന്നതാണ്. ഇത് സംഭരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളിൽ വായുസഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഴി മുഴുവൻ നടക്കാതെ കുറച്ച് സ്ഥലം ഒഴിച്ചിട്ടതിന് ശേഷം വേണം നമ്മളിത് തെങ്ങോല കൊണ്ടോ അതല്ലെങ്കിൽ ചെറിയ പലകകൾ കൊണ്ടോ മൂടി വയ്ക്കാൻ. ഇതൊന്നും ഇല്ലാതെ നമുക്ക് സംഭരിക്കാനായി തണലുള്ള സ്ഥലങ്ങളിൽ, നിരപ്പായ സ്ഥലങ്ങളിൽ മൂടിയിട്ട് വേണമെങ്കിലും സംഭരിക്കാവുന്നതാണ്. കുറച്ച് മാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സംഭരിക്കാവുന്നതാണ്.
1: സംഭരിച്ച മഞ്ഞൾ നടുന്നതിന്റെ മുന്നേ നമ്മൾ അതിനെ പരിചരണം വല്ലതും ചെയ്യണോ? ട്രീറ്റ്മെന്റ് വല്ലതും
0: നടുന്നതിന് മുന്നേയും സ്യൂഡോമോണാസ് ലായനിയിൽ 20 gram ഒലിറ്റുള്ള എന്ന തോതിൽ ഉണ്ടാക്കിയെടുത്ത സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചതിന് ശേഷം നടുന്നതാണ് ഉത്തമം.
1: ഇതിന്റെ സ്പേസിംഗ് ഒക്കെ എങ്ങനെയാണ്?
0: ഇത് നടുന്നത് സാധാരണ നമ്മൾ കുറച്ച് ഉയരത്തിലാണ് ഇതിന്റെ തടം എടുക്കേണ്ടത്. സാധാരണഗതിയിൽ വെള്ളം ഒരു രീതിയിലും കെട്ടി നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ തടം 30 cm ഉയരത്തിലാണ് സാധാരണ എടുക്കുന്നത്. 3 meter നീളവും 1 meter വീതിയുമുള്ള തടങ്ങളാണ് സാധാരണഗതിയായി മഞ്ഞൾ കൃഷിക്ക് നമ്മൾ എടുക്കേണ്ടത്. അതിൽ 25 cm ചെടികൾ തമ്മിലും വരികൾ തമ്മിലും വരുന്ന രീതിയിൽ ചെറു കുഴികൾ എടുത്ത് അതിനകത്ത് വളക്കൂട്ട് ഇട്ടതിന് ശേഷം പ്രകന്ധങ്ങൾ വെക്കുകയാണ് ചെയ്യുന്നത്. 20-25 gram ഉള്ള പ്രകന്ധങ്ങളാണ് സാധാരണയായി നമ്മൾ നടവാൻ ഉപയോഗിക്കുന്നത്. ഇതിനായി 1 cent 80 kg ചാണകം, 15 kg പണിര കമ്പോസ്റ്റ്, 8 kg വേപ്പിൻ പിണ്ണാക്ക്, 4 kg ചാരം, 500 g രാജ്ഫോസ്, 200 g പൊട്ടാഷ് എന്നിവ ചേർത്ത് വളക്കൂട്ട് തയ്യാറാക്കാം. 20-25 gram വീതമുള്ള പ്രകന്ധങ്ങൾ ഉപയോഗിക്കണം ഞാൻ പറഞ്ഞു. അത് മുളകൾ മുകളിലേക്ക് വരത്തക്ക വണ്ണം വേണം ഈ കുഴികളിൽ വെക്കുവാനുള്ളത്. എന്നിട്ട് അതിനെ മണ്ണിട്ട് മൂടണം. അതിനുശേഷം പച്ചിലകൾ കൊണ്ട് പുതയിടണം. ഈ തടങ്ങളിൽ 2 months കഴിഞ്ഞ് കള നീക്കി 1 cent 260 g യൂറിയയും 200 g പൊട്ടാഷ്യം ചേർത്ത് മണ്ണ് കയറ്റി വീണ്ടും പച്ചിലയിട്ട് പുതയിട്ട് കൊടുക്കണം. കളയുടെ തോതനുസരിച്ച് 4 months 5 months കള നീക്കം ചെയ്യേണ്ടതാണ്.
1: രോഗങ്ങളും കീടങ്ങളും ഒക്കെ മഞ്ഞളിനെ അധികമായിട്ട് ബാധിക്കാറുണ്ട്?
0: സാധാരണ രോഗങ്ങളും കീടങ്ങളും ഒക്കെ വളരെ കുറവായിട്ടുള്ളൊരു വിളയാണ് മഞ്ഞൾ. കാര്യമായ രോഗങ്ങളോ കീടങ്ങളോ ഇതിനെ ബാധിക്കാറില്ല. പക്ഷേ ചില സമയത്ത് തണ്ടുതുരപ്പൻ പുഴുക്കളിൽ കാണാറുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ജൈവികമായി അതിനെ നിയന്ത്രിക്കണമെങ്കിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ കൃത്യമായി പരിപാലിച്ചുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് സൂക്ഷിക്കാം. 15 days 0.5% വീര്യമുള്ള വേപ്പെണ്ണ മിശ്രിതം കൊടുത്തുകൊണ്ടിരുന്നാൽ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. അത് വന്ന് പോയി കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ കൺട്രോളിൽ തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. അതിനായി ക്ലോറാൻട്രിനിപ്പോൾ എന്ന് പറഞ്ഞ കീടനാശിനി 2 ml 10 liter വെള്ളത്തിൽ അല്ലെങ്കിൽ 0.2 ml 1 liter വെള്ളത്തിൽ
1: പുത്തൻ തലമുറ
0: കീടനാശിനികളാണ്. അത്

0: ഇതിൻ്റെ കടയ്ക്കലാണ് സാധാരണ ഇതിൻ്റെ ഇത് വരുന്നത്. ആ സ്ഥലത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും.
1: ഈ മഞ്ഞൾ ഇടവേളയായിട്ടും ചെയ്യാറുണ്ടല്ലോ കർഷകർ, അല്ലേ? അങ്ങനെ ചെയ്താലും
0: വിള നല്ലപോലെ തന്നെ കിട്ടും. പഴമറുകളിൽ നിന്നും വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെയാണ് ഇതിന് കൊടുക്കേണ്ട പോഷകങ്ങൾ, അതുപോലെ കൊടുക്കണമെന്ന് മാത്രം.
1: പിന്നെ പറഞ്ഞ മാതിരി നമ്മൾ ആദ്യം തന്നെ നല്ല പ്രകടനങ്ങൾ നോക്കിയെടുത്ത് നട്ടാൽ നമുക്ക് നല്ല വിള കിട്ടും.
0: പിന്നെ ഇതിനകത്ത് സാധാരണ രീതിയിൽ നടുന്നത് നേരിട്ട് നമ്മൾ നിലത്തിലോട്ട് നടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനവും നടീൽ വസ്തുവും ഒരേ സാധനം തന്നെ ആയതുകൊണ്ട് നടീൽ വസ്തുവിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുവാനായി നമ്മൾ ഏക മുകുള പ്രജനന രീതി അവലംബിക്കാറുണ്ട്. അതിനായി നമ്മൾ പോട്രേകളിൽ മീഡിയം നിറച്ച് അതിൽ ഒരു മുകുളമുള്ള 5 to 8 grams ഉള്ള കഷ്ണങ്ങൾ അതിൽ നട്ടതിന് ശേഷം രണ്ടില പരമാവധി വരുന്ന സമയം 30 to 45 days ആകുമ്പോൾ അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ തഴവെടുത്ത് അതിലോട്ട് പറിച്ച് നടാവുന്നതാണ്.
1: നേരിട്ട് നടുമ്പോൾ നമുക്കൊരു 25 gram വരെയുള്ള
0: ഇതിപ്പം 5 gram മതി. ഏകദേശം 1/5 ആയിട്ട് തന്നെ ഇത് കുറഞ്ഞു വരും. അത്രമാത്രം നമ്മുടെ സീഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ
1: ലാഭിക്കാൻ
0: സാധിക്കും.
1: അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ വിളവിന് വല്ലതും വ്യത്യാസം വരും?
0: ഇല്ല, മത്തിന് പോലെ തന്നെ വിളവ് ലഭിക്കുമെന്നതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.
1: കർഷകർ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ?
0: കർഷകർ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഗ്രോ ബാഗിലും ഇപ്പം കൃഷി ചെയ്യാവുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ പ്രകന്ധങ്ങൾ ഉപയോഗിച്ചും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. അതുപോലെ ഈ തൈ ഉണ്ടാക്കിയും ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാം. ഇപ്പം പല വീടുകളിലും ആ രീതിയിൽ കൃഷി ചെയ്യുന്നു.
1: ഇപ്പം മേഡം നമ്മുടെ അത്യുൽപാദന ശേഷിയുള്ള മഞ്ഞൾ ഇനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു ചെടിയിൽ നിന്ന് ശരാശരി എത്ര മഞ്ഞളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്? ഇങ്ങനെ
0: 500 to 1 kg കിട്ടും.
1: പിന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്താലും ഇതൊരു ലാഭകരമായി ചെയ്യാൻ
0: പറ്റുന്ന കൃഷി. ഒരുപാട് പേരിപ്പോ അതിലോട്ട് ഇറങ്ങുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഇപ്പം പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഹാർവെസ്റ്റിംഗ് തൊട്ട് തുടങ്ങാം. അപ്പൊ നമ്മൾ ഇത്രയും സമയം പറഞ്ഞത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നതാണ്. ഇപ്പൊ ഇനിയിപ്പോ ഹാർവെസ്റ്റിംഗ് അല്ലെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇതമനുസരിച്ച് വിളവെടുപ്പ് കാലത്തിന് വ്യത്യാസം വരും. ചിലത് 7 മുതൽ 8 മാസം, ചില 8 to 9 മാസം, അങ്ങനെ ഓരോ ഇനമനുസരിച്ച് അതിൻ്റെ ഡ്യൂറേഷന് വ്യത്യാസം വരും. ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ ഉണങ്ങി തുടങ്ങുമ്പോഴാണ് ഇത് വിളവെടുക്കാൻ പാകമായി എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആദ്യമായി മഞ്ഞൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ അതിനെ കഴുകി മണ്ണും പൊടിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി, വേരുകളുണ്ടെങ്കിൽ ആ വേരുകൾ മുറിച്ച് മാറ്റി അതിനെ വൃത്തിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ വേവിക്കുകയാണ്. അപ്പം വേവിക്കാതെ തന്നെയും അത് ഉണക്കിയെടുക്കാറുണ്ട് പല വീടുകളിലും. അപ്പം അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ വേവിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ കാലം സൂക്ഷിക്കാനും സാധിക്കും. അതിൻ്റെ നിറം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരും. അതിൻ്റെ രുചിയിലും വ്യത്യാസം വരും. നമ്മൾ വേവിക്കാതെ ഉപയോഗിക്കുന്ന മല്ല ചെറിയ കുത്ത് കാണുന്നതായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പം വേവിച്ചെടുക്കുന്ന മഞ്ഞളിൽ കുറച്ചുകൂടി ഷെൽഫ് ലൈഫ് കൂടുതൽ കാലം സൂക്ഷിക്കാനും അതിൻ്റെ കളറ് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ഉണങ്ങാനും ഉള്ള സമയവും കുറവാണ് മറ്റേതിനേക്കാൾ.
1: ഉണങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൊടിച്ചെടുക്കാം.
0: ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പോളിഷിങ് ചെയ്യാറുണ്ട്. വീട്ടിലുപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അത് ചെയ്യാതെ ചെയ്യുന്ന രീതിയുണ്ട്. അതല്ലെങ്കിൽ അതിനെ അതിൻ്റെ തൊലി കളയുന്നൊരു പ്രോസസ്സും കൂടെ ഉണ്ട്. കൂടുതൽ മഞ്ഞളുള്ള സ്ഥലങ്ങളിൽ മെഷീനിലാണ് ഈ പോളിഷിങ് ചെയ്യുന്നത്.
1: പോളിഷിംഗ് എന്ന് പറയുമ്പോൾ അതിൻ്റെ
0: തൊലി മാറ്റുന്നത് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം കഴുകുന്നു, പിന്നെ വേവിക്കുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷമാണ്
1: നമ്മുടെ ഇവിടെ സംസ്ഥാനത്ത് ആൾക്കാർ കുർക്കുമീനൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാറുണ്ടോ? അങ്ങനെ ആ സംരംഭത്തിലോട്ട് പോയിട്ടുണ്ടോ?
0: ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ട് കുർക്കുമീൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എക്സ്ട്രാക്ഷൻ അത് അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്കോപ്പുള്ള ഒരു ഏരിയ ആണെങ്കിൽ പോലും ഒരു എക്സ്ട്രാക്ഷൻ ലെവലില് വളരെ കുറവാണ് കേരളത്തിൽ നടക്കുന്നത്.
1: പക്ഷെ അത് മേഡം സൂചിപ്പിച്ച മാതിരി അതിന്റെ
0: സാധ്യതകളുണ്ട്.
1: നമ്മൾ കേരളത്തിൽ മഞ്ഞൾ കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിനെ കുറിച്ച് ഒരു ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മഞ്ഞളിന്റെ കൃഷി രീതിയെയും എങ്ങനെ അതിലൂടെ മികച്ച ആദായം ഉണ്ടാക്കാമെന്നും ഒക്കെ മനസ്സിലായില്ലേ? മഞ്ഞള് നമ്മുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. അതുകൊണ്ട് വീട്ടിലെങ്കിലും കുറച്ച് മഞ്ഞൾ കൃഷി തുടങ്ങാം. മഞ്ഞളിന്റെ കൃഷി രീതിയെ കുറിച്ചൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് വെള്ളായണി കാർഷിക

കോളേജിലെ തോട്ടവിള, സുഗന്ധവിള, ഔഷധ സസ്യ, സുഗന്ധദ്രവ്യവിള വകുപ്പ് പ്രൊഫസറും ഹെഡുമായ ഡോക്ടർ ദീപ എസ് നായറാണ്. ഡോക്ടർ ദീപ എസ് നായരുമായി സംസാരിച്ചത് ഷിബു ജോർജ്. ഡോക്ടർ ദീപ എസ് നായരുടെ ഫോൺ നമ്പർ 9400443180. ഇനി ഒരു ഗാനം കേട്ടാലോ?

0: ഗാനം കേട്ടല്ലോ.
1: നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
2: കണ്ണുദോഷം മാറാൻ പാണൽ എന്ന ചെടി ശരീരത്തിലൊഴിഞ്ഞ് അടുപ്പിലിടുന്നത് പലരും ഇതിനകം ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. പാണലിന് സൂക്ഷ്മ കീടാണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രകാരം ചെയ്യുന്നത് ദോഷകരമായ സൂക്ഷ്മജീവികളെ തുരത്താൻ സഹായിക്കുന്നു. കുളി കഴിഞ്ഞാൽ ആദ്യം പുറം തോർത്തുക എന്ന് പ്രായമായവർ നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണിത്. കുളി കഴിഞ്ഞ് ആദ്യം മുഖം തോർത്തിയാൽ മൂദേവി കുടിയേറും. എന്നാൽ ഇതിന് ശാസ്ത്രീയത ഉണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ തണുപ്പ് സഹിക്കാൻ ശക്തി കുറഞ്ഞ ഭാഗമാണ് നട്ടെല്ല്.

0: ഒരുപാട് തണുപ്പ് സഹിക്കുന്നത് നട്ടല് സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും എന്നതിനാലാണ് കുളി കഴിഞ്ഞാലുടൻ പുറം തോർത്തണം എന്ന് പറയുന്നത്. ആലിന് ചുറ്റും ഏഴുവലം. ആൽമരം ധാരാളം ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു സസ്യമാണ്. കൂടാതെ ഇതിന്റെ ഇലകൾ കാറ്റിൽ ഇളകിയാടുമ്പോൾ വായുവിൽ ധാരാളം സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കപ്പെടുമെന്നും പറയുന്നു. ഓരോ പ്രദക്ഷിണവും ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുകയും ധാരാളം ഓക്സിജൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. മാത്രമല്ല, ഈ മരത്തിന് ചില അവസ്ഥകളിൽ ക്രാസുലേഷൻ ആസിഡ് മെറ്റബോളിസം എന്ന ഒരു പ്രത്യേകതരം പ്രകാശ സംശ്ലേഷണം രാത്രികാലം നടത്താൻ കഴിയുമെന്നും ശാസ്ത്രലോകം പറയുന്നു.
1: അറിയിപ്പ്. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പുതുതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തിരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കുവാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഉൽപാദന വർധനവിനുള്ള പ്രവർത്തനങ്ങൾ, ശാസ്ത്രീയ പരിപാലന രീതികൾ എന്നിവ നടപ്പിലാക്കും. ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ശുപാർശ ചെയ്തിട്ടുള്ള രാസ ജൈവ വളങ്ങളും വിതരണം ചെയ്യും. അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ ഇടവിളകളുടെ നടീൽ വസ്തുക്കളും കർഷകർക്ക് നൽകും. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22 വൈകുന്നേരം 5 മണി വരെയാണ്.
2: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി.
3: കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ, PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൗണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്നു നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ട് വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
4: കേരള കാർഷിക സർവകലാശാല പുറപ്പെടുവിച്ച ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സി ക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിൽ ഒഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.

0: കൊമ്പൻ ജില്ലയുടെ ആക്രമണത്തിന് മുൻകരുതൽ എന്ന നിലയിൽ തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കി കൂമ്പോലയ്ക്ക് ചുറ്റുമുള്ള രണ്ടോ മൂന്നോ ഓലക്കവിളുകളിൽ പാറ്റഗുളിക 10 ഗ്രാം അതായത് 4 എണ്ണം വെച്ച് മണൽ കൊണ്ട് മൂടുക. ഇത് 45 ദിവസം കൂടുമ്പോൾ ആവർത്തിക്കുക. വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ മരോട്ടി പിണ്ണാക്ക് 250 ഗ്രാം തുല്യ അളവിൽ മണലുമായി ചേർത്ത് കൂമ്പുകളുടെ കവിളുകളിൽ ഇടുക. തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് മുൻപും അത് കഴിഞ്ഞും 2 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ബാക്കുലോ വൈറസ് ഒറിക്ടസ് എന്ന വൈറസ് കൊമ്പൻ ചെല്ലിയുടെ ജൈവിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. ഇതിനായി വൈറസ് രോഗബാധയേറ്റ ചെല്ലികളെ 1 ഹെക്ടറിൽ 10-15 എന്ന കണക്കിൽ തുറന്നുവിടുക. ഈ സമയത്ത് വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം ബാധിച്ച ഇലകൾ നീക്കം ചെയ്ത ശേഷം രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കാവുന്നതാണ്. തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്നുറപ്പാക്കണം. സ്യൂഡോമോണാസ് ബാക്ടീരിയ പൊടി 10 മുതൽ 20 ഗ്രാം വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. കുരുമുളകിന്റെ താങ്ങുമരങ്ങളുടെ ചില്ലകൾ വെട്ടിമാറ്റി തോട്ടത്തിൽ സൂര്യപ്രകാശം ലഭിക്കത്തക്ക വിധമാക്കണം. കൂടാതെ മണ്ണിൽ പടർന്നുകിടക്കുന്ന കുരുമുളക് വള്ളികൾ കൊമ്പ് നാട്ടി കെട്ടിവയ്ക്കണം. ദ്രുതവാട്ടം വന്ന ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ചയിടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താനായി വെള്ളം തളിക്കുകയും വേണം. അതിനുശേഷം ഈ മിശ്രിതം ചെടിയുടെ ചുവട്ടിൽ ചേർത്തുകൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. ഇതുകൂടാതെ 1 കിലോ സ്യൂഡോമോണാസ് 20 കിലോ ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും.
1: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയട്ടെ. ചോദ്യം ഇതായിരുന്നു, ഏത് പ്രായത്തിലുള്ള കോഴികളിലാണ് പ്രധാനമായും വെളുത്ത വയറിളക്കം ഉണ്ടാകുന്നത്? ഉത്തരം, 3 ആഴ്ച വരെ പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് വെളുത്ത വയറിളക്കമെന്ന ഈ രോഗം കൂടുതലായി ബാധിക്കുന്നത്.
2: വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലിൻ വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
3: വയലും വീടും

0: ആകാശവാണി തൃശൂർ. സമയം 7 മണി കഴിഞ്ഞ് 19:30.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
2: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷരകേരളം.
2: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി.

0: തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
1: ആകാശവാണി തൃശൂർ, ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യതയാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി നാളെയാണ്. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com എന്ന ഇമെയിലിലേക്ക് ഇമെയിലായോ 04872438567 അല്ലെങ്കിൽ 85478372256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള റഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ വഴി കാർഷിക സംരംഭകത്വ വികസനത്തിന് പിന്തുണ നൽകുന്ന വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. KAU RAISE 2026 എന്ന അഗ്രി പുനർഷിപ്പ് ഓറിയന്റേഷൻ പ്രോഗ്രാമും KAU PACE 2026 എന്ന സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ പ്രോഗ്രാമുമാണ് നടപ്പിലാക്കുന്നത്. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളുള്ള യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കാനും സംരംഭങ്ങളാക്കി മാറ്റാനും ഈ പദ്ധതികൾ വഴി അവസരം ലഭിക്കും. റേസ് 2026 പദ്ധതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആശയങ്ങളെ പ്രോട്ടോടൈപ്പുകളാക്കി വികസിപ്പിക്കുന്നതിനായി 500,000 വരെ ഗ്രാൻറ്റും വിദ്യാർത്ഥികൾക്ക് 400,000 വരെ ധനസഹായവും ലഭിക്കും. വിള സംരക്ഷണം, ഭക്ഷ്യസംസ്കരണ മേഖല, കാർഷിക വിതരണ ശൃംഖല വികസനം, കൃത്യത കൃഷി, ജൈവ കൃഷി, കാർഷിക യന്ത്രവൽക്കരണം, കാർഷിക മേഖലയിലെ കൃത്രിമ ബുദ്ധിയുടെ പ്രയോഗങ്ങൾ, നൈസർഗിക വിഭവ സംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന വിവിധ കാർഷിക അനുബന്ധ മേഖലകളിലെ പുതുമയാർന്ന ആശയങ്ങൾക്ക് പദ്ധതിയിൽ മുൻഗണന നൽകും. പേസ് 2026 പദ്ധതിയിൽ ഇതിനകം പ്രോട്ടോടൈപ്പ് ഘട്ടത്തിൽ എത്തിയ സ്റ്റാർട്ടപ്പുകൾക്ക് വിപണിയിലേക്ക് എത്തുന്നതിനും വ്യാപാരവൽക്കരണത്തിനുമായി 25,000,000 വരെ ധനസഹായം ലഭ്യമാക്കുന്നു. അപേക്ഷകൾ ഈ മാസം 16 വൈകിട്ട് 4 വരെ ഓൺലൈൻ ഫോമുകൾ വഴിയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് RABI.KAU.IN എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ RABI@KAU.IN എന്ന ഇമെയിലിലേക്കോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ 97784362655, ഒരു നമ്പർ കൂടി 04872438332. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
2: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
5: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
4: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
9: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: ആകാശവാണി തൃശൂർ, 7:25 മലയാളത്തിൽ വാർത്തകൾ.

0: തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാവും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഗവർണറെ കണ്ട് MLA മാരുടെ പിന്തുണ കത്ത് കൈമാറും. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് KPCC ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ VD സതീശൻ 61-ാം വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്കെത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം 1 തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ VD സതീശൻ. KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനമടക്കം കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പദവികൾ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അഭിഭാഷകൻ കൂടിയായ അദ്ദേഹം മികച്ച വാഗ്മി എന്ന നിലയിലും ജനശ്രദ്ധ നേടിയിട്ടുണ്ട്. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂ എന്ന് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചതെന്നും അവരോടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും ശ്രീ സതീശൻ വ്യക്തമാക്കി.
2: കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ, പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ എല്ലാവരും ചേർന്നുള്ള പ്രവർത്തനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. നല്ല ഒരു ടീം ഉണ്ടാകണം. കേരളത്തെ രക്ഷിക്കാനുള്ള ആ ടീം ബിൽഡ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി തീർച്ചയായും ഏറ്റെടുക്കും. ഹൃദയം നിറഞ്ഞ നന്ദി.
1: മുതിർന്ന CPIM നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലേതാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ സാധിക്കുമെന്ന് യോഗത്തിന് അധ്യക്ഷത വഹിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. ഊർജ്ജം, ഭക്ഷ്യ രാസവള ലഭ്യത, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വിവിധ രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളി പരിഹരിക്കാൻ ബ്രിക്സ് കൂട്ടായ്മയ്ക്ക് നിർണായക പങ്ക് വഹിക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
1: ആഗോള തദ്ദേശ തലങ്ങളിലെ സുപ്രധാന വിഷയങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചുമാണ് യോഗം ചർച്ച ചെയ്യുന്നത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ്, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി, ദക്ഷിണാഫ്രിക്കൻ വിദേശകാര്യമന്ത്രി റൊണാൾഡ് ലാമോല, ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോ ബിയാര എന്നിവർ ഇന്ന് പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു. ന്യൂഡൽഹി

0: പുരോഗമിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് മുന്നോടിയായിട്ടായിരുന്നു കൂടിക്കാഴ്ചകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡിഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും SIR നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണ് ഇതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിഫൈനറികൾ പരമാവധി ശേഷിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. സൊമാലിയയിൽ നിന്ന് ഷാർജയിലേക്ക് പോകുന്നതിനിടെ ഒമാൻ തീരത്തിന് സമീപം മുങ്ങിയ MSV ഹാജി അലി എന്ന ഇന്ത്യൻ കപ്പലിലെ 14 ജീവനക്കാരെയും ഒമാൻ കോസ്റ്റ് ഗാർഡ് സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതായി തുറമുഖ സെക്രട്ടറി മുകേഷ് മംഗൾ അറിയിച്ചു. ഇന്ത്യയിലേക്ക് 90,000 മെട്രിക് ടൺ LPGയുമായി രണ്ട് കപ്പലുകൾ ഇന്നലെ ഹോർമൂസ് കടന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ഒമാൻ തീരത്ത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലിനു നേരെ ഇന്നലെയുണ്ടായ ആക്രമണം അംഗീകരിക്കാനാകാത്തതെന്ന് ഇന്ത്യ. വാണിജ്യ കപ്പലുകളെയും നാവികരെയും നിരന്തരം ലക്ഷ്യമിടുന്നത് ഖേദകരമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ പറഞ്ഞു. കപ്പലിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് അറിയിച്ച അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തിയ ഒമാൻ അധികൃതർക്ക് നന്ദി രേഖപ്പെടുത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ UAE ബന്ധം കൂടുതൽ സുദൃഢമാക്കുക ലക്ഷ്യമിട്ട് നാളെ അബുദാബിയിലെത്തുന്ന പ്രധാനമന്ത്രി ഊർജ്ജ സഹകരണമടക്കം വിവിധ പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങൾ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി ചർച്ച ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ, അർദ്ധചാലകം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടക്കും. തുടർന്ന് ഞായറാഴ്ച സ്വീഡനിലെത്തുന്ന ശ്രീ മോദി നിർമ്മിത ബുദ്ധി, സ്റ്റാർട്ടപ്പ്, പ്രതിരോധം, ബഹിരാകാശം, കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും. തുടർന്ന് നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. ഇന്ത്യ നോർവേ വ്യവസായ ഗവേഷണ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം 19 ഇറ്റലിയിലെത്തുന്ന ശ്രീ മോദി ഇറ്റാലിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. ടോസ് നേടിയ മുംബൈ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും ബീജിംഗിൽ ഇന്ന് ചർച്ച നടത്തി. വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രാദേശിക സുരക്ഷ എന്നിവയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾക്കിടയിലും സഹകരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കൂടിക്കാഴ്ച. ആഗോള ഊർജ്ജ ലഭ്യതയ്ക്കടക്കം തടസ്സം വരാതിരിക്കാൻ ഹോർമൂസ് കടലിടുക്ക് തുറന്നു തന്നെ ഇരിക്കണമെന്ന് ഇരുപക്ഷവും സമ്മതിച്ചതായി വൈറ്റ് ഹൌസ് അറിയിച്ചു. ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച നല്ല രീതിയിലാണ് പൂർത്തിയായതെന്ന് ട്രംപ് പ്രതികരിച്ചു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് VD സതീശൻ കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പൂർത്തിയായി. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിങ്കളാഴ്ച ഉണ്ടായേക്കും. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് CPIM സംസ്ഥാന സമിതി യോഗം. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള അസ്ഥിരതകൾക്കിടയിൽ ബ്രിക്സിന് ക്രിയാത്മകമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാകുമെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ. 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനം.

0: തീരുമാനിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം അമ്മയുടെ ഓർമ്മയ്ക്കെന്ന നാടകത്തിലെ ഗാനങ്ങൾ. പാടിയത് രാജീവ് കോടമ്പള്ളി. ആദ്യഗാനം അമ്മയാം പൊന്നിൻ നിലവിളക്കിൻ പ്രഭ എന്ന് തുടങ്ങുന്നത്.

അമ്മയുടെ ഓർമ്മയ്ക്ക് എന്ന നാടകത്തിൽ രാജീവ് കോടമ്പിള്ളി പാടിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. അടുത്തതായി അനന്തരാവകാശി എന്ന നാടകത്തിലെ ഗാനങ്ങൾ തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ എന്നിവർ പാടിയത്.

0: അമ്മയുടെ ഓർമ്മയ്ക്ക് അനന്തരാവകാശി, അമാവാസിയിൽ ഒരു പൗർണമി, അമരം എന്നീ നാടകങ്ങളിൽ രാജീവ് കോടമ്പള്ളി, തെന്നൽ, പട്ടണക്കാട് പുരുഷോത്തമൻ, കല്ലറ ഗോപൻ, പ്രമീള എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 8 മണി. ഇപ്പോൾ
2: നേർമൊഴി.
3: നേർമൊഴിയിൽ ഇന്ന് എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
4: എല്ലാ പ്രിയപ്പെട്ടവർക്കും നേർമൊഴിയിലേക്ക് സ്വാഗതം. നേർമൊഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി എഴുത്തുകാരനായ എം പി ലിപിൻ രാജ് സാറാണ്. നമസ്കാരം സാർ.
5: നമസ്കാരം.
4: സാർ ഒരു സിവിൽ സർവന്റ് കൂടിയാണ്, വളരെ തിരക്കേറിയ ഒരു ജോലിയിൽ ഏർപ്പെട്ട വ്യക്തിയാണ്, പക്ഷെ എന്നാൽ എഴുത്തിൽ വളരെ സജീവമാണ്.
5: അതെ.
4: സാറിന്റെ ഈ ഒരു എഴുതാനുള്ള ഒരു കഴിവ് ആദ്യമായിട്ട് തിരിച്ചറിയുന്നത് ആരാണ്? അങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് പറ്റൂന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു ഓർമ്മ സാറിനുണ്ടോ?
5: ഉണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പം കണക്കിന് മാർക്ക് വളരെ കുറവായിരുന്നു. ഈ മാർക്ക് കുറയുമ്പം സ്വാഭാവികമായിട്ടും കണക്ക് ടീച്ചറിനെ നമുക്ക് പേടിയാണ്. അപ്പൊ ക്ലാസ്സിന്റെ അവസാന ബെഞ്ചിൽ പോയിരിക്കും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. മലയാളം പോലെയുള്ള വിഷയങ്ങൾക്ക് നല്ല മാർക്ക് മേടിച്ചാൽ ടീച്ചർമാർ പൊതുവെ അധികം പരിഗണന കൊടുക്കില്ല. മാത്സിന് അല്ലെങ്കിൽ ഹിന്ദിക്ക്, അതും അല്ലെങ്കിൽ സയൻസിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ ടീച്ചർമാർ മിടുക്കൻ എന്ന് കരുതി ഒന്നാം ബെഞ്ചിൽ ഇരുത്തത്തുള്ളൂ. ഇത് റൊട്ടേഷനൊക്കെ വരുന്നതിന് മുമ്പുള്ളൊരു കാലമാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ സ്കൂളിലെ ഒരു മത്സരത്തിന്, കവിതാരചനാ മത്സരത്തിൽ പങ്കെടുത്തു. അപ്പം ഇതിൻ്റെ ഇവാലുവേറ്ററായിട്ട് അന്നത്തെ ഇംഗ്ലീഷ് ടീച്ചറാണ്. അപ്പം ഇംഗ്ലീഷ് ടീച്ചർക്ക് എന്തോ ഒരു അസൗകര്യം ഉണ്ടായിട്ട് ഇംഗ്ലീഷ് ടീച്ചർ ഇത് കണക്ക് ടീച്ചറിനെ ഏൽപ്പിച്ചു. അപ്പോൾ കണക്ക് ടീച്ചറിനെ ഭയന്നും പേടിച്ചിരുന്ന ഒരു ദിവസം എന്നെ കണക്ക് ടീച്ചർ ടീച്ചേഴ്സ് റൂമിലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ ടീച്ചർ എന്നെ ഒരു കവിത എടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു, ഈ കവിത നീയാണോ എഴുതിയത്? ഞാൻ പറഞ്ഞു അതേ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വിശ്വാസം വരാതെ എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നോട് ചോദിച്ചു, നീ കവിത എഴുതുമോ? ഞാൻ പറഞ്ഞു, ടീച്ചർ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ കവിതയ്ക്കാണ് ഇത്തവണ ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പം ഞാനന്ന് യു പി സ്കൂളിൽ പഠിക്കും. നീ ഹൈസ്കൂളിലേക്കുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു തുടങ്ങണം. അപ്പോൾ ഇവിടെ സ്കൂളിലന്ന് വിദ്യാരംഗം കലാസാഹിത്യ വേദി എന്ന് പറഞ്ഞ് സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയ ഒരു ചെറിയ കുട്ടികളുടെ ഒരു ഈ സാഹിത്യ മേഖലകളിലുള്ള വാസനയുള്ള കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ അതിലെ മത്സരങ്ങളിൽ പങ്കെടുത്ത് അതിനുശേഷം ഈ ടീച്ചർ തന്നെ എന്നെ ജില്ലാതല മത്സരത്തിലേക്ക് വിട്ടു. അപ്പോൾ എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. ജില്ലാതലത്തിൽ എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോഴാണ് എനിക്ക് ഈ സാഹിത്യ വാസന ഉണ്ട് എന്ന്
4: തിരിച്ചറിഞ്ഞത്.
5: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ ടീച്ചർ അന്ന് എൻ്റെ ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ ഒരു പുസ്തകോത്സവം നടക്കുകയാണ്. അവിടെ നിന്ന് ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതാ പുസ്തകം വാങ്ങിയിട്ട് ആ ടീച്ചർ തിരികെ വന്ന് എനിക്ക് സമ്മാനമായിട്ട് തന്നു. അപ്പം ഒരു കണക്ക് ടീച്ചർ എങ്ങനെയാണ്

0: ഏറിയ സാഹിത്യവാസന ഉണ്ടാവുന്നതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ കഥ എഴുതി തുടങ്ങി, ബാലമാസികൾക്ക് അയച്ചു കൊടുത്തു, ബാലമാസികളെല്ലാം എനിക്ക് എല്ലാ കവിതകളും കഥകളും എല്ലാം തിരിച്ചയച്ചിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും കഥയും കവിത അയക്കുമ്പം തിരിച്ചയക്കാനുള്ള കവർ കൂടെ ചേർത്തയക്കും. അവസാനം ഞാനിത് മടുത്തും മടുത്ത്, എൻ്റെ പേരിനൊരു പ്രശ്നമുണ്ട്, എം പി ലിപിൻ രാജ എന്നാണ് എൻ്റെ പേര്, ഞാൻ എൻ്റെ പേര് എവിടെ അച്ചടിക്കാൻ കൊടുത്താലും ഈ പേര് തെറ്റിച്ചേ വരത്തുള്ളൂ. അപ്പോൾ ആളുകൾ അടിച്ചു വരികയാണെങ്കിൽ ഒന്നുകിൽ ലിബിൻ എന്നടിക്കും, മലയാള ലിപി എന്നുള്ള ലിപിനാണ് എൻ്റെ അക്ഷരങ്ങൾ, അല്ലെങ്കിൽ ലിജിൻ എന്നടിക്കും, ചിലർ രാജ എന്നതിന് പകരം രാജു എന്നടിക്കും. അപ്പം ഇങ്ങനെ ഒരു തവണ ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി. അപ്പം അന്ന് എൻ്റെ വിഷയം പ്രസംഗമായിരുന്നു, പിന്നെ കവിതാരചനയും ഉണ്ട്. എനിക്ക് സമ്മാനം കിട്ടി. അടുത്ത ദിവസത്തെ പത്രത്തിൽ എൻ്റെ പേരടിച്ച് വന്നത് ലിജിൻ രാജു എന്നാണ്. ഞാൻ തിരികെ വന്ന് സ്കൂളിൽ വന്നിട്ട് എനിക്ക് ഒന്നാം സ്ഥാനം കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും വിശ്വസിച്ചില്ല. പിന്നീട് മാസങ്ങൾ കഴിഞ്ഞ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് സർട്ടിഫിക്കറ്റ് അയച്ചു തരും, അപ്പോഴാണ് എൻ്റെ സ്കൂളിൽ മനസ്സിലാവുന്നത് എനിക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയതെന്ന്. അപ്പോൾ സ്കൂളിലെ മത്സരങ്ങൾ കഴിഞ്ഞ് പിന്നീട് പ്ലസ് ടുവിൽ പഠിക്കുമ്പം എനിക്ക് കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. കഥയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിയപ്പോൾ ആളുകൾ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മലയാളത്തിന് എനിക്ക് പ്ലസ് ടുവിൽ പഠിക്കുമ്പം 100-ൽ 100 മാർക്കുണ്ട്. അത് വളരെ അപൂർവമായിരുന്നു. ആ വർഷം പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ പേരിലുള്ള ഒരു അവാർഡ് കിട്ടി. അപ്പം അങ്ങനെയാണ് ഈ പത്രങ്ങളിലൂടെയൊക്കെ ആളുകൾ അറിയുന്നത്. പക്ഷേ എൻ്റെ പേരടിച്ചു വന്നത് തെറ്റായിട്ടാണ്.
1: അപ്പോഴും
0: ലിജിൻ രാജു എന്നാണ് പേരടിച്ചു വന്നത്. അതിനുശേഷം കോളേജിൽ വന്നപ്പോഴാണ് എനിക്ക് അങ്കണം ചെറുകഥാ പുരസ്കാരം കിട്ടി. അതിനുശേഷം കേരള യൂണിവേഴ്സിറ്റിയുടെ 6, 7, 8 മൂന്ന് വർഷങ്ങളിൽ തുടർച്ചയായിട്ട് എനിക്ക് ചെറുകഥയ്ക്ക് യൂത്ത് ഫെസ്റ്റിവലിന് ഒന്നാം സ്ഥാനം കിട്ടി. അപ്പം അതിനുശേഷമാണ് പതുക്കെ ഞാൻ എഴുത്തിലേക്ക്, ദേശാഭിമാനി ആഴ്ച പതിപ്പിലാണ് ആദ്യമായിട്ട് കവിത അച്ചടിച്ചു വരുന്നത്. അതിനുശേഷം വരുന്നത് മാധ്യമത്തിലാണ്, ദെൻ മാതൃഭൂമി ബാലപംക്തിയിൽ വന്നു. അപ്പോഴാണ് എനിക്കൊരു ആത്മവിശ്വാസം വന്നത് എനിക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത്.
1: നമുക്ക് ആക്ച്വലി മലയാളത്തിൽ ഇത്രയും നല്ല രീതിയിൽ എഴുതി വരണമെങ്കിൽ, ഇപ്പൊ കവിത ആണെങ്കിലും കഥയാണെങ്കിലും ഒക്കെ വാക്കുകൾ കുറെ ഒരു എന്താ പറയാ നല്ല വായന അനിവാര്യമാണല്ലോ. പിന്നെ ഈ പറഞ്ഞ വാക്കുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് അർത്ഥങ്ങൾ, ഇപ്പം ഒരു കവിത എഴുതുകയാണെങ്കിൽ തന്നെ ആ വരികൾ കറക്റ്റായിട്ട് എഴുതണമെങ്കിലൊക്കെ, അതൊക്കെ എങ്ങനെയാണ് ആ ഒരു കഴിവ് അത്രത്തോളം വളർത്തിയെടുക്കാൻ സാധിച്ചത്?
0: ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ നല്ല ലൈബ്രറി ഇല്ല, ഒരു സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. എൻ്റെ നാട്ടിൻ പുറത്ത് ഒരു പേരിനൊരു ലൈബ്രറി ഉണ്ട്, പക്ഷെ അവിടെ കിട്ടുന്നത് മുഴുവൻ ഡിറ്റക്റ്റീവ് നോവലുകൾ, അല്ലെങ്കിൽ വനിത, ഗൃഹലക്ഷ്മി, മംഗളം, അല്ലെങ്കിൽ മനോരമ ആഴ്ചപ്പതിപ്പ്, അന്ന് ഈ ജനപ്രിയ നോവലുകളൊക്കെ അടിച്ചു വരുന്നത് ആ അത്തരം ആഴ്ചപ്പതിപ്പുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രസിദ്ധീകരണങ്ങളാണ് ആദ്യം വായിച്ചു തുടങ്ങിയത്. ആദ്യം ഞാൻ വായിക്കുന്നത് മംഗളം ആഴ്ചപ്പതിപ്പാണ്. അപ്പോൾ ആളുകൾ അതിനെ പൈങ്കിളി എന്ന് അധിക്ഷേപിക്കാറുണ്ട്. പക്ഷേ നല്ല മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, ഉദാഹരണത്തിന് ജോസി വാഗമറ്റം, ജോയ്സി, സി വി നിർമ്മല, സുധാകർ മംഗളോദയം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുതുന്ന നോവലുകളാണ് ഞാൻ ആദ്യകാലത്ത് വായിച്ചിട്ടുള്ളത്. അന്ന് ഈ എന്ത് വായിക്കണം, എങ്ങനെ വായിക്കണം, അല്ലെങ്കിൽ എന്താണ് സാഹിത്യ വായന എന്ന്, ഗൗരവമുള്ള വായന എന്നൊന്നും ആരും പറഞ്ഞു തരാൻ നാട്ടിൻ പുറത്താരുമില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ടും
1: കിട്ടുന്നു
0: വായിക്കുന്നു. ദെന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ 7-ലോ 8-ലോ പഠിക്കുമ്പം ബാലരമയല്ല വായിച്ചിട്ടുള്ളത്, അതിന് പകരം ഈ ലൈബ്രറിയിൽ നിന്നുള്ള മംഗള ആഴ്ച പതിപ്പും മനോരമ ആഴ്ച പതിപ്പുമാണ് വായിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചിട്ട് ഒരു വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ സ്കൂളിലെത്തി. അപ്പോൾ ഞങ്ങളുടെ മലയാളം അധ്യാപകൻ ഞങ്ങളെ എല്ലാവരെയും എന്തൊക്കെ വായിച്ചു എന്നറിയാൻ വേണ്ടി എഴുന്നേപ്പിച്ച് നിർത്തി. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വായിച്ചത് സതീഷ് കച്ചേരിക്കടവ് എന്ന് പറഞ്ഞൊരു നോവലിസ്റ്റിന് ഒരു നോവലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സാറ് പറഞ്ഞു, ഇതല്ല വായിക്കേണ്ടത്, യഥാർത്ഥത്തിൽ എൻ്റെ ഭാഷാശുദ്ധി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാക്കുകളുടെ ഒരു സഞ്ചയം വന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആഴ്ചപ്പതിപ്പുകൾ വായിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളതിനെ എത്രത്തോളം പൈങ്കിളി നോവലുകളെന്നോ ഗൗരവ വായനയ്ക്ക്
1: പറ്റാത്തതെന്നോ,
0: ഇപ്പോൾ പുതിയ കാലത്ത് ജെൻസി ജനറേഷൻ മുഴുവൻ വായിക്കുന്നത് അത്തരത്തിലുള്ള നോവലുകളാണ്, അവർക്ക് ഗൗരവമുള്ള വായന വേണ്ട.
1: അപ്പോൾ
0: സ്വാഭാവികമായിട്ടും അന്ന് അധ്യാപകൻ എന്നെ എഴുന്നേപ്പിച്ചിട്ട് വന്ന്, നീ ഇതല്ല വായിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം സ്കൂളിലെ ലൈബ്രറിയിൽ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞങ്ങൾ കുട്ടികൾക്ക് ഒരു ലൈബ്രറിയും വേറെ ഒരു ലൈബ്രറിയും ഉണ്ട്, ഞങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ലൈബ്രറിയും കൂടിയുണ്ട്, അത് അധ്യാപകർക്ക് മാത്രം വായിക്കാവുന്ന അവർക്കുള്ള പഠന സഹായികൾക്കുള്ള പുസ്തകങ്ങളാണ്. അവിടെ നിന്ന് അധ്യാപകൻ എനിക്ക് ഗളിവറുടെ യാത്രകൾ എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നു, റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്നൊരു പുസ്തകം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ ഇതൊരു 2 ആഴ്ച സമയം എടുത്തിട്ട് വായിച്ചിട്ട് തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് റിവ്യൂ എഴുതാൻ പറഞ്ഞു. ഞാൻ 2 ദിവസം കൊണ്ട് ഈ നോവൽ മുഴുവൻ 2 വായിച്ചു, എന്നിട്ട് റിവ്യൂ എഴുതി സാറിനെ കൈ കൊണ്ട് കൊടുത്തു. അപ്പോൾ സാറിനോട് പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, അത് വായിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എം ടിയുടെ 4 ഘട്ട് ആദ്യമായിട്ട് അദ്ദേഹമാണ് കയ്യിൽ തരുന്നത്. എനിക്ക് 4 ഘട്ട് ആദ്യം വായിച്ചപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക് പോയിട്ട് പറഞ്ഞു, സാർ എനിക്ക് ഇത് ശരിയാവില്ല, റോബിൻസൺ ക്രൂസോയും ഗളിവറുടെ യാത്രകളും അത് കുട്ടികൾക്ക് പറ്റിയ പുസ്തകമാണ്, എനിക്ക് അത്തരത്തിലുള്ള പുസ്തകം തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഞാൻ വേറൊരു പുസ്തകം തരാം, നീ അതൊന്ന് വായിച്ചു നോക്കാം. അങ്ങനെ അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ നോവൽ തന്നു. ഞാനിത് ഒറ്റ

0: കുറച്ച് ഇരിപ്പിൻ്റെ വായിച്ചു. ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കെ പോയിട്ട് ഞാൻ പറഞ്ഞു, സർ ഇത് ഭയങ്കര ഒരു നോവലാണ്, സുഹറയുടെയും മജീദിൻ്റെയും ഒക്കെ ജീവിതം ഓർത്തിട്ട് ഭയങ്കര വിഷമം വരുന്നു. കാരണം അവസാനം കാല് നഷ്ടപ്പെട്ട ഭാഗമൊക്കെ വായിക്കുമ്പം നമുക്ക് സങ്കടം പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ ഈ നോവല് മാത്രമേ ഇത്ര വിഷമമുള്ള നോവലുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ചിരിക്കുന്ന നോവലുകളാണ്, അത് നീ വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എനിക്ക് ഇൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, ഈ നോവല് തന്നു. അടുത്ത ആഴ്ച അത് വായിച്ചിട്ട് തിരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇദ്ദേഹമാണ് ബാല്യകാലസഖി എഴുതിയെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ഭാഷ, മറ്റേതിലുള്ള ഒരു ഗൗരവമായ വായന അല്ല ഇതിൽ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, ഈ വൈക്കം മുഹമ്മദ് ബഷീറും നിനക്ക് ഞാൻ മുമ്പ് വായിക്കാൻ തന്ന നാലുകെട്ട് എന്ന് പറയുന്ന നോവലും ഒക്കെ ഒരേ കാലഘട്ടത്തിലുള്ള ആളുകൾ എഴുതിയ പുസ്തകങ്ങളാണ്. അപ്പം പറഞ്ഞു, നീ ഇത് ഗൗരവമായിട്ട് വായിച്ച് വായിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് ഈ മലയാളത്തിലുള്ള നിൻ്റെ അറിവ് കൂടുകയും. അങ്ങനെ ഞാൻ ബഷീർ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറയുന്ന ഒരു പുസ്തകം മുഴുവൻ വായിച്ചു. അതിനുശേഷം അദ്ദേഹം എനിക്ക് അസുരവിത്ത് തന്നു. നാലുകെട്ട് തള്ളിക്കളഞ്ഞ് എനിക്ക് അസുരവിത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ ഇതും തീർത്തിട്ട് തിരിച്ചു ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു നോവല് വായിക്കാൻ തന്നു, അതാണ് ഖസാക്കിൻ്റെ ഇതിഹാസം. വായിച്ചിട്ട് അന്ന് രാത്രി എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ എനിക്ക് ഞാൻ നെക്സ്റ്റ് ഡേ അദ്ദേഹത്തിന് അടുക്കെ ചെന്ന് പറഞ്ഞു, സാറ് ഇതിനകത്തെ ഭാഷ ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള ഒരു ഭാഷയല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഈ നോവലാണ് സാഹിത്യത്തെ രണ്ടായിട്ട് അടയാളപ്പെടുത്തുന്ന നോവൽ. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മൾ ഭാഷയെ പുനർനിർമ്മിക്കേണ്ടത്. നാലുകെട്ടിൽ നിന്ന് ഇൻഡിപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നതിലേക്ക് വരുമ്പോൾ, ബാല്യകാല സഖിയിലേക്ക് വരുമ്പോൾ, അവിടെ നിന്നും ഞാൻ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലേക്ക് വരുമ്പോൾ, അസുരവിത്തിലേക്ക് വരുമ്പോൾ, ഇതെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഭാഷയാണ്. അദ്ദേഹം അതിനുശേഷം എനിക്ക് രണ്ടാം മുഴുവൻ വായിക്കാൻ തന്നു. രണ്ടാം മുഴുവൻ വായിക്കുന്ന നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഇത് മാത്രം വായിച്ചാൽ പോരാ, ഇതിൻ്റെ കൂടെ വേറെ ഒരു നോവലും കൂടെ വേണം, അത് ഇനി ഞാൻ ഉറങ്ങട്ടെ. പി കെ ബാലകൃഷ്ണൻ്റെ നോവലാണ്, അത് കർണൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള നോവലാണ്, ഇതും കൂടി ചേർത്ത് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ആദ്യം രണ്ടാം മുഴുവൻ വായിച്ചപ്പം എനിക്ക് അത്ര മനസ്സിലായില്ല, കാരണം ഇതിനകത്തെ ഒരു പുരാണ ഇതിഹാസങ്ങളുടെ പശ്ചാത്തലമൊക്കെ ഉള്ളത് വായിച്ചപ്പോൾ എനിക്ക് അത്ര കിട്ടിയില്ല. അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചു തുടങ്ങി. ഇനി ഞാൻ ഉറങ്ങട്ടെ വായിച്ചപ്പം കർണൻ എന്ന് പറഞ്ഞ ഒറ്റ ക്യാരക്ടറാണ്, അത് പെട്ടെന്ന് ഉള്ളിലേക്ക് കയറി. അപ്പോൾ എനിക്കിത് ഈ രണ്ടാം മുഴത്തിൽ എന്താണോ നഷ്ടപ്പെട്ടത് അത് ഇനി ഞാൻ ഉറങ്ങട്ടെ കിട്ടി. അതിനുശേഷം ഞാൻ രണ്ടാം മുഴം വായിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ഗൗരവമായ വായന സാഹിത്യത്തിൽ എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് മനസ്സിലായത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വായനക്കാരനാവട്ടെ, എഴുത്തുകാരനാവട്ടെ, അധ്യാപകരാവട്ടെ, അല്ലെങ്കിൽ സാധാരണ വിദ്യാർത്ഥികളാവട്ടെ, ഇങ്ങനെ പലതരത്തിലുള്ള നമ്മുടെ ഭാഷ എത്രത്തോളം വിപുലമാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മളൊരു അറ്റം മാത്രം വായിച്ച് തിരിഞ്ഞു നടക്കുന്ന ആളുകളാണ് കൂടുതലും. ഇങ്ങനെ വ്യത്യസ്തമായ ഗ്രേഡുകളിൽ ഭാഷയെ കൊണ്ടുപോകാൻ കഴിയുന്നത് ഒരു മഹത്തരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനാവാൻ തീരുമാനിച്ചത്. എനിക്ക് വായനക്കാരെ എന്താണ് അവരെ സ്വാധീനിക്കുന്നതിനേക്കാൾ ഉപരി ഭാഷയെ ഒരു ചുവട് നമുക്ക് മുന്നോട്ട് നടത്താൻ കഴിഞ്ഞാൽ ഒരു പുസ്തകം എഴുതിയാൽ അതാണ്
1: ഏറ്റവും
0: സാർത്ഥകമായ കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: നമ്മളിപ്പോൾ വാക്ക് അല്ലെങ്കിൽ പദസമ്പത്തുണ്ടായത് അതിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കോളേജ് ലെവലില് കോമ്പറ്റീഷൻസിൽ പങ്കെടുത്ത കാര്യങ്ങൾ പറഞ്ഞു. എങ്ങനെയാണ് ഇതിനിടയിൽ സിവിൽ സർവീസിലേക്ക് ഒരു മോഹം ഉണ്ടായത്?
0: സിവിൽ സർവീസ് ആഗ്രഹം മനസ്സിൽ നിറച്ചത് സത്യത്തിൽ സിനിമകളാണ്. ഞാനത് പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ സിനിമ, ഭരചന്ദ്രൻ ഐ പി എസ് കണ്ടിട്ടും കമ്മീഷണർ കണ്ടിട്ടും ഒക്കെയാണ് സ്റ്റൈലൊക്കെയാണ് നമ്മളെ ആദ്യം ആകർഷിക്കുന്നത്. തന്മാത്ര എന്ന് പറയുന്ന സിനിമയിൽ അതിലും വളരെ കൃത്യമായിട്ട് സിവിൽ സർവീസ് പ്രിപ്പറേഷന് ഒരച്ഛൻ എങ്ങനെയാണ് മകനെ സഹായിക്കുന്നത് നമ്മളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ നിരന്തരം സിനിമകൾ കണ്ടിട്ട് സിനിമകളിലെ ഒരു സ്വാധീനമാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് കോളേജിൽ വെച്ചിട്ടാണ്. ഞാൻ ട്രിവാൻഡ്രം മാറി വെനസ് കോളേജിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവിടെ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരെ കൊണ്ട് മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കാരണം കോളേജ് വരുന്ന ഫസ്റ്റ് ബാച്ചിൽ വരുന്നതിൽ ഒരു 60 പേരിൽ ഏകദേശം 30 പേരും സിവിൽ സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്നവരാണ്. അപ്പം അവരവരുടെ ഡ്രീം ചോദിക്കുമ്പോൾ ഈതർ കളക്ടർ, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ, അല്ലെങ്കിൽ
1: കമ്മീഷണർ,
0: അതുമല്ല ഇൻകം ടാക്സ് ഓഫീസർ എന്നൊക്കെയാണ് എല്ലാവരും പറയുക. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഭയന്നു പോയി. കാരണം ഇവർക്കിടയിൽ എങ്ങനെയാണ് സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ആഗ്രഹവുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പം ഞാൻ ലൈബ്രറിയിൽ ചെന്ന് സ്ഥിരമായിട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം അന്നവിടെ തെക്കൻ തിരുവിതാംകൂറിൽ നിന്നുള്ളൊരു ഗുണമണി സാറ്, അദ്ദേഹം അവിടുത്തെ ലൈബ്രറിയനാണ്. അപ്പം അദ്ദേഹം ഞാനിങ്ങനെ സ്ഥിരം വായിക്കുന്നത് കണ്ടപ്പം അദ്ദേഹം എനിക്ക് പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. അതായത് ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകമേ വീട്ടിൽ കൊണ്ടുപോകാൻ സമ്മതിക്കത്തുള്ളൂ. അപ്പം ഞാൻ പലപ്പോഴും എനിക്ക് 2-3 പുസ്തകങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ട് അദ്ദേഹം അത് എനിക്ക് പെർമിഷൻ തന്നു. ഒരു ഫസ്റ്റ് ഇയർ ആയപ്പോൾ എൻ്റെ ആഗ്രഹം ഒന്ന് ശരിക്കൊന്ന് ഉറപ്പിച്ചെടുത്തു. സെക്കൻഡ് ഇയർ ആയപ്പോൾ എനിക്ക് ഈ പരീക്ഷ എഴുതിയേ മതിയാവുന്നതായി. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ തയ്യാറെടുപ്പുകൾ കുറച്ചുകൂടെ വിപുലമാക്കാൻ തുടങ്ങി. ഇങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയെങ്കിലും ഇപ്പോൾ ഏത് പരീക്ഷയിൽ എഴുതണം, എഴുതാനൊരു മീഡിയം വേണം. അപ്പോൾ അത് ഞാൻ അന്നേ ഉറപ്പിച്ചു.

0: ചേർന്നു. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആവും എൻ്റെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഹിസ്റ്ററി. പക്ഷെ എന്ത് മീഡിയത്തിൽ എഴുതണം ഇതായിരുന്നു. കാരണം പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലും ഹിസ്റ്ററിയിലും മലയാളത്തിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. സ്വാഭാവികമായിട്ട് ഞാൻ എഴുതി തുടങ്ങി. ഒരു 3 മണിക്കൂർ സമയം വെച്ച് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു മോഡൽ ടെസ്റ്റ് എഴുതി. അപ്പോൾ എഴുതി നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മലയാളത്തിലാണ് കൂടുതൽ വേഗത്തിൽ പേജുകൾ എഴുതാൻ പറ്റുന്നത്. സിവിൽ സർവീസ് പരീക്ഷ എന്നത് ഒരു പേജുകളുടെ പരീക്ഷയും കൂടിയാണ്. നിങ്ങൾ എത്രത്തോളം കൂടുതൽ പോയിന്റുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ മലയാളത്തിൽ എനിക്ക് കൂടുതൽ പേജ്, അതായത് 1 മണിക്കൂറിൽ മലയാളത്തിൽ എനിക്ക് 8 പേജ് വരെ എഴുതാൻ പറ്റും. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും മലയാളത്തെ അങ്ങനെ തിരഞ്ഞെടുത്തു, മലയാളത്തിൽ എഴുതി. അങ്ങനെയാണ് സിവിൽ സർവീസിലേക്ക് കടന്നു വരുന്നത്.
1: എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സമയത്ത് ഒരുപാട് കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാലഘട്ടത്തിൽ ആക്ച്വലി നമുക്ക് ഈ പറഞ്ഞുള്ള റിസോഴ്സും പരിമിതമാണ്. പിന്നെ എന്ത് പഠിക്കണം, എന്ത് പഠിക്കണ്ട, അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിക്കണം, അങ്ങനത്തെ ഒക്കെ കുറെ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇപ്പൊ നമ്മൾ എടുത്ത് വായിക്കുന്ന പുസ്തകം തന്നെയാണോ ഇതിന് പഠിക്കുന്നത് പോലും നമുക്ക് ഗൈഡ് ചെയ്യാൻ ആളില്ലാത്ത. അപ്പൊ സാറിനെ ആരാണ് അത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത്?
0: ഇതൊരു പ്രധാനപ്പെട്ട ഘടകം. നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ഇടപഴകുന്നത്, ഇതിനകത്ത് എത്രത്തോളം കാലം നിങ്ങൾ നീണ്ടു നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കൺസിസ്റ്റൻസി ഒരു പ്രധാനപ്പെട്ട ഘടകം. ഈ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റിൽ IPSന് യോഗ്യതയുള്ള ഒരാൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് 5 വർഷമായിട്ട് അദ്ദേഹം സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുകയാണ്. അപ്പം അദ്ദേഹം പറയുകയാണ് തുടക്കകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ പോലും ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇല്ല. പക്ഷെ റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ഉപേക്ഷിച്ച് പോയ ആളുകളെല്ലാം അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിക്കാൻ തുടങ്ങി. ഇത് എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കോളേജ് പഠിക്കുമ്പം സിവിൽ സർവീസ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി, സിവിൽ സർവീസിന് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുടെ ഗ്രൂപ്പ്. അതുകൊണ്ട് എനിക്ക് വലിയ മെച്ചമുണ്ടായി. കാരണം ഒരു ചെറിയ ബുക്ക് 80 രൂപയുടെ സിവിൽ സർവീസിൻ്റെ എല്ലാ വിഷയങ്ങളിലെ സിലബസ് അടങ്ങിയ ഒരു പുസ്തകം ഞങ്ങളുടെ ഗ്രൂപ്പിനുള്ളിൽ അവിടെ വന്ന ഒരു കുട്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നത്. അതേപോലെ ഹിന്ദു വായിക്കണം എന്നുള്ളത് അന്ന് ഹിന്ദു വായിക്കേണ്ട ഒരു വലിയൊരു കാരണമാണ്. ഇന്ന് പക്ഷേ ഹിന്ദു ഒരു കാരണമല്ല. കാരണം ഹിന്ദുവിൽ വരുന്ന വാർത്തകളും കറണ്ട് അഫേഴ്സും ഒക്കെ ഇന്ന്
1: മെറ്റീരിയലായിട്ട്
0: കമ്പൈൽ ചെയ്ത് എല്ലാവർക്കും കിട്ടും. അപ്പം ഈ ഹിന്ദു വായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ വരുന്നൊരു കുട്ടിയാണ് പറയുന്നത്. വേറൊരു കുട്ടി പറഞ്ഞ് ഹിന്ദു പ്രയാസമാണെങ്കിൽ ഇന്ത്യൻ എക്സ്പ്രസ് വായിച്ചു തുടങ്ങണം, അതിനുശേഷം ഹിന്ദുവിലേക്ക് പോയാൽ മതി. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നത് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന പലരും ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തിയിട്ട് പോയി. ഞങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്തു. അതിലെ ആരൊക്കെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഉന്നതമായ സ്ഥാനങ്ങളിൽ സർവീസിലെത്തി. അതേസമയം അതിന് താഴെയുള്ള ഒരു ചെറിയ ഗ്രൂപ്പിന്, ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ കൂടെ കൊണ്ടുവന്നു. അതിലുള്ളവർക്കും സിവിൽ സർവീസ് കിട്ടിയെന്നുള്ളതാണ്. പക്ഷേ എന്ത് വായിക്കണം എന്ത് വായിക്കേണ്ട അത് ഞങ്ങൾ പിന്നീട് കോച്ചിങ്ങിന് വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് മനസ്സിലാവുന്നത്. അന്ന് ഇത്തരത്തിലുള്ള ഈ കോച്ചിങ് അക്കാഡമികൾ ഇത്രയധികം വലിയ ചാർജ് ചെയ്യുന്നൊന്നുമില്ല. അന്ന് കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി മാത്രമേ ഉള്ളൂ. അന്ന് ഇവിടെ ഈ പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വിരലിലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ അന്ന് ഇത്രയൊന്നും ഫീസില്ല. കാരണം സിവിൽ സർവീസ് പ്രിപ്പറേഷന് യഥാർത്ഥത്തിൽ ഇത്രയധികം ഉയർന്ന ഫീസ് കൊടുത്ത് പഠിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ചില നല്ല ടെസ്റ്റ് സീരീസുകൾ, ഓൺലൈനിലുള്ള മെറ്റീരിയൽ, ഇതെല്ലാം കൂടി ആയാലും നിങ്ങൾക്ക് ഒരു സിവിൽ സർവീസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10,000 തൊട്ട് ഒരു 25,000 വരെ അത്രമേ ഒരു വർഷത്തേക്ക് 2 വർഷത്തേക്ക് ചിലവാക്കാവും. ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരാൾ സിവിൽ സർവീസ് പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് വരുന്നു, അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നു, അവരുടെ ഭക്ഷണം, എന്നിട്ട് അവർ ഇഷ്ടംപോലെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ച് ഓരോ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കുന്നു. ഇപ്പോൾ ഇൻഫർമേഷൻ ഓവർലോഡായി. ഇതിൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കുട്ടി ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇന്റർനെറ്റിലൂടെ കിട്ടാവുന്ന ഈ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ ബുക്സിലൂടെ കിട്ടാവുന്ന ഫ്രീ മെറ്റീരിയൽസിലൂടെ കിട്ടാവുന്ന കറണ്ട് അഫേഴ്സ് ഇന്റർനെറ്റിൽ ലഭ്യമാണ്. അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും പത്രം വായിച്ചാൽ പത്രം വാങ്ങി നോട്ട്സ് തയ്യാറാക്കേണ്ട യാതൊരു ആവശ്യം ഇന്നത്തെ കാലത്തിൽ. ഇന്ന് കുറച്ചുകൂടി എല്ലാവർക്കും തുറന്നു കിട്ടുന്ന ഒരു ജനാധിപത്യപരമായ ഒരു മത്സരത്തിലേക്ക് സിവിൽ സർവീസ് മാറിക്കഴിഞ്ഞു. അന്ന് ഒരു ടെസ്റ്റ് സീരീസ് എഴുതണമെങ്കിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ പ്രിലിമിനറിക്ക് മുമ്പായിട്ട് ടെസ്റ്റ് സീരീസ് എഴുതാൻ ചെന്നൈയിൽ പോയിരുന്നു. ഇന്ന് ചെന്നൈയിൽ പോകണ്ട, ഇന്ന് തിരുവനന്തപുരത്ത് ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അത് 200 രൂപയ്ക്ക് ഒരു ടെസ്റ്റ് സീരീസ് എഴുതിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്നുള്ളത്. സോ ഇൻഫർമേഷൻ ഓവർലോഡിന് ഉള്ളിൽ കുരുങ്ങിക്കിടക്കാതെ ആവശ്യമുള്ളത് മാത്രം എങ്ങനെ തിരഞ്ഞെടുക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി. അതും ഈ പുസ്തകങ്ങൾ വാങ്ങി വെക്കുന്ന പുസ്തകങ്ങളുടെ ഒരു 20% പോലും മിക്കവരും കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ കാര്യം. ഒരു പുസ്തകം തുടങ്ങുമ്പോഴേക്കും അവർക്ക് ഏതെങ്കിലും വേറെ ഏതെങ്കിലും അക്കാഡമിയുടെ നോട്ട് കിട്ടും. അപ്പോൾ എന്നാൽ പിന്നെ ആ നോട്ട് പഠിക്കാമെന്ന് കരുതി അതിൻ്റെ പുറകെ പോക്കും. യഥാർത്ഥത്തിൽ ഈ കൺസിസ്റ്റൻസി ഇതിൽ നിലനിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു ജോലിയും എടുക്കാതെ സിവിൽ സർവീസ് കോച്ചിങ് എന്ന് പറഞ്ഞ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. ബാങ്കിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓഫീസർ പോസ്റ്റുകൾ എഴുതി, അവിടെ നിന്നുകൊണ്ട് റിസർവ് ബാങ്ക് എഴുതി, അവിടെ നിന്നുകൊണ്ട് നബാർഡ് എഴുതി. അപ്പോൾ ഇതിലെല്ലാം ക്ലിയർ ആയതിനിടയ്ക്ക് ഞാൻ മലയാളത്തിൽ നെറ്റും JRFഉം ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ലെക്ചർഷിപ്പിന് അപ്ലൈ ചെയ്തു. PSC വഴിയുള്ള മലയാളം ലെക്ചർഷിപ്പിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല എക്സാമുകൾ

0: എഴുതി അതിൽ നിന്ന് കിട്ടുന്ന ഒരു ജോലി എടുത്തുകൊണ്ട് ജോലിയോടൊപ്പം അവ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇത് എനിക്ക് യു പി എസ് സിയുടെ ഇൻ്റർവ്യൂ ബോർഡിന് പോയപ്പം, ഇൻ്റർവ്യൂ ബോർഡിന് നമ്മളെക്കുറിച്ച് ഒരു പ്രതിപത്തി ഉണ്ടാവാൻ ഇത് വളരെയേറെ സഹായിക്കും. കാരണം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു ജോലിക്കും പോവാതെ നിങ്ങൾ പൂർണ്ണ സമയം കോച്ചിങ് എന്ന് പറഞ്ഞ് നിന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളൊരു ചാൻസിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇത്രയും കാലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് ഇൻ്റർവ്യൂ ബോർഡ് ചോദിച്ചാൽ നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവില്ല. അപ്പോൾ പൂർണ്ണമായിട്ടും രക്ഷിതാക്കളുടെ തണലിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു ജോലി കണ്ടെത്തി, ജോലിയിൽ കയറിയതിന് ശേഷം, കുറച്ച് സമ്പാദിച്ച ശേഷം, എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തതിന് ശേഷം, പിന്നീട് ഒരു വർഷമൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ആറുമാസം ജോലി എടുക്കാതിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ, എനിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ജോലി ഉപേക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം എനിക്ക് ഫർദർ കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ പൈസ വേണം. കാരണം ഈ പുസ്തകങ്ങൾ മേടിക്കണം, അന്ന് ഇന്റർനെറ്റിന്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. നമ്മൾ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിൽ പോയിരുന്ന് ഈ പ്രിന്റ് എല്ലാം എടുക്കണം. ഒരു പ്രിന്റിന് അന്ന് 10 രൂപയാണ്. അന്നും മലയാളം നോട്ട്സ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് അവിടെ ഇരുന്ന് മലയാളത്തിലുള്ള നോട്ട്സ് തയ്യാറാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുക്കണമെങ്കിൽ നല്ല ചെലവുണ്ട്.
1: പ്രിപ്പറേഷന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. വളരെയധികം കഠിനാധ്വാനത്തിലൂടെ മൊത്തം വിഷയങ്ങളും എഴുതി പാസ്സായി 224 എന്നുള്ളൊരു മികച്ച വിജയം നേടാൻ സാധിച്ചു. ഈ സർവീസിൽ പ്രവേശിച്ച ശേഷം പിന്നീട് സജീവമായിട്ട് സർവീസിനൊപ്പം തന്നെ എഴുത്തിൽ വളരെ സജീവമായി. ഇങ്ങനെയുള്ള ഒരു സർവീസിൽ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത് എഴുതാൻ?
0: ഞാൻ സിവിൽ സർവീസുകാരനെ എന്ന അതൊരു എനിക്ക് ജീവിക്കാനുള്ള ഒരു ജോലിയാണ്. അതേസമയം എഴുത്താണ് എൻ്റെ ഒരു പാഷൻ. മലയാള ഭാഷയെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷ, ഞാൻ ഇംഗ്ലീഷിലും എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഭാഷയെ എങ്ങനെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എഴുത്ത് എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ഞാൻ ബാങ്കിലിരുന്നപ്പോഴാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരുന്നത്. ബാങ്കിൽ ഞാൻ ഓഫീസറായിരുന്നു. അപ്പോൾ രാവിലെ 9 മണി തൊട്ട് പലപ്പോഴും വൈകുന്നേരം 9 മണി വരെ നീണ്ടുപോകുന്ന തിരക്കേറിയ ഒരു ജോലിയാണ് ബാങ്കിങ് ജോലി. അപ്പോൾ അതിൽ നിന്ന് സിവിൽ സർവീസ് തയ്യാറെടുക്കുക എന്ന് പറയുന്നത്, സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അന്ന് ശനിയാഴ്ചകളിലും ബാങ്കുണ്ട്. അപ്പം ഞായറാഴ്ച ഒറ്റ ദിവസമേ ഉള്ളൂ വായിക്കാനുള്ള ദിവസം. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് ആദ്യ സമയത്ത് ഒരു വലിയ ചലഞ്ചായിരുന്നു. സോ ഞാൻ ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ 9 മണിക്ക് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 10 മണിക്കുള്ളിലെല്ലാം ഭക്ഷണമെല്ലാം കഴിച്ച് തയ്യാറെടുത്തിട്ട് 10 മണി തൊട്ട് 3 മണി വരെ ഇരുന്ന് പഠിക്കും. 3 മണിക്ക് കടന്നിട്ട് രാവിലെ 7 മണിക്ക് എഴുന്നേൽക്കും. ഇതായിരുന്നു എൻ്റെ അന്നത്തെ ഷെഡ്യൂൾ. എനിക്ക് ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷ കിട്ടിയില്ല. വന്ന് ഞാൻ കടുത്ത ഡിപ്രഷനിലായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ 10 മണി തൊട്ട് 3 മണി വരെ എന്നുള്ളൊരു സൈക്കിൾ ഉണ്ടാക്കി വെച്ചത്.
1: അതിൽ തന്നെ പാഠം ഒന്ന്, ആത്മവിശ്വാസം.
0: അതെ, അതൊരു ബെസ്റ്റ് സെല്ലർ ആയിരുന്നു
1: ആ പുസ്തകം. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പുസ്തകം. അതിനെ കുറിച്ച് ഒന്ന് പറയാം.
0: അത് ഞാൻ ആക്ച്വലി എൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം, 60 വയസ്സിന് ശേഷം ഒരു പുസ്തകം മലയാളത്തിലെ പ്രോമിനൻ്റ് ആയ 2 പബ്ലിഷർമാർ പ്രസാധകർ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. എൻ്റെ 23-ാമത്തെ വയസ്സിൽ മാതൃഭൂമി എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. 24-ാമത്തെ വയസ്സിൽ DC Books എൻ്റെ 2-ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹം വളരെ കുറഞ്ഞ വയസ്സിലെ നടന്നു. പക്ഷെ എന്നാലും എനിക്കൊരു നോവൽ എഴുതണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വലിയ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ മാർഗരീറ്റ എന്ന് പറയുന്ന ആദ്യത്തെ നോവൽ എഴുതുന്നത്. വളരെയേറെ തയ്യാറെടുപ്പുകളോടുകൂടിയാണ്, ഏകദേശം ഒരു 7-8 വർഷത്തെ പഠനത്തിന് ശേഷമാണ് മാർഗരീറ്റ എഴുതുന്നത്. ഒരു 4-5 തവണ എഡിറ്റ് ചെയ്തു. പലപ്പോഴും ഈ പുസ്തകം ഉപേക്ഷിച്ചാലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ട്. ഫൈനൽ എഡിറ്റിൽ വരെ ഒരു ഏകദേശം ഒരു 40 പേജോളം ഞാൻ വെട്ടിക്കളഞ്ഞു. അങ്ങനെ സൂക്ഷ്മമായിട്ട് എഡിറ്റിംഗ് ഒക്കെ നടത്തി ആണ് മാർഗരീറ്റ പുറത്തിറക്കുന്നത്. മാർഗരീറ്റയ്ക്ക് ആ വർഷത്തെ പത്മരാജം നോവൽ പുരസ്കാരം കിട്ടി. മാർഗരീറ്റയ്ക്ക് തന്നെ നൂറനാട് ഹനീഫ് നോവൽ പുരസ്കാരം കിട്ടി. അതിനുശേഷം മാതൃഭൂമി തന്നെ ആനയും പുലിയും ഇല്ലാത്ത കഥ എന്ന് പറഞ്ഞൊരു ബാലസാഹിത്യ പുസ്തകം പ്രസിദ്ധീകരിച്ചു.
1: എങ്ങനെയാണ് ഈ ആ ഒരു ഐഡിയ പിന്നെ ഇപ്പം ഇതിലേക്ക് വന്നത്? ബാലസാഹിത്യത്തിൽ
0: വരാൻ കാരണം, ഞാൻ ഈ കൊച്ചുകുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഇവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം ആനയും പുലിയും ഒക്കെ ഉള്ളതാണ്, മൃഗങ്ങളാണ് മുഴുവൻ. പക്ഷെ ഇവരുടെ കയ്യിലെ കഥകളിലെല്ലാം മൃഗങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇവർ വളർന്നു വന്നിട്ട് ഒരു യു പി സ്കൂളിലൊക്കെ എത്തുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ചുറ്റിനുമുള്ള മൃഗങ്ങളൊന്നും സംസാരിക്കുന്നു. അപ്പം ഞാൻ ഈ ആനയും പുലിയും ഇല്ലാത്ത ഒരു കഥ, ഈ കഥയിൽ മൃഗങ്ങളൊന്നും പാടില്ല എന്ന് കരുതിയിട്ട് ഞാൻ ചെറുപ്പകാലത്ത് ഞാൻ നടന്ന വഴികളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. കുട്ടിക്കാലത്തെ എൻ്റെ സ്കൂൾ അനുഭവങ്ങളാണ് ആ പുസ്തകത്തിൽ. അതിനെ മറ്റൊരു പുസ്തകം എഴുതിയ തീന്മേശ കുറിമാനം. അത് ഈ സിവിൽ സർവീസിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലങ്ങളിൽ ട്രെയിനിങ്ങിന് പോകുമ്പോൾ ഏകദേശം 350 സ്ഥലങ്ങളിൽ പോയി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് പല ഭക്ഷണങ്ങൾ കഴിച്ചു. അത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് ഡിണ്ടിഗൽ ബിരിയാണി തൊട്ട് ഇവിടെ നിന്ന് രാജസ്ഥാനിൽ നിന്ന് കഴിച്ച ഭക്ഷണം തൊട്ട് നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ നിന്ന് കഴിച്ച ഭക്ഷണങ്ങൾ വരെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓരോ വിഭവങ്ങളുമായിട്ട് ചേർത്ത്, അതൊരു പാചക പുസ്തകമല്ല, മറിച്ച് ഓരോ ഭക്ഷണവും രൂപപ്പെട്ട് വന്നതിന് പിന്നിലുള്ള കഥകൾ. ഉദാഹരണത്തിന് ലക്നൌ കബാബ്, ആ കബാബ് രൂപപ്പെട്ടതിന് പിന്നിലുള്ള കഥ എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിന് പല്ലുകളുടെ എണ്ണം കുറച്ചപ്പോൾ അദ്ദേഹത്തിന് കബാബ് ചവയ്ക്കാൻ പറ്റുന്നില്ല.
1: അപ്പൊ
0: അദ്ദേഹത്തിന്

0: ത്തിന് വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ഈ കബാബ് രൂപപ്പെട്ടത്. ഇപ്പം ഗാംഗ്ടോക്കിൽ പോവുകയാണെങ്കിൽ അവിടെ ഒരു പുസ്തകശാലയുണ്ട്. അവിടെ പോയി പുസ്തകം വായിക്കുമ്പം അതിനോട് ചേർന്ന് ഒരു കോഫി ഷോപ്പും ഉണ്ട്. അപ്പോൾ പുസ്തകം വായിക്കുന്നവരുടെ എണ്ണമാണ് അവിടുത്തെ കോഫികളുടെ എണ്ണം നിശ്ചയിക്കുന്നത്.
1: അപ്പോൾ
0: യഥാർത്ഥത്തിൽ ഇങ്ങനത്തെ പല വ്യത്യസ്തമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് തീന്മേശ കുറിമാനം.
1: ഇതിലിപ്പം ആക്ച്വലി ഭാരത് ദർശനിലാണെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ പോകുമല്ലോ.
0: അതെ,
1: ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ ആക്ച്വലി കുറിച്ചു വെക്കാറുണ്ടോ?
0: ഇത് എല്ലാ ദിവസവും ഞാൻ ഡയറി എഴുതാറുണ്ട്. ഈ ഡയറിയിലെ ഓരോരോ അനുഭവങ്ങൾ എടുത്തിട്ടാണ് പുസ്തകങ്ങൾ എഴുതും. വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പോകുമ്പോൾ ആസാമിലെ അനുഭവങ്ങൾ എഴുതും. പിന്നീട് അതിനകത്ത് ഭക്ഷണത്തെക്കുറിച്ചൊരു ഭാഗം കാണും. ഉദാഹരണത്തിന് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണമാണ് മോമോസ്. ആദ്യമായിട്ട് കഴിച്ചത് സിവിൽ സർവീസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഡൽഹി പോയി ജെ എൻ യു ക്യാമ്പസിൽ പോകുമ്പം ആണ് അവിടെ നിന്നാണ് മോമോസ് കഴിക്കുന്നത്. പിന്നീട് നോർത്ത് ഈസ്റ്റിൽ പോകുമ്പോൾ, വടക്കിഴക്ക് ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ മോമോസ് വളരെ വ്യാപകമാണ്. അതിനുശേഷം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഭൂട്ടാനിൽ പോയി. ഭൂട്ടാനിൽ പോയപ്പോൾ അവിടുത്തെ മോമോസ് വ്യത്യസ്തമാണ്. അവിടെ നിന്ന് നേരെ തിരിച്ച് മുംബൈയിൽ വരുമ്പോൾ അവിടെ കിട്ടുന്ന വടാപ്പാവും ഇറാനി ചായയും വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ ഓരോന്നും നമ്മളുടെ ഡയറിയിൽ എഴുതുന്നതിനെ ബേസ് ചെയ്ത് ഇതിനകത്ത് ഭക്ഷണത്തെ കുറിച്ച് എവിടെയാണോ പരാമർശിക്കുന്നത് അതിൽ നിന്ന് ചേർത്ത് കണക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ട്രെയിനിങ്ങിലെ അംഗങ്ങളെ വെച്ചിട്ട് ഒരു ഒരു ഫിക്ഷൻ പോലെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അതൊരു നോൺ ഫിക്ഷൻ പുസ്തകമാണ്.
1: അതുപോലെ കൗമാരക്കാരെ കുറിച്ച്
0: അടുത്തിടെ ഒരു പുസ്തകം, വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. അതിന്റെ തീം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരക്കാർ പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ലഹരി ആവാം, സൈബർ ബുള്ളിങ് ആവാം, ട്രോൾസ് ആവാം, അവർ തന്നെ പുറത്തു പറയാൻ പറ്റാത്ത പല പ്രശ്നങ്ങളും ആയിരിക്കാം.
1: ഇപ്പൊ ഈ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് അവരെ എല്ലാരെയും ബാധിക്കുന്നത് വ്യാപകമായിട്ട് പല കാരണങ്ങൾ കൊണ്ട്. അപ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ലഹരി ഓരോ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ അപ്പം ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു പഠനം നടത്താറുണ്ട്. ഇപ്പൊ
0: പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് ഇത് ഏത് തരത്തിലുള്ള ഒരു ഓഡിയൻസിനാണ് ഇഷ്ടപ്പെടുക എന്നതിനെ പറ്റിയും ഒരു ജനറൽ ഓഡിയൻസിനെ വായിച്ചാൽ മനസ്സിലാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് തീന്മേശ കുറിമാനം എന്ന് പറയുന്ന പുസ്തകം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ളത് വീട്ടമ്മമാരാണ്. അതിന് കാരണം അത് സിവിൽ സർവീസിലെ ഭക്ഷണത്തെക്കുറിച്ചാണ് പുസ്തകമെങ്കിലും അതിനകത്ത് എന്തൊക്കെ വിഭവങ്ങളുണ്ട് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ പലരെയും ആകർഷിച്ചിട്ടുണ്ട്. ഏത് പുസ്തകം എഴുതുന്നതിന് മുമ്പേ അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും പുതിയ ഡിസി ബുക്സിൻ്റെ കാപ്പി കുരിപ്പ് എന്ന് പറയുന്ന പുസ്തകം, അത് പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് ഇത് കൗമാരക്കാരിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരം. അതേസമയം ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള കൗമാരക്കാരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള 18 അപൂർവ കാപ്പിക്കുരുക്കൾ കിട്ടുന്നതും ആ കാപ്പിക്കുരു ഉപയോഗിച്ചിട്ട് കാപ്പി ഉണ്ടാക്കിയാൽ ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാം എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു തീം.
1: പിന്നെ ഈ എഴുതണമെന്ന് ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് പറയാനുള്ളത് എന്താണ്?
0: ഞാൻ എന്നോട് മലയാളത്തിലെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എന്നോട് രണ്ട് പേരാണ് എഴുത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉപദേശം നൽകിയിട്ടത്. ഒന്നൊരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിവിൻ്റെ ഈ എഴുത്തിൻ്റെ ശൈലി, ഞാൻ ഈ ഫയൽ നോട്ടുകൾ എഴുതുന്നത് കണ്ടിട്ടാണ്. പലപ്പോഴും ഞാൻ ചില സമയങ്ങളിൽ ഇപ്പം റിസർവേഷൻ റോസ്റ്റർ എന്ന് എഴുതുമ്പോൾ ഞാൻ ഒരു തവണ എൻ്റെ താഴെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അത് തെറ്റിച്ചെഴുതി. അപ്പം ഞാൻ അതിൻ്റെ അതിലെഴുതി റിസർവേഷൻ റോസ്റ്ററിനെ റോസ്റ്റ് ചെയ്യരുത്. അപ്പം ഇതൊക്കെ ഞാനിങ്ങനെ ഈ ഫയൽ നോട്ട് എഴുതുന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് നീ നല്ല പുസ്തകങ്ങൾ എഴുതണം. രണ്ട്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനെ പോലെ തന്നെ എഴുത്തുകാരനായ ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവിനോട് പറഞ്ഞ് എല്ലാ ദിവസവും എന്തെങ്കിലും എഴുതുക, അത് നമ്മുടെ മൂർച്ച കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇനിയും ഞാൻ പറഞ്ഞ പോലെ തുടക്കകാലത്ത് ബാലപ്രസിദ്ധീകരണങ്ങൾ എനിക്ക് കവറുകൾ തിരിച്ചയച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഞാൻ മാതൃഭൂമിയിലെ ബാലപംക്തിയിലൊക്കെ കഥ വരാതെ വളരെയേറെ വിഷമിച്ചിട്ടുണ്ട്. എന്നേക്കാൾ നന്നായിട്ട് അത്ര ഇല്ലാത്ത കഥകൾ വായിച്ചാൽ നമുക്ക് തോന്നുന്ന കഥകളൊക്കെ പലപ്പോഴും അച്ചടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ കാലഘട്ടം മാറി അടുത്ത കാലഘട്ടം വരുമ്പോൾ പുസ്തകങ്ങൾ വരും. ഇപ്പം ഞാനിങ്ങനെ അവസാനം തീരുമാനിച്ചാണ് 60-ാമത്തെ വയസ്സിൽ ഇനി പബ്ലിഷ് ചെയ്യാൻ മതി. അതും ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോഴും ഞാനൊരു സിവിൽ സർവീസ് ബാക്ക്ഗ്രൗണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ പുസ്തകങ്ങൾ അയക്കുന്നത്. കാരണം നിങ്ങളൊരു സിവിൽ സർവീസുകാരനായിട്ട് എഴുത്തുകാരനാവുന്നത് ഒരുപക്ഷെ ആ രീതിയിൽ ആളുകൾ നിങ്ങളുടെ പുസ്തകങ്ങൾ വായിച്ചേക്കും. പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനായിട്ട് നിലനിൽക്കുമ്പോൾ ആളുകൾ ആദ്യം അറിയുന്നത് നിങ്ങളുടെ എഴുത്തിൻ്റെ കാമ്പാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാമ്പ് തെളിയിക്കാനുള്ള പ്രവർത്തനം തുടങ്ങിക്കൊണ്ടേ ഇരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്.
1: അപ്പം എന്താണെങ്കിലും ഈ തിരക്കേറിയ ഒരു ഷെഡ്യൂളിനിടയിലും നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് പങ്കെടുത്ത് ഒരുപാട് എഴുത്തിൻ്റെ അനുഭവങ്ങളും ഒപ്പം തന്നെ ജീവിതാനുഭവവും നമ്മളോട് പങ്കുവച്ചു. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് എഴുത്തുകാരനായ MP ലിപിൻ രാജുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
3: നേർമൊഴി സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 57:53.
1: രണ്ടായിരത്തി 2026 അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ 5-ാം ദിനമായ മെയ് 14 തൃശൂർ നിലയം ഒരുക്കുന്നു. സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രാജേഷ് വിശ്വംഭരൻ രചിച്ച് YS പൗർണമി സംവിധാനം ചെയ്യുന്ന ഈ നാടകം ഇതൽ വിടർത്തുന്നത് സ്വപ്നങ്ങളുടെയും പ്രണയത്തിന്റെയും ഭ്രമാത്മക ലോകമാണ്.
2: ഹൃദയ,
3: ഹൃദയ

0: സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
2: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്ര മേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൗപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൗശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയി

0: വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് ഒന്നാം സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ. ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം രണ്ടാം സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് യു എൽ ബികൾ, മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി ഒന്നാം സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും രണ്ടാം സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം ഒന്നാം സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. മുതിർന്ന കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയാകും. സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്കളാഴ്ച നടക്കും. എല്ലാ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചനകൾ. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വി ഡി സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. തുടർന്ന് അദ്ദേഹം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് എംഎൽഎമാരുടെ പിന്തുണ കത്ത് കൈമാറി. 10 ദിവസത്തിലേറെ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്ന് ന്യൂഡൽഹിയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാരെന്ന തീരുമാനം പ്രഖ്യാപിച്ചത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് ആവേശകരമായ സ്വീകരണമാണ് കെ പി സി സി ആസ്ഥാനത്തടക്കം കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. സംസ്ഥാനത്തുടനീളം വിജയാഹ്ലാദ പ്രകടനങ്ങളും നടന്നു. എറണാകുളം നെട്ടൂർ സ്വദേശിയായ വി ഡി സതീശൻ 61 വയസ്സിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുന്നത്. സ്കൂൾ കാലം മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന അദ്ദേഹം 2001 മുതൽ 2026 വരെ 6 തവണയാണ് എറണാകുളം ജില്ലയിലെ പറവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തിയത്. 2021 മുതൽ 2026 വരെയുള്ള കാലയളവിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. മന്ത്രിസ്ഥാനം ഒരു തവണ പോലും വഹിക്കാതെ നേരിട്ട് മുഖ്യമന്ത്രി പദവിയിലെത്തുന്ന നേതാവ് കൂടിയാണ് ശ്രീ വി ഡി സതീശൻ. പുതിയ കേരളം സൃഷ്ടിച്ചെടുക്കാൻ കൂട്ടായ പ്രവർത്തനത്തിലൂടെയേ സാധിക്കൂയെന്ന് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ ഉൾപ്പെടെയുള്ള പൂർണ്ണ പിന്തുണ അഭ്യർത്ഥിച്ച അദ്ദേഹം ജനങ്ങൾ വലിയ ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചതെന്നും വാഗ്ദാനങ്ങൾ പാലിക്കുമെന്നും വ്യക്തമാക്കി. മുതിർന്ന സിപിഐഎം നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സിപിഐഎം സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ മൂന്നാം ഘട്ടം 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ തീരുമാനിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ജാർഖണ്ഡ്, കർണാടക, മഹാരാഷ്ട്ര, മണിപ്പൂർ, മേഘാലയ, മിസോറം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, സിക്കിം, ത്രിപുര, തെലങ്കാന, ഉത്തരാഖണ്ഡ് എന്നിവയാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള സംസ്ഥാനങ്ങൾ. ഡൽഹി, ചണ്ഡീഗഡ്, ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എസ്ഐആർ നടപ്പാക്കും. വോട്ടർ പട്ടികയുടെ കൃത്യത ഉറപ്പാക്കുന്നതിനായുള്ള സുപ്രധാനമായ ചുവടുവയ്പ്പാണിതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 36.73 കോടി വോട്ടർമാരാണ് ഈ ഘട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. നാളെ അബുദാബി സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന അദ്ദേഹം വില്യം അലക്സാണ്ടർ

0: രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡനും നോർവേയും ഇറ്റലിയും അദ്ദേഹം സന്ദർശിക്കും. കേരളത്തിൽ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DGEയും ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. June 1 പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളുടെ സുരക്ഷാ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. ഫിറ്റ്നസ് പരിശോധനയ്ക്കായി 17 പോയിന്റുകളുള്ള വിശദമായ ഒരു ചെക്ക്ലിസ്റ്റും വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇടവമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. ഇടവമൊന്നായ നാളെ രാവിലെ 5 നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി 19 രാത്രി 10 നടയടയ്ക്കുക. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യത്തെ മൊത്തവില സൂചിക പണപ്പെരുപ്പം 42 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. ഇക്കഴിഞ്ഞ മാർച്ചിൽ 3.88% പണപ്പെരുപ്പം ഏപ്രിലിൽ 8.3% ഉയർന്നു. IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരം പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ പഞ്ചാബ് 14 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുത്തിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 790 പോയിന്റ് നേട്ടത്തിൽ 75,399, നിഫ്റ്റി 277 പോയിന്റ് ഉയർന്ന് 23,689 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 119,040 രൂപയും ഗ്രാമിന് 14,880 രൂപയുമാണ് ഇന്നത്തെ വില. രാജ്യത്തെ ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ, സേവന വാർത്തകൾ. കാഴ്ചപരി മുതിർക്കുള്ള പാലക്കാട് ജില്ലയിലെ ഏക ഗവൺമെന്റ് അംഗീകൃത വിദ്യാലയമായ കരിമ്പുഴ സെന്റിനറി മെമ്മോറിയൽ മോഡൽ സ്കൂൾ ഫോർ ബ്ലൈൻഡിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 5 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് 1-ാം ക്ലാസ്സിലേക്കും ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് TC അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട ക്ലാസ്സുകളിലേക്കും പ്രവേശനം നേടാം. ഭാഗികമായ കാഴ്ചശക്തിയുള്ള കുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. മികച്ച താമസം, ഭക്ഷണം, യൂണിഫോം, പഠനോപകരണങ്ങൾ എന്നിവ തികച്ചും സൗജന്യമാണ്. കേരള സ്റ്റേറ്റ് സിലബസിലുള്ള പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് പുറമെ ബ്രെയിൻ വായന, എഴുത്ത്, സ്വതന്ത്ര സഞ്ചാര പരിശീലനം, പ്രത്യേക കായിക പരിശീലനം, പ്രത്യേക ഗണിത ഉപകരണങ്ങളിലെ പരിശീലനം, കാഴ്ചപരിമിതികളുള്ളവർക്കായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുള്ള പ്രത്യേക കമ്പ്യൂട്ടർ പരിശീലനം എന്നിവയുണ്ടായിരിക്കും. കൂടാതെ സംഗീതം, വായ്പാട്ട്, ഉപകരണ സംഗീതം, പ്രവൃത്തി പരിചയം എന്നിവയിലും ഇവിടെ പരിശീലനം ലഭ്യമാണ്. താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ ബന്ധപ്പെടുക. വിലാസം: HKCMM സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ്, കരിമ്പുഴ PO, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. പിൻ 6795513. ഇമെയിൽ വിലാസം hkcmms@gmail.com. ഫോൺ നമ്പർ ഹെഡ്മിസ്ട്രസ് 9946471484. ഒരു നമ്പർ കൂടി 9447864135. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ മാസം 19 ആരംഭിക്കുന്ന 5 ദിവസത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനകരമാകും. താല്പര്യമുള്ളവർ 0487-2384253 അല്ലെങ്കിൽ 9447-2283 എന്നീ

നമ്പറുകളിൽ ബന്ധപ്പെടുക. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ITI അപ്രന്റീസ്ഷിപ്പ് ഒഴിവുണ്ട്. താൽപ്പര്യമുള്ള ITI പാസ്സായ ഉദ്യോഗാർത്ഥികൾ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെൻ്ററിൽ നേരിട്ടോ 0487236651212 അല്ലെങ്കിൽ 9544189982 അല്ലെങ്കിൽ 9447770495 ഒരു നമ്പർ കൂടി 9846185340 എന്നീ നമ്പറുകളിലോ ബന്ധപ്പെടുക. വിലാസം അപ്രന്റീസ്ഷിപ്പ് അഡ്വൈസർ ട്രെയിനിങ് ഓഫീസർ RI സെൻറ്റർ സിവിൽ സ്റ്റേഷൻ അയ്യന്തോൾ തൃശ്ശൂർ 68003 ഇമെയിൽ RIC@gmail.com. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

ആശയവിനിമയം വർദ്ധിപ്പിക്കുക, അവരുടെ പാഠ്യപദ്ധതിയിൽ എങ്ങനെ നാടകം നമുക്ക് ഒരു മീഡിയമാക്കാൻ പറ്റും. നാടകം എന്ന് പറയുന്നത് ഒരു വിഷയമാണ്. എന്നിരിക്കെ മറ്റ് വിഷയങ്ങൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു പാസീവ് ലിസണറിൽ നിന്ന് ആക്റ്റീവ്, അതായത് പാസീവ് ലേണറിൽ നിന്ന് ഒരു ആക്റ്റീവ് ലേണറാക്കുകയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് അവരുടെ ആശയവിനിമയ കഴിവ് അല്ലെങ്കിൽ ഒരു എംപതി വളർത്തുക, അവരിൽ സംഘം ചേർന്ന് പ്രവർത്തിക്കുക, ഇമാജിനേഷൻ അല്ലെങ്കിൽ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുക, ഇത്തരം സംഘം ചേർന്നിട്ടുള്ള ഈ പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്കാഡമിക് പെർഫോമൻസിൽ മികവുണ്ടാകുന്നു. അതേസമയം തന്നെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ നമുക്ക് മികച്ചതാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ റോൾ പ്ലേ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് അനാലിസിസ്, സ്ക്രിപ്റ്റ് റീഡിംഗ്, അതിൻ്റെ സ്റ്റഡിയിൽ കൂടെയൊക്കെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെമ്മറൈസിംഗ് ആയാലും ക്രിയേറ്റിവിറ്റി ആയാലും ഇമാജിനേഷനിലായാലും സ്റ്റുഡൻസിനെ നമുക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, അതായത് അപ്ലൈഡ് തിയേറ്റർ എന്ന് നമ്മൾ പൊതുവേ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, പല ഏരിയകളിലും നമുക്ക് തിയേറ്ററിനെ നമുക്ക് മീഡിയമാക്കാൻ കഴിയും. പല, അതായത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പല ഇടങ്ങളിൽ നമുക്ക് ആരോഗ്യരംഗമായാലും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ഏരിയകളിലായാലും ഡെവലപ്മെൻറ്റ് അർഹിക്കുന്ന ഇടങ്ങളിലൊക്കെ നമുക്കൊരു തിയേറ്റർ എന്ന് പറയുന്നത് ഒരു മീഡിയം ആയിട്ട് തന്നെ നമുക്ക് സ്ട്രീറ്റ് പ്ലേസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. അത് എവിടെയും നമുക്കതൊരു ഒരു മീഡിയം ആക്കാൻ കഴിയുന്നതാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെൻറ്റിനായാലും ഒരു ഒരു സംഘം ചേർന്നിട്ടുള്ള ഒരു ഒരു എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് അണ്ടർസ്റ്റാൻഡിങ്, ഒരു സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്ങിനൊക്കെ നമുക്കൊരു മാധ്യമമാക്കാവുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളത് നാടകം എന്ന് പറയുന്നത് ഒരു മാധ്യമമാക്കുന്ന കുട്ടികളിലൊക്കെയും ഒരു ബ്രെയിൻ സ്ട്രക്ചറിൽ റീവയറിംഗ് തന്നെയാണ് സംഭവിക്കുന്നത്. അവരുടെ ഐ ക്യു സ്കോർ എന്ന് പറയുന്നത് കൂടുന്നുണ്ട്. അപ്പോൾ അതായത് ഇത് ഒരു ഡെസ്കിന് പിന്നിൽ വെറുതെ ഇരിക്കുകയല്ല, അധ്യാപകരുമായിട്ട് വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിലൂടെ അവർ ഇടപെടുകയാണ്. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പലതരം അണ്ടർസ്റ്റാൻഡിങ്, ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നു, ക്രിയാത്മകത ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിക്കുന്നു. അതായത് മറ്റുള്ളവരുടെ കൂടെ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ എംപതി ലെവലായാലും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സെറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് നമ്മളെ കണ്ടെത്താം അല്ലെങ്കിൽ മറ്റുള്ളവരെ നമുക്ക് ഉൾക്കൊള്ളാം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടുന്നു. പിന്നെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ സംഭവിക്കുന്നു. പിന്നെ സാംസ്കാരികമായിട്ടുള്ള ഒരു അന്വേഷണം, അറിവ്, ഒരു ഹിസ്റ്ററിയെക്കുറിച്ചുള്ള അറിവ്, സാഹിത്യത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ ലോകത്തെക്കുറിച്ച് തന്നെയുള്ള ഒരു അറിവ് ലഭിക്കുന്നു. ആ അറിവുകളും ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസും ഒക്കെ കൂടി ചേർന്ന് അവരൊരു മികച്ച വ്യക്തികൾ തന്നെയാണ് ആക്കുന്നത്. ടു ഡു ആണ് ഡ്രാമ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ അതിലൂടെ നമ്മൾ, അതായത് റോൾ പ്ലേ ആയാലും ഇംപ്രൊവൈസേഷൻ ആയാലും ഗെയിംസിലൂടെ ആയാലും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ജെൻഡർ സെൻസിറ്റിവിറ്റി എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻക്ലൂസിവിറ്റി, പിന്നെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി അല്ലെങ്കിൽ എൻക്വയറി ബേസ്ഡ് ലേണിംഗ്, ഡെവലപ്മെൻറ്റ് റുബ്രിക്സ് അല്ലെങ്കിൽ മാട്രിസസ്. അപ്പോൾ ഏറ്റവും കുട്ടികൾക്ക് ഏറ്റവും പേടിയുള്ള ഒരു വിഷയം അല്ലെങ്കിൽ പലപ്പോഴും ഇഷ്ടമല്ലാത്ത വിഷയമാകാറുണ്ട് മാത്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാത്തമാറ്റിക്സിലൊക്കെ തന്നെയും നമുക്ക് നാടകം നമുക്ക് അവരെ അവർക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉള്ള ഒരു സബ്ജക്റ്റാക്കി നമുക്ക് മാറ്റാൻ കഴിയും. അതോടൊപ്പം സംഘം ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് ഈവൻ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘർഷങ്ങളെ പോലും എങ്ങനെ കൃത്യമായിട്ട് അഭിമുഖീകരിക്കാം, അതിനെ എങ്ങനെ ഒരു സോൾവിംഗ് പ്രോസസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുന്ന തരത്തിൽ അവർക്ക് എത്താൻ കഴിയുന്നു. അപ്പോൾ ഇത് ഒരു നാടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കലയാണ്. ആ കല എല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ അവർ വളരെ എംപത്തറ്റിക്കായി മാറുന്നു. അവരുടെ അക്കാഡമിക് ബ്രില്യൻസിനോടൊപ്പം അവർ ഒരു മികച്ച വ്യക്തികളായി തന്നെയാണ് അവർ മാറുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ അല്ലെങ്കിൽ സ്കൂൾ തലങ്ങളിലായാലും കോളേജ് തലത്തിലായാലും നാടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. അത് നാടകം എന്ന് പറയുന്ന വിഷയം ആസ് ഇറ്റ് ഈസ് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കുവാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് മാത്രമല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, നമ്മുടെ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഈ ഒരു ഫങ്ഷണൽ സ്കിൽസ് എന്നൊക്കെ പറയുന്നത്, അപ്പോൾ അതൊക്കെയും അതുപോലും നമുക്ക് വേണമെങ്കിൽ, അതായത്

0: ആൺകുട്ടികൾക്ക് ടാബു ആയിട്ട് കരുതപ്പെടുന്ന ഈ ഡൊമസ്റ്റിക് ജോബ്സ് ഉണ്ട്, അതൊക്കെ പോലും നമുക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഇൻ എ വീക്ക് നമ്മൾ ഒരു സബ്ജക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിനും നമുക്ക് നാടകം എന്ന് പറയുന്ന ഒരു മാധ്യമമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ പലപ്പോഴും ഈ ഒരു സോഷ്യൽ ഒരു സ്ട്രക്ചറിൽ ഒഴിവാക്കപ്പെടുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ആ ടാബു എന്ന് പറയുന്നത് ഇല്ലാതെ നമുക്കൊരു സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടലിലൂടെ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു ഹെൽത്തി ഒരു സൊസൈറ്റി നമുക്ക് രൂപപ്പെടുത്താൻ ഈ വിഷയത്തിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തിലായാലും നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട് നാടക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്, നാടകം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയും നമുക്ക് സാമൂഹികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്കും വേറൊരു തരം അനുഭവം കൊടുക്കാൻ കഴിയും. കാരണം ഇപ്പോൾ എല്ലാവരും വീടുകളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ ഒന്നുകിൽ ടി വിയുടെ മുന്നിൽ അല്ലെങ്കിൽ ഫോണിൻ്റെ മുന്നിൽ അവർ വളരെ പാസീവായിട്ട് അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു അനുഭവം ഒന്നുമില്ലാതെ കഴിയുന്ന കുറേ ദിനങ്ങളെ നമുക്ക് കുറച്ചും കൂടി ക്രിയാത്മകമാക്കാൻ പറ്റും. അവർക്ക് വളരെ സജീവമായിട്ട് ആ ദിവസങ്ങളിൽ മറ്റാൾക്കാരുമായിട്ട് ഇടപെടാനും അവരുടെ പലതരം കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നോവലുകൾ എടുക്കാം, അല്ലെങ്കിൽ കഥകളെടുക്കാം, കവിതകളെടുക്കാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ സ്റ്റഡീസിലെ ഒരു ഹിസ്റ്റോറിക്കൽ ഈവൻറ്റ് എടുക്കാം, അല്ലെങ്കിൽ പ്രോജക്റ്റ് ആണെങ്കിൽ നമുക്കൊരു സയൻറ്റിഫിക് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈവൻ ഒരു മാത്തമാറ്റിക്കൽ പ്രോജക്റ്റ് വരെയും വളരെ കൃത്യമായിട്ട് നമുക്ക് ഒരു സംഘം ചേർന്ന് നമുക്കതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനും ആദ്യം ആശയമുണ്ടാക്കുക, പിന്നെ അതിനെ സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക, അത് റോൾ പ്ലേയിലൂടെ അതിനെ ഒരു സ്റ്റേജ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ എപ്പോഴെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറഞ്ഞു കേൾക്കുന്നതും അല്ലെങ്കിൽ കാണുന്നതിനേക്കാളും ഒക്കെ നമുക്ക് അനുഭവിച്ച് നമുക്ക് കൊണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതെന്നും നമ്മുടെ ഉള്ളിൽ നിലനിൽക്കും എന്ന് പറയുന്നത് അത് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവും. ആ കുട്ടിക്ക് എപ്പോഴും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മയിലുണ്ടാവും. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പം നമ്മൾ നോവൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ നോവൽ ചരിത്രമായാലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ കഥാചരിത്രം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ തകഴിയുടെ കഥകൾ അല്ലെങ്കിൽ എം ടിയുടെ കഥകൾ രണ്ടാമൂഴം പോലെയുള്ള അങ്ങനെ ഓരോ നമുക്കതിന് അകത്ത് നമ്മളെ സ്പർശിക്കുന്ന അപ്പോൾ കുട്ടികളെ കൊണ്ട് വായിപ്പിച്ച് അതിലെ ഓരോ ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആസ് ഇറ്റ് ഇസ് നാടകങ്ങൾ ആസ് വേണം എന്നില്ല, പക്ഷെ നമുക്ക് പാഠ്യപദ്ധതിയിലുള്ള കഥകളായാലും കവിതകളായാലും അതെങ്ങനെ നമുക്ക് ദൃശ്യവത്കരിക്കാം, എങ്ങനെ നമുക്കതൊരു ഒരു സംഘം ചേർന്ന് ഒരു ദൃശ്യ ശ്രാവ്യ രൂപമാക്കി നമുക്കത് മാറ്റാൻ പറ്റും എന്ന് പറയുന്നത് അതിലൂടെ അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു പഠനം തന്നെയായിരിക്കും അവർ നടത്തുന്നത്. അതിൻ്റെ വാക്കുകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും അത് എപ്പോഴും എല്ലാ കാലത്തും അവരിലെ ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കും. ഈ ഒരു പാഠ്യപദ്ധതിയിൽ നമ്മൾ ഇത് ഉൾപ്പെടുത്തിയതിനു ശേഷം നമുക്ക് പലതരത്തിൽ ഇന്ത്യയിലുടനീളം സഞ്ചരിക്കാനും അങ്ങനെ മറ്റിടങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് അറിയാനും മറ്റു ഭാഷകളുമായിട്ടും ഒക്കെയും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു കൾച്ചറൽ ഒരു എക്സ്ചേഞ്ച് സാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ട്രാവലും കൂടി നമുക്ക് ഈ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അത്തരം ഒരു ക്രിയേറ്റീവ് എക്സ്ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്ത് ചുരുങ്ങാതെ നമ്മൾ കുറച്ചും കൂടി നമ്മൾ മറ്റ് വേറൊരു തരം കൾച്ചറിനെ മനസ്സിലാക്കാനും ഇപ്പം നമുക്ക് മണിപ്പൂരിലും അസാമിലും അവിടെയൊക്കെയുള്ള ഒരു തിയേറ്റർ സംസ്കാരം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോ കൾച്ചറൽ ഹെറിറ്റേജ് മനസ്സിലാക്കാനും എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ പാസീവായിട്ടുള്ള ഒരു റീൽ വാച്ചിങ്ങിൽ നിന്ന് അവരെ കുറച്ചും കൂടി ഒരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടുന്ന സമൂഹത്തെ മനസ്സിലാക്കുന്ന ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള കുറേ വ്യക്തികളാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
1: നാടകകലയുടെ പ്രാധാന്യം വിദ്യാർത്ഥികളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് എഴുത്തുകാരിയും അഭിനേത്രിയും സംവിധായികയുമായ മിനി ഐജി.
2: സപ്ത സഹോദരിമാർ.
1: ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലൂടെ
2: ആസാം, ഹിമാലയൻ താഴ്വരയുടെ കിഴക്ക് ഭാഗത്തായാണ് ആസാമിന്റെ സ്ഥാനം. ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളുമായി ആസാം രാജ്യാന്തര അതിർത്തി പങ്കിടുന്നു. ബ്രഹ്മപുത്ര നദി ഈ സംസ്ഥാനത്തു കൂടി ഒഴുകുന്നു. തീവ്രവാദ ഭീഷണി

കൂടുതലായുള്ള പ്രദേശമായ നോർത്ത് കച്ചാർ ഹിൽസ് ജില്ലയിലൂടെയാണ് ഭാരതത്തിലെ ഏക ബുള്ളറ്റ് പ്രൂഫ് തീവണ്ടി ഗതാഗതമുള്ളത്. സംസ്ഥാനത്തെ പ്രധാന പട്ടണം ഗുവാഹത്തിയാണ്. ഇതിഹാസ രചനാ കാലഘട്ടത്തിൽ പ്രാഗ് ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം പിന്നീട് കാമരൂപ എന്ന പേരിൽ അറിയപ്പെട്ടു. AD 743 കാമരൂപ രാജ്യത്തിലെത്തിയ ചൈനീസ് സഞ്ചാരി ഹുയാൻസാങ് 11-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ ചരിത്രകാരനായ അൽബറൂണി എന്നിവരുടെ രചനകളിൽ ഈ നാടിനെക്കുറിച്ച് പരാമർശമുണ്ട്. 1228 AD ഈ പ്രദേശത്തേക്കുള്ള അഹോം രാജവംശജരുടെ കുടിയേറ്റമാണ് അസമിൻ്റെ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ല്. കിഴക്കൻ കുന്നുകളിൽ നിന്ന് വന്ന ഇവർ 6 നൂറ്റാണ്ടോളം ഇവിടം ഭരിച്ചു. ഈ പ്രദേശം കീഴടക്കിയ ബർമ്മക്കാരിൽ നിന്ന് 1826 ബ്രിട്ടീഷുകാർ യാന്തോബോ സന്ധിയിലൂടെ ഭരണം ഏറ്റെടുത്തു. 1963 നാഗാലാൻഡും മേഘാലയ, മിസോറാം എന്നിവ അസമിൽ നിന്ന് വേർപെടുത്തി രൂപീകരിച്ച സംസ്ഥാനങ്ങളാണ്. വിഭിന്ന സംസ്കാരങ്ങളും സമൃദ്ധമായ വനങ്ങളും കൊണ്ട് സമ്പന്നമായ ആസാം എല്ലാ അർത്ഥത്തിലും പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന സംസ്ഥാനമാണ്. ആസാമിലെത്തുന്ന സഞ്ചാരികളെ ഏറ്റവും അധികം ആകർഷിക്കുന്നത് കാസിരംഗ വന്യജീവി സങ്കേതമാണ്. ഇത് യുനെസ്കോയുടെ ലോക പൈതൃക ഇടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതാണ്. ഗോൾഡൻ ലെങ്കൂർ കുരങ്ങുകൾ, ബംഗാൾ ഫ്ലോറിക്കൻ പക്ഷികൾ, പിക്മി ഹോഗ് എന്ന പന്നിവർഗം, വെളുത്ത തലയും ചിറകുകളോടും കൂടിയ വൈറ്റ് വിങ്ഡ് വുഡ് ഡക്ക് എന്നിങ്ങനെ നിരവധി ജീവികളെ ഇവിടെ കാണാം. വ്യത്യസ്ത രൂപവും പ്രകൃതവുമുള്ള നിരവധി പക്ഷികൾക്കും സുരക്ഷിതമായി ചേക്കേറാനുള്ള ചില്ലയാണ് ഈ സങ്കേതം. കാസിരംഗ വന്യജീവി സങ്കേതത്തിന് പുറമെ യുനെസ്കോയുടെ അംഗീകാരം നേടിയ മറ്റൊരു സംരക്ഷിത മേഖലയാണ് മാനസ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ കടുവ സംരക്ഷണ മേഖലയായി അവരോധിക്കപ്പെട്ടത് മാനസ് നാഷണൽ പാർക്കാണ്. ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടെയും നാടാണ് ആസാം. ബിഹു, റോങ്കൻ, ബൈശാഖ്, ജോബിലി മേള എന്നിവ ഈ ആഘോഷങ്ങളിൽ ചിലതാണ്.

0: ആകാശവാണി.
1: ഹൃദയ,
0: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിക്കുന്ന നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി.
2: ഓ, നീ എന്തെങ്കിലും ഒന്ന് പറയേ. വേണ്ട, അറ്റ്ലീസ്റ്റ് ആ ചായയെങ്കിലും ഒന്ന് കുടിച്ചു തീർക്ക്. എത്ര നേരം

0: ഹൃദയ പ്ലീസ്, ഇന്ന് എനിക്ക് നിന്റെ തീരുമാനം അറിയണം. അപ്പാവ് ചോദിച്ചു നിന്റെ കാര്യങ്ങളെ പറ്റി, ജോലി അങ്ങനെയൊക്കെ കുറെ ചോദിച്ചു.
1: നീ എന്തു പറഞ്ഞു?
0: നിന്നെയും കൂട്ടി വരാമെന്ന് പറഞ്ഞു.
1: ഇന്നോ?
0: അല്ല, നിന്റെ കൂടെ സൗകര്യം നോക്കിയിട്ട്.
1: മധു, ഞാൻ വരാം, വൈകില്ല. നിന്റെ അപ്പാവിനോട് പറ, ഞാൻ നേരിട്ട് തന്നെ വരാമെന്ന്. എനിക്കറിയില്ല മധു, അങ്ങനെയൊക്കെ വന്ന് അപ്പാവിനോട് സംസാരിക്കാൻ ഇഷ്ടമില്ല എന്നല്ല, എനിക്കിപ്പോ അങ്ങനെ ഒന്നിനും പറ്റുന്നില്ലടോ. ശരിക്കു പറഞ്ഞാൽ ഉറങ്ങാൻ പോലും.
0: എന്താണ് ഹൃദയൻ, എന്താ നിനക്ക് ഇത്രമാത്രം പ്രോബ്ലംസ്?
1: എനിക്കറിയില്ല മധു, എനിക്കെന്താണ് പറ്റുന്നതെന്ന്.
0: ഹൃദയൻ, പിന്നെ ഒരു വലിയ സൊല്യൂഷൻ ആയിട്ടല്ല, നമുക്ക് ഹേമയെ ഒന്ന് കണ്ടാലോ?
1: അത് നിന്റെ ആ പഴയ ഫ്രണ്ട് സൈക്കോളജിസ്റ്റോ?
0: ആ, നമുക്ക് പോവാന്നേ ഹൃദയ.
1: ഹലോ ഹലോ മോനെ, ബിൽ.
2: മധു, ഒരിത്തിരി നേരം നീ പാറുവിന്റെ അടുത്തിരിക്കോ, ഞാൻ ഹൃദയനോടൊന്ന് സംസാരിക്കട്ടെ.
0: അശോ, മറന്നു, അവളുടെ ഫേവറേറ്റ് കുക്കീസ്. ഛേ, ഓർത്തില്ല ഹേമേ, കണ്ടാൽ ആദ്യം അവൾ അതായിരിക്കും ചോദിക്കുക.
2: സാരമില്ല, ചെല്ല്. എന്തായാലും അവൾക്കൊരു കമ്പനി കൊടുക്ക. ഹൃദയനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. മ്യൂസിക് ഇഷ്ടമാണെന്ന് പറഞ്ഞു മധു. നന്നായി വായിക്കുമെന്നും അല്പസ്വല്പമൊക്കെ എഴുതുമെന്നും ഒരു മൂവിംഗ് ലൈബ്രറി ആണെന്നും ഒക്കെ.
1: ഓ ഡോക്ടർ, അത്രയ്ക്കൊന്നുമില്ല, വായിക്കാൻ ഇഷ്ടമാണ്, കുറച്ച് സംഗീതവും കൂട്ടിനുണ്ട്, പിന്നെ മനസ്സിൽ തോന്നുന്നതൊക്കെ കുറിച്ചു വെക്കാറുണ്ട്.
2: നല്ലതല്ലേ. ഹൃദയനിപ്പോൾ എന്താണ് പ്രോബ്ലം? ഉറങ്ങാൻ പറ്റുന്നില്ലേ? മധു പറഞ്ഞു, മറ്റൊന്നുമായി കാണണ്ട ഇതിനെ. കാര്യങ്ങൾ കുറച്ച് ഓപ്പണായി പറയാനൊരു പ്ലാറ്റ്ഫോം, അത്രേ ഉള്ളൂ. ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് തുടങ്ങിയാലോ?
1: അത് അതെങ്ങനെ തുടങ്ങും എന്നെനിക്കറിയില്ല. കുറേ ചിതറിയ കാഴ്ചകളാണ് കിടന്ന്. കുറച്ച് സമയം കഴിഞ്ഞാൽ മനസ്സിൽ പതിയെ പതിയെ തെളിഞ്ഞു വരുന്നത്.
2: ഓർമ്മിക്കാൻ പറ്റുന്നുണ്ടോ?
1: അത് ഉറങ്ങിയെന്ന് തോന്നുമ്പോഴേക്കും ആദ്യം ഒരു ബഹളം പോലെ തോന്നും. ആളുകളുടെ ഒരു വലിയ കൂട്ടത്തിൽ നിൽക്കുന്നത് പോലൊരു ഫീൽ. പിന്നെ എന്തൊക്കെയോ അനൗൺസ്മെൻസാണ്, വളകിലുക്കങ്ങൾ. പിന്നെ
2: പിന്നെ
1: പിന്നെ
2: ഹൃദയൻ, ഒന്നുകൂടി ഓർക്കാൻ പറ്റുന്നുണ്ടോ?
1: നല്ല നെയ്യിൽ പ്രിപ്പയർ ചെയ്ത പലഹാരങ്ങളുടെ മണം എല്ലാം കൂടി ഓർത്താൽ ഒരുതരം ഉത്സവങ്ങൾക്കിടയിൽ ഒക്കെ നിൽക്കുന്നത് പോലെ തോന്നും.
2: അത് മാത്രമേ ഉള്ളൂ? മറ്റെന്തെങ്കിലും കാഴ്ചകൾ?
1: ഐം സോറി, ഇതൊക്കെയാണ് ഇപ്പോൾ ഈയിടെയായി ഉറങ്ങാൻ കിടന്നാൽ ഒരു ശല്യം എന്ന പോലെയല്ല, പക്ഷേ എപ്പോഴും അതുപോലെയുള്ള സ്ഥലങ്ങൾ, അവിടേക്കൊക്കെ എത്താൻ മനസ്സ് വല്ലാതെ ടെംപ്റ്റഡ് ആവുന്നു. മധുവിനോട് ഞാനൊന്നും അങ്ങനെ വിട്ടു പറയാറില്ല, അവളൊരു പക്ഷെ വല്ലാതെ പാനിക്കാവും.
2: ഇറ്റ്സ് ഓക്കെ ഹൃദയൻ, നമുക്ക് അടുത്ത സെഷനിലേ നോക്കാം. എങ്കിലും ഒരു ചെറിയ സജഷൻ, ഒരു ചെറിയ ബ്രേക്ക് എടുത്തൂടെ, ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട്. ഒരു യാത്ര പോലെ ഒറ്റയ്ക്കൊന്ന് പോയിക്കൂടെ?
1: നോ വേ, ഇൻകം ടാക്സ് അല്ലേ, നടക്കില്ല. പിന്നെ മാത്രമല്ല, പുതുതായി ട്രാൻസ്ഫറായി വന്ന സീനിയറിന് എന്നെ അത്ര പിടിച്ച മട്ടില്ല.
2: ഓഹോ,
1: ഞാൻ ഉഴപ്പുന്നു എന്നാണ് പുള്ളിയുടെ കണ്ടുപിടുത്തം. പോരെ,
2: എന്നാലും ഒന്ന് ട്രൈ ചെയ്യൂ ഹൃദയൻ, ശ്രമിച്ചാൽ. അങ്ങനെയല്ലേ ചൊല്ല്.
1: നോക്കാം.
3: ഒരു ഹിയറിംഗ് നടത്തി അതിൻ്റെ അസസ്മെന്റ് നടത്താൻ ഇതുവരെയും പഠിച്ചില്ലേ? ടി ഡി എസ് ഇ ഫയലിംഗ് ഡിലേ ആക്കിയ ക്ലയൻസിന് ഇൻറ്റിമേഷൻ മെയിൽ അയച്ചോ? പോട്ടെ, ഇൻട്രസ്റ്റ് മെയിലെങ്കിലും അയച്ചിരുന്നോ?
1: ഡാറ്റ കളക്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല സാർ.
3: ഇതൊക്കെ ഇനി എന്താണ്? ഹൃദയനാഥ്, ഇതിനൊക്കെ ഒരു സമയമുണ്ട്, ഇതൊരു റെസ്പോൺസിബിൾ ഓഫീസല്ലേ. ഇനി തൻ്റെ ടേബിളിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് എന്താണ്?
1: സാർ, ഞാനത്
3: ഇനിയൊന്നും പറയണ്ട. സെൻഡ് ഓൾ ദ ഇൻകംപ്ലീറ്റ് ഫയൽസ് ടു മൈ മെയിൽ ടുഡേ ഇറ്റ്സെൽഫ്. എൻ്റെ ഇത്രയും കാലത്തെ സർവീസിനിടയിൽ തന്നെ പോലെ ഇത്രയും ഇറസ്പോൺസിബിളായ ഒരു സബോർഡിനേറ്റിനെ ഞാൻ കണ്ടിട്ടില്ല.

0: ഇവിടെ എൻ്റെ അണ്ടർ വന്നിട്ട് ഇപ്പോൾ
1: ഒരു വർഷമായിട്ടില്ലേ.
0: ഫൈനൽ വേർഡ് ഞാൻ പറയുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ തൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് ഞാൻ എടുത്ത ഒരു തീരുമാനം, അതെന്തായാലും താൻ അക്സെപ്റ്റ് ചെയ്യണം. പറ്റുമോ
1: സർ?
0: പറ്റുമെന്നോ പറ്റില്ലെന്നോ?
1: ശരി സർ.
0: മറ്റൊന്നുമല്ല, ഒരു സ്റ്റാഫ് ട്രെയിനിങ് പ്രോഗ്രാം ഡൽഹിയിൽ, ഡ്യൂറേഷൻ അബൌട്ട് 1 മന്ത്. കോഴ്സിൻ്റെ ഡയറക്ടർ വൺ മിസ്റ്റർ അനന്തരാമൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡൽഹി കേഡറിൽ ഹൈ ഡെസിഗ്നേഷനിലിരുന്ന ആളായിരുന്നു. അടുത്ത ആഴ്ച പോകാൻ റെഡി ആയിക്കോളൂ. കൺഫേംഡ് ഡേറ്റ് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം.
1: സർ അത് ഞാൻ
0: ഇനിയൊന്നും ഇങ്ങോട്ട് പറയണ്ട. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ നേരെയാവാനാണെങ്കിൽ ഇതിലറിയാം.
1: ഐ വിൽ ട്രൈ സർ.

ഞാനുമായി ഒരിക്കലും ചേർന്നു പോകാനിടയില്ലാത്ത കണക്കുകളുടെ ഈ കൃത്യമായ ലോകത്ത് ഈ പറഞ്ഞതൊട്ടുമില്ലാത്ത ഞാൻ എങ്ങനെ എത്തി? ലോകായ ലോകങ്ങളുടെ സൃഷ്ടാവേ, ഇത് എന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് എനിക്കിപ്പോഴും സംശയമാണ്. ഓർക്കുമ്പോൾ വിഷമമുണ്ട്. കരുതലിൻ്റെയോ ഒരിറ്റ സ്നേഹത്തിൻ്റെയോ പച്ചപ്പില്ലാത്ത ഈ മരുഭൂമിയിൽ ഇനി ഒരു മാസം കഴിച്ചു കൂട്ടണം. എന്താകുമോ എന്തോ. എല്ലാം വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം.

0: എന്നെ സംബന്ധിച്ച് ഈ റിഫ്രഷർ ട്രെയിനിങ് സെഷൻ വളരെ മെമ്മറബിളായിരുന്നു. ഒരു മാസം ഞാൻ ശരിക്കും ആസ്വദിച്ചു കേട്ടോ. ആ നിങ്ങൾക്കൊപ്പം തന്നെ. പിന്നെ എടുത്തു പറയാൻ ഈ സെഷനിൽ എന്തോ ആകമാനം ഒരു മലയാളി മണം ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ കിളിക്കൊഞ്ചലും ഉണ്ടായിരുന്നു. പിന്നിപ്പോൾ എന്താ പറയുക, പണ്ടൊരു പാർട്ടി പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും അല്ലേ. ശരിക്കും ആ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം നിറഞ്ഞൊഴുകിയിരുന്നു.
1: യെസ്, ദാറ്റ്സ് ഇറ്റ് സർ.
0: എന്ത് പറ്റി ഹൃദയനാഥൻ, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത വന്നോ?
1: നത്തിങ് സർ, ഒന്നുമില്ല. ഞാനങ്ങനെ സാറിൻ്റെ കാഴ്ചകളിലൂടെ അങ്ങ് പോയി.
0: യെസ്, അതാണ് വേണ്ടത്, അങ്ങ് പോകണം. പിന്നെ ഇവിടെ ഒരല്പം ആനുവൽ സ്റ്റേറ്റ്മെൻറ്സ്, റിപ്പോർട്ട്സ്, അസസ്മെൻറ്റ്സ് ഇതിലൂടെയാണെന്ന് മാത്രം. ആൻഡ് കൺക്ലൂഡ് വിത്ത്, ഒന്നുകൂടി റിമൈൻഡ് ചെയ്യാനാണ്. മുൻപ് പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ എങ്ങനെ നമ്മുടെ സാധനങ്ങൾ ഇനം തിരിച്ച് അടുക്കി പെറുക്കി വയ്ക്കുന്നു, അതുപോലെ തന്നെയാണ് കണക്കിൻ്റെ ലോകവും. കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ പരിചയിച്ചതുപോലെ ആദ്യം ചെയ്യേണ്ടത് ആദ്യവും ഏറ്റവും ഒടുവിലെത്തിയത് അങ്ങനെയും. പ്രയോറിറ്റി, അതാണ് പ്രധാനം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് ഒരു കഥയും കൃത്യതയൊക്കെ കൈവരും അല്ലേ. അങ്ങനെയല്ലേ വേണ്ടത്? ഓക്കെ, ദാറ്റ്സ് ഓൾ. പിന്നെ ഒരു ചെറിയ ട്രീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് ടി സി വകയായിട്ട്. അപ്പം അങ്ങനെ നാളെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. പിന്നെ ഒഫീഷ്യലായിട്ടൊന്നുമില്ല, എല്ലാവരും ഹോസ്റ്റലിൽ പോയി ഫ്രഷായി വന്നോളൂ. ഇപ്പോൾ സമയം 5:45. നമുക്ക് ഒരു 6:30 ഹാളിൽ അസംബ്ലി ചെയ്യാം. ഓക്കെ. ബൈ ദ വേ ഹൃദയൻ, താൻ നാളെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരെ ഒന്ന് വരണം. വരുമോ?
2: ആ സർ.
0: അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കാൻ. മറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മതി, ബുദ്ധിമുട്ടാവില്ലല്ലോ.
2: ഇല്ല സർ.
0: ഓക്കെ, ദെൻ നാളെ രാവിലെ 9:30 ചാരുടെ അപ്പാർട്ട്മെൻറ്റ്, ചാർവി ചോക്ക്.
2: എത്താം സർ.
0: ഓക്കെ.

0: ഹൃദയൻ സമീൻ, അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടായോ?
1: ഇല്ല,
0: വാ വാ, കടന്നു വാ, ഇരിക്കെ.
1: സാറിവിടെ ഒറ്റയ്ക്ക്? ഒറ്റയ്ക്കാണോ ഫാമിലി?
0: ഒന്നും ഇല്ലടോ, ശരിക്കും തടി, ഒരൊന്നര ഒറ്റ. ഹൃദയ, ഒറ്റ സെക്കൻഡ്, ഞാൻ ഈ ചട്നി ഒന്ന് പുറത്ത് കൊട്ടിയിട്ട് വരാം.
1: ഓ
0: അല്ല, താനിവിടെ ഇരിക്കുന്നോ അതോ അടുക്കളയിലേക്ക് പോരുന്നോ? ഇവിടെ ആവുമ്പോ സംഗീതം ഉണ്ടാവും, അവിടെ ആവുമ്പോ ഈ നരയനും കൂട്ടനുണ്ടാവും എന്ന് മാത്രം.

0: വൈ നോട്ട്, ഗ്രേറ്റ് പ്ലേസ്, ഞാൻ വരാം.
1: എന്നാ വാടു.
0: ബട്ടർ ടോപ്പ് ചെയ്ത ചൂട് ദോശയും ചട്നിയും ഉള്ളിച്ചമ്മന്തിയും. അറിയാവുന്നൊരു തമിഴ് പേച്ച് പറയട്ടെ സാർ, നിങ്ങൾ റൊമ്പ കുടുത്തു വെച്ചു വന്നാരെ സമയൽ എന്നാ സമയൽ തീർന്നു കേട്ടോ, എത്ര അറിയൂ.
1: നാട്ടിൽ പാട്ടിയമ്മയുടെ കൈപുണ്യം കുറച്ചൊക്കെ എനിക്കും കാരണമായിരിക്കും. അതൊക്കെ ഒരു കാലം, എന്താ പറയുക ഹൃദയൻ, ഗുഡ് ഓൾഡ് മെമ്മറീസ്.
0: ഭാഗ്യം ചെയ്ത പാട്ടിയമ്മയുടെ പേരെന്ത് സാർ?
1: കനകം. മുഴുവൻ പേര് കനകസുന്ദരമ്പാൾ.
0: ഓ
1: ആ സൊല്ല സുബു. പോയ വാരം കോവിഡ് പണ്ണുമ്പോൾ അവർ നല്ല ആംഗ്രാളിൽ നിനച്ചേ, നീതാണ് ചെന്നേ. പോകട്ടും, കവലപ്പെടാ സുബു, ഞാൻ വരേൻ. സുമ്മാ പേസത്തില്ലേ, നേരടിയാഹ് താൻ അങ്കവരെ പോരേൻ. ഇപ്പോൾ എന്നെ വേണം ഉനക്ക്? ഞാനേ അങ്ക വര വേണം. അവൾ വരാനേ വരേൻ, കണ്ടിപ്പാ വരേൻ. പുഷ്പാക്ക അവിടെ ചൊല്ലിരുത്തിയ സമയമാറ്റടാ കണ്ണ, സമയമാച്ച്.
0: എന്തു പറ്റി സർ?
1: നത്തിങ്. അതെല്ലാം ഒന്നുമില്ല. ഇപ്പം പറഞ്ഞ പാട്ടിയമ്മാവുക്ക് തീരെ വയ്യ.
0: സാറിൻ്റെ മൂഡ് പെട്ടെന്ന് മാറിപ്പോയല്ലോ.
1: ഏയ് ഇടോ ഹൃദയൻ,
0: ഓ
1: തനിക്ക് എൻ്റെ കൂടെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ?
0: അയ്യോ
1: പാലക്കാട്ടേക്ക്.
0: ഹേയ് ഞാനോ?
1: ജസ്റ്റ് ഫോർ വൺ വീക്ക്. തനിക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ചൊക്കെ എൻ്റെ നാട്ടിൽ കൊണ്ടിടൂ. അവിടെ വന്നാൽ ഞങ്ങളുടെ രഥോത്സവം ഒന്ന് കൂട്ടിയിട്ട് പോരാം. എന്ത് പറയുന്നു, നാട്ടിലിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായിരിക്കും. എന്നാ പോവല്ലേ.
2: സഹൃദയരെ, കൽപ്പാത്തി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ദേശീയ സംഗീതോത്സവത്തിൽ ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ
1: ഹൃദയ നല്ല തിരക്കാണല്ലോ. നോക്കിയ ഒരു കാര്യം ചെയ്യാം, ഈ ക്യാബ് ഒന്ന് വിട്ടേക്കാം.
2: ഓ ശ്രീ മൃദംഗം, ശ്രീ തൃപ്പുണിത്തുറ കെ കണ്ണൻ.
0: സാറ് എത്ര കാലമായി ഇവിടെ ഈ നാട്ടിൽ നിന്ന് പോന്നിട്ട്?
1: 10-30 കൊല്ലമൊക്കെ ആയി കാണും.
0: അതിനിടെ ഒരിക്കൽ പോലും തിരികെ
1: ഇല്ല.
3: വടക്കേ മഠത്തിലെ അനന്തൻ താനേ നീ?
1: ഓ ആമാ, ഞാൻ താൻ. വെങ്കിടിമാമ, എന്നാ സമാചാരം?
3: എങ്ങടാ ഇത്, എന്നെ പോലും ഇത്. റൊമ്പ നാളായിടിച്ച് ഇങ്ങനെ പോയിട്ട് ഇല്ല. എങ്കിലേലെ അങ്ക് വിട്ടിട്ട്? ആ
1: അതൊന്നുമില്ല മാമ, അങ്ങേ കൊഞ്ചം ജാസ്തിയാ വേലയിരുന്നത്.
3: ഫോണിൽ പേശുമ്പോ എപ്പോമേ നീ ഇത് താൻ ചൊല്ലത്. ആട്ടെ പോട്ടോ. ഹാ അനന്ത, വൺ തിങ്, നീ വന്ന് നമ്മ കനകമ്മാവ് പാത്തിയാ?
1: ഇല്ല മാമാ, ഞാൻ വരുമ്പഴിത്താൻ.
3: ഓ ഹോ ഹോ, ഇപ്പൊ റൊമ്പ കഷ്ടമായിരിക്കടാ.
1: എന്നാച്ച മാമാ കനകപ്പാട്ടി അമ്മാവുക്ക് ഇപ്പൊ എന്നാച്ച്?
3: ഇല്ല കണ്ണാ, റൊമ്പ വയസ്സാച്ചില്ലേ. പ്രിപ്പയറിംഗ് ടു ക്രോസ് ഹെർ 90s. മുതലേ നീ ഒന്ന് സെയ് അങ്ങെ പോയി. കനകമ്മാവ് പാത്തപ്പുറം ആത്തക്ക് പോല. അടിക്കടി ഞാൻ അങ്ങെ പോകുമ്പോതെല്ലാം എപ്പോവും ഓം പത്തി താൻ കേക്കറാൾ. മറക്കാമി നീ അങ്ങ പോണം കണ്ണാ.
1: ശരി മാമാ.
3: ശരി വരട്ടുമാ.
0: സാറിന് ഇവിടെ ഒരുപാട് ബന്ധുക്കളാണല്ലേ?
1: അത് തന്നെയാണ് എൻ്റെ ഗുണവും ദോഷവും ഹൃദയ. ആ അതാ നമ്മളെത്തി. ഞാൻ കാണുന്ന കറുത്ത ഗേറ്റ്, അതാ എൻ്റെ മഠം.
0: വലിയ വീടാണല്ലോ സാറിൻ്റെ. അവിടെ ഇപ്പോൾ
1: എൻ്റെ ചിത്തപ്പാവയുടെ മക്കളും കുടുംബവും,
0: ഓ
1: അവരുടെ കുട്ടികളും, അവരൊക്കെ അവിടെ താമസം. വലിയ ഫാമിലിയാണ്. അതിൽ കുറേ പേർ പുറത്താണ്. ഞാനീ മഠം അവർക്ക് ഇഷ്ടദാനം ചെയ്ത് പോയതിൽ പിന്നെ അവരെയൊക്കെ കണ്ടിട്ട് ഇപ്പൊ കുറെ കാലമായി. എന്നാലും എപ്പോഴും എനിക്കിവിടെ ഒരു മുറി, അതവരൊഴിവാക്കി വെച്ചിരിക്കും. അതൊരു സമാധാനം.
0: ഭാഗ്യമാണ് സാറിൻ്റെ ഇതുപോലൊരു ഫാമിലി. പുണ്യം ചെയ്യണം അതിനൊക്കെ. പിന്നെന്ത് സാർ ഇതുപോലൊരു ഗ്യാപ്പ് വന്നത്?
1: അതൊക്കെ പറയാൻ നിന്നാല് പെട്ടെന്ന് തീരില്ല ഹൃദയൻ, കുറച്ചധികമുണ്ട്.

0: ചരിത്രങ്ങൾ എല്ലാം പോയിപ്പോയ ഒരു കാലം, ഓർക്കാൻ ഇഷ്ടമുള്ളതും അല്ലാത്തതുമായി.
1: പുഷ്പ
2: എന്നെ തെരിയല്ലേ അവനക്ക്, ഞാൻ അനന്തനാമനാക്കും
3: വർഷമായി ഉങ്ങളെ പാത്ത്. കടവുളേ, കോഫി പോട്ട് ദോ വന്നിട്ടെ. അയ്യയ്യോ, ഉങ്ങൾക്ക് ടീയാ കോഫിയാ?
2: കോഫി ആകത്തുവേ, ചക്കര കൊഞ്ചം പോതും.
3: ശരി, യാരിത് ഉങ്ങളുടെ ഫ്രണ്ട് ആകോ?
2: ആമാ, പേര് ഹൃദയനാഥൻ.
3: ദാ പറേ മല്ലി. ഓ മല്ലിക,
4: ഓ അമ്മ.
3: മല്ലി, നീ പോയി അപ്സ്റ്റേഴ്സിലെ പെരിയപ്പാവുടെ റൂം ഒരു വാട്ടി കൂടി നല്ല ക്ലീൻ പണിയെടു, കിട്ടിയാ?
4: ആ അമ്മ.
2: ഏതായാലും കാപ്പി വരട്ടെ, എന്നിട്ടാകാം അടുത്ത കാര്യങ്ങൾ. പഴയ തലമുറയ്ക്ക് മാത്രമേ അധികവും എന്നെ അറിയൂ, പുതിയവർക്ക് അത്രക്കില്ല. കാലമേറെ കഴിഞ്ഞില്ലേ
5: സർ. വളരെ പഴക്കമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ് ഇതൊക്കെ.
2: ഒരുപാട് പാരമ്പര്യവും പഴക്കവുമുള്ള ഫാമിലിയാണ്. അതിലെ ഗ്രേറ്റ് ഗ്രാൻഡ് എൽഡേഴ്സിൻ്റെ ഇമേജസ് അതാണ്. ചെറുതായൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. നല്ല പഴക്കം കാണും.
3: രണ്ടുപേരും കോഫി സാപ്പിട്, ഫ്രഷ് ആവതക്കപ്പുറം ഫുഡ് സാപ്പിളാം.
2: ശരി പുഷ്പ. ദ ട്രഡീഷണൽ അരോമ, ഗ്രേറ്റ്.
5: അത് സ്വന്തം വീടായിട്ടാണ്. അന്ന് ഡൽഹിയിൽ സാർ ഉണ്ടാക്കി തന്ന കോഫിയുടെ ആദ്യ ഫ്ലേവർ.
2: യെസ്, കുടിക്കെ. അത് കഴിഞ്ഞ് വേണം കുളിച്ച് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയിട്ട് വരാൻ. ജസ്റ്റ് കറക്കം. ആ പിന്നെ വിട്ടുപോയി. താൻ ഇതുവരെ കാണാത്ത രഥോത്സവം, അത് കൂടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്.
5: ഓ,
2: കണ്ടിരിക്കേണ്ട ഉത്സവങ്ങളൊന്നാണ് കേട്ടോ. ആ എന്നാൽ പിന്നെ വേഗമാവട്ടെ, താൻ ആദ്യം കുളിച്ച് ഫ്രഷാവ്.
5: ഓക്കെ സർ.
2: അന്നത്തെ കാലത്ത്, അതായത് സി ഐയുടെ ഹയർ സ്റ്റഡീസിന് കൽക്കട്ടയ്ക്ക് പോകുന്നതിന് മുമ്പ്, ഇതിലേക്ക് തന്നെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ഈ രഥം വലിക്കുന്നത് ഏറെ പുണ്യമാണത്രേ, മുജ്ജന്മ പാവങ്ങൾ ഒഴിയാനൊക്കെയുള്ള ഒരു വഴി എന്നും പറയുന്നു.
5: അല്ല സാർ, ഈ തേര് വലിച്ചിട്ടുണ്ടോ?
2: ഇഷ്ടപ്രകാരം.
5: ആ,
2: അതൊക്കെ ഒരു രസമാടോ.
5: എന്നാൽ എനിക്കിപ്പോൾ ആ തേരൊന്ന് വലിക്കാൻ പറ്റുമോ?
2: നോ, പ്രോപ്പർ പ്രിപ്പറേഷൻസ് കൂടാതെ ഒന്നും ചെയ്യരുത്. അത് ഏത് കാര്യമായാലും എന്ത് തന്നെ
6: ആയാലും.
2: ഓ സീനി, ശ്രീനിവാസ രാഘവൻ, നമ്മ കോളേജിലെ ഭാരതീയ താനെ, യു ഗ്രേറ്റ് വിക്ടോറിയൻ.
6: എത്ര കാലം മാസ്റ്ററാ, നീ എങ്കേ ഇപ്പോ എന്നെ വേല പണ്ട്ര? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാമ അനന്തു, മുതുക്കനായിട്ടേടാ എന്നെ കോലം. ഇത് താത്താവ് കൂടെ ഇത്ര നനച്ചതേ ഇല്ലയേ, ഒരു മാതിരി ആയിട്ടേടാ നീ.
2: പോടാ പൈറ്റക്കാരാ.
6: ഇത് ആരാവും? ഉൻ ഫ്രണ്ടാ? പേരെന്നാ?
5: ഹൃദയൻ, ഹൃദയനാഥൻ.
6: ഹൃദയനാഥൻ, നല്ല പേര്. ഇനി ഒന്നും ചൊല്ല വേണ്ട, നിങ്ങ രണ്ടുപേരും കണ്ടിപ്പ് ആത്തല വന്ന് ടിഫൻ സാപ്പിട്ടുതാ പോണം. ആ അനന്തു, ഇന്നേക്ക് ഉനക്ക് പുഴിച്ച കൊഴുക്കട്ടയും ഇരിക്ക്.
2: നോ നോ രാഘവ, ഇനി ഒരു തല വാങ്ങല.
6: നോ നോ നോ നോ നോ, ഇത്തന കാലത്തക്ക് അപ്പുറം ഉങ്ങളെ പാർത്തിട്ട് പശിയോടെ കണ്ടിപ്പ വിട
2: മാട്ടേ. ഹൃദയനാഥൻ, ഇയാൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇങ്ങനെ ഇരിക്കരുത്, എല്ലാമേ ഒന്ന് അവനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ.
6: യോ, അവൻ ഒരു യങ് ബ്ലഡ് താനേ, അവൻ തനിയെ പോയി പാക്കട്ടും, എല്ലാം പാത്ത് അതുക്കപ്പുറം അനന്തനെ കോൾ പണ്ണ്, നാങ്ക വന്ന് ഉന്നെ പിക്കപ്പ് പണ്ണുവോ, കേട്ടിയാ?
5: ഓ
6: വരട്ടുമാ രാസ.
5: ഓക്കെ ഞാൻ വിളിക്കാം.

0: ഹൃദയ ഹൃദയനാഥനല്ലേ?
1: അതെ, എന്നെ അറിയോ?
0: പിന്നെ അറിയും, അനന്തേട്ടന്റെ ഫ്രണ്ട് തന്നെ.
1: പിന്നെ ഞാൻ ഒന്നും കണ്ടില്ല. കിലുകിലെ കിലുങ്ങുന്ന, അങ്ങനെ പാതി തമിഴും മലയാളവും ഒക്കെ കലർന്ന ഒരു രസികൻ ഭാഷ സംസാരിക്കുന്ന ഒരു ഉണ്ടച്ചിക്കുട്ടി.
2: ഇവിടെ വന്നപ്പോഴേക്കും പരിചയങ്ങളൊക്കെ പുതുക്കാൻ തുടങ്ങിയോ?
1: ഏയ്, നോ നോ നോ, ഞാൻ ആദ്യമായിട്ട് കാണാണ്.
2: അതെ, എങ്ങനെ ഇരുന്നു അവരെ കാണാൻ? പറ കേക്കട്ടെ, നല്ല രസമുണ്ട്.
1: ശരിക്കു പറഞ്ഞാൽ നല്ല മിനുമിനുത്ത മുഖം, മുടി അത്രയ്ക്ക് അധികമില്ല, എങ്കിലും കുറച്ചല്ല, നിറയെ കുടമുല്ലപ്പൂക്കൾ ചൂടി, കനകാമ്പുരവും കൂട്ടി മെടഞ്ഞ് നല്ല വൈരക്കല്ല് മുക്കുത്തി, മൂക്കിന് രണ്ടു വശത്തും കുത്തിയിട്ട്, കാലിൽ നല്ല വീതിയുള്ള പാദസരമിട്ട് ഒരു 20-25 ഏജുള്ള പെൺകുട്ടി. അല്ല, യെസ്, യുവതിയാണ്.
2: പേര് ചോദിച്ചോ?
1: വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പ്രത്യേകിച്ച് സാറിൻ്റെ. സാറിനെ നന്നായി അറിയുമെന്ന് പറഞ്ഞു, പേരും പറഞ്ഞിരുന്നു കൂട്ടത്തിൽ, പെട്ടെന്ന് മറന്നുപോയി.
2: എന്നെ എന്നെ നന്നായി അറിയുമെന്ന് പറഞ്ഞു?
1: ആ
2: അതെ. വീടെവിടെയാണെന്ന് ചോദിച്ചോ?
1: ഇവിടെ തന്നെ, ഇവിടെ അടുത്ത് ഈ അഗ്രഹാരത്തിൽ തന്നെയാണെന്നാണ് പറഞ്ഞത്. ആ സാർ, പേര് കിട്ടി, ലക്ഷ്മി, സേതു ലക്ഷ്മി എന്നാണ് പറഞ്ഞത്. പിന്നെയും ആ അമ്പലപരിസരത്ത് കുറേ സംസാരിച്ചു. പോകുമ്പോൾ അവർ എനിക്കൊരു പലഹാരം തന്നു, പഴയ തമിഴ് ദിനപത്രത്തിൻ്റെ താളിൽ പൊതിഞ്ഞെടുത്തത്. അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. വായിലിപ്പോഴും അതിൻ്റെ കുഞ്ഞു മധുരമുണ്ട്. നെയ്യിൻ്റെ ഫ്ലേവർ ഇപ്പോഴും, ഓ, കുളി കഴിഞ്ഞിട്ട് പോലും നിൽക്കുന്നുണ്ട്. വാട്ട് എ കോമ്പിനേഷൻ. ഇവിടെ നിന്നായിരിക്കും, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. പോകുമ്പോൾ മധുവിന് കൊണ്ടുപോകാൻ, പിന്നെ എൻ്റെ അമ്മയ്ക്കും. എന്താ സാർ, എന്തുപറ്റി? നാളെയല്ലേ പാട്ടിയമ്മയെ കാണാൻ പോകുന്നത്.

0: മധു, അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. ഹാ, അങ്ങനെ വരേണ്ടി വന്നു. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി. ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിലാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു, വെക്ക്. സർ, സർ, ഇന്നല്പം വൈകി കേട്ടോ.
1: നല്ല സുഖം തോന്നില്ല ഹൃദയ. വയ്യ, ചെറിയ ടെമ്പറേച്ചർ ഉണ്ടെന്ന് തോന്നുന്നു.
0: ഓ,
1: മേലാകെ ചെറിയ പെയിൻ.
0: എന്നാൽ ഹോസ്പിറ്റൽ പോ, ഞാൻ പുഷ്പമ്മയെ വിളിക്കാം.
1: ഇപ്പോൾ ഒരു പ്രശ്നമുള്ളത്, ആ വെങ്കിടിമാമ പാർട്ടിയുടെ അടുക്കെ ചെന്ന് ഇതിനോടകം എല്ലാം പറഞ്ഞു കാണും. ഞാനിവിടെ എത്തിയ വിവരം. ഓ, വയ്യല്ലോ ഇപ്പോൾ ഒന്ന് അവിടം വരെ പോവാൻ. തല ഉയർത്താൻ പറ്റുന്നില്ല, നല്ല തലവേദന.
0: സാർ റെസ്റ്റ് ചെയ്തോളൂ, വിഷമിക്കണ്ട, ഞാൻ പോകാം പാട്ടിയമ്മയുടെ അടുത്തേക്ക്. എന്നിട്ട് വിവരം പറയാം. സാറ് പിന്നെ സുഖമായിട്ട് ചെന്നാൽ മതി.
1: അതിന് തനിക്ക് വഴിയറിയോ? ഇവിടുത്തെ കുറച്ച് ദൂരമേ ഉള്ളൂ. ഞങ്ങളൊക്കെ പണ്ട് നടന്നു പോയിരുന്ന ദൂരമാണ്. ആ, പറ്റിയില്ലെങ്കിൽ ഒരു ഓട്ടോ വിളിച്ചോളൂ കേട്ടോ.
0: ഓഹോ,
1: ചാത്തപുരത്ത് എന്ന് ആരോട് ചോദിച്ചാലും പാട്ടിയമ്മയുടെ മഠം കാട്ടിത്തരും. പണ്ട് വളരെ നല്ല നിലയിൽ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തിയിരുന്നതാണ്.
0: എന്താ എന്താ അച്ചക്കപ്പിയോ?
1: ഏടോ പലഹാരക്കട, ലക്ഷ്മി വിജയം അച്ചക്കപ്പിയെന്ന് ചോദിച്ചാൽ മതി, ആരും വഴി കാണിച്ചു തരും. ആ, അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കരുതിക്കോളൂ, സീറ്റ്സ് പോലെ എന്തെങ്കിലും. വലിയ ഇഷ്ടമായിരുന്നു അവർക്കതൊക്കെ. ആ, ഇപ്പോൾ പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എങ്കിലും കയ്യിൽ വെച്ചോളൂ.
0: ഡൺ സാർ.

0: ഇവിടെ ആരുമില്ലേ?
1: യാരത്?
0: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ്, കനകസുന്ദരാമ്പാളെ സോറി പാട്ടിയമ്മയെ കാണാൻ.
1: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
0: അതെ.
1: അമ്മാവെ പാക്കണമാ? അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പോ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത്, പേസറതുക്ക് രൊമ്പ കഷ്ടാണ്. ഉള്ളവാങ്കോ.
0: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
1: അവങ്കോ അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
2: ലക്ഷ്മി
3: ആ പാട്ടി
2: ആരു വന്നിരിക്കാർ? അനന്തനാ? ഏനന്ദൻ വന്നിട്ടിയാ?
3: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് തന്നെ.
2: ഓ

0: ஆ பாட்டி,
1: யாரு வந்திருக்கா? ஆனந்தனா? ஏன் ஆனந்தன் வந்துட்டியா?
0: அல்ல பாட்டி, இது அனந்த மாமாவோட ஃப்ரெண்டு தானே?
1: ஓ ஆமா.
2: தனா.
0: ஓ அண்ணா.
2: தா சார் தந்தாச்சான, குறச்சு ஸ்வீட்ஸும் பெட்டில அடக்கியൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
0: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേ ഇല്ല അണ്ണ. പാട്ടി, പാട്ടി. അയ്യോ, പാവൻ തൂങ്ങിയാച്ച്.
2: ഇതൊന്ന് വാങ്ങി വെക്കൂ, എന്തായാലും സാർ തന്നയച്ചതല്ലേ.
0: കവലപ്പെട വേണ അണ്ണ, ഇങ്ങ നാനിരിക്കല്ലേ, സ്വീറ്റ്സ് താനേ എനിക്ക് രൊമ്പ പിടിക്കും. ഒരു നിമിഷം അണ്ണൻ കോഫി പോട്ടിട്ട് വരേ.
2: അയ്യോ ഒന്നും വേണ്ട തന്നെ.
0: അത് ശരിയല്ല അണ്ണ, നിങ്ങൾ കോഫി സാപ്പിട്ട് താ പോണം, അത് എങ്ങളുടെ വഴക്കം. ഇതോ വന്നിട്ടേ.
2: ഓ ഓ ആയിക്കോട്ടെ.
1: വന്നിട്ടിയാടാ ആനന്ദൻ, വന്നിട്ടിയാടാ.
2: ഇല്ല വന്നിട്ടില്ലമ്മ, സാർ വീട്ടിൽ കിടക്കാണ്, ചെറിയൊരു പനി, മാറിയാൽ വേഗം വരും. പാട്ടിയമ്മയെ
1: കാണാനക്കലേ മുത്തു പോനതപ്പുറം പോന പയനം തന്നെ. കേളടാ കണ്ണാ, നാനേ ഒരു കൊലകാരി, ഉനക്ക് തരുമാ എപ്പടി വരുവാൾ, എന്തുക്ക് വരുവാൾ. അവൻ ഇന്ത കൊലകാരിയെ പാക്രതക്ക് എതുക്ക് വരുവാൾ. തുലച്ച് നാൻ അവനുടെ എല്ലാച്ചിയുടെയും വാഴി ഇന്ത കൈയാലെ താൻ. എല്ലാത്തെയും പാത്ത് ഞാനിങ്ങ സാകാതെ എല്ലോർക്കും കഷ്ടം കൊടുത്ത് പടുത്തിട്ട് എൻ സാവക്ക് കാത്തിട്ടിരിക്കെ എന്ത സഭിക്കപ്പെട്ടവൾക്ക് സാവ് ഇന്നും വരല്. എന്ത മാതിരി ഒരു കെട്ട ജന്മത്തുക്ക് സാവ് എപ്പടി വരും? തെരിയില്ലടാ കണ്ണ, തെരിയില്ല.
2: ധന, ധനലക്ഷ്മി.
0: എന്നെ പാട്ടിയത് അഴാതെ യാരെന്ന് നിനച്ചിട്ടിയത്? യാര് എന്നെ ഒന്നും തെരിയാവേ എന്താ വിഷയത്തെ പറ്റി പേശ്രത്? കാപ്പി വേണമോ പാട്ടി?
1: വേണ, ഒന്നും വേണ.
0: നിമ്മതിയാ തൂങ്ക പാട്ടിമാ, ഞാൻ ഇങ്ങേ ഇരിക്കല്ലേ. തൂങ്ക, തൂങ്കുമാ. അണ്ണ കലപ്പെടാതിങ്കോ, അടിക്കടി പാട്ടി ഇപ്പിടുതാ. അമ്മ കൊഞ്ച റെസ്റ്റ് എടുക്കട്ടോ. വാങ്ങോ, സിറ്റ് ഔട്ടിലെ ടേബിളിൽ കോഫി എല്ലാം റെഡി പണി വെച്ചിരിക്ക, അങ്ങേ ഇരുന്ന് കോഫി സാപ്പിടലാം. കോഫി സാപ്പിടണ.
2: അല്ല ധനലക്ഷ്മി കാപ്പി കുടിക്കുന്നില്ലേ?
0: ഓ നാ അപ്പുറമ സാപ്പിടേ.
2: ഒന്ന് ചോദിച്ചോട്ടെ?
0: സൊല്ലണ്ണ.
2: പാട്ടിയമ്മ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? കരയുന്നത് കണ്ടപ്പോ വല്ലാത്ത വിഷമം.
0: അത് വന്ന് ഒരു പഴയ പെരിയ കഥയെ ചൊല്ല വന്നാ കൊഞ്ചം ടൈം ആകും അണ്ണ.
2: ആ മഠത്തിന്റെ പൂമുഖത്ത് നിന്നും ധനലക്ഷ്മി എന്നെ കൊണ്ടുപോയത് അനന്തരാമൻ സാറിന്റെ ഇനിയും ഞാൻ അറിയാത്ത കഥകളുടെ ആഴങ്ങളിലേക്കാണ്. അതിലാ നാട്ടിൽ വലിയ ഒരു അച്ചക്കപ്പിയൊക്കെ നടത്തി ആ നാടാകെയും പലഹാരങ്ങൾ ഉണ്ടാക്കി വിറ്റുപോന്നിരുന്ന ഒരു കുടുംബം. അതിലെ ഒരംഗമായ മുത്തലക്ഷ്മിയുടെയും

0: അവിടുത്തെ തന്നെ ഏറ്റവും വലിയ ധനിക കുടുംബാംഗമായ അനന്തൻ സാറിൻ്റെയും പവിത്രമായ പ്രണയകഥയുടെ അകത്തളങ്ങളിലേക്കാണ്. ഇതേ തുടർന്ന് അനന്തരാമൻ സാർ തൻ്റെ മഠത്തിലുണ്ടായ ആദ്യത്തെ ശക്തമായ എതിർപ്പൊക്കെ ഇല്ലാതെയാക്കി സാർ തൻ്റെ തിരുമണത്തിനായി കാത്തിരുന്നു. ഒപ്പം ആ രഥോത്സവ നാളുകളിൽ താൻ നോറ്റ പ്രണയം പോയിടുന്നതും കാത്ത് മുത്തലക്ഷ്മി അക്കനും കാത്തിരുന്നു. പക്ഷേ ആ കല്യാണം നടന്നില്ല. മുത്തലക്ഷ്മി അക്കൻ മരണപ്പെട്ടു.
1: അന്നേക്ക് അനന്തപ്പ കൽക്കട്ടയിൽ നിന്ന് പഠിപ്പ് മുടിച്ച് പെരിയ വേലയും കിടച്ച് വന്ന നാളാകും.
0: ഓ,
1: അന്നേക്ക് ലാച്ചി അക്കാവും റൊമ്പ സന്തോഷമായിരുന്നാ. ഓടിയും നടന്നും ആത്തലയാകെ പേശിയും സെറിച്ചും ലാച്ചി അക്ക അങ്ങ എല്ലാം സുത്തിയിട്ടേ ഇരുന്നാ. അനന്തപ്പ വരുമ്പോൾ അത് കൊടുക്കുന്നതുക്ക് കൊഞ്ചം സ്പെഷ്യൽ സ്വീറ്റ്സ് പണ്ട അവസരത്തിൽ ഇരുന്നാളക്ക. അപ്പതാ അത് നടന്നത്. പാട്ടിയോട് കയ്യിലിരുന്ന് നെയ്ക്കുടം വീണത് നെയ്യെല്ലാം കീഴെ കൊട്ടടിച്ച് നെയ്യ് കൊഞ്ചധികമായിരുന്നത്.
2: അയ്യോ, നെയ്യെല്ലാം തൂവി പോട്ടാളെ. ധനാ, ഓ ധനാ, ധനലക്ഷ്മി.
3: ധനാ സ്കൂളിൽ പോയിട്ടാ പാട്ടി.
2: ഓ സരി സരി, നാ മറന്നു പോച്ചടി. ലാച്ചി, ദാ കൊഞ്ചം നെയ്യ് കീഴ വീന്തിരിച്ച്. കൊച്ചു കാത്തു താൻ മരണിട്ടിയാ.
3: ശരി പാട്ടി.
2: അനന്തം വന്നിട്ടെന്ന് തോന്നുന്നത്. ദോ അവനെ പാത്ത് വരേ. മുത്ത്, സാമ്പാറ് വരവേ കൊട്ടി ഇഡലി ഒരു 5 നിമിഷം കഴിഞ്ഞ് കീഴെ ഇറക്കി വെച്ചിട്ട് നീ വാട്ടിയാ. വാപ്പിലെ നെയ്യ് നല്ല സൂടായി വരാൻ കൊഞ്ച നേരം കൂടെ ആകും. നാൻ വന്നതപ്പുറം അതിലേക്ക് പൂന്തിയെ പോടലാം. കേട്ടിയാ?
3: ആ പാട്ടി.
2: സുബു, ഡാ സുബു.
4: ആ പാട്ടി.
2: ഇങ്ങ നടക്കുമ്പോ പാത്ത് പോണട്ടിയാ, നെയ്യ് കീഴെ വീഴ്ന്നിരിക്കേ.
4: സരി പാട്ടി.
2: അനന്താ കണ്ണാ.
5: ആ പാട്ടി.
2: എന്റെ രാസാ കണ്ണാ, എത്ര ആളച്ചടാ ഉന്നെ പാത്തിട്ട്.
5: ആ പാട്ടി.
2: ലക്ഷ്മി, ഉന്നെ പറ്റി താൻ ഒരേ പേച്ചടാ. വന്ന് പയനമെല്ലാം നല്ലായിരുന്നതാ.
5: ആമാ പാട്ടി, ഇന്ന് കാലയില് ട്രെയിനിലാ വന്ന്.
2: പെരിയ പഠിപ്പെല്ലാം അങ്കി പിടിച്ച് വേലയും കിടച്ചിട്ടെന്ന് ലക്ഷ്മി ചൊന്നത്.
5: എല്ലാം കടവുകളുടെയും പെരിയവരുടെയും മുങ്കളുടെയും ആശീർവാദം താനേ.
2: എല്ലാം നിജം. എപ്പോവുമേ അവർ ഉൻ കൂടെ ഇരിക്കടാ രാസ. ലക്ഷ്മി, മുത്ത്, അനന്തനൊരു സ്ട്രോങ് കോഫി പോട്ട് കൊണ്ടുവാ. ചക്കര കൊഞ്ച പോത്തണ്ടിയാ.
3: ശരി പാട്ടി.
2: അനന്താ കണ്ണാ, ഒന്ന് സ്വല്ലട്ടുമാ. മുൻപ് സ്വന്നത് താനെ. അനാലും ഒരു വാട്ടി കൂടി തായില്ലാതെ വളർന്ന പൊണ്ണ് എല്ലാച്ചി. ഉൻ അപ്പാവുക്കും അമ്മാവുക്കും എന്ത് വിഷയത്തിലെ യജമാന സമ്മതം താനെ. ചൊല്ലടാ കണ്ണാ.
5: എന്നാ പാട്ടി, ഇന്ന മാതിരി പേച്ചെല്ലാം വേണ. അപ്പടി ഒന്നും സ്വല്ലക്കൂടാത്. ഒന്നും മറ്റും താൻ സ്വല്ലത്. ലക്ഷ്മി എൻ പൊണ്ണുതാ. ബോധുമാ
2: പോതും, അത് പോതും, അത് മട്ടും താൻ പോതും. എല്ലാച്ചി റൊമ്പ കൊടുത്തു വച്ചവൾ.
3: എടേ, പാട്ടിയമ്മ വന്നതുക്ക് അപ്പുറം പൂന്തിയെ പോടനാട്ടിയാ. അണ്ണാ അത് ചക്കര.
5: എന്നാച്ചി സുബു, സോലടാ സീക്രം.
4: കീഴെ വീട്ടിൽ നെയ്താൻ ചതിച്ചതാണ്. ലാച്ചി അണ്ണനെ കോഫി കൊണ്ടു വരുമ്പോ കാലയിൽ തന്നി വാർപ്പിലിരിക്കുന്ന സൂടാന നെയ്യിൽ കമ്മിഴ്ന്ന് കയ്യെ കുത്താൻ വീണ്ടത്.
5: ഓ കടവുളേ,
2: എന്നുടെ അവസരം താൻ. ഞാൻ അപ്പോവേ ചൊന്നതില്ലയാ. പാത്തു പോണം, പാത്തു പോകണം.
5: സുബു കൊഞ്ഞു തേൻ കൊണ്ടുവാടാ, ഒരു മുഴു സേലയും.

0: അപ്പാവുടെ കാര്യമായിരുന്നു രൊമ്പ കഷ്ടം.
1: അല്ല, ആരുടെ?
0: ഏ അപ്പാ?
1: ഓ,
0: എങ്ങളുടെ അപ്പാ വന്ന് കോയമ്പത്തൂരിലെ പെരിയ ഹോട്ടലിലെ സമയൽക്കാരനായിരുന്നാ. അമ്മ പോന്നതപ്പുറം അപ്പ രൊമ്പ കഷ്ടപ്പെട്ട് താനേ എങ്ങളെ വളർത്തി വിട്ടത്. അപ്പാവുടെ ഏറ്റവും ഇളയ സിസ്റ്റർ താനേ ഇന്ന് കനക സുന്ദരാമ്പാൾ പാട്ടി. നാങ്ങളെ വളർത്തതുക്കാകെ അവരുടെ തിരുമണം ഒന്നും വേണ്ടെന്ന് ചൊല്ലിട്ടാ. പാവം.
1: പാട്ടി അമ്മ വിളിക്കുന്നുണ്ടല്ലോ.
2: വരും സിനിമ, കണ്ടിപ്പാ വരും. ക്യാ അനന്തപ്പാവ് വരും.
0: യാരോ വരാങ്കോ. ദോ പാത്തിട്ട് വരണ്ണാ.
3: കനകമ്മാ, അമ്മാ, യാരോ ഇങ്ങേ വന്നിരിച്ചെന്ന് കാഞ്ചന ഇപ്പതാൻ ചൊല്ലിട്ടാൻ. യാരത്? ആ, തൂങ്ങിട്ടാളേ. യാര് നീ? എപ്പടി ഉള്ളേ വന്നേ?
1: അത് ധനലക്ഷ്മി. ഇവിടെ ഇങ്ങ ഇരുന്ന ചെറുപ്പം കുട്ടി, ചെറുപ്പക്കാരി. ഇപ്പോൾ ഉണ്ടായിരുന്നു.
3: ഓ, എപ്പോമേ ഇതേ പേച്ച്. മാമി, ഇങ്ങേ ആരും വരലേ, ഒരാള് വന്നിരിച്ചു. ആനാ, അത് അനന്തപ്പനല്ലേ?
4: ആമാ ആമാ, സെറീടാ. ആണ്ടവാ മുരുഹാ.
3: നാം ബാലസുബ്രഹ്മണ്യം. ഇങ്ങെല്ലാം സുബ്ബു എന്ന് കൂപ്പിടുവാര്. മാമിയോട് റിലേറ്റീവും നേബറും നാൻ താൻ. ആ, ഇനി ചൊല്ല്, യാർ നീ? ഉൻ പേരെന്നാ? ഊരെങ്കേ? എപ്പഴാ നീ ഉള്ളേ വന്നേ?
1: ഞാൻ
3: കാലയിലെ വൈഫ് കാഞ്ചന വന്ന് മാമിയെ ക്ലീൻ പണി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കൊടുത്തു വന്നാൾ. അപ്പോ ഉന്നെ ഇങ്ങേയും പാകവില്ലേ? അത് മട്ടുമല്ലേ, കഥക ഉള്ള ക്ലോസ് പണിയിട്ട് കാഞ്ചന പിന്നാടി വഴിതാ വന്നത്. തൊട്ട് തൊട്ട് ഇരിക്കതെല്ലാം മാമിയുടെ റിലേറ്റീവ്സ് ആണ്. തിരിഞ്ഞതാ? മാമിക്ക് എല്ലാ കെയറും നാങ്കൾ കൊടുക്കും. അവക്ക് ഇന്ന മഠത്തിലെ കിടന്ന് താൻ എന്ത് പോണമെന്ന് ഒരേ ആശ.
1: അതല്ല മിസ്റ്റർ ബാലസുബ്രഹ്മണ്യം, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ പേര് ഹൃദയനാഥൻ, സ്വദേശം തിരുവനന്തപുരത്ത് ശ്രീകാര്യം. പിന്നെ ആ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു കപ്പ് കാപ്പിയും ഉണ്ടാക്കി തന്നിരുന്നു. ആനന്ദൻ സാർ തന്നുവിട്ട കുറച്ച് സ്വീറ്റ്സും കൊടുത്തിരുന്നു. അത് ആ കുട്ടി വാങ്ങി അകത്ത് വയ്ക്കുകയും ചെയ്തു.
3: 10-20 വർഷത്തേക്ക് മുന്നാടി ഇങ്ങേ ഇരുന്ന് അവരുടെ അപ്പ കോതണ്ടപാണിക്കൊപ്പം രാമേശ്വരത്തേക്ക് പോന പൊണ്ണ. ഇന്നും മട്ടുന്താ വന്ന് ഉനക്ക് കോഫി ബോട്ട് കൊടുത്താളോ? ഇതേ ഞാൻ നമ്പിക്ക വേണമാ? അവള് ധനലക്ഷ്മി, ഇതുവരേക്കും വരലേ. ആ, ഇനി ചൊല്ല് നിജത്തെ.
1: ഹലോ, ആനന്ദൻ സാർ പറഞ്ഞിട്ടാണ് പാട്ടിയെ കാണാൻ വന്നത്. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഒരു പെൺകുട്ടി, ധനലക്ഷ്മി എന്ന് പേരും പറഞ്ഞു. ആരോ എനിക്കറിയില്ല, പറഞ്ഞതൊക്കെ കേട്ടു. അവൾ ചോദിച്ചതിന് മറുപടിയും പറഞ്ഞു. ഇട്ടു തന്ന ഒരു കപ്പ് കാപ്പിയും കുടിച്ചു. കൂടുതൽ വിത്തും പേരും ചോദിച്ചില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾക്കാരെയാ വേണ്ടതെന്ന് വെച്ചാൽ വിളിച്ച് നിങ്ങളുടെ സംശയം തീർത്തിട്ട് പോകാം.
3: മുതൽ അണ്ണനെ തന്നെ കൂപ്പിടലാം.
1: ആ, കൂപ്പിട്.
3: നമ്പർ എങ്കേ? കക്കട്ടാവിൽ നിന്നും അംഗീകരിക്കുമ്പോൾ പോലും നാൻ താൻ കൂപ്പിട്ടുണ്ടായിരുന്നേ. കണ്ടിപ്പാ വന്ന് മാമിയെ പാത്ത് പോണമെന്നും പറഞ്ഞ് ഇപ്പോഴും ചൊന്നത് നാൻ താൻ. തെരുമാ ഉനക്ക്?
1: ആ, എനിക്കെങ്ങനെ അറിയാൻ?
5: എന്നെ സുബു, ഇങ്ങ എന്നെ

0: காஞ்சனி எங்கடா?
1: காஞ்சி வாஷிங்கில் தான் இருக்க, இங்க பிரச்சனை ஒண்ணும் இல்ல.
2: என்ன மாமா, என்ன இங்க கலாட்ட?
1: அதெல்லாம் ஒண்ணும் இல்லையே. ஒரு நிமிஷம், போனில் கூப்பிடுறத பாக்கலையா? ஆனா இங்க வந்த ஒரு ஹிருதயநாதன் ஒரு ஆள் வந்திருக்க, அண்ணன் சொல்லிவிட்டதும் பரஞ்சு. ஓகே ஓகே, அப்படியா? ஓ ஆமா ஆமா, சரி சரி, இப்போதான் புரிஞ்சது. நாளை காலையில் தானே? சரி சரி, அப்படி ஆகட்டும். மன்னிச்சிடு தம்பி.
3: ஏய் சாரமில்ல பாலசுப்ரமணியம், ஏதായാലും ആ സംശയം മാറിയല്ലോ. ഞാൻ മോഷ്ടിക്കാൻ കയറിയതൊന്നുമല്ല കേട്ടോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.
0: ശരി, പോയിട്ട് വാങ്ക.
2: ശരി.
3: പാട്ടിയമ്മ ഉറങ്ങിക്കാണു.
0: പാട്ടി തൂങ്ങിട്ടയാ? പാട്ടി ഉനക്ക് യാരി ഇങ്ങ മല്ലികപ്പൂ കൊണ്ടുവന്നിരിച്ച്?
3: എന്നാൽ
1: ശരി തമ്പി, ഒന്ന് മനസ്സിൽ വെച്ചിടാതേട്ടാ.
3: ഏയ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ശരി എന്നാ.
1: மீனா இப்ப சொன்ன மாதிரி யாரு மல்லிகைப்பூ சூடி இங்க வந்தே? ஆனா எனக்கு அதெல்லாம் ஆச்சரியமானது. காப்பி போட்ட கப்பெல்லாம் யார் ஃப்ரெஷ்ஷா கழுவி கமிழ்த்தி வச்சது? காஞ்சனை ஆகுமோ? அதெப்படி? காஞ்சன கிளாஸும் பிளேட் எல்லாத்தையும் கழுவி திரும்பி கொண்டு வந்தது இல்லையா? இனி ஒரு வேளை பையன் சொன்னது யாருக்கு தெரியும்?
4: பெரியப்பா, காஃபி இங்க எடுத்துட்டு வரட்டுமா?
5: புஷ்பா, கொஞ்சம் கழுதான்.
6: அம்மா, வேன் வந்துருச்சு, போயிட்டு வரே.
4: ஓ சரி, பார்த்து போனடியா?
6: டா வெங்கி, அங்க நில்லடா, இந்த வாட்டர் போட்டில் எடுத்துட்டு போடா.
7: அக்கா எடுத்துட்டு வா.
5: பின்ன அவடையக்க தெரிஞ்சிட்டு அவளை கண்டில்ல தனலட்சுமியே. ஹிருதயன் தானா சிஸ்டத்தில் ட்ராக் 15 ஒன்று ப்ளே செய்ய.
3: இல்லை, கூட்டத்தில் ஆ பாலசுப்ரமணியவும் அதிபீகரமாக அவடையக்க தெரிஞ்சு கேட்டோம், ஆரையும் கண்டில்ல. അയാൾക്ക് ഞാനിപ്പോഴും നുണയനാണ്. എന്താ ചെയ്യുക? പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം, ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ ആ കുട്ടിക്ക്. എന്തൊരു ടേസ്റ്റായിരുന്നു ആ കാപ്പിക്ക്. പിന്നെ പെരുമാറ്റം, ആതിഥ്യം, ഉപചാരം എന്നൊക്കെ പറഞ്ഞാൽ അത് സർ ഇത് തന്നെയാണ്. ഞാൻ ഉറപ്പിച്ചു പറയാം, അയൽപക്കത്തെ ഏതോ പെൺകുട്ടി എന്നെ ഭംഗിയായി ഒന്ന് കളിയാക്കി. സാരമില്ല, എങ്കിലും ഓർക്കാൻ രസമുണ്ട് അവളുടെ ആ കുസൃതി തരങ്ങൾ.
5: ഇല്ലടോ, കളിപ്പിച്ചതല്ല.
3: ഏ
5: അതെ, അവരങ്ങനെയാണ്, അങ്ങനെയായിരുന്നു ഹൃദയൻ.
3: സർ എന്താ പറയുന്നത്?
5: അവളുടെ കുടുംബം എൻ്റെ മുത്തുലക്ഷ്മിയുടെ. ഹൃദയ, ആ കബോർഡിൽ മുകളിലത്തെ ഡ്രോയിൽ എൻ്റെ പേഴ്സുണ്ട്, ഒന്നെടുക്കൂ. ഓ
3: സർ, എന്താ സർ?
5: അല്ല, ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്ന് തോന്നി. യെസ്, ഹിയർ ഇറ്റ് ഈസ്. ദാ ഈ ഫോട്ടോ ഇതൊന്ന് നോക്ക്. ഇതിലെ ആളെ തന്നെയാണോ നീ ഉത്സവത്തിനിടയിൽ കണ്ട് പരിചയപ്പെട്ടത്?
3: ആ നോക്കട്ടെ. മൈ ഗുഡ്നസ്, സേതു, സേതുലക്ഷ്മി, ഇത് തന്നെ. അപ്പോ മുത്തുലക്ഷ്മി അക്കൻ?
5: അത് വീട്ടുകാരിട്ട പേര്, സേതുലക്ഷ്മി ഞാനിട്ട പേര്. ധനലക്ഷ്മി അവളുടെ ഒരേ ഒരു അനുജത്തി.
3: അപ്പോൾ ഞാൻ കണ്ടതൊക്കെ?
5: എനിക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്ന, ഇപ്പോൾ നിനക്ക് ചുറ്റുമുള്ള, നിന്റെ കൺമുമ്പിൽ ഒരു മാത്രം തെളിഞ്ഞ് മാഞ്ഞുപോയ സത്യങ്ങൾ. മുത്തുലക്ഷ്മിയും ധനലക്ഷ്മിയും.
3: എൻ്റെ സ്വപ്നങ്ങളിലെ നിറമങ്ങിയ കുറേ ചിതറിയ ചിത്രങ്ങൾ ഇപ്പോൾ കൂടിച്ചേർന്നിരിക്കുന്നു. കൂടുതൽ മിഴിവോടെ, തെളിവോടെ, ആശുപത്രി കിടക്കയിൽ പ്രാണവേദനയിൽ മരണപ്പെടുമ്പോൾ പോലും സാറിനോടുള്ള തൻ്റെ പ്രണയമെന്ന സത്യം മനസ്സിൽ കാത്തുപോന്ന ആ രഥോത്സവ നാളുകളിൽ അനന്തേട്ടൻ്റെ കയ്യും പിടിച്ച്

അലിഞ്ഞിറങ്ങാൻ മോഹിച്ച് ഒടുവിൽ ഒന്നിനുമാകാതെ സാറിനെ വിട്ടുപോയ അനന്തേട്ടൻ്റെ അല്ല എൻ്റെ സേതുലക്ഷ്മി അക്കൻ.

0: ആശുപത്രി കിടക്കയിലെ മൂന്നാം ദിവസമാണ് പോയത്. അതായിരുന്നു ഹൃദയൻ എന്റെ സേതു പാട്ടിയമ്മയുടെയും. അവളുടെ മരണശേഷം ചടങ്ങുകളൊക്കെ കഴിച്ച് തൻ്റെ അപ്പാവോടൊപ്പം രാമേശ്വരത്തേക്ക് എന്ന് പറഞ്ഞ് പുറപ്പെട്ടു പോയ അവളുടെ അനുജത്തി. തനിക്കറിയോ, ആ ട്രെയിനിങ് സെഷനിൽ തൻ്റെ ആ ഇമോഷൻ ഔട്ട്ബേസ്റ്റിൽ ഞാൻ ആ വൈബ് സെൻസ് ചെയ്തിരുന്നു. എൻ്റെ സ്വപ്നങ്ങളിൽ വിടർന്ന കുടമുള്ള പൂക്കളുടെ സുഗന്ധത്തെയും ഏത് ഇരുട്ടിലും തിളങ്ങിയിരുന്ന വൈരക്കല്ല് മുക്കുത്തിയെയും ആ പാദസ്ഥരങ്ങളിലെ കൊഞ്ചലിനെയും സ്നേഹിച്ചവൻ നീ ഹൃദയനാഥൻ. പിന്നെ താനറിയാതെ തനിക്കൊപ്പം നിന്ന് തന്നെ എൻ്റെ അടുക്കലേക്ക് എത്തിക്കാനും അതുവഴി നാടും വീടും ഒക്കെ എന്നേക്കുമായി വിട്ടുപോകുന്ന എന്നെ വീണ്ടും ഇവിടെ കടുപ്പിച്ചതും ഒക്കെ എൻ്റെ സേതുവിൻ്റെ കൊച്ചു കുസൃതികളായിരുന്നു. തന്നോടും എന്നോടും നാട്ടിൽ നിന്ന് തൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ താൻ കണ്ടുവന്ന സ്വപ്നങ്ങളിൽ എല്ലാം അവൾ തനിക്ക് മുന്നിൽ നിവർത്തിയിട്ട കാഴ്ചകളായിരുന്നു. ഹൃദയന് ഇവിടെ വരാനും താൻ നേരിൽക്കണ്ട ഈ സാക്ഷ്യങ്ങൾക്കും ഒരു കാരണമായത് മരണക്കിടക്കയിലും അവൾക്ക് എന്നോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. പുള്ളി വെന്തടർന്ന നെഞ്ചിൽ എന്റെ കയ്യും ചേർത്ത് പിടിച്ചാണ് പോയത്.
1: എനിക്കൊന്ന് കിടക്കണം.
0: എന്ത് പറ്റി? ഹൃദയം വല്ലാതെ വിയർക്കുന്നുണ്ടല്ലോ.
1: ഒരു തലചുറ്റൽ പോലെ വല്ലാതെ തല കറങ്ങുന്നു സർ. തീരെ പറ്റുന്നില്ല.
0: വരൂ. പുഷ്പ, പുഷ്പ, കൊഞ്ച തണ്ണി എടുത്തിട്ട് വാ. കിടക്കൂ ഹൃദയൻ, പേടിക്കണ്ട കേട്ടോ, ഞാനില്ലേ.

0: ഹൃദയനാഥൻ ആരെങ്കിലും ഉണ്ടോ?
1: ആ ഉണ്ട്.
0: ആ പുള്ളിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇനി നോർമൽ ഡയറ്റ് ഫോളോ ചെയ്യാട്ടോ. നാളെ റൂമിലേക്ക് മാറ്റാം.
1: ഓ ഒന്ന് കാണാൻ.
0: വേഗം കണ്ടിറങ്ങിക്കോളൂ.
2: തിരുവനന്തപുരത്ത് നിന്നും പാലക്കാട്ടേക്ക് പിന്നെ തിരിച്ചു. മധു, നീ എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്ത്? ക്യാഷൊക്കെ
1: ആളെക്കാളും വരുതല്ലോ ഒന്നും.
2: ടോട്ടൽ എക്സ്പെൻസ് എത്രയാ മധു? ആ ഫോൺ എടുക്ക്.
1: ഇനിയിപ്പോൾ അത് പേ ചെയ്യാനാണ് തിരക്ക്. എവിടെ പോയത്? ഈ മുരട്ട സ്വഭാവം വിടരുത് കേട്ടോ, ഇവിടെ ഫോൺ അലൗഡ് അല്ല.
2: ഓ
1: മിണ്ടാതെ അവിടെ കിടക്ക്, നാളെ റൂമിൽ വരുമ്പോൾ സംസാരിക്കാം. ആ നേഴ്സ് ഇപ്പൊ തിരക്ക് കൂട്ടും.
0: ഹലോ, മോർണിംഗ്.
2: ആ മോർണിംഗ്.
0: റൗണ്ട്സ് കഴിഞ്ഞ് ഡോക്ടർ ഒരു 9:30 വരും. റിപ്പോർട്ട്സ് ഒക്കെ നോക്കി ഒരു 11 ഡിസ്ചാർജ് സമ്മറി എഴുതിയിട്ട് ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയാട്ടോ.
1: അപ്പോ അപ്പൊന്ന് വീട്ടിൽ പോകാൻ പറ്റുമല്ലോ.
0: പിന്നെന്താ, അഡ്മിറ്റ് ആവുമ്പോ കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാ ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു.
2: ആ നീ പുറത്തു പോകുമ്പോഴേ കുറച്ച് കേക്ക് അല്ലെങ്കിൽ സ്നാക്സ് സ്വീറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോ. ഐസിയുല നേഴ്സുമാർ നല്ല കെയറിംഗ് ആയിരുന്നു, അവർക്കായി എന്തെങ്കിലും കൊടുക്കണ്ടേ?
1: അമ്മയും കുഞ്ഞോളും ഇങ്ങ് വന്നിട്ട് പോരെ.
2: ആ നിന്റെ സൗകര്യം പോലെ മതി. എനിക്കേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം.
1: പിടിക്കട്ടെ.
2: വേണ്ട വേണ്ട വേണ്ട, അത്ര വയസ്സായിട്ടൊന്നുമില്ല.
1: ഓ പിന്നെ വലിയ വിറ്റായിരിക്കും. ആ അമ്മയും കുഞ്ഞോളും എത്തിയല്ലോ. എന്തേ, ആരാ?
3: അമ്മ, ഇത് വന്ന് കൊഞ്ചം സ്വീറ്റ്സ് ആകും. എല്ലാ നായെ വീട്ടിൽ ചെയ്വേ, നീങ്ക വാങ്ങിനാ നല്ലാർക്കും. രൊമ്പ നല്ല സ്വീറ്റ്സ് അമ്മ.
1: സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും സ്വീറ്റ്സ് ഒക്കെ വാങ്ങാൻ ഇറങ്ങുകയായിരുന്നു. മലയാളം
3: തെരിയോ അമ്മ?
1: പക്ഷെ ക്യാഷ് അധികമില്ല. ഷോ ഇതിപ്പോ ആകെ 150 മാത്രമേ ഉള്ളൂ.
3: പോതും അമ്മ, ഇത് പോതും. നിങ്ങൾക്ക് ഉങ്ക വാഴ്ക്കയിലെ എല്ലാവരും ഇത് എന്നോട് കടസിയാണ് പൊരുൾ. തിരുമ്പി പോകരുതൊക്കെ നേരമാച്ചമ്മ. അമ്മ ഉന്നെ പാത്താ ഏൻ തങ്കച്ചി മാതിരി ഇരിക്ക. അവളുടെ പേര് ലക്ഷ്മി, ധനലക്ഷ്മി.
1: അവരിപ്പോ
3: ഇല്ല. ഇല്ലമ്മ, അവളിപ്പ ഇല്ല, പോയാച്ചു. ഏറാ സാത്തി, ഉനക്ക് നല്ലത് താൻ വരും. വരട്ടമ്മ.
2: ഇതെന്താ ഇവിടെ നല്ല നെയ്യിൻ്റെ വാസന, അതും നല്ല നറുനെയ്യിൻ്റെ. ഇത്ര പെട്ടെന്ന് പോയി വന്നോ നീ?
1: ഓരോ ഭാഗ്യം വന്നത് നോക്കണേ. ഒരു തമിഴ് സ്ത്രീ വന്നിരുന്നു തുണിസഞ്ചിയും ഒക്കെ ആയിട്ട്. വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങി. ലാഭമാണ്, ആകെ 150 മാത്രമേ ആയുള്ളൂ ഇത്രയും സ്വീറ്റ്സിന്.
2: ആ ഡോറടക്ക്. എന്നിട്ട് ആ പാക്കറ്റിംഗ് എന്താ നോക്കട്ടെ. ഇത് കുറേ ഉണ്ടല്ലോ, പഴയ തമിഴ് പത്രം കൊണ്ടുള്ള കടലാസ് പൊതി. അവളെങ്ങനെയിരുന്നു മധു?
1: ഒരല്പം തടിച്ച്, വെളുത്തിട്ട്, മുടിയിലെ കുടമുല്ലപ്പൂക്കളും കനകാംബരവും ചൂടി, മൂക്കുത്തിയിട്ട്, മൂക്കിൻ്റെ രണ്ടു വശത്തും നല്ല ഐശ്വര്യം ഉണ്ട് അവരെ കാണാൻ. പറയുന്നത് കേട്ടാൽ വാങ്ങാതിരിക്കാൻ തോന്നില്ല. നല്ലൊരു സ്ത്രീ.
2: ഓക്കെ, നീ എത്ര പൈസയാണ് അവർക്ക് കൊടുത്തത്?
1: 150. എന്തു പറ്റി ഹൃദയൻ?
2: ഒന്നുമില്ല, അവൾ നിന്റെ കയ്യിൽ നിന്ന് ആ രൂപ വാങ്ങിച്ചിട്ടില്ല.
1: ഞാൻ കൊടുത്തതാ.
2: ആ പാക്കറ്റ് നിനക്ക് തിരിച്ചു തരുമ്പോൾ അവളത് തിരിച്ച് നിനക്ക് ഒരു ഗിഫ്റ്റായി തന്നതാവും. പൈസ പാക്കറ്റിൽ തന്നെയുണ്ട് ഭദ്രമായി.
1: ഇക്കാലത്തും ഇങ്ങനെ ബിസിനസ് നടത്തുവോ? എങ്ങനെയാണ് അവർ ഈ കോസ്റ്റ് ടാലി ആക്കുന്നത്?
2: ഹലോ,
4: ഹൃദയനാഥനല്ലേ?
2: അതെ, ആരാണ്? എന്ത് പറ്റി? എന്താ
4: അന്നേക്ക് വന്ന ജ്വരം മീണ്ടും ജാസ്തി ആയിടിച്ച്, രാത്രി മുതൽ മീണ്ടും കൂടിയിടിച്ച്. അഡ്മിറ്റ് ആക്കുമ്പോഴേക്കും അവൻ പോയിട്ടോ, ഞാൻ തലയൊരു പോയിട്ടോ. തമ്മി നിറയെ വേല ഇരിക്ക്. ഫ്യൂണൽ റിച്വൽസ് ഒന്നല്ല, രണ്ടെണ്ണമാണ്. പാട്ടിയമ്മ തെരിയില്ലയാ, അവങ്ങളും പോയിട്ടാങ്ക മധ്യാഹ്നത്തോടെ. ഫ്യൂണൽ എല്ലാം നാളെ ആക്കും. വസതിയായിരുന്നാ നാളേക്ക് വാങ്ങളേ.
2: ആ

0: എന്താ പറ്റിയേ ഹൃദയ പറയാൻ? എന്താ പറ്റിയേ എന്നോടൊന്ന് പറ?
1: ഒന്നുമില്ലടോ പെൺകുട്ടി, ഒരു തരത്തിൽ ചേരേണ്ടത് ചേരേണ്ടടുത്ത് ചേർന്നു.
0: എന്താ?
1: ഒന്ന് കിടക്കട്ടെ, കിടന്നാൽ എല്ലാം ശരിയാകും.
0: അറ്റാച്ച്മെന്റ് ഒക്കെ ആവാം കുറച്ചൊക്കെ മനുഷ്യൻ, ആഫ്റ്റർ ഓൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ട്രെയിനിങ് ഡയറക്ടർ. അതിനപ്പുറം
1: അതിനപ്പുറം
0: അതിനപ്പുറം ഒന്നും വേണ്ട, അത്ര തന്നെ. വെറുതെ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലും. നമുക്ക് വേഗം പോകാം, ബില്ല് കൊണ്ടുവന്നില്ലല്ലോ.
1: അത് വന്നോളും, നീ ഇവിടെ ഇരിക്ക, എൻ്റെ അടുത്ത്, എൻ്റെ കാവലും ഏറ്റെടുത്ത്. ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവൻ.
0: ദേ, വലിയ സാഹിത്യമൊന്നും വേണ്ട കേട്ടോ, വന്നിരിക്കുന്നു ഒരു സാറും ശിഷ്യജന്മവും.
2: അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ആകാശവാണി തൃശൂർ നിലയം അവതരിപ്പിച്ച നാടകം സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം.

രചന രാജേഷ് വിശ്വംഭരൻ. സംവിധാനം YS പൗർണമി. നിർവഹണ സഹായം ശബ്ദസന്നിവേശം ഷിബു എം ജോസ് മച്ചാട്. നിർവഹണം ജയ സി ആർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ഹൃദയനാഥൻ, ശ്രീമൂലനഗരം പൊന്നു, സേതുലക്ഷ്മി, പുഷ്പവല്ലി, മനീഷ കെ എസ്, അനന്തരാമൻ, എം കെ കൃഷ്ണൻപോറ്റി, അനന്തരാമന്റെ ചെറുപ്പം മെജോ, ധനലക്ഷ്മി, ജയലക്ഷ്മി സി, കനകസുന്ദരാംബാൾ, YS പൗർണമി, ബാലസുബ്രഹ്മണ്യം, കാഞ്ഞൂർ മത്തായി, ബാലസുബ്രഹ്മണ്യത്തിന്റെ ചെറുപ്പം ഹരീഷ് മേനോൻ, മധുമിത, വിനിത മനമൽ, ഡോക്ടർ ഹേമലത കോലത്, പ്രീത പിയൂസ്, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ രാജൻ ബാബു, വി ഉദയകുമാർ, ശ്രീനിവാസ രാഘവൻ, പ്രസാദ് ബാലകൃഷ്ണൻ, വെങ്കിടിമാമൻ, രാജേഷ് വിശ്വംഭരൻ, മല്ലിക, ഇ എൻ സജിത, നേഴ്സ് ബിനിത ഗോപിനാഥ്, അയൽപക്കത്തെ സ്ത്രീകൾ രുക്മിണിയമ്മാൾ, അജിഷ ഹരിദാസ്, ഒപ്പം ബാലതാരം ഇവാൻ മിഖായൽ.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം അനാഥ എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ചത്. പി ഭാസ്കരൻ്റെ രചനയ്ക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

ചിത്രം അന്തിപ്പൊൻവട്ടം. എസ് പി രമേശിൻ്റെ വരികൾ, സംഗീതം എം ജയചന്ദ്രൻ, ഗായകർ എം ജയചന്ദ്രനും കെ കൃഷ്ണകുമാറും സംഘവും.

അനിയൻ ബാവ, ചേട്ടൻ ബാവ ഈ ചിത്രത്തിൽ ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം, എസ് രമേശൻ നായരുടെ രചനയ്ക്ക് എസ് പി വെങ്കടേശിന്റെ സംഗീതം.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി അനുമോദനം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. രചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എ ടി ഉമ്മർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. പുലിയൂർ MNP നമ്പൂതിരി അവതരിപ്പിച്ചത്.
2: ശ്രീനാരായണ ഗുരുദേവന്റെ രചനയാണ് ശ്രീനാരായണ സ്മൃതി എന്ന ഗ്രന്ഥം. സംസ്കൃത ശ്ലോകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതായ തത്വരത്നങ്ങളെയാണ് ഇതിൽ വിവരിക്കുന്നത്. ദേശസ്ഥാന വർണ്ണനം എന്ന പ്രഥമ സർഗത്തിൽ തുടങ്ങി സന്യാസം വരെയായി 10 സർഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ധർമാധർമ്മ വിവേചനം, സാമാന്യ ധർമ്മവിചാരം, ശിശുപാലനം, ആശ്രമസ്വരൂപം, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യധർമ്മം സാമാന്യവിധി, ഗാർഹസ്ഥ്യധർമ്മം വിശേഷവിധി, അപരക്രിയ എന്നിവയാണ് മറ്റു സർഗങ്ങൾ. ശ്രീനാരായണ സ്മൃതിയുടെ 3 സർഗമായ ധർമാധർമ്മ വിചാരത്തിൽ ഗുരുദേവൻ പഞ്ചശുദ്ധിയെ തരംതിരിച്ച് വിശദമാക്കുന്നുണ്ട്. ശുദ്ധി പഞ്ചകം എന്നാണ് അദ്ദേഹം അതിന് നൽകിയിരിക്കുന്ന പേര്. അഥാത സംപ്രവക്ഷ്യാമി സംക്ഷേപശുദ്ധിപഞ്ചകം ശൃണുദ്ധം അവധാനേന ക്രമശുദ്ധിതത്പരാ എന്നിങ്ങനെയാണ് അദ്ദേഹം പഞ്ചശുദ്ധിയെപ്പറ്റി പറയുന്നത്. ധർമ്മപഞ്ചകം കൊണ്ട് സമൂഹം വ്യക്തിക്കു നൽകേണ്ടത് എന്തെന്ന് ഗുരുദേവൻ പറഞ്ഞതിന് ശേഷമാണ് ശുദ്ധിപഞ്ചകം പറയുന്നത്. താൻ പറഞ്ഞ ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരോടായി അദ്ദേഹം പറയുന്നു. ധർമ്മപഞ്ചകം കേട്ടിരിക്കുന്നവരെ, ഇനി ഞാൻ ശുദ്ധിപഞ്ചകത്തെപ്പറ്റി ചുരുക്കി പറയാം. അത് ശ്രദ്ധയോടെ കേട്ടാലും. ശരീരം, വാക്ക്, മനസ്സ് ഇവയുടെ ശുദ്ധി, ഇന്ദ്രിയങ്ങളുടെയും ഗൃഹത്തിൻ്റെയും ശുദ്ധി, ഇവയെ ചേർത്ത് മനുഷ്യവർഗത്തിൻ്റെ 5 ശുദ്ധികളെയാണ് ഗുരു വിവരിക്കുന്നത്. നിത്യം ശുദ്ധോദകസ്നാനം മലസ്രോതോ വിശോധനം ശുദ്ധിർദന്ത നഖാനാം ച ശുദ്ധവസ്ത്രസ്യ ധാരണം എന്നിവയാണ് ദേഹശുദ്ധിക്ക് അത്യാവശ്യം എന്ന് ഗുരു പറയുന്നു. നിത്യവുമുള്ള ശുദ്ധജലത്തിലെ കുളി, ശരീരാവയവങ്ങളുടെ വൃത്തിയാക്കൽ, പല്ലുകളും നഖങ്ങളും വൃത്തിയാക്കൽ, ശുദ്ധമായ വസ്ത്രം ധരിക്കൽ, ശുദ്ധവായു ശ്വസിക്കൽ, അന്നവും ജലവും ചേർന്ന ആഹാരം ശരിയായ വിധം സേവിക്കുക, കൈകളും പാദങ്ങളും ശുദ്ധിയാക്കി വയ്ക്കാൻ, ഇവയാണ് ദേഹശുദ്ധിയിൽ പ്രധാനം. മനുഷ്യ ശരീരം വൃത്തിയായും ശുദ്ധമായും സൂക്ഷിക്കുന്നതിലാവണം എപ്പോഴും ശ്രദ്ധ ഉണ്ടാവേണ്ടത്. ദേഹശുദ്ധിയെപ്പറ്റി പറഞ്ഞ ശേഷം ഗുരുദേവൻ വാക്ശുദ്ധിയെപ്പറ്റി പറയുന്നു. ആവർജകത്വം വർണ്ണാനാം സുവ്യക്തിസ്വരമാധുരി പദാനാം സ്ഫുടദൗചിത്യം രയോമീ വചസോ ഗുണ ആകർഷകമായ വാക്കുകൾ,

0: വ്യക്തത, സ്വരമാധുര്യം, പദങ്ങളുടെ സ്ഫുടത, ഔചിത്യം എന്നിവയുടെ ചേർച്ചയാണ് വാക്കിൻ്റെ ഗുണം. അക്ഷരങ്ങൾ വേറിട്ട് നിൽക്കുമ്പോൾ പദങ്ങൾ അർത്ഥത്തിൽ ലയിച്ചു നിൽക്കുന്നു. ഇനി ഗുരു വാക്ക് ശുദ്ധമായിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്തെന്ന് പറയുന്നു. തൻ്റെയും കേൾക്കുന്നവൻ്റെയും മനസ്സിന് സുഖം നൽകുന്നതാവണം വാക്കുകൾ. സത്യം പറയുക, വേദശാസ്ത്രങ്ങൾ പാരായണം ചെയ്യുക, എവിടെ നന്മ കണ്ടാലും അതിനെ പുകഴ്ത്തുക, കൊള്ളാം, ഗംഭീരം എന്നിങ്ങനെ കേൾക്കുന്നവരെക്കൊണ്ട് പറയിക്കാൻ കഴിയുക, സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുക എന്നീ ഗുണങ്ങൾ വാക്ക് ശുദ്ധമായിരിക്കാൻ സഹായിക്കും. ഇനി വേണ്ടത് മനഃശുദ്ധിയാണ്. നേർബുദ്ധി, കരുണ, സുർഭാവം, മൃദുത്വം, ധൈര്യം, ലജ്ജ, വെറുപ്പില്ലായ്മ, ഏകാഗ്രത എന്നീ ഗുണങ്ങളാണ് മനുഷ്യനിൽ മനഃശുദ്ധിയെ പ്രസരിപ്പിക്കുന്നത്. ഇനി ഇന്ദ്രിയ ശുദ്ധിയെപ്പറ്റി പറയുന്നു. അപ്രിയ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അധിക ജോലി നൽകാതെയിരിക്കുക, ലാളിക്കാതിരിക്കുക, യോഗ്യങ്ങളല്ലാത്തവയെ പരിചയപ്പെടുത്താതിരിക്കുക എന്നിവയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വളരെ കടുപ്പമേറിയതും തീരെ ലളിതവുമായവ കഴിയുന്നത്ര ഒഴിവാക്കണം. എപ്പോഴും മിതമായ കാര്യങ്ങളിലാവണം ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇനി വേണ്ടത് ഗൃഹശുദ്ധിയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നതുകൊണ്ട് ഗൃഹശുദ്ധി പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നു. ഗൃഹശുദ്ധിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമെന്ന് ഗുരുദേവൻ പറയുന്നു. ഉള്ളിൽ സൂര്യരശ്മികൾ നന്നായി കടന്നെത്തുന്ന വിധമാവണം ഗൃഹനിർമ്മാണം. ശുദ്ധവായുവിന് പരക്കാനാവും വിധം വിശാലമായ മുറികളിൽ അശുദ്ധ വസ്തുക്കൾക്ക് സ്ഥാനം നൽകരുത്. മുറി മുഴുവനായി നിത്യവും അടിച്ചുവാരി ശുചിയാക്കണം. മൂത്രവും മലവുമൊന്നും ഗൃഹസമീപത്ത് തള്ളിക്കളയരുത്. വിളക്ക് കത്തിച്ചും സുഗന്ധം പുകച്ചും ഗൃഹങ്ങൾ സന്ധ്യാസമയത്ത് പ്രാർത്ഥനായോഗ്യമാക്കണം. ഇങ്ങനെ ശുദ്ധിപഞ്ചകത്തെ ആചരിക്കുന്ന മനുഷ്യൻ ആരോഗ്യവും ആയുസ്സും നേടുന്നു. ശരീരവും ബുദ്ധിയും ഉപയോഗിച്ച് നിത്യസുഖം പ്രാപിക്കുന്നു.
1: സുഭാഷിതം അവതരിപ്പിച്ചത് പുലിയൂർ MNP നമ്പൂതിരി. സമയം 11 കഴിഞ്ഞ 4:55. ഇനി അല്പസമയത്തിനകം ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി, ദി ന്യൂസ് റീഡ് ബൈ രേണുക. Prime Minister Narendra Modi has said that under India's chairmanship this year, BRICS will work together to strengthen multilateralism, promote sustainable development, enhance economic resilience, and build a more inclusive world order. Interacting with foreign ministers and heads of delegation of BRICS countries who called on Mr. Modi in New Delhi today, Mr. Modi said BRICS has emerged as an important platform for advancing cooperation among emerging economies and giving voice to the aspirations of the Global South. The meetings took place on the sidelines of the BRICS foreign ministers meeting, which is being held in New Delhi. Earlier, in his opening remarks at the BRICS foreign ministers meeting, External Affairs Minister Dr. S. Jaishankar said that peace and security remain central to the global order.
3: Our discussions must advance sustainable development while upholding principles of equity and common but differentiated responsibilities. Technological advancements are reshaping the global landscape. It can be leveraged for good governance and inclusive growth. Peace and security remain central to the global order. Recent conflicts only underline the importance of dialogue and diplomacy. There is also a deeply shared interest in strengthening cooperation against terrorism.
2: The theme of the event is Building for Resilience, Innovation, Cooperation and Sustainability. It draws inspiration from Prime Minister Narendra Modi's Humanity First and People-Centric Vision for BRICS. In this session themed on BRICS at 20, External Affairs Minister Dr. S. Jaishankar highlighted that BRICS has expanded its agenda and membership in response to changing global realities while remaining focused on people-centric development and practical cooperation. The minister said BRICS is strong because it is independent and includes diverse countries. He said the group supports change and reforms, reflects a multipolar world, helps countries reduce the risks by expanding partnerships, and believes in mutual respect and equal rights for all nations. Prime Minister Narendra Modi will arrive in United Arab Emirates capital Abu Dhabi tomorrow on the first leg of his five-nation visit. He will later visit the Netherlands, Sweden, Norway and Italy. Our West Asia correspondent reports India and the UAE are preparing to further expand one of Asia's fastest growing economic partnerships during high-level discussions between